0: ചലനം കൂടുതൽ ഊർജ്ജസ്വലമാകുമെന്നതിൽ തർക്കമില്ല. ശരീരത്തിന്റെ ബാഹ്യ സൗന്ദര്യവർദ്ധനവിനോടൊപ്പം തന്നെ ആന്തരിക അവയവങ്ങളുടെ ആരോഗ്യമാണ് യോഗാധിഷ്ഠിതമായ വ്യായാമ മുറകളിലൂടെ നേടാവുന്നത്. തിരിച്ചറിവ് നേടിയ കുട്ടികൾ മുതൽ വാർദ്ധക്യ ദശാകാലങ്ങളിൽ എത്തിയവർക്കു വരെ ഈ വ്യായാമ മുറകൾ അഭ്യസിക്കാം. ജാതി മതഭേദമില്ലാതെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇത് അഭ്യസിക്കാം. ലോകവ്യാപകമായി യോഗാസനങ്ങൾ അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞു. മോഡലിംഗ്, സൗന്ദര്യ മത്സര രംഗങ്ങളിൽ എത്തുവാനായി കഠിനപ്രയത്നം ചെയ്യുന്നവർ ഈ വ്യായാമ മുറയുടെ ആരാധകരാണ്. പ്രായം എത്ര കഴിഞ്ഞാലും പ്രസരിപ്പോടെ തല ഉയർത്തി നടന്നു നീങ്ങുന്ന എത്രയോ ആചാര്യന്മാർ നമുക്ക് മുമ്പിലുണ്ട്. നിത്യേനയുള്ള യോഗ പരിശീലനത്തിലൂടെ ജരാനരകൾ പോലും അകന്നു പോകുമെന്ന് യോഗശാസ്ത്രം പറയുന്നു. സമകാലിക രാഷ്ട്രീയ രംഗത്ത് നന്നായി ശോഭിക്കുന്നവർ, പ്രായം മറന്ന് സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന പ്രമുഖർ, കലാകാരന്മാർ, സിനിമാ താരങ്ങൾ എന്നുവേണ്ട സമൂഹത്തിന്റെ നാനാമുറകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവർ തങ്ങളുടെ ദിനചര്യയിൽ മഹത്തായ ഈ വ്യായാമ മുറ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നത് വാസ്തവമാണ്. പ്രാണായാമ ആസന വിധികൾ ശരീരത്തിന് നൽകുന്ന ഉത്തേജനമാണ് ഒരു വ്യക്തിയെ ആരോഗ്യവാനാക്കുന്നത്. കൃത്യമായ പരിശീലനം കൊണ്ട് ശ്വാസകോശം മുഴുവൻ അന്തരീക്ഷവായു അഥവാ ഓക്സിജനെ ഉൾക്കൊള്ളുന്നത് ഹൃദയപ്രവർത്തനത്തെ കാര്യക്ഷമമാക്കുന്നു. ഇതിലൂടെ രക്തചംക്രമണവും നാഡീഞരമ്പുകളും ഉണർന്നു പ്രവർത്തിക്കുന്നു. പ്രാണായാമവും ആസനവിധികളും തൈറോയിഡ്, പെറ്റ്യൂട്ടറി, കരൾ, പൻക്രിയാസ് ഗ്രന്ഥികളെയും ഉത്തേജിപ്പിക്കുന്നു. നാഡീവ്യൂഹങ്ങളും ഗ്രന്ഥികളും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതോടെ മസ്തിഷ്കവും ഊർജ്ജസ്വലമാകും. ഇതോടെ രോഗാവസ്ഥ വിട്ടകന്ന് സാധകൻ ഉന്മേഷവാനും ആരോഗ്യവാനുമാകും. നിരന്തര പരിശീലനത്തിലൂടെ ശരീരത്തിന്റെയും ആന്തരിക അവയവങ്ങളുടെയും മനസ്സിന്റെയും ആരോഗ്യം നേടുന്ന സാധകൻ അതിലൂടെ യുവത്വം നിലനിർത്തുന്നു. ഇത് അതിരറ്റ സന്തോഷവും ആത്മസംതൃപ്തിയും നൽകുമ്പോൾ മനസ്സിന്റെയും ശരീരത്തിന്റെയും സൗന്ദര്യം തീക്ഷ്ണജ്വാലയായി പ്രകാശിക്കും.
1: യൗവനം നിലനിർത്താൻ യോഗ പരിശീലനം എങ്ങനെ തുടങ്ങാം? ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് യോഗ പരിശീലകനായ പ്രദീപ് കുമാർ KP.
2: യോഗ സൗഖ്യമാണ് കേട്ടത്.
3: പിട്ടാപ്പുലിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ അക്വാ ഗാർഡിന്റെ വാട്ടർ പ്യൂരിഫയറിന് മെഗാ ഓഫറുകൾ ഉണ്ട്.
4: മഴക്കാലം കൂടിയല്ലേ, ഉപയോഗിക്കുന്ന വെള്ളം പ്യൂർ അല്ലെങ്കിൽ പണി കിട്ടും, നമുക്ക് വാങ്ങാം.
3: RO, UV, UF ആൽക്കലൈൻ ടെക്നോളജി മോഡലുകൾ തുടങ്ങി ലേറ്റസ്റ്റ് സ്ലിം ഗ്ലാസ് ഡിസൈനർ മോഡലുകൾ വരെ ഉണ്ട്. 1800 രൂപ വരെ ക്യാഷ് ബാക്ക്, ഫ്രീ ഗ്ലാസ് കെറ്റിൽ. EMI ആണെങ്കിൽ 900 രൂപ മുതൽ.
4: പിട്ടാപ്പുലിൽ ഏജൻസീസ്.
2: ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ONV കുറിപ്പ് വരികൾ എഴുതി രഘുനാഥ് സേത്തീനം നൽകി യേശുദാസ് പാടിയ ഗാനം ചിത്രം ആരണ്യകം.

0: ഹലോ
1: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷൻ എന്നാ വിളിക്കുന്നേ?
0: വീണ്ടും
1: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ. ഒറ്റയ്ക്ക് നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
2: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
0: സർ, ഇത്രയും രൂപ.
2: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
0: 2 ലക്ഷം
3: എന്ത് പറ്റി അച്ഛാ?
0: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
1: അയ്യോ,
0: കട്ട് ചെയ്തു.
3: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
0: തട്ടിപ്പോ?
3: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
0: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഈ ഓണാവധി കാലം നിങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേയുടെ പൊതുമേഖലാ സ്ഥാപനമായ IRCTC ഒരുക്കുന്നു ഭാരത് ഗൗരവ് ടൂറിസ്റ്റ് ട്രെയിൻ.
5: August 22 ആരംഭിച്ച് 12 ദിവസം നീളുന്ന യാത്രയിൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അഹമ്മദാബാദ്, സ്റ്റാച്യൂ ഓഫ് യൂണിറ്റി എന്നിവ സന്ദർശിക്കാം.
4: ഭക്ഷണം, താമസം, യാത്രാ സൗകര്യം എന്നിവ ഉൾപ്പെടെ 21,190 രൂപ മുതൽ.
5: ബുക്കിംഗിന് വിളിക്കൂ 8287932082.
4: സന്ദർശിക്കൂ www.irctctourism.com.
6: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 9:15 ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങളിൽ കേൾക്കാം. ആകാശവാണി ഇപ്പോൾ തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി.
1: നാവിനെ കൊതിപ്പിക്കുന്ന രുചികളും ഒളിച്ചിരിക്കുന്ന വിപത്തുകളും. കേരളീയരുടെ ഭക്ഷണശീലങ്ങളിൽ ഹോട്ടൽ ഭക്ഷണത്തിനുള്ള സ്ഥാനം വളരെ വലുതാണ്. ജോലി തിരക്കുകൾ കൊണ്ടും വിനോദയാത്രകൾ കൊണ്ടും നാവിൽ കപ്പലൊടിക്കുന്ന രുചികൾ തേടിയും നമ്മൾ പലപ്പോഴും ഹോട്ടലുകളെ ആശ്രയിക്കാറുണ്ട്. എന്നാൽ നാവിനെ തൃപ്തിപ്പെടുത്തുന്ന ഈ രുചികൾക്ക് പിന്നിൽ വലിയൊരു ആരോഗ്യ ഭീഷണി ഒളിച്ചിരിപ്പുണ്ടെന്ന കാര്യം പലരും തിരിച്ചറിയുന്നില്ല. വൃത്തിഹീനമായ അന്തരീക്ഷം, പഴകിയ ഭക്ഷണങ്ങളുടെ പുനരുപയോഗം, കൃത്രിമ രാസവസ്തുക്കൾ എന്നിവയെല്ലാം ഇന്ന് പല ഹോട്ടൽ അടുക്കളകളിലെയും പതിവ് കാഴ്ചയായി മാറിയിരിക്കുന്നു. രുചിയുടെ പേരിൽ വിളമ്പുന്ന പല വിഭവങ്ങളും രോഗങ്ങൾ വിലയ്ക്ക് വാങ്ങുന്നതിന് തുല്യമായി മാറിയിരിക്കുന്നു. ലാഭമുണ്ടാക്കാൻ പല പ്രമുഖ ഹോട്ടലുകളും ദിവസങ്ങൾ പഴകിയ മാംസവും മീനും മറ്റു ഭക്ഷണ സാധനങ്ങളും ഫ്രീസറിൽ സൂക്ഷിച്ച് വീണ്ടും ചൂടാക്കി വിളമ്പുന്നുണ്ട്. ഫ്രീസറിൽ വെച്ചതുകൊണ്ട് മാത്രം ഭക്ഷണം സുരക്ഷിതമാകില്ല. ഇത് വീണ്ടും ചൂടാക്കുമ്പോൾ ബാസിലസ് സിറിയസ്, സാൽമണല്ല തുടങ്ങിയ മാരക ബാക്ടീരിയകൾ അതിവേഗം വളരുകയും കടുത്ത ഭക്ഷ്യ വിഷബാധയ്ക്ക് കാരണമാകുകയും ചെയ്യുന്നു. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് റിട്ടയേർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ പ്രദീപ് കുമാർ വി കെ.
2: ഭക്ഷ്യസുരക്ഷ എന്ന് പറയുന്നത് എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. WHO പറഞ്ഞിരിക്കുന്നതിനെ ഫുഡ് സേഫ്റ്റി ഈസ് എവരിവൺസ് റെസ്പോൺസിബിലിറ്റി എന്നാണ്. ജലജന്യ രോഗങ്ങള്, ഭക്ഷണത്തിൽ നിന്ന് പകരുന്ന രോഗങ്ങൾ, ഇതെല്ലാം വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അടുത്ത ഉദാഹരണമാണ് കൃഷി. ഇതെല്ലാം വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം വെള്ളത്തിന്റെ ശുദ്ധത കുറവാണ്. വെള്ളത്തിലാണ് ഏറ്റവും കൂടുതൽ ഷിഗെല്ല ബാക്ടീരിയ കാണുന്നത്. വെള്ളം ഒരു 5 മിനിറ്റ് എങ്കിലും

0: വെട്ടിത്തളച്ച ശേഷം അത് ചൂടാറിയ ശേഷം ഉപയോഗിക്കാൻ വേണ്ട, എന്നാൽ മാത്രമേ ഷിഗെല്ല ബാക്ടീരിയ പോലുള്ള ബാക്ടീരിയകൾ നശിച്ചു പോവുകയുള്ളൂ. ഇന്ന് ഭക്ഷ്യസുരക്ഷ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് സിന്തറ്റിക് ഫുഡ് കളർ ഭക്ഷ്യവസ്തുക്കളിൽ ചേർക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഹോട്ടലുകാരാണ് ചെയ്യുന്നത്. ഇപ്പോൾ ചില കാറ്ററിംഗുകാർ അത് അനുവർത്തിച്ചു വരുന്നുണ്ട്. പഠനങ്ങൾ തെളിയിക്കുന്നത് ഇത്തരത്തിലുള്ള സിന്തറ്റിക് ഫുഡ് കളറുകളുടെയും കെമിക്കലുകളുടെയും വ്യാപകമായ ഉപയോഗം ദീർഘകാലാടിസ്ഥാനത്തിൽ ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്ക് കാരണമായെന്ന് വരാം. ലോകാരോഗ്യ സംഘടന ഇപ്പൊ കേരളത്തെ ഹാർട്ട് ഡിസീസിന്റെ കേന്ദ്രം എന്നാണ് വിളിക്കുന്നത്. ഹാർട്ടിന്റെ മാത്രമല്ല, ഇപ്പോഴത്തെ സാഹചര്യത്തില് കിഡ്നി രോഗങ്ങള്, ലിവർ സിറോസിസ്, ഡിപ്രഷൻ എന്നിവ സ്റ്റെറിലിറ്റി വരെ വരുന്നതിന് കാരണമാകാം ഭക്ഷണത്തിൽ നിന്നെന്നാണ് പറയപ്പെടുന്നത്. കൃത്രിമ നിറങ്ങള് പാടെ വർദ്ധിക്കുക എന്നുള്ളതാണ്. ഒരു ഭക്ഷ്യ വസ്തുവിലും കൃത്രിമ നിറങ്ങൾ ചേർക്കാൻ പാടില്ല. ഇപ്പൊ നമ്മളെ നാട്ടിൽ എല്ലായിടത്ത് പോയി ചോദിച്ചാലും ചിക്കൻ വിഭവങ്ങൾ, പ്രത്യേകിച്ച് ചില്ലി ചിക്കൻ, ബിരിയാണി, ഫിഷ് ഫ്രൈ, ഇതിലൊക്കെ ചുമന്ന നിറത്തിലാണ് കാണുന്നത്. അത് ഒരു തരത്തിലുള്ള സിന്തറ്റിക് ഫുഡ് കളറാണ്. അത് നമ്മുടെ ശരീരത്തില് ദീർഘകാലം ഉപയോഗിക്കപ്പെടുകയാണെങ്കിൽ അത് കാഴ്സിനോജിനസ് ആയിട്ട് മാറാമെന്നാണ് പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത്. ഇതിൽ ഉപഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കളറ് കുറഞ്ഞ സാധനങ്ങൾ അവരും ഇഷ്ടപ്പെടുന്നില്ല. ചില ബേക്കറിക്കാരൊക്കെ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പരിശോധനയ്ക്ക് എത്തുമ്പോൾ പറയാറുണ്ട് ആളുകൾ വാങ്ങുന്നില്ല എന്നുള്ളത്. അതായത് കസ്റ്റമർ തന്നെയാണ് കച്ചവടക്കാരനെ കൊണ്ടും മാനുഫാക്ചറെ കൊണ്ടും ഇത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് എന്നുള്ളതാണ്.
1: ഭക്ഷണത്തിന് അമിത രുചിയും ആകർഷകമായ നിറവും നൽകാൻ കെമിക്കലുകൾ വാരി തൂവുന്നതാണ് മറ്റൊരു വില്ലൻ. അജിനോമോട്ടോ അഥവാ മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ്, രാസവസ്തുക്കൾ അടങ്ങിയ സോസുകൾ, കൃത്രിമ നിറങ്ങൾ എന്നിവ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു. ഇത് തുടർച്ചയായി ശരീരത്തിലെത്തുന്നത് തലവേദന, അമിതവണ്ണം, കരൾ രോഗങ്ങൾ, കുട്ടികളിലെ ബുദ്ധിവികാസക്കുറവ് എന്നിവയ്ക്ക് കാരണമാകും. ദീർഘകാലാടിസ്ഥാനത്തിൽ ഇത് ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങളിലേക്ക് വരെ നയിച്ചേക്കാം. പത്തനംതിട്ട അടൂരിൽ നിന്നും ഡോക്ടർ പ്രേംരാജൻ.
2: നല്ല രുചിക്ക് മാത്രം പ്രാധാന്യം നൽകി നമ്മൾ വാങ്ങിക്കഴിക്കുന്ന ഈ ആഹാരം എത്രത്തോളം സുരക്ഷിതമാണെന്ന് നാം ചിന്തിക്കാറുണ്ടോ? വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ പാകം ചെയ്യുന്നതും ശരിയായ രീതിയിലല്ല സൂക്ഷിക്കുന്നതുമായ ഭക്ഷണം വലിയ ആരോഗ്യ പ്രശ്നങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നത്. ശാസ്ത്രീയമല്ലാത്ത രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഭക്ഷണത്തിലൂടെ അനേകം രോഗാണുക്കളാണ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നത്. വൃത്തിഹീനമായ ഭക്ഷണം കഴിച്ചാൽ സാധാരണയായി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇവയൊക്കെയാണ്: കഠിനമായ വൊമിറ്റിംഗ്, വയറിളക്കം, കഠിനമായ വയറുവേദന. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ജലാംശവും ലവണങ്ങളും നഷ്ടപ്പെട്ട് നമുക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. മലിനമായ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും പകരുന്ന മഞ്ഞപ്പിത്തം, ടൈഫോയിഡ്, കോളറ തുടങ്ങിയ രോഗങ്ങൾ. ചില സന്ദർഭങ്ങളിൽ ഭക്ഷ്യവിഷബാധയിലെ വിഷാംശം രക്തത്തിൽ കലരുകയും അത് ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കുകയും ജീവന് തന്നെ ഭീഷണിയാകുകയും ചെയ്യാറുണ്ട്. കേരളത്തിൽ അടുത്ത കാലത്തായി നമ്മൾ ഏറെ ഭീതിയോടെ കേട്ട ഒരു പേരാണ് ഷിഗെല്ല. ഷിഗെല്ല ഡിസെൻട്രി എന്നൊരു ബാക്ടീരിയ പടർത്തുന്ന രോഗമാണിത്. ഷിഗെല്ലയുടെ പ്രധാന ലക്ഷണങ്ങൾ: കഠിനമായ വയറുവേദന, ഉയർന്ന പനി, മലത്തോടൊപ്പം രക്തവും ഉണ്ടാവുക. മലിനമായ വെള്ളത്തിലൂടെയും വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിലൂടെയുമാണ് ഈ ബാക്ടീരിയ മനുഷ്യ ശരീരത്തിൽ എത്തുന്നത്. ഹോട്ടലുകളിലെയോ തട്ടുകടകളിലെയോ ഉള്ള ജീവനക്കാർ മലമൂത്ര വിസർജനത്തിന് ശേഷം കൈകൾ വൃത്തിയായി കഴുകാതെ ആഹാര സാധനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴാണ് ഇത് മറ്റുള്ളവരിലേക്ക് പകരുന്നത്. മുതിർന്നവരെ അപേക്ഷിച്ച് പ്രതിരോധ ശേഷി കുറഞ്ഞ കുട്ടികളെയാണ് ഷിഗെല്ല രോഗം കൂടുതലായി ഗുരുതരമായി ബാധിക്കുന്നത്. അതിനാൽ കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. അപ്പോൾ പുറത്തു നിന്നും ആഹാരം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. സ്ഥാപനത്തിന്റെ ശുചിത്വം, ഭക്ഷണം കഴിക്കാൻ തിരഞ്ഞെടുക്കുന്ന ഹോട്ടൽ, അതിന്റെ പരിസരം, വിതരണം ചെയ്യുന്ന പാത്രങ്ങൾ എന്നിവ വൃത്തിയുള്ളതാണെന്ന് ഉറപ്പുവരുത്തുക. വേവിക്കാത്ത മുട്ട ചേർത്തുണ്ടാക്കുന്ന മയണൈസ് പോലുള്ളവ പെട്ടെന്ന് കേടാവാൻ സാധ്യതയുള്ളവയാണ്. കൃത്യമായ താപനിലയിൽ സൂക്ഷിച്ചില്ലെങ്കിൽ ഇവയിൽ മാരകമായ സാൽമണല്ല ബാക്ടീരിയകൾ വളരാൻ സാധ്യതയുണ്ട്. അതിനാൽ പുറത്തുനിന്നും ഇവ പരമാവധി ഒഴിവാക്കുക. യാത്രകളിൽ കൈകളിൽ എപ്പോഴും തിളപ്പിച്ചാറ്റിയ വെള്ളം കരുതുന്നതാണ് ഏറ്റവും ഉചിതമായ കാര്യം. ഹോട്ടലുകളിൽ നിന്ന് ലഭിക്കുന്ന പച്ചക്കറി സലാഡുകൾ ശരിയായ രീതിയിൽ കഴുകിയതാണോ എന്ന് ഉറപ്പില്ലെങ്കിൽ അവ ഒഴിവാക്കി നന്നായി വെന്ത ആഹാരങ്ങൾ മാത്രം കഴിക്കുക. ഹോട്ടലുകളിൽ ഭക്ഷണം വിളമ്പുന്നവരും പാകം ചെയ്യുന്നവരും നഖങ്ങൾ വെട്ടി വൃത്തിയാക്കിയിട്ടുണ്ടോ എന്നും കൈകൾ സോപ്പിട്ട് കഴുകുന്നുണ്ടോ എന്നും ശ്രദ്ധിക്കുക.
3: ആരോഗ്യവാനായ ഒരു വ്യക്തിയും ആരോഗ്യമുള്ള ഒരു സമൂഹവുമാണ് നമ്മുടെ ലക്ഷ്യം.
2: ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കേണ്ടി വരുമ്പോൾ രുചിയേക്കാൾ നമ്മുടെ ആരോഗ്യത്തിന് മുൻഗണന നൽകുക.
1: ഭക്ഷണശാലകളിൽ പാചകത്തിനും കുടിക്കാനും പലപ്പോഴും കൃത്യമായി ശുദ്ധീകരിക്കാത്ത വെള്ളം ഉപയോഗിക്കുന്നത് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. തിളപ്പിച്ചാറ്റിയ വെള്ളം എന്ന് പറഞ്ഞു നൽകുന്നതിൽ പലതും പകുതി മാത്രം ചൂടായ പൈപ്പ് വെള്ളമായിരിക്കും. വൃത്തിഹീനമായ കൈകൾ കൊണ്ട് പാത്രങ്ങൾ കൊണ്ടും ഭക്ഷണം കൈകാര്യം ചെയ്യുന്നതും സ്ഥിതി സങ്കീർണമാക്കുന്നു. മലിനജലത്തിലൂടെയും ഈച്ചകൾ വഴിയും മഞ്ഞപ്പിത്തം, ടൈഫോയിഡ്, കോളറ, അതിസാരം എന്നിവ അതിവേഗം പടർന്നു പിടിക്കും.

0: ഇന്നത്തെ നമ്മുടെ നാട്ടിലെ ആരോഗ്യ പ്രതിസന്ധിയായ ഷിഗല്ലയ്ക്ക് കാരണവും ഇതുതന്നെയാണ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉപഭോക്താവിന് പല ഹോട്ടലുകളും കൃത്യമായ കമ്പ്യൂട്ടറൈസ്ഡ് ബില്ലുകൾ നൽകാൻ തയ്യാറാകുന്നില്ല. വെറുമൊരു കയ്യക്ഷര കടലാസോ അല്ലെങ്കിൽ ബില്ലേ ഇല്ലാതെയോ ആണ് കച്ചവടം. ഇത് വെറും നികുതി വെട്ടിപ്പ് മാത്രമല്ല, ഹോട്ടൽ ഭക്ഷണം കഴിച്ച് ഭക്ഷ്യവിഷബാധയോ മറ്റസുഖങ്ങളോ ഉണ്ടായാൽ ഉപഭോക്താവിന് നിയമപരമായി പരാതി നൽകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ഇതിലൂടെ നഷ്ടപ്പെടുന്നത്. കൃത്യമായ ബില്ലില്ലെങ്കിൽ നിയമ നടപടികളിൽ നിന്ന് ഹോട്ടലുകൾക്ക് എളുപ്പം രക്ഷപ്പെടാം. ഹോട്ടലുകളിൽ നിന്ന് ബില്ലുകൾ വാങ്ങേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ലീഗൽ മെട്രോളജി വകുപ്പ് കോഴിക്കോട് ജില്ലാ ഡെപ്യൂട്ടി കൺട്രോളർ ബിനു ബാലക്.
1: നാം ഒരു റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ബില്ല് നിർബന്ധമായി വാങ്ങണം. പലരും ബിൽ വാങ്ങാതെ മടങ്ങുകയാണ് പതിവ്. എന്നാൽ ബില്ല് എന്നത് വെറും പണമടച്ചതിൻ്റെ രേഖ മാത്രമല്ല, ഉപഭോക്താവിൻ്റെ നിയമപരമായ അവകാശം തെളിയിക്കുന്ന പ്രധാന രേഖ കൂടിയാണ്. ഭക്ഷണവുമായി ബന്ധപ്പെട്ടോ ബില്ലുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും പരാതി പിന്നീട് ഉന്നയിക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ ബില്ല് വളരെ പ്രധാനപ്പെട്ട തെളിവായിരിക്കും. ഇന്ന് പല ബില്ലുകളും തെർമൽ പേപ്പറിലാണ് അച്ചടിക്കുന്നത്. ഇത്തരം ബില്ലുകളെ അച്ചടിച്ച മഷി കാലക്രമേണ മാഞ്ഞു പോകാൻ സാധ്യതയുള്ളതിനാൽ ബിൽ ലഭിച്ച ഉടൻ അതിൻ്റെ ഒരു ഫോട്ടോ മൊബൈലിലെടുത്ത് സൂക്ഷിക്കുന്നത് വളരെ നല്ല ശീലമാണ്. ആവശ്യമെങ്കിൽ കോടതിയിലോ ഉപഭോക്തൃ തർക്ക പരിഹാര സെല്ലിലോ മറ്റ് ബന്ധപ്പെട്ട അധികാരികൾക്ക് മുന്നിലോ അത് തെളിവായി ഹാജരാക്കാൻ ഇതിലൂടെ സാധിക്കും. ഇന്ന് പല റെസ്റ്റോറൻറ്റുകളും ഫ്രഞ്ച് ഫ്രൈസ്, ശീതളപാനീയങ്ങൾ തുടങ്ങിയവ സ്മോൾ, മീഡിയം, ലാർജ് എന്നീ അളവുകളിലാണ് വിൽക്കുന്നത്. ഇത്തരം അളവുകൾ റെസ്റ്റോറൻറ്റ് ഇഷ്ടാനുസരണം നിശ്ചയിക്കാവുന്നതല്ല. ഇതിലെ ഓരോ തൂക്കം അല്ലെങ്കിൽ അളവ് വിതരണം നടത്തേണ്ടത് സ്റ്റാൻഡേർഡ് യൂണിറ്റുകളിൽ മാത്രമായിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റുകളിലും മറ്റ് വ്യാപാര സ്ഥാപനങ്ങളിലും വിൽക്കുന്ന പാക്ക് ചെയ്ത ഭക്ഷ്യവസ്തുക്കൾ, റെഡി ടു ഗെറ്റ് പാഴ്സൽ ഭക്ഷ്യവസ്തുക്കൾ ലീഗൽ മെട്രോളജി പാക്കേജ് കമ്മ്യൂണിറ്റി റൂൾസിൻ്റെ പരിധിയിൽ വരുന്നതല്ല. ഇതിൽ ഭക്ഷ്യ സുരക്ഷാ വകുപ്പിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതാണ്. എന്നാൽ ഉപഭോക്താവിൻ്റെ സാന്നിധ്യത്തിലല്ലാതെ പാക്ക് ചെയ്യുന്ന ഉൽപ്പന്നങ്ങളിൽ നിയമപ്രകാരം ആവശ്യമായ എല്ലാ പ്രഖ്യാപനങ്ങളും വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കണം. ഉൽപ്പന്നത്തിൻ്റെ പേര്, നെറ്റ് ക്വാണ്ടിറ്റി, പരമാവധി ചില്ലറ വില അതായത് MRP, നിർമ്മാതാവിൻ്റെ വിവരങ്ങൾ, പാക്ക് ചെയ്ത തീയതി, യൂണിറ്റ് സെയിൽ പ്രൈസ്, പരാതികൾ അറിയിക്കാനുള്ള വിവരങ്ങൾ എന്നിവ കൃത്യമായി ഉണ്ടായിരിക്കണം. പാക്ക് ചെയ്ത ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന സ്ഥാപനങ്ങൾ ലീഗൽ മെട്രോളജി വകുപ്പിൻ്റെ പാക്കിംഗ് രജിസ്ട്രേഷൻ നിർബന്ധമായി എടുക്കേണ്ടതാണ്. ആയത് വകുപ്പിൻ്റെ LMO MS പോർട്ടൽ മുഖേന വ്യാപാരികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. മറ്റു നിർമ്മാതാക്കളുടെ പാക്ക് ചെയ്ത ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന വ്യാപാരികൾ പാക്കറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പരമാവധി ചില്ലറ വിലയേക്കാൾ അതായത് MRP യേക്കാൾ കൂടുതൽ വില ഈടാക്കാൻ നിയമപരമായി അനുവാദമില്ല. നിർമ്മാതാവ് രേഖപ്പെടുത്തിയിട്ടുള്ള പരമാവധി വിൽപ്പന വില മറയ്ക്കാനോ തിരുത്താനോ പാടുള്ളതല്ല. ലീഗൽ മെട്രോളജി വകുപ്പിൻ്റെ പരിധിയിൽ വരുന്ന പരാതികൾ 1800 4425 4835 ടോൾ ഫ്രീ നമ്പർ വഴി അറിയിക്കാവുന്നതാണ്.

0: കളർ കോഡഡ് ഹൈജീൻ സ്റ്റിക്കറുകൾ നിർബന്ധമാക്കുക തുടങ്ങിയ നടപടികൾ കർശനമായി നടപ്പിലാക്കേണ്ടതുണ്ട്. ഉപഭോക്താക്കൾ ഭക്ഷണത്തിൽ എന്തെങ്കിലും മായം കണ്ടെത്തുകയോ പഴകിയതാണെന്ന് ബോധ്യപ്പെടുകയോ ചെയ്താൽ അതിന്റെ ചിത്രങ്ങളോ വീഡിയോയോ മൊബൈലിൽ പകർത്തുക, പണം നൽകിയതിന്റെ പ്രിന്റഡ് ബില്ല് വാങ്ങി സൂക്ഷിക്കുക തുടങ്ങിയ മുൻകരുതലുകളും കൈക്കൊള്ളണം. സംഭവം നടന്ന ഉടൻ തന്നെ ഹോട്ടലിന്റെ പേരും സ്ഥലവും സഹിതം സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ടോൾ ഫ്രീ നമ്പറായ 1800425 1125 എന്ന നമ്പറിലോ ഫുഡ് സേഫ്റ്റി കേരള @gmail.com എന്ന ഇമെയിലിലോ പരാതി നൽകുക. ഹോട്ടൽ ഭക്ഷണം കഴിച്ച് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ ഡോക്ടറെ കാണിച്ച കുറിപ്പടിയും മെഡിക്കൽ ബില്ലുകളും സൂക്ഷിക്കുക. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് റിട്ടയേർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ പ്രദീപ് കുമാർ VK.
1: പുറത്തുനിന്ന് വരുന്ന പച്ചക്കറികളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ചെയ്യാവുന്ന ഒരു മാർഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു അരമണിക്കൂറെങ്കിലും വെള്ളം എടുത്ത് വെച്ച ശേഷം അത് റണ്ണിങ് വാട്ടറിൽ, അതായത് ടാപ്പ് വെള്ളത്തിൽ കഴുകിയെടുത്താൽ മിക്കവാറും അതിലെ കീടനാശിനികളൊക്കെ ഇല്ലാതെയാവും. 2 മണിക്കൂറിൽ കൂടുതൽ ഒരു ഭക്ഷ്യവസ്തുവും പ്രിപ്പയർ ചെയ്ത ശേഷം പുറത്തു വയ്ക്കാൻ പാടില്ല. ഭക്ഷ്യവസ്തുക്കള് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അരമണിക്കൂറോ അല്ലെങ്കിൽ 2 മണിക്കൂറിനോ ഉള്ളില് അത് പുറത്തു വെച്ച ശേഷം ചൂടാറിയിട്ട് ഫ്രിഡ്ജിലോ ഫ്രീസറിലോ സൂക്ഷിക്കണം. ഒരു ദിവസം 24 മണിക്കൂർ മാത്രമേ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കാവൂ. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ഡിഗ്രി മുതൽ 65 ഡിഗ്രി വരെ ഊഷ്മാവില് ഭക്ഷണത്തിന് ഡേഞ്ചർ സോൺ എന്നാണ് പറയാം. ഫ്രിഡ്ജിൽ 5 ഡിഗ്രിയിൽ താഴെയും ഫ്രീസറാണെങ്കിൽ -18 ഡിഗ്രിയിലും വേണം ഇത് സൂക്ഷിക്കാൻ. പ്രത്യേകിച്ച് മീന് ഇറച്ചിയൊക്കെ -18 ഡിഗ്രി സെൽഷ്യസിൽ വേണം സൂക്ഷിക്കേണ്ടത്. പ്രിപ്പയർ ചെയ്ത ഫുഡ് വീണ്ടും എടുത്ത് ഉപയോഗിക്കുമ്പോഴും നല്ലവണ്ണം ചൂടാക്കി, ഏകദേശം 65 ഡിഗ്രി ഊഷ്മാവിലെങ്കിലും ചൂടാക്കിയ ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ. ഇതെല്ലാം വീടുകളിലും കൂടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്.
0: ഹോട്ടൽ ഭക്ഷണത്തിലെ സുരക്ഷിതത്വം പോലെ തന്നെ പ്രധാനമാണ് നമ്മുടെ വീട്ടിലെ അടുക്കളയിലെ ശുചിത്വവും. പലപ്പോഴും വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണത്തിലൂടെയും അശ്രദ്ധ കാരണവും വിരശല്യം, വയറിളക്കം, ഭക്ഷ്യവിഷബാധ എന്നിവ ഉണ്ടാകാറുണ്ട്. വീടുകളിൽ ഭക്ഷണ ശുചിത്വം ഉറപ്പാക്കാൻ പാചകം തുടങ്ങുന്നതിന് മുൻപും പച്ചക്കറികളും ഇറച്ചിയും അരിഞ്ഞതിന് ശേഷവും കൈകൾ സോപ്പിട്ട് 20 സെക്കൻഡെങ്കിലും നന്നായി കഴുകുക. ഭക്ഷണം പാകം ചെയ്യുന്നവർ കൈകൾ വൃത്തിയായി കഴുകിയ ശേഷം മാത്രം പാചകം ചെയ്യാൻ ശ്രദ്ധിക്കുക. ശുചിമുറികൾ ഉപയോഗിച്ച ശേഷം കൈകളുടെ ശുചിത്വം ഉറപ്പാക്കുക. ഭക്ഷണം കഴിക്കുമ്പോഴും കൈകളുടെ ശുചിത്വം ഉറപ്പാക്കേണ്ടത് ഏറെ പ്രധാനമാണ്. ഹോട്ടലുകളിൽ ഉപയോഗിക്കുന്ന സ്പൂൺ, ഫോർക്ക്, ഗ്ലാസ്, പ്ലേറ്റുകൾ എന്നിവയും അണുവിമുക്തമാക്കണം. ഹോട്ടലുകളിലെ ലാഭകുതിയും നമ്മുടെ വീട്ടിലെ ചെറിയ അശ്രദ്ധകളും ഒരുപോലെ മാറ്റിവെക്കേണ്ട സമയമാണിത്. പുറത്തുനിന്ന് വാങ്ങുന്ന ഭക്ഷണത്തിൽ ഗുണനിലവാരവും കൃത്യമായ ബില്ലും ചോദിച്ചു വാങ്ങാൻ ഉപഭോക്താക്കൾ തയ്യാറാകണം. അതോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിലെ അടുക്കളകളെ രോഗാണുവിമുക്തമായി സൂക്ഷിക്കേണ്ടത് കുടുംബത്തിന്റെ ആരോഗ്യത്തിന് അത്യാവശ്യമാണ്. ഭക്ഷണം ഔഷധമാകേണ്ടിടത്ത് അത് വിഷമായി മാറാതിരിക്കാൻ അധികാരികളുടെ കർശനമായ നിയമപാലനവും പൊതുജനങ്ങളുടെ കൃത്യമായ ജാഗ്രതയും ഒത്തുചേരേണ്ടതുണ്ട്. സുരക്ഷിതമായ ആഹാരം കഴിക്കുക എന്നത് കേവലം ഒരു ശീലമല്ല, മറിച്ച് നമ്മുടെ ജീവൻ നിലനിർത്താനുള്ള അവകാശമാണ്. വൃത്തിയുള്ള അടുക്കളയും വിട്ടുവീഴ്ചയില്ലാത്ത ഭക്ഷണ ശുചിത്വവുമാകട്ടെ നാളെയുടെ ആരോഗ്യം ഉറപ്പാക്കുന്നതിനുള്ള നമ്മുടെ ആദ്യ ചുവടുവയ്പ്. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം ലെമി ജി നായർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് ലക്ഷ്മി ശ്രീ വിജയ. വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക്.

0: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങൾ. ഇന്ന് ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങളിൽ കഥകളി കലാകാരനും ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ രാജീവ് കെ ആർ പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം. സ്റ്റുഡിയോയിൽ ഒപ്പം MS ആശ.
1: ഒരു കലാകാരനായിരിക്കുക എന്ന് പറയുന്നത് സാറിനെ എങ്ങനെ വ്യത്യസ്തനാക്കുന്നു രോഗികളോട് സഹാനുഭൂതിയോടെ ഇടപെടാനും?
2: ഒരു നല്ല കലാകാരന് മാത്രമേ ഒരു നല്ല ഡോക്ടറാവാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം ഈ ഡോക്ടർ എന്ന് അല്ലെങ്കിൽ വൈദ്യം എന്ന് പറഞ്ഞ ജോലി ഒരു കലയാണ്. അതുകൊണ്ടാണ് മെഡിസിൻ ഈസ് ആൻ ആർട്ട്. വൈദ്യത്തിനെ ഒരു കല പോലെ ചെയ്തിരുന്ന വലിയ വലിയ ഭിഷഗ്വരന്മാരുള്ള ഒരു നാടാണ് നമ്മുടെ

0: കേരളം. എനിക്ക് ഭാഗ്യം കിട്ടിയത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പഠിക്കാനാണ്. അവിടുത്തെ CBC വരുടെ സാറ്, PK വരുടെ സാറ്, ഇവരുടെയൊക്കെ ക്ലിനിക്കൽ സ്കിൽ എന്ന് പറഞ്ഞാൽ അതൊരു കലയാണ്. അതിനുശേഷം അത് അവരുടെയൊക്കെ ശിഷ്യനായിട്ടുള്ള ഗണപതി റാവു സാറ്, സാറായിരുന്നു എൻ്റെ മെഡിസിൻ പ്രൊഫസർ. അപ്പൊ അവരുടെയൊക്കെ കൂടെ നമ്മൾ റൗണ്ട്സിലൊക്കെ പോയി നിന്ന് കഴിഞ്ഞു കഴിയുമ്പോൾ ഒരു ഡയഗ്നോസിസിലേക്ക് വരുന്ന ആ ഒരു കലയുണ്ടല്ലോ, നല്ലൊരു സർജറി ചെയ്യുന്നത് ഒരു കലയാണ്. ഒരു ക്യാൻസർ പേഷ്യന്റിനെ, ഇപ്പൊ ഒരു Stage 3 ക്യാൻസർ, ഇത് ചികിത്സിക്കുന്നത് എങ്ങനെയാണെന്ന് ആരെയും പഠിപ്പിക്കണ്ട, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത്. നമുക്കെല്ലാം വിരൽ തുപ്പിലുണ്ട്. പക്ഷെ ഇത് 4 ഡോക്ടർമാർ ചെയ്താൽ 4 തരത്തിലിരിക്കും. അതെന്തുകൊണ്ടാ? അവർ കൊടുക്കുന്ന കീമോതെറാപ്പി ഒരേ കീമോതെറാപ്പിയാണ്, റേഡിയേഷൻ ഒരേ കീമോതെറാപ്പിയാണ്. ഒരു പക്ഷേ ഒരു ഡോക്ടറുടെ അടുത്തായിരിക്കും 10 പേര്, മറ്റൊരാളുടെ 2 പേരുണ്ടാവുള്ളൂ, ഒരാളുടെ അടുത്ത് ഒരാളെ ഉണ്ടാവുള്ളൂ. എന്തുകൊണ്ടാ? മരുന്നിലൊന്നും വ്യത്യാസമില്ല. പക്ഷെ അത് അവരെങ്ങനെ അത് ആ രോഗിയിലേക്ക് ഉപയോഗിക്കുന്നു എന്നുള്ളതിലാണ് അതിന്റെ കല. അപ്പൊ അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്ന വൈദ്യം എന്ന് പറയുന്ന കല നന്നായി ചെയ്യുന്ന കലാകാരനാണ് വൈദ്യൻ എന്നാണ്.
1: സാറ് പറഞ്ഞു കുടുംബത്തിലെ കലാപാരമ്പര്യത്തെ കുറിച്ച് പറഞ്ഞു, അച്ഛനെ കുറിച്ചും അമ്മയെ കുറിച്ചും ഒക്കെ പറഞ്ഞു. സഹോദരങ്ങളുമായിട്ട് ഇപ്പം ചേച്ചിയുടെ കൂടെയാണെങ്കിലും അവരുടെ മക്കളുടെ കൂടെയാണെങ്കിലും ഒക്കെ ഒരു സ്റ്റേജ് പെർഫോമൻസ് നടക്കുമ്പോൾ കുടുംബത്തിലെ അംഗങ്ങൾ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ചില ആനുകൂല്യങ്ങളുമുണ്ട്, വെല്ലുവിളികളുമുണ്ട്. എന്താണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ നേരിടാൻ സാധ്യതയുള്ള വെല്ലുവിളികൾ എന്തൊക്കെയാണ്?
0: വെല്ലുവിളികൾ ഏറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലവണാസുരോധം കഥയിൽ എൻ്റെയും എൻ്റെ സഹോദരി ജയന്തിയുടെയും കുശലവന്മാർ, എൻ്റെ രണ്ടാമത്തെ സഹോദരി ജയശ്രീ, ചേച്ചിയുടെ സീത, ഗോവുചേട്ടൻ്റെ ജയശ്രീ ചേത്ര ഭർത്താവ്, ഞങ്ങളുടെ ചേട്ടൻ, ചേട്ടൻ്റെ ഹനുമാൻ, അച്ഛൻ്റെ ശ്രീരാമൻ, ഇങ്ങനെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വാസ്തവത്തിൽ അവിടെ അച്ഛനാണല്ലോ, ഗോപിച്ചേട്ടനാണല്ലോ, ജയ ചേച്ചിയാണല്ലോ, ഇതൊന്നും അവിടെ നടക്കില്ല. അവർ വളരെ സ്ട്രിക്റ്റ് ആണ് ആ കാര്യത്തിൽ. അവിടെ ആ ഒരു തലത്തിലോട്ട് സ്ലിപ്പ് ചെയ്ത് പോയാൽ ഇത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ മുഖത്ത് നോക്കി എന്നെ പറയും നന്നായില്ല എന്ന് പറയും. പിന്നെ ഒരിക്കലും ഞാൻ ഇത്രയും കാലമായിട്ട്, എൻ്റെ അരങ്ങേറ്റം നടന്നത് ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അന്ന് മുതൽ ഇന്ന് വരെ ഒരിക്കലും എൻ്റെ അച്ഛനോ ഗുരുനാഥൻ ഗോപിച്ചേട്ടനോ സഹോദരിമാരോ ഞാൻ ഇത് ചെയ്ത് കഴിഞ്ഞ് വന്ന് ഗംഭീരമായി പോലെ അസലൈന് ഇതിനപ്പുറത്തൊന്നുമില്ല ഇങ്ങനെ ഇതുവരെ ഞാൻ പറഞ്ഞു കേട്ടിട്ടില്ല. കാര്യം അവർ പറയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്താണോ കുറവ്, ആ കുറവ് പറഞ്ഞു തന്ന് അതിനപ്പുറത്തേക്ക് എന്നെ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളോരോ ഈ റിയാലിറ്റി ഷോകളൊക്കെ കഴിഞ്ഞ് ഈ കുഞ്ഞുങ്ങളുടെ മുഖത്ത് നോക്കി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ കുഞ്ഞുങ്ങളല്ലേ, അവർക്ക് അറിയില്ലല്ലോ. അപ്പോൾ അവർ അതിനപ്പുറത്തേക്ക് വളരാതിരിക്കും. തിരിച്ചുകൊണ്ട് നീ ചെയ്തത് തെറ്റാണ് എന്ന് പറഞ്ഞ് എന്നെ ശാസിക്കുമ്പോൾ ഒരിക്കൽ പോലും ഞാൻ പിന്തിരിഞ്ഞ് നടന്നിട്ടില്ല. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു എൻ്റെ ഗുരുനാഥൻ ഗോപിച്ചേട്ടൻ്റെ കുചേലനും എൻ്റെ കൃഷ്ണനുമായിട്ട്, ഈ അടുത്ത കാലത്ത്, അധികം കാലമൊന്നും ആയിട്ടില്ല, ഒരു കുചേലവൃത്തം എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിലുണ്ടായിരുന്നു. കഥകളി കഴിഞ്ഞ് എറണാകുളത്തുനിന്ന് ഇരിഞ്ഞാലക്കുട എൻ്റെ വീട്ടിലെത്തുന്നവരെ ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് എത്തിയാൽ മതി എന്നായി. കാര്യം അതുവരെ ചേട്ടനൊരു ചീത്തോറയായിരുന്നു. കാര്യം ഞാൻ ചെയ്തതിലുള്ള പാകപ്പുക, അത് കഴിഞ്ഞിട്ട് ചെയ്ത കുചേലവൃത്തം കാണാനായിട്ട് കഷ്ടകാലത്തിന് ചേട്ടൻ മുമ്പിൽ തന്നെ വന്നിരുന്നു. അന്ന് എനിക്ക് വാശിയായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചെന്താ, പുറത്തിറങ്ങിപ്പോ ഇന്ന് ഗംഭീരായി എന്ന് പറയുന്നു. ഏ ഇല്ല, ആ നന്നായി, ഇത്രയേ ഉള്ളൂ അവിടെ.
1: സാർ പറഞ്ഞു കലാനിലയം ഗോപി അളിയനാണ് കഥകളിയുടെ ഗുരുവായിട്ട് ഇപ്പോ ഉള്ളത്. അതുപോലെ ഒരുപാട് ഗുരുക്കന്മാർ അച്ഛൻ പഠിപ്പിച്ച എല്ലാ ആൾക്കാരെയും സ്മരിക്കുമ്പോൾ ഗുരുനാഥന്റെ അടുത്ത് നിന്ന് കിട്ടിയ ഏറ്റവും വലിയ മനോധർമ്മം അല്ലെങ്കിൽ ഒരു പാഠം എന്ന് പറഞ്ഞാൽ എന്നും നമ്മളെ ജീവിതത്തോട് ചേർത്ത് നിർത്തുന്ന ഒരു കാര്യം എന്തായിരിക്കും?
0: പ്രധാനമായിട്ട് അതിൽ ചിലതൊക്കെ ഞാൻ മുമ്പ് പരാമർശിച്ചു പോയി. ഒന്ന്, കൊരമ്പ സുബ്രഹ്മണ്യ നമ്പൂതിരി, അദ്ദേഹം വളരെ ഒരു സാധുവായിട്ടുള്ള മനുഷ്യനായിരുന്നു. ഫീസ് വാങ്ങിക്കാത്ത ഒരു മാസ്റ്റർ എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അദ്ദേഹം ആരോടും ഫീസ് ചോദിക്കാറില്ലായിരുന്നു, സമയം പറയില്ലായിരുന്നു, രാവിലെ മുതൽ രാത്രി വരെ. അദ്ദേഹത്തിന് പക്ഷെ എന്നോട് വലിയ സ്നേഹമാണ്. ഇതുപോലെ തന്നെ രാത്രി കാലങ്ങളിലൊക്കെ വീട്ടിൽ വന്ന് കൈ പിടിച്ച് പഠിപ്പിച്ചിട്ട് അന്ന് സംഗീത അക്കാദമി ഫെസ്റ്റിവലിലൊക്കെ എനിക്ക് ഒന്നാം സ്ഥാനം. അപ്പം അദ്ദേഹം പറഞ്ഞാൽ, നിന്റെ കൈകൊണ്ട്, മൃദംഗം വായിക്കുന്ന കൈകൊണ്ട് പേന പിടിക്കണം കുട്ട, എന്നെ കുട്ട എന്നാണ് നാട്ടിലൊക്കെ വിളിക്കുക, അത് ഞാൻ ഒരിക്കലും മറക്കില്ല. പിന്നെ അതുപോലെ രണ്ടാമത് മൃദംഗം പഠിപ്പിച്ച രാധാകൃഷ്ണൻ മാഷ്, മാഷ് പോസ്റ്റ് മാഷായിരുന്നു, മണിയൂർ മാഷ്ടറെ ശിഷ്യനാണ്, പാലക്കാട് രഘുമാഷ്ടറെ ശിഷ്യനാണ്. മാഷ് നന്നായി ഇംഗ്ലീഷ് സംസാരിക്കും, നല്ല വിദ്യാഭ്യാസമുള്ളൊരു മാഷ്. മാഷ ഒരിക്കലും എൻ്റെ അടുത്ത് വിദ്യാഭ്യാസത്തിനെ മാറ്റി നിർത്തണം എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ മാഷ തന്ന വലിയൊരു പാഠം എന്ന് പറഞ്ഞത്, ഒരിക്കൽ ഞാനൊരു കച്ചേരിക്ക് മൃദംഗം വായിച്ച് തിരിച്ച് മാഷയുടെ അടുത്ത് ചെന്നപ്പോൾ കാര്യങ്ങളൊക്കെ ചോദിച്ചു, ആരാ പാടിയെ, ആരാ വായാലും വായിച്ച്, അത് കഴിഞ്ഞ് ചോദിച്ചു എന്ത് കിട്ടി എന്ന് ചോദിച്ചു. ഞാൻ നിന്ന് പരുങ്ങാന്ന് തുടങ്ങി. അന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഡോക്ടറായി എന്ന് തോന്നുന്നു. അപ്പോൾ എന്താന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വാങ്ങിച്ചില്ല എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞതേ എനിക്ക് ഓർമ്മയുള്ളൂ. എന്നെ അത്രമാത്രം ശകാരിച്ചു അദ്ദേഹം. അപ്പൊ ഞാൻ ആലോചിച്ചു, എന്തിനാ ഇദ്ദേഹം ശകാരിക്കുന്നത്, ഇദ്ദേഹത്തിന് ഞാൻ ഈ പൈസ കൊണ്ടു കൊടുക്കുന്നില്ല, പിന്നെ എനിക്കാണെങ്കിൽ ഈ പൈസ വേണ്ട. അന്ന് ഭക്ഷണം വരെ എനിക്ക് തരാത്ത രീതിയിൽ അങ്ങനെ അന്ന് ഞാൻ അവിടെ കിടക്കുക ചെയ്ത്. പിറ്റേ ദിവസം എന്നോട് രാവിലെ പറഞ്ഞു, നിന്റെ കയ്യിൽ ഞാൻ തന്ന വിദ്യയുടെ വിലയാണ് നീ കൊണ്ടു കളഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പൊ മാഷി പറയണത് പലപ്പോഴും കണ്ടിട്ടില്ലേ, നമ്മൾ 1500 രൂപയ്ക്ക് പടക്കം വാങ്ങിച്ചു കൊടുക്കും കുട്ടികൾക്ക്, അല്ലെങ്കിൽ ഉത്സവങ്ങളിൽ 2 ലക്ഷക്കണക്കിന് രൂപയുടെ കരിമരുന്ന് പ്രയോഗം.

0: നടത്തും. ആനകളെ കൊണ്ടുവരും, ഒരു കഥകളി വെക്കുകയോ ഒരു കച്ചേരി വെക്കുകയോ ചെയ്താൽ അവിടെ കമ്മിറ്റിയുടെ സാമ്പത്തിക ദുരവസ്ഥ പറഞ്ഞ് കലാകാരനെ കരയിപ്പിച്ചു വിടുന്ന സന്ദർഭങ്ങൾ നിരവധിയാണ്. അവിടെ മനസ്സിലാക്കേണ്ടത് ഒരു ജന്മം തന്നെ കലയ്ക്ക് വേണ്ടി കൊടുത്ത് അധ്വാനിച്ചു വരുന്ന അവൻ്റെ കയ്യിലുള്ള കലയുടെ മൂല്യമാണ് നമ്മൾ കൊടുക്കുന്നത്. അവരും കലാകാരനും 2500 രൂപ കൊടുത്താൽ എനിക്ക് 3000 രൂപ എന്ന് പറയുന്നവരല്ല, പക്ഷെ അത് അന്തസ്സായി കൊടുക്കണം. ഇപ്പം ഈ അറിഞ്ഞ് ചെയ്യുക എന്ന് പറയുന്ന കാര്യമുണ്ടല്ലോ, അതാണ് എന്നെ സ്പർശിച്ച മാഷി പറഞ്ഞു തന്ന വലിയൊരു കാര്യമായിട്ട് തോന്നുന്നത്. പിന്നെ അച്ഛനാണ് എൻ്റെ എല്ലാം. ജീവിതം ഇങ്ങനെ കൊണ്ടുവന്ന് എത്തിച്ചു തന്നെ അച്ഛനാണ്. അപ്പം അച്ഛൻ നിരവധി പറഞ്ഞു തന്ന കാര്യങ്ങളുണ്ട്, അത് മുഴുവനും നമുക്ക് പറയാനില്ല, സമയമില്ല. അനവധി നിരവധി കാര്യങ്ങളുണ്ട്, ഒക്കെ അച്ഛൻ പഴഞ്ചൊല്ല് രൂപത്തിലാണ് പറയുക. അച്ഛന് ആരും ഇല്ലായിരുന്നതുകൊണ്ട് ഏതോ ഒരു അമ്മാവനാണ് കലാമണ്ഡലത്തിൽ കൊണ്ട ചേർത്ത്, അവിടുന്ന് ശാരീരിക ബുദ്ധിമുട്ട് വയ്യാതെ ഉണ്ണായിവാര കലാമണ്ഡലത്തിലേക്ക് പോയി. അപ്പം അവിടെ അച്ഛനാരും ഇല്ല, ഓരോ കുട്ടികളെ ഓരോ സംഘാടകരുടെ വീട്ടിൽ താമസിപ്പിച്ച പഠിപ്പിച്ചിരുന്നത്. അപ്പൊ അന്ന് ഹോസ്റ്റലൊന്നുമില്ല. പനമ്പള്ളി രാഘവ മേനോൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഗോവിന്ദമേനോന്റെ, അപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹത്തിന് ഓൾറെഡി 8 മക്കളാണ്, 8-9 മക്കളുണ്ട്. അടുത്ത മകനായിട്ടാണ് അച്ഛനെ അവിടെ കൊണ്ട് വളർത്തുന്നത് ആ മക്കളുടെ ഇടയിൽ. പിന്നെ അതുപോലെ അഡ്വക്കേറ്റ് കെ കെ തമ്പാൻ, പുതൂർ അച്യുത മേനോൻ, നമ്മുടെ ചന്ദ്രികാസൂട്ടിന്റെ കേശവ വൈദ്യർ, ഇങ്ങനെ വളരെ അന്തസ്സും വിദ്യാഭ്യാസമുള്ള വ്യക്തികളുടെ കൂട്ടത്തിൽ അവരുടെ മകനായിട്ടായിരുന്നു അവരച്ഛനെ കൊണ്ടുനടന്നിരുന്നത്. അപ്പൊ ഇവര് പറയണതും കേൾക്കണതും മുഴുവനും അച്ഛന് പാഠമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ വാസ്തവത്തിൽ അച്ഛന് ബന്ധുക്കളില്ലാത്തത് എനിക്ക് വേറെ. ഇവര് പറഞ്ഞു കൊടുത്തത് മുഴുവൻ അച്ഛൻ എനിക്ക് പറഞ്ഞു തരിക. ഓരോ സന്ദർഭത്തിലും ഞാൻ എന്ത് ചെയ്യണം എന്ന് പറയുന്നത് അച്ഛൻ അവിടെ ഒരു ഒരു ഒരു പഴഞ്ചൊല്ലായിട്ടോ ഒരു ശ്ലോകമായിട്ടോ ഒക്കെ പറയും. അതുപോലെ തന്നെ പള്ളിപ്പുറം ഗോപാലൻ നായരെന്ന് പറഞ്ഞ വലിയൊരു കഥകളി ആശാൻ ഉണ്ടായിരുന്നു. അച്ഛൻ അദ്ദേഹത്തിന്റെ മകനെ പോലെയായിരുന്നു. ആശാൻ പറഞ്ഞു കൊടുത്തിരിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ഇതൊക്കെ എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ സഹോദരി ജയന്തി, ചേച്ചി എന്നെ ഓട്ടുന്നുള്ള പഠിപ്പിക്കും ഒക്കെയാണെങ്കിലും പഠിപ്പിക്കുന്ന സമയത്ത് ചേച്ചി വളരെ നിഷ്കർഷിക്കും. അപ്പൊ ഞാൻ അറിയാതെ തന്നെ കാലുമ്മ കയറ്റി വെച്ചിരിക്കണുണ്ടാൽ ഗോവിച്ചേട്ടനാണെങ്കിലോ വേറെ ഗുരുനാഥന്മാരോ മുതിർന്നവരോ ആരെങ്കിലും കാണിക്കുന്നുണ്ട് അപ്പടിക്കും കാല് താത്തി വെക്കുകയും പറയും. ഇവർക്ക് ഞാൻ സഹോദരനായിരുന്നില്ല, മകനെ പോലെയായിരുന്നു. തിരിഞ്ഞിപ്പോ നോക്കുമ്പോൾ ഞാൻ ചെയ്ത ഏറ്റവും വലിയ നല്ല കാര്യം എന്ന് എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ ഇന്നത്തെ കുഞ്ഞുങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് എനിക്ക് തോന്നുന്നത്, നമ്മൾ ഇതിനൊക്കെ നിന്നു കൊടുക്കണം. നേരെ മറിച്ച് എന്റെ മകനെ ശാസിച്ചു എന്ന് കേട്ട് വളമൊക്കെ എടുത്ത് ഗുരുനാഥന്മാരുടെ പിന്നാലെ പോകുന്ന അച്ഛനമ്മമാരോ സഹോദരന്മാരോ സഹോദരിമാരോ ഉണ്ടാവരുത് എന്നുള്ളതാണ് ഈ ജീവിതപാഠത്തിൽ നിന്ന് ഞാൻ പഠിച്ചത്.
1: ഇപ്പോ സാറ് പറഞ്ഞ പോലെ ഇപ്പൊ കലാകാരന്മാരുടെ ജീവിതം ആ കല ആസ്വദിക്കുന്ന സമയത്ത് മാത്രമേ നമ്മൾ കല ആസ്വദിക്കുന്നു, അതിനുശേഷം അവരുടെ ജീവിതത്തെ പറ്റി ആൾക്കാർ ചിന്തിക്കുന്നില്ല. ശരി തന്നെയാണ്. അപ്പം വീട്ടിലെ ഒരു കുട്ടി കലാപരമായ താല്പര്യങ്ങൾ കാണിച്ചാൽ പോലും ആ പഠനം മുന്നോട്ട് പോയി നിനക്കൊരു കലാകാരനായി ഈ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് ഒരു പാരന്റ്സിനും ഇല്ല. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ജോലി എടുക്കുക, അതിന്റെ പാർട്ടായിട്ട് വേണമെങ്കിൽ ഒരു പാഷനായിട്ട് ഇത് കൊണ്ടുപോക്കുള്ളൂ എന്നുള്ള രീതിക്കാണ് മക്കളോട് പറയുന്നത്. കലാകാരന് ആ ഒരു ജീവിത വൃത്തിയായിട്ട് കലയിൽ നിന്നുള്ള വരുമാനം കൊണ്ട് ജീവിക്കാൻ പറ്റില്ല എന്നൊരു തോന്നലാണ് കൂടുതലും ഉള്ളത്. അത് മാറാൻ സമയമെടുക്കുമായിരിക്കും അല്ലേ?
0: മാറില്ല എന്ന് തന്നെയാണ് എന്റെ പരിപൂർണമായിട്ടുള്ള വിശ്വാസം. ഒരു പക്ഷേ അതിനൊരു പിന്തിരിപ്പ് നയം എന്നൊക്കെ ചിന്തിക്കാം. ഇനി നമ്മളുടെയൊക്കെ ആയുസ് കഴിഞ്ഞുള്ള കാലഘട്ടത്തിൽ മാറുമോ എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും എൻ്റെ ജീവിതാനുഭവം, അല്ലെങ്കിൽ ഞാൻ കണ്ട ജീവിതാനുഭവം എന്നെ പഠിപ്പിച്ചത് അതാണ്. അതിൻ്റെ നല്ല ഒരു ഉദാഹരണമാണ് കോവിഡ് എന്ന് പറയുന്ന രോഗം നമ്മളെ പഠിപ്പിച്ചത്. അവിടെ നമ്മൾ ഉത്സവങ്ങളെല്ലാം നിർത്തിവെച്ചു, എല്ലാ കലാ ആസ്വാദനവും നിർത്തിവെച്ചു. കാരണം മനുഷ്യന് ജീവനാണ് ഏറ്റവും വലുത്. ഈ കലാകാരന്മാർ എങ്ങനെ ജീവിച്ചു? അന്ന് എന്റെ കിഡ്നി കൊടുത്തിട്ട് കുറച്ച് പൈസ കിട്ടുമോ ഡോക്ടറെ, കുടുംബം നോക്കാൻ നിവൃത്തിയില്ല എന്ന് എന്നെ വിളിച്ചു പറഞ്ഞ കലാകാരന്മാരുണ്ട്. എത്രയോ സുമനസ്സുകൾ ഞങ്ങളൊക്കെ കുറെ പേരെ സഹായിച്ചു, ശരിയാ, പക്ഷെ നമുക്ക് അങ്ങനെ ദീർഘകാലം കൊണ്ടുപോകാൻ പറ്റില്ല. കോവിഡ് കാലത്ത് അവശ്യ സർവീസുകളൊന്നും നിർത്തപ്പെട്ടിട്ടില്ല. അന്ന് ഞാനൊരു ഡോക്ടറായിട്ട് ഞാൻ കോവിഡ് കാലഘട്ടത്ത് എനിക്ക് സാമ്പത്തിക മാന്ദ്യമില്ലാതെ ഞാൻ ജീവിച്ചു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആശുപത്രി ഒരു അവശ്യ സർവീസായി പോയത് എന്റെ ഭാഗ്യം. അപ്പോ കല ഒരു അവശ്യ സർവീസായി മാറാത്തടത്തോളം കാലം ഈ തരത്തിലുള്ള വെല്ലുവിളികൾ നേരിടേണ്ടി വരും. ഒരു ഡോക്ടറാവാനായിട്ട് MBBS പാസ്സാവാൻ 4.5 കൊല്ലം മതി. അത് കഴിഞ്ഞ് 2 വർഷം അല്ലെങ്കിൽ 3 വർഷം ഉപരിപഠനം നടത്തിയാൽ മാന്യമായിട്ട് നമുക്ക് ജീവിക്കാം. പക്ഷേ ഒരു കഥകളിക്കാരനാവണ എന്റെ ബേസിക് കോഴ്സ് 6 വർഷമാണ്. അത് കഴിഞ്ഞ് 2 വർഷം PG വേണം. അത് കഴിഞ്ഞ് 2 വർഷം ഏതെങ്കിലും ഗുരുനാഥന്റെ അടുത്ത് ഉപരിപഠനം നടത്തണം. 10 വർഷം കഴിഞ്ഞാൽ ഈ അഹോരാത്രം വെളുപ്പിന് 3 മണി മുതൽ രാത്രി വരെ കഷ്ടപ്പെട്ടാൽ കിട്ടുന്ന പേരാണ് കഥകളിക്കാരൻ. അത് കഴിഞ്ഞ് ഒരു അമ്പലത്തിലോ അല്ലെങ്കിൽ ഒരു പരിപാടി സ്ഥലത്തോ കഥകളിക്ക് വിളിച്ചാൽ ഈ തുച്ഛമായ ഈ ശമ്പളം കൊണ്ട് അയാളും അയാളുടെ ഭാര്യയും മക്കളും ജീവിക്കണം എന്നുള്ളൊരവസ്ഥ വരുമ്പോൾ ഇത് തികച്ചൊരു വെല്ലുവിളി തന്നെയാണ്. അപ്പൊ അതിന് ഈ അടുത്ത് തന്നെ മനോജ് കൃഷ്ണ അദ്ദേഹം ചേട്ടനൊക്കെ നമ്മൾ കൾച്ചറൽ എക്കോണമി എന്ന് പറയുന്ന കാര്യം, എങ്ങനെ ഈ ഒരു സാമ്പത്തിക സ്രോതസ് സാംസ്കാരിക സംഘടനകളിൽ ഉണ്ടാക്കിയെടുത്ത് കലാകാരന് ഉതകുന്ന രീതി

0: ഉന്നതിയിലേക്ക് വരുത്തണം എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ചയും കാര്യങ്ങളൊക്കെ പുരോഗമിക്കുന്നുണ്ട്. എങ്കിലും ഇപ്പോൾ വരുന്ന യുവ കലാകാരന്മാർക്കും ഇത് വലിയ വെല്ലുവിളി തന്നെയാണ്. വാസ്തവത്തില് ഞാൻ പഠനത്തിന് ഭയങ്കര മിടുക്കലൊന്നും ആയിരുന്നില്ല. സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു അച്ഛനും അമ്മയും ഇങ്ങനൊരു അവസ്ഥയും ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെയായി പോയത്. അതിന്റെ വ്യക്തമായൊരു ഉദാഹരണം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഞാൻ പഠിക്കുമ്പോൾ അന്ന് നമുക്ക് ഈ ATMO അല്ലെങ്കിൽ ഈ കാർഡ് സംവിധാനം ഒന്നുമില്ല, മണി ഓർഡർ ആണുള്ളത്. അപ്പൊ മണി ഓർഡറിന്റെ അടിയിൽ എഴുതുവാനുള്ളൊരു ഭാഗമുണ്ടല്ലോ. അപ്പൊ അവിടെ എഴുതും, അച്ഛൻ പ്രിയ കുട്ടന് നീ പറഞ്ഞത് പ്രകാരം 1000 കാ ഞാൻ അയക്കുന്നു, വേണ്ടത് ചെയ്യുമല്ലോ അച്ഛൻ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പലപ്പോഴും ഇതിങ്ങനെ വായിച്ച് ഞാൻ വല്ലാതെ ഇമോഷണലും. അപ്പൊ ഇത് വായിച്ചിട്ട് നേരെ ഒരു കുളിയും കുളിച്ചിട്ട് ഞാൻ നേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ലൈബ്രറിയിലേക്ക് പോകാം. അപ്പൊ രാത്രി അന്ന് 10 മണി വരെ ലൈബ്രറിയിലാകാം. അപ്പൊ എന്റെ കൂട്ടുകാരൊക്കെ പറയും അവൻ അവിടെ ചെന്നിരുന്ന പിന്നെ അനങ്ങില്ല, അവരൊക്കെ ധരിച്ചിരിക്കുന്നത് ഞാനെന്തോ ഭയങ്കര പഠിക്കാനുള്ള തോര കൊണ്ട് അവിടെ വന്നങ്ങ് ഇരുന്ന് പോയതാ. അതൊന്നുമല്ല, കാരണം എനിക്കറിയാം തലേ ദിവസം ഏതോ അമ്പലത്തിലെ കഥകളി കഴിഞ്ഞ് കിട്ടിയ ആ പൈസയിലെ ഒരു മുക്കാഭാഗമാണ് അച്ഛനെ അയക്കണേ, ബാക്കി പൈസ കൊണ്ട് വേണം വീട്ടിലെ കാര്യങ്ങൾ നടത്താൻ. അപ്പൊ ഈ ഒരു പൈസയാണ് വാസ്തവത്തിൽ എന്നെ പഠിപ്പിച്ചത്, അതുകൊണ്ട് അതിനെ അറിയാതെ പഠിച്ചു പോയതാ. അപ്പൊ ഞാൻ സ്വയം ആലോചിച്ചിട്ടുണ്ട് എനിക്ക് അങ്ങനെ ഒരു കഷ്ടപ്പാടില്ലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോ അച്ഛനോട് 1000 ഉള്ളൂ എന്താ അച്ഛൻ 1500 അയക്കാഞ്ഞത് എന്ന് ചോദിക്കുമായിരുന്നു. പക്ഷെ ഏറ്റവും വലിയൊരു ഗുണം എനിക്ക് കിട്ടിയത് എന്റെ കുടുംബത്ത് ലഹരി എന്ന് പറയുന്ന സാധനം അത് കയറിയിട്ടേ ഇല്ലായിരുന്നു. ബാലകലാമണ്ഡലം മാർഗി കാലുണ്ടായിരുന്ന ബാലസുബ്രഹ്മണ്യം അദ്ദേഹം ലഹരി തയ്യാറേ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിലോട്ട് അടുത്തത്. പക്ഷെ നേരെ മറിച്ച് നല്ല കഴിവുള്ള കലാകാരന്മാര് ഈ ലഹരിക്ക് അടിമപ്പെട്ടു പോയി. ഇപ്പൊ പല കലാകാരന്മാരുടെ ഉത്തരം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ലഹരിയുടെ കാരണം അവരുടെ കഷ്ടപ്പാടാണെന്ന്.
1: നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാലോ?
0: നമുക്ക് ലഹരിയിൽ തന്നെ പാട്ടിനെ സെലക്ട് ചെയ്യാനാണ് എനിക്കതില് താല്പര്യകാര്യം. എന്നെ വല്ലാതെ ആകർഷിച്ച ഒരു സിനിമയാണ് ഭരതം. ഞാൻ എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് എന്നെ ഓർമ്മയില്ലാത്തൊരു ഒരു ഒരു സിനിമയാണ്. കാര്യം കലാകുടുംബത്തിലായത് കൊണ്ട് തന്നെ സ്പർശിച്ചതായിരിക്കും. അതില് ആ നെടുമുടി വേണുവിന്റെ കഥാപാത്രം ചെയ്തില് മദ്യം അദ്ദേഹം കഴിച്ച് പാടാൻ വയ്യാതെ കഴിഞ്ഞു പോയപ്പോ മോഹൻലാലിന്റെ കഥാപാത്രം പുറകിൽ നിന്ന് അത് എടുത്തങ്ങ് പാടി ഞാൻ കണ്ടമാനം കരഞ്ഞു പോയൊരു കഥാപാത്രമാണ് ശ്രീവിനായകം നമാമ്യഹം എന്ന് പറയുന്ന ആ പാട്ട്.

night.

0: സാർ ഇപ്പോ പല കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുമ്പോൾ ഭീമൻ, അർജുനൻ, രാവണൻ, സാത്വിക ഗുണമുള്ള ആൾക്കാരെയും അതുപോലെ തന്നെ പല ക്യാരക്ടറാണല്ലോ നമ്മൾ അവതരിപ്പിക്കുക. അപ്പൊ പല വേഷങ്ങളിലും കഥാപാത്രങ്ങളുടെ വൈകാരിക സംഘർഷങ്ങൾ വ്യത്യസ്തമായിരിക്കുമല്ലോ. ഇപ്പൊ രാവണന്റെ സംഘർഷമായിരിക്കില്ല അർജുനന്റെ സംഘർഷം. ഇപ്പൊ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ കഥാപാത്രങ്ങൾ കടന്നുപോകുന്ന സംഘർഷാവസ്ഥകൾ നമ്മൾ ബാധിക്കാറുണ്ടോ?
1: അവിടെ കഥാപാത്രമായി കഴിഞ്ഞാൽ വ്യക്തി വരരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം. ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്ന ആളാണ്, പരമാവധി അതിന് ശ്രമിക്കാറുമുണ്ട്. കാരണം കഥാപാത്രമായി കഴിഞ്ഞാൽ വ്യക്തി വന്നാൽ പോയി. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കഥാപാത്രം കൃഷ്ണനാണ്. ഏറ്റവും ബുദ്ധിമുട്ടും കൃഷ്ണനാണ്. അത് അച്ഛൻ്റെ ഒരു സ്വാധീനമാണ്. അപ്പോൾ ഈ കൃഷ്ണൻ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ സ്വഭാവം എന്താ എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറയാൻ പറ്റും. ഇപ്പം രാവണൻ്റെ സ്വഭാവം നമുക്കറിയാം, അർജുനൻ്റെ സ്വഭാവം അറിയാം, ഭീമൻ്റെ സ്വഭാവം അറിയാം, കുന്തിയുടെ സ്വഭാവം അറിയാം. ഈ കൃഷ്ണന്റെ സ്വഭാവം എന്താന്ന്
0: വെച്ചാൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന ക്യാരക്ടറാണ് എല്ലാ കാലത്തും.
1: അപ്പൊ അത് ഫലിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അർജുനന്റെ അടുത്ത് ഗീതോപദേശിച്ചു നിൽക്കുന്ന കൃഷ്ണനല്ല പാഞ്ചാലിയുടെ അടുത്ത് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന കൃഷ്ണൻ. ഈ കൃഷ്ണനല്ല യാദവ വംശത്തിന്റെ രാജാവായി നിൽക്കുന്ന കൃഷ്ണൻ. ഈ കൃഷ്ണനല്ല അർജുനന്റെ സുഹൃത്തായിട്ട് എവിടെയെങ്കിലും ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന കൃഷ്ണൻ. അതായത് ത്യാഗരാജസ്വാമികള് അദ്ദേഹത്തിനെ പറഞ്ഞ പോലെ സമയാനിഹി സതുമാ, സമയവും സന്ദർഭവും നോക്കി സംസാരിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്നവൻ എന്നാണ് അദ്ദേഹത്തിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് കൃഷ്ണൻ വേഷം ചെയ്യുമ്പോൾ. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ ആ അമ്പലത്തിൽ ഞാൻ അവരോട് പറയും, അവിടെ പൂജിച്ച് ചാർത്തിയ മാല ഉണ്ടെങ്കിൽ എനിക്ക് വേണം എന്ന് പറയും. ഇത് കഥകളിക്കാരന്റെ വലിയ ഭാഗ്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ സാധാരണക്കാരൊരാൾ പോയിട്ട് തിരുമേനിയോട് ആ പൂജിച്ച മാല നിങ്ങളുടെ തരുമെന്ന് പറഞ്ഞാൽ കിട്ടും?
0: ഇല്ല.
1: അല്ല, ഞാനത് ഇടുമ്പോൾ മനസ്സിലാക്കണം ശ്രീകൃഷ്ണന്റെ വിഗ്രഹത്തിൽ നിന്ന് എടുത്തിട്ടാണ് എന്റെ കയ്യത്തിലേക്ക് ഇടുന്നത്. അപ്പൊ ഞാൻ ആരാ അവിടെ? രാജീവോ അല്ലെങ്കിൽ കരുണാകരനോ രാഘവനോ ഒന്നുമല്ല. ഈ പവിത്രത ആ ചെയ്യുന്ന വ്യക്തി സൂക്ഷിക്കുന്നുണ്ടോ എന്നുള്ളത് വ്യക്തി ചിന്തിക്കേണ്ട കാര്യമാണ്. ഏതായാലും ഈ മാല ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ രാജീവില്ലല്ലോ, കൃഷ്ണനേ ഉള്ളൂ. അപ്പൊ ഈ കൃഷ്ണൻ അർജുനനെ കാണുമ്പോ എന്താണ് എന്നുള്ളൊരു ഒരു ഭാവം ഉണ്ടാക്കിയെടുത്താലേ കാര്യം. കൃഷ്ണൻ പച്ചവേഷ, അർജുനൻ പച്ചവേഷ, നളനും പച്ചവേഷ, ദുരുഗ്മാങ്കനും പച്ചവേഷ. ചുമ്മാ പച്ചവേഷം കെട്ടിക്കഴിഞ്ഞാൽ ഇതൊന്നും ആവില്ല. ഓരോരുത്തരുടെ സ്വഭാവ വ്യത്യാസമാണ്. ഓരോ കഥാപാത്രത്തിനും അതിൻ്റെതായിട്ടുള്ള ആ നമ്മൾ പറയുക സ്ഥായി അല്ലെങ്കിൽ ആ തലം അത് കൊടുത്താൽ മാത്രമേ പിന്നീട് ജനങ്ങൾക്കത് ആസ്വദിക്കാനായിട്ട് സാധിക്കുള്ളൂ.
0: മില്യൻസ് ഓഫ് ആൾക്കാരുടെ ഇടയിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അതിനിടയിലാണ് ഈ രോഗവും ദാരിദ്ര്യവും ദുഃഖവും എല്ലാം ഉള്ളത്. പക്ഷെ ഈ എല്ലാ മനുഷ്യനും വേണ്ടുന്ന ഒരു കാര്യമാണ് സ്നേഹം എന്ന് പറയുന്നത്. എല്ലാ ആൾക്കാർക്കും വേണം. സ്നേഹം വേണ്ടാത്തതായിട്ട് ബോധമുള്ള ഒരു മനുഷ്യനും എനിക്ക് സ്നേഹം വേണ്ട എന്ന് പറയില്ല. പക്ഷെ ഇത്രയധികം ആൾക്കാരുണ്ട്, ഇത്രയധികം ആൾക്കാർ സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്നുണ്ട്. പക്ഷെ സ്നേഹം ഈ പറഞ്ഞ പോലെ വളരെ വിരളമായിട്ടുള്ള ഒരു വസ്തുവായിട്ട് തുടരുന്നത് എന്തുകൊണ്ടാണെന്നാണ് ഡോക്ടർ മനസ്സിലാക്കുന്നത്?
1: ഒന്ന്, അതിന്റെ വില എന്താണ്? മനുഷ്യനെല്ലാ കാര്യവും കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറയുന്നത് പോലെ തന്നെ അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഞാൻ. കാരണം എൻ്റെ കുടുംബത്തിൽ നിന്ന് സ്നേഹം അറിയാതെ വന്നൊരവസ്ഥ എനിക്ക് ഉണ്ടായിട്ടില്ല. എൻ്റെ ഏറ്റവും വലിയ മഹാഭാഗ്യം വാട്സാപ്പ് ഉപയോഗിക്കാത്ത അച്ഛനും അമ്മയും കിട്ടി എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഉപകാരം. അതുകൊണ്ട് അവർക്ക് എന്നെ സ്നേഹിക്കാൻ സമയമുണ്ടായിരുന്നു. പിന്നെ എന്നെ മകനെ പോലെ സ്നേഹിക്കുന്ന സഹോദരിമാർ, അവരുടെ ഭർത്താക്കന്മാർ, എനിക്ക് അളിയന്മാരല്ല, എനിക്ക് അവർ

0: ചേട്ടന്മാരാണ്. എന്നെ അങ്ങനെ മനസ്സിലാക്കുന്ന ഒരു ഭാര്യ ആരതി എന്നാണ് പേര്, ഗോകുലം മെഡിക്കൽ കോളേജിലെ ഫാർമക്കോളജി പ്രൊഫസർ. എന്റെ രണ്ട് കുഞ്ഞുങ്ങള് രാമനും കൃഷ്ണനും, അവരുടെയും സ്നേഹം. അപ്പൊ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്താവേണ്ടത്? സ്നേഹം കൊടുക്കാതിരിക്കേണ്ട ഒരാളാണ് ഞാൻ ആവേണ്ടത്. പക്ഷേ ഞാൻ തികച്ചും വ്യത്യസ്തനായി ഒരാളായി മാറി. അത് എന്തുകൊണ്ടാണ് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അച്ഛൻ ഇരുന്ന് ഓരോ ദിവസവും എന്നെ പഠിപ്പിച്ച് തന്നത് നിന്റെ ജോലി എന്താണെന്ന്, സ്നേഹിക്കുക എന്നുള്ളതാണ് നിന്റെ ജോലി, ഉപദ്രവിക്കുക നിന്റെ ജോലിയല്ല. മോനെ നിനക്ക് സ്നേഹിക്കാൻ പറ്റിയില്ലെങ്കിലും, തിരിച്ചു സ്നേഹിക്കാൻ പറ്റിയില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കുക. അപ്പോൾ ഒരു മാർഗം മാത്രമേ ഞാൻ കാണുന്നുള്ളൂ, കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ. കാരണം നമ്മൾ പറയുമല്ലോ, ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഒരു വല്ലാത്ത സാമൂഹിക രീതിയിലേക്ക് നമ്മൾ കടന്നുപോയി, സ്നേഹം ഒട്ടും ഇല്ലാത്തൊരവസ്ഥയിലായി മറ്റൊരു സ്ഥലത്തിൽ എത്തിച്ചേർന്നത് പരിഹാരം ഉണ്ടാക്കാൻ പാടാം. എന്ന് വെച്ചാൽ കുഞ്ഞുകാലം മുതലേ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ ഓരോന്നും കാണിച്ചു കൊടുത്ത് സ്നേഹം പ്രകടമാക്കി അവരെ കൊണ്ട് ചെയ്യിച്ച് വളർത്തിയാൽ അത് മാത്രമേ ഞാൻ നോക്കിയിട്ട് അതിനൊരു പരിഹാരം.
1: ഒരു ബ്രോക്കൺ അഡൽറ്റിനെ നമ്മൾ റിപ്പയർ ചെയ്യുന്നതിനേക്കാൾ ഈസിയാണ് ഒരു കുഞ്ഞിനെ സ്നേഹിക്കുക എന്ന് പറയുന്നത്.
0: എന്റെ അമ്മയുടെ അച്ഛന്റെയും വിവാഹം കഴിഞ്ഞിട്ട് 64 കൊല്ലോ ഇത്രയൊക്കെയായെന്ന് തോന്നുന്നു. 50 വിവാഹ വർഷമൊക്കെ ഗംഭീരമായിട്ട് ഞങ്ങൾ ആഘോഷിച്ചു. അപ്പൊ ഒരിക്കൽ ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇന്നേ വരെ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒന്നും വഴക്കുണ്ടാക്കുന്നത് കാണാൻ പറ്റിയിട്ടില്ല, ഇത് എന്താ കാര്യം? അപ്പോൾ എന്നോട് പറഞ്ഞ മറുപടി, അതൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് തമ്മിൽ. അപ്പം അച്ഛൻ പറയാ, അഭിപ്രായമുള്ളടത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ അത് ഞാനും അവളും തമ്മിലുള്ള, ഞങ്ങൾ കിടന്നുറങ്ങുന്ന സമയത്ത് ഞങ്ങൾ അവിടെ തീർക്കാനുള്ളതാ, നിങ്ങൾ കുഞ്ഞുങ്ങളെ അറിയിക്കാനുള്ളതല്ല. അപ്പം അതൊരിക്കലും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. അങ്ങനെയാണ് ഞങ്ങളെ വളർത്തിക്കൊണ്ടുവന്നത്. പക്ഷെ ഇന്ന് നമ്മുടെ കാലത്തിൽ നമുക്കത് ചിന്തിക്കാൻ പറ്റും.
1: സ്നേഹത്തിന്റെ മാതൃകകളാണ്, കുട്ടികൾക്ക് അറിയില്ലായിരിക്കും എന്താണ് സ്നേഹമെന്ന്. അതുകൊണ്ടാണ് അവർ അറിയാത്ത സ്ഥലങ്ങളിൽ സ്നേഹം ഒന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട് പോയി സ്നേഹം കിട്ടുമെന്ന് വിചാരിച്ച്.
0: അവിടെ നമുക്കൊരു തെറ്റിദ്ധാരണ ഉണ്ട്, കുട്ടികൾക്ക് അറിയാം. നമ്മൾ പലപ്പോഴും ഈ കുട്ടികളെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു ഒരു സംഭവമുണ്ട്. കാര്യം അതൊന്നും നീ അറിയണ്ട, അതൊന്നും നീ കേൾക്കണ്ട, അല്ലെങ്കിൽ നീ ഇന്നത് കേട്ടാൽ മതി, നീ കുട്ടിയല്ലേ. അല്ലല്ല, ഞാൻ മോശം കാര്യങ്ങളല്ല പറഞ്ഞു, നല്ല കാര്യങ്ങൾ നല്ല രീതിയിലൂടെ പറഞ്ഞു കൊടുത്താൽ കുട്ടികൾക്ക് ആ രീതിയിൽ മനസ്സിലാവും. അപ്പൊ പലപ്പോഴും എൻ്റെ മക്കൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഒരു ദിവസം എൻ്റെ അടുത്ത് മകൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ വളരെ അത്ഭുതപ്പെട്ടു പോയി, അച്ഛന് എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് അച്ഛമ്മയും ഇങ്ങോട്ട് കൊണ്ടുവരാം. ഞാൻ ചോദ്യം തന്നെടാ, നമുക്ക് നോക്കാം, അല്ലെങ്കിൽ അച്ഛന് സാഡാവില്ലേ. അപ്പൊ അച്ഛന് സാഡാവും എന്ന് അവൻ പറയുന്നത്, ഞാനൊരു ദിവസം എന്റെ അച്ഛനമ്മയും വിളിച്ചാൽ എന്നോട് ചോദിച്ചിട്ടുണ്ട്, എല്ലാ ദിവസവും തന്നെ അങ്ങനെ അച്ഛനമ്മയും വിളിക്കണേ. പക്ഷെ ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ എനിക്ക് സങ്കടമാവും, അല്ലെങ്കിൽ അവർക്ക് സങ്കടമാവും. അപ്പൊ അവൻ അതിൽ നിന്ന് മനസ്സിലായി ഈ വിളിക്കല് ഒരാവശ്യമാണ്, അതില്ലെങ്കിൽ സങ്കടമാകും. അപ്പൊ അതിനെന്ത് വേണം? ഒരു വീട്ടില് ഈ അച്ഛനും അമ്മയും മക്കളുമായി സംസാരം എന്ന് പറയുന്ന അന്യം നിന്ന് പോയ കലാരൂപം എത്രയും പെട്ടെന്ന് അത് അത് സ്ഥാപിക്കപ്പെടണം. അതാണ് കുടുംബം. ഇപ്പൊ റേഡിയോയുടെ പ്രസക്തിയും അല്ലെങ്കിൽ ഈ പാട്ടുകളുടെ പ്രസക്തിയും, ഞാൻ അങ്ങനെയാണ് റേഡിയോ സ്നേഹിച്ചത്. പണ്ട് കാലത്ത് ഞങ്ങൾ കുട്ടിയായിരുന്നപ്പോ എത്ര വീട്ടിലെ സ്ഥലം ഉണ്ടെങ്കിൽ ആ മുമ്പിലത്തെ ചെറിയൊരു റൂമിൽ അച്ഛൻ്റെ അമ്മയുടെ റൂം അതാ, ഞങ്ങളൊക്കെ കൂടി അവിടെ നിലത്ത് വന്ന് കിടക്കും. ഞങ്ങൾ കഥകളിക്കാരാണല്ലോ, 10 മണിക്ക് കഥകളി സംഗീതം ഉണ്ടോ, കുറുപ്പാശാന്റെയും അങ്ങനെയുള്ള റിലേഷൻ്റെ ഒക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ നാടകം ഉണ്ടാവും. അപ്പൊ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് അച്ഛനും അമ്മയുടെ ചാരിസരലോ കട്ടിലോ ഉണ്ടാവും, ഞങ്ങൾ നിലത്തും കിടക്കും ഒരു അരമണിക്കൂർ നേരം. അത് കഴിഞ്ഞപ്പോൾ അതിനെപ്പറ്റിയുള്ള വിശകലനം ഒരു ചർച്ച ഉണ്ടാവും, ഇത് കഴിഞ്ഞിട്ടാ പോയി കിടക്കുക. അപ്പൊ ആ റേഡിയോയും പാട്ടും നമുക്ക് വീടുകളിൽ എങ്ങനെ നല്ല രീതിയിൽ ഉപകരിക്കാം. പക്ഷെ ഇന്ന് നിർഭാഗ്യവശാൽ അച്ഛനും അമ്മയും മക്കളും 4 റൂമില് 4 വാട്സാപ്പിലായിട്ട് ഇരിക്കുന്നു പോകുമ്പോൾ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കുന്നില്ല.
1: തീർച്ചയായിട്ടും വളരെ പരിതാപകരമായിട്ടുള്ളൊരു അവസ്ഥയാണ്, മാറി ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാം.
0: ചന്ദ്രകളഭം ചാർത്തി ഉറങ്ങും, 1975 വയലാറ് ദഹഗതി ദേവരാജൻ മാഷ ചിട്ടപ്പെടുത്തി യേശുദാസ് പാടിയിട്ടുള്ള കൊട്ടാരം വിൽക്കാനുണ്ട് എന്ന ചിത്രത്തിലെ ഞാൻ ജനിക്കുന്നതിന് മുമ്പുള്ളതാണെങ്കിൽ കേൾക്കുന്ന പാട്ടാണ്.

0: അപ്പോ ക്യാൻസർ പോലുള്ള ഗൗരവകരമായ ചികിത്സയ്ക്ക് എത്തുന്ന രോഗികളുടെ പ്രതികരണം വ്യത്യസ്തമായിരിക്കുമല്ലോ സാർ. ചിലർക്ക് ഭയമായിരിക്കും, നിസ്സഹായാവസ്ഥ, ചിലർക്ക് ജീവിച്ച് മതിയായിട്ടില്ല എന്ന് തോന്നൽ, ഉത്തരവാദിത്വങ്ങൾ, കുഞ്ഞുങ്ങളുണ്ട്, അപ്പോ നമുക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നാൽ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും, കുടുംബം അനാഥപ്പെട്ടു പോകുന്നുള്ള അവസ്ഥ, ആവലാതികൾ, സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ചിലപ്പോൾ ചികിത്സയ്ക്ക് എത്താൻ പറ്റാതെ ചികിത്സിക്കണം എന്നുണ്ടായിരിക്കും, യാതൊരു നിവൃത്തിയും ഉണ്ടാവത്തില്ല, അങ്ങനത്തെ അവസ്ഥ. അപ്പം രോഗികളും അവരുടെ മനോവിചാരങ്ങളും ഒക്കെ ദിവസവും സാർ അങ്ങനെ ഉള്ള ആൾക്കാരെ ആയിരിക്കും കാണുന്നത്. ഒരു സന്തോഷത്തോടെ ഒരിക്കലും ഒരു ക്യാൻസർ രോഗി സാറിന്റെ മുന്നിൽ എത്തത്തില്ലല്ലോ. അപ്പം വരുന്നവരെല്ലാം ദുഃഖത്തിന്റെ ഭാണ്ഡവം കൊണ്ടായിരിക്കും വരുന്നത്. അപ്പം ഇവരൊക്കെ എങ്ങനെയാണ് ഡോക്ടറിനെ അടയാളപ്പെടുത്തുന്നത്?
1: വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ്. അതിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് ഞാൻ ഇങ്ങനെ ഒരു ആളാകണം എന്ന് ഭഗവാൻ ഇങ്ങനെ അത് തീരുമാനിച്ച് എന്നെ ഇങ്ങനെ ആക്കി വെച്ചത് കൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ ആവുന്നത്. അപ്പൊ അവിടെ എന്നെ ഇത് ചെയ്യിക്കുന്ന ഈശ്വരന് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്, എന്നോട്. എനിക്കും തിരിച്ച് ഈശ്വരനോട് ചില ഉത്തരവാദിത്തമുണ്ട്. എനിക്ക് ഇതിനുള്ള കഴിവുള്ളതുകൊണ്ടാണല്ലോ അദ്ദേഹം എന്നെ ഇത് ചെയ്യിക്കുന്നത്. അപ്പൊ ഇറ്റ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത്. അപ്പോ ചില സന്ദർഭങ്ങളിൽ ഡോക്ടർ ദൈവമായി പോകുന്ന സാഹചര്യമുണ്ട്. ചില സന്ദർഭങ്ങളിൽ ഡോക്ടർ ഞങ്ങൾ തന്ന ആ ഒരു ആശുപത്രിയിൽ അടച്ച ആ ഫീസിനുള്ള പ്രതിഫലം തരുന്ന ഒരു വ്യക്തി എന്നുള്ളതായി പോകാറുണ്ട്. ചില സമയത്ത് ഞങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാത്ത ഒരു ഡോക്ടറായി പോകാറുണ്ട്. ചില സമയത്ത് എന്നെ ഉപദ്രവിച്ച ഡോക്ടറും, ഇങ്ങനെ പലതരത്തിൽ ചിത്രീകരിക്കുന്നവരുണ്ട്. ഞാൻ അവിടെ എപ്പോഴും ഒന്ന് തന്നെയാണ്, അതിൽ മാറ്റമൊന്നുമില്ല. മാറിപ്പോകുന്നത് ഇവരെല്ലാം വരുന്ന സാഹചര്യവും അവർക്കെല്ലാം പിടിപെട്ടിരിക്കുന്ന അസുഖത്തിന്റെ തീവ്രതയും അതിന്റെ സ്റ്റേജിനും അതിനുള്ള സിറ്റുവേഷനും അനുസരിച്ചിട്ടാണ്. അപ്പൊ നല്ല സ്വഭാവമുള്ള ക്യാൻസർ, ഇപ്പൊ ക്യാൻസറിന് നമ്മുടെ പോലെ സ്വഭാവമുണ്ട്, സ്റ്റേജ് മാത്രമല്ല. അപ്പൊ നല്ല സ്വഭാവമുള്ള നല്ല സ്റ്റേജിലുള്ള ക്യാൻസർ ചികിത്സിച്ച് ഭേദമായി കുറെ വർഷം കഴിയുമ്പോൾ ആ വ്യക്തിക്ക് രാജീവ് ഡോക്ടർ എന്ന് പറഞ്ഞ ദൈവമാണ്, എന്നെ ഈശ്വരന്റെ ഫോട്ടോടെ വെച്ച് പൂജിക്കുന്നു, എന്നെ കണ്ടില്ലെങ്കിൽ വിഷമമ്പോ. അതെ, ഒരു അഡ്വാൻസ് സ്റ്റേജിലുള്ള ഒരു വ്യക്തി, വളരെ മോശപ്പെട്ട ഒരു ക്യാൻസറുള്ള വ്യക്തി, ആ വ്യക്തി 6 മാസം കൊണ്ട് മരിക്കും എന്നാരെങ്കിലും പറഞ്ഞു എന്റെ അടുത്ത് വരുന്നു, ഞാൻ എന്തോ കൊടുക്കുന്നു, എന്തോ ഒരു ഈശ്വരാധാന്യത്തിൽ 5-6 വർഷമായിട്ട് അദ്ദേഹം സുഖമായിട്ട് ജീവിക്കുന്നു, അവർക്കും ഞാൻ ഈശ്വരനാണ്. അടുത്ത് വരുന്ന ഇതേ സ്റ്റേജിലുള്ള 4-ാം സ്റ്റേജിലുള്ള ഒരു വ്യക്തി, എന്റെ നിർഭാഗ്യം കൊണ്ട് അവർ 6 മാസം കഴിയുമ്പോൾ മരിച്ചു പോകുന്ന വ്യക്തിക്ക് ഞാൻ കടമ ചെയ്ത ഒരു ഡോക്ടർ മാത്രമാണ്. വേറൊരു വ്യക്തിയില് ഞാനൊരു പ്രതീക്ഷ വെച്ച് അവരോട് പറഞ്ഞുപോയി നമുക്കൊന്ന് ശ്രമിക്കാൻ ചെയ്യാം, എന്റെ നിർഭാഗ്യം കൊണ്ടൊരു കോംപ്ലിക്കേഷൻ വന്നു, അവർ മരിച്ചു, ഞാൻ ദുഷ്ടനാണ് അവർക്ക്. കാരണം അവരൊരു പക്ഷെ 2 വർഷം അല്ലെങ്കിൽ 10 വർഷം ജീവിക്കേണ്ടതായിരുന്നു, ഞാൻ ഈ മരുന്ന് കൊടുത്തൊരു കോംപ്ലിക്കേഷൻ വന്ന അവര്, അപ്പൊ ഞാൻ അവരെ എന്തോ ഉപദ്രവിച്ച ഒരു വ്യക്തിയാണ്. അവിടെ ഞാൻ ചിന്തിക്കാറുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കൊന്നേ ചെയ്യാൻ പറ്റുള്ളൂ, നേരത്തെ പറഞ്ഞ പോലെ എന്നാലാവും വിധം നല്ലത് ചിന്തിച്ച് ചെയ്യുക. അതിന്റെ ഫലം അവർക്ക് എന്താണോ വിധിച്ചിട്ടുള്ളത് അത് ഈശോ, കാര്യം ഞാനല്ല അവിടെ ഫലം കൊടുക്കുന്നത്. നമുക്ക് ഫലം ഇച്ഛിച്ച് ചെയ്യാനും പറ്റില്ല.
0: ഇപ്പൊ സാർ എത്ര വർഷമായി ചികിത്സാ രംഗത്ത്?
1: ഞാൻ MBBS പാസ്സായിട്ട് ജോലി ചെയ്യാൻ 2002 മുതലാണ്. അപ്പൊ 26 വർഷം,
0: ഒരു കാൽനൂറ്റാണ്ട് പിന്നിട്ടിരിക്കുകയാണ്. ഇത്രയും കാലയളവിനുള്ളിൽ മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടാവുമല്ലോ, അതിന്ന് എന്തെങ്കിലും ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ?
1: അത് നിരവധിയാണ്, സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടാകും. അത്രയും അനുഭവങ്ങൾ, കാര്യം ഒന്നും ഒന്നിനു മുകളിലോ താഴെയൊന്നുമല്ല. പക്ഷെ ആദ്യത്തെ ഒന്ന് എനിക്കിപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട്. അത് ആദ്യത്തെ ആയതുകൊണ്ട് അത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ.

0: സമാനമായി പലതും ഉണ്ടായിട്ടുണ്ട്. കാര്യം ഞാൻ MBBS കഴിഞ്ഞ് ജീവിക്കേണ്ട മാർഗമില്ല. അപ്പൊ 24 മണിക്കൂറും ജോലി ചെയ്യാൻ തീരുമാനം. കാരണം എനിക്ക് വേറെ മാർഗമില്ല, കുടുംബം നോക്കണം. അപ്പൊ ഞാൻ രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ആശുപത്രിയിൽ, വൈകുന്നേരം 6 മണി വരെ, രാവിലെ 6 മണി വരെ. അങ്ങനെ ജോലി ചെയ്യുന്നതിന് വേറൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. ഒരു 3 നേരം ഭക്ഷണവും 3 ആശുപത്രിയിലായിട്ട് കഴിഞ്ഞു. അതുകൊണ്ട് അങ്ങനെ ജോലി ചെയ്തു. അപ്പോ കൊയിലാണ്ടിയിൽ ഞാൻ ജോലി ചെയ്യുമ്പോ ഒരു അമ്മ അന്ന് ഞാൻ അവിടെ നിന്ന് പോവുകയാണെന്ന് ആരോ പറഞ്ഞറിഞ്ഞു. അപ്പോ അവര് വന്നിട്ട് ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞ് എന്റെ കയ്യിൽ ഒരു പൊതി വെച്ച് തന്നു. അപ്പൊ ഒരൊറ്റ കണ്ടീഷനാണ് ഈ പൊതിയുടെ കണ്ടീഷൻ. മോനിത് തുറക്കരുത്,
1: വീട്ടിൽ പോയിട്ട് മാത്രമേ തുറക്കൂ.
0: അപ്പൊ ഞാൻ സമ്മതിച്ചു. അത് കഴിഞ്ഞ് പോയി അടുത്ത വിഷമം. പക്ഷെ എനിക്ക് ഈ പറഞ്ഞല്ലേ, നമുക്കിത് ഇതിൽ എന്താണെന്നറിയാതെ ഒരു മാർഗമില്ല. ഇപ്പൊ ഞാൻ വീട്ടിൽ പോകണമെന്നല്ല, ഞാൻ ആശുപത്രി തന്നെ താമസമല്ലേ. ഞാൻ സിസ്റ്ററോട് പറഞ്ഞു ഞാൻ ഇപ്പോ വരാം എന്ന് പറഞ്ഞ് നേരെ റൂമിലോട്ട് പോയി. വേഗം പോയി റൂമിൽ പോയി കഥകൾ തുറന്നു നോക്കിയപ്പോ ഒരു സോപ്പാണ്, കുളിക്കുന്ന സോപ്പ്. ഞാൻ നിന്ന് കരഞ്ഞു തിന്നിട്ടു. കാര്യം ആ സ്ത്രീയുടെ കയ്യിൽ മറ്റൊന്നുമില്ല. അവരെന്നോട് പറഞ്ഞിട്ടോ പോയെ, ഇത് തുറക്കരുത്, എന്റെ കയ്യിൽ ഇതേ ഉള്ളൂ. പക്ഷെ ആ സോപ്പ് ഞാൻ ഇന്നും മറന്നിട്ടില്ല എന്റെ ആ മനസ്സിലുള്ള. കാര്യം നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ അവരവരുടെ സ്നേഹവും അവരുടെ ജീവനുമാണ് നമുക്ക് തന്നിട്ട് പോകണം. നിരവധി അനുഭവങ്ങൾ, അതായത് അമ്മയും മകളും ക്യാൻസർ രോഗികളായിട്ട് വരിക, മകള് മരിക്കുക, അമ്മ ഞാൻ ഒരു മകനെ പോലെ അവരുടെ കൂടെ ഉള്ളതുകൊണ്ട് മാത്രം ജീവിച്ചിരുന്നു എന്ന് ജീവിക്കുക, ഇങ്ങനെയുള്ള നിരവധി അനവധി സാമ്പത്തികമായിട്ടൊന്നും ഇല്ലാതെ വന്ന് നമ്മളിൽ ഇവര് നമ്മളുടെ അടുത്ത് അന്ന് അങ്ങനെ വീഴാണ് ആശ്രയം പ്രാപിച്ചിട്ട്. അപ്പൊ അങ്ങനെയുള്ള ഒട്ടനവധി അനുഭവങ്ങളുണ്ട്.
1: അപ്പൊ ഒരുപാട് ജീവിതവും മരണവും കണ്ട ആളാണ്. ഡോക്ടറിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ജീവിതം, മനുഷ്യന്റെ ജീവിതം എന്ന് പറയുമ്പോ എന്താണ്?
0: വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യമായിട്ട് തോന്നുന്നു. ഞാനത് തയ്യാറെടുപ്പില്ലാതിരുന്നു എന്നുള്ളത് കൊണ്ട് പലപ്പോഴും എപ്പോഴൊക്കെ യാത്രയിൽ ഞാൻ ആലോചിച്ചിട്ടുള്ള ഇതേ ചോദ്യം അല്ലെങ്കിൽ ഇതിനോട് അടുപ്പിച്ച കാര്യമുള്ളൂ. അന്നൊക്കെ ഞാൻ മനസ്സിൽ ആലോചിച്ച് വെച്ചിട്ടുള്ള ഒരു കാര്യം വെച്ചാൽ, ഞാൻ കുറെ കൂടെയൊക്കെ പ്രായമായി കഴിയുമ്പോൾ ആരെങ്കിലും ഒക്കെ എന്നെ ഇന്റർവ്യൂ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ ഇങ്ങനെ പറയണം എന്നൊക്കെ ഞാൻ ആലോചിച്ചു. പക്ഷെ എനിക്കിപ്പോ അതൊന്നും വരുന്നില്ല, എന്റെ മനസ്സിലോട്ട് ഉത്തരമൊന്നും വരില്ല. പക്ഷെ എനിക്ക് തോന്നുന്ന ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹം, അത്രേ ഉള്ളൂ. ഞാനതാണ് വിവരിച്ച് വിസ്തരിച്ച് ഞാൻ പറഞ്ഞത്. കാരണം ഞാൻ RCCയിലെ ജീവിതം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയത്, നമ്മളിപ്പോ പറയുന്നു മനുഷ്യ ജീവിതം നിസ്സാരമാണ്, ഇപ്പോ നമ്മള് പൂന്താനത്തിന്റെ ഇതിലൊക്കെ നമ്മൾ കേൾക്കുന്ന കാര്യമാണ്. പക്ഷെ ഇതൊക്കെ പാട്ടായിട്ട് കേട്ടിരുന്നല്ലാതെ ഇതെന്താ സാധനം എന്നുള്ളത് കണ്ടപ്പോഴാണ് നമ്മളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയത്. അപ്പോ നമ്മളെല്ലാവരും ജീവിച്ചിരിക്കുന്നത് എന്ന് വരെ എങ്ങനെ എപ്പോൾ ഒരു ഇതുമില്ല. അപ്പൊ ആ ജീവിക്കുന്നിടത്തോളം കാലം എത്ര കണ്ട് സ്നേഹിക്കാൻ പറ്റുമോ അത്ര കണ്ട് സ്നേഹിച്ച്, ഈ സ്നേഹമാണ് ജീവിതം. ജീവിതം സ്നേഹിക്കാനുള്ളതാണ് ജീവിതം. അല്ലാതെ ഇപ്പൊ ഇവിടെ വേറെന്താ ജോലി എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല.
1: അപ്പൊ സാറ് അടുത്ത പാട്ട് പറയാം.
0: അതായത് നമ്മുടെ വിരുദൻ ശംഖു. അത് വസ്തുത്തിൽ എനിക്ക് അങ്ങനെ ഇതാക്കിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, അടൂർ ഭാസി എന്ന് പറയുന്ന ആ ഒരു, ഞാൻ ഈ കലാകാരന്റെ നിർത്തപ്പോഴേ, ഒരു സംഗീത അധ്യാപകൻ പാട്ട് പഠിപ്പിക്കുന്ന ആ സമ്പ്രദായം, അതില് ഹാർമോണിയം വെച്ച് പഠിപ്പിക്കുന്ന സമ്പ്രദായം, അതിൽ കൂടി ആ കഥാപാത്രത്തിന്റെ ആ ഒരു സ്ത്രീയോടുള്ള മ്ലേച്ഛ സ്വഭാവം പ്രകടിപ്പിക്കുന്ന രീതി, അതൊരു വൾഗറാവാത്ത രീതിയിൽ എന്ത് അന്തസ്സായിട്ടാണ്. പിന്നെ അതിലാ വരികളും കാര്യങ്ങളും, ഇത് വല്ലാതെ തന്നെ സന്തോഷിപ്പിച്ചിട്ടുള്ള ഒരു ഇതാണ്. വിരുദൻ ശംഖുവിൽ പുഷ്പങ്ങൾ ചൂടിയ പൂങ്കാവ്, ഭാസ്കരൻ മാഷ്ടറെ ഇതിൽ ബി എ ചിദംബരനാഥിന്റെ യേശുദാസും പീലിലാമയും കൂടി.
2: പുഷ്പങ്ങൾ ചൂടിയ പൂങ്കാവേ

0: തന്റെ ഔദ്യോഗിക ജീവിതത്തിലും കലാരംഗത്തും ഉള്ള തിരക്കുകൾക്കിടയിലും ആകാശവാണി ശ്രോതാക്കളുമായിട്ട് തന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് സ്റ്റുഡിയോയിലെത്തിയ ഡോക്ടർക്ക് ആകാശവാണിയുടെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. എല്ലാ ശ്രോതാക്കൾക്കും ഡോക്ടറിന്റെ വാക്കുകൾ ഊർജം പകർന്നു എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. എല്ലാവിധ ആശംസകളും.
1: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളിൽ കേട്ടത് കഥകളി കലാകാരനും ഓൺകോളജിസ്റ്റുമായ ഡോക്ടർ രാജീവ് കെ ആർ പങ്കെടുത്ത പരിപാടിയുടെ അവസാന ഭാഗം. നിർവഹണം MS ആശ. നിർവഹണ സഹായം വിനോദ് പ്രഭാകർ.

പ്രിയ ശ്രോതാക്കളെ ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. വയോജനങ്ങൾ, അംഗപരിമിതർ, ട്രാൻസ്ജെൻഡർ വ്യക്തികൾ, മുൻതടവുകാർ, തടവുകാർ തുടങ്ങിയവർക്ക് വേണ്ടി ക്ഷേമ പ്രവർത്തനങ്ങളും സേവനങ്ങളും ആവിഷ്കരിക്കുന്നതാണ് സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പ്. ഇന്ന് രാവിലെ 11:00 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അസിസ്റ്റന്റ് ഡയറക്ടർ ഷീബ മുംതാസ് മറുപടി നൽകുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495565321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. പരിപാടിയുടെ സമയം ഇന്ന് രാവിലെ 11:00 മുതൽ 12 മണി വരെ.

0: മായാമുദ്രകൾ.
1: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
2: ഇന്ന് രാത്രി 7:35 മായാമുദ്രകളിൽ
3: സുനിൽ ഗംഗോപാധ്യായ എഴുതിയ നോവൽ ആത്മപ്രകാശം, രചന ജേക്കബ് എബ്രഹാം.
0: മായാമുദ്രകൾ.
3: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.

0: സ്ത്രീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. കൗമാരപ്രായക്കാരുടെ ആരോഗ്യകരമായ ജീവിതം എങ്ങനെ എന്ന വിഷയത്തെ ആസ്പദമാക്കി റേഡിയോ ഹെൽത്ത് ഒരുക്കിയ ഒരു പ്രത്യേക അഭിമുഖ പരിപാടിയാണ് ഇന്നത്തെ റേഡിയോ ഹെൽത്തിൽ. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് അമേരിക്കയിലെ വിദ്യാർത്ഥിയും പിയർ എഡ്യൂക്കേറ്ററുമായ മഹാദേവാണ്. ഒപ്പം ചേരുന്നു ദേശീയ കൗമാരാരോഗ്യ പദ്ധതിയുടെ സംസ്ഥാന നോഡൽ ഓഫീസറായ ഡോക്ടർ അമർ ഫെറ്റിൽ.
2: മഹാദേവ്, വെൽക്കം ടു ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: താങ്ക് യു സർ.
2: അപ്പോ മഹാദേവിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താന്ന് മഹാദേവ് തന്നെ ഒന്ന് പറഞ്ഞ് ഒന്ന് നമ്മുടെ ശ്രോതാക്കളെ ഒന്ന് പരിചയപ്പെടുത്താം.
3: ഞാൻ അമേരിക്കയിലെ ടെക്സസിലാണ് ജീവിക്കുന്നത്. ഞാൻ കേരളത്തിന് തന്നെയാണ്, പക്ഷെ അവിടെയാണ് ഞാൻ പഠിത്തം ചെയ്യുന്നത്. ഞാൻ അവിടെ ചെറുപ്പത്തിൽ തൊട്ട് എനിക്ക് ഹെൽത്തിനെ പറ്റി, കൗമാരക്കാരുടെ ഹെൽത്തിനെ പറ്റി ഒരു ഭയങ്കര ഇൻട്രസ്റ്റ് വന്നു. എന്നുവെച്ചാൽ രണ്ടു മൂന്ന് വർഷം മുമ്പേ അതിനെ കുറിച്ച് കുറെ റീസെർച്ചും പഠിക്കാൻ ചെയ്തു. ഞാൻ അതിൻ്റെ സ്വന്തമായിട്ട് ഞാൻ എന്റെ പിയേഴ്സിന്റെ കൂടെ ഒരുപാട് അതിന്റെ ആക്ടിവിറ്റീസ് ചെയ്യാൻ തുടങ്ങി. സ്കൂളിൽ തന്നെ അതിൻ്റെ ക്ലാസ്സസ് എടുക്കാൻ തുടങ്ങി. ഞാൻ ക്ലബ്സിൽ ജോയിൻ ചെയ്തു. എൻ്റെ കൂട്ടുകാരുടെ കൂടെ നമ്മൾ ഇതിന് അഡ്വക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിനുള്ള ക്ലബ്സ് ഉണ്ടാക്കി സ്കൂളിൻ്റെ അകത്ത് തന്നെ. സോ അങ്ങനെ വന്നിട്ടാണ് ഞാൻ ഇവിടെ വരുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ഇവിടത്തെയും അവിടത്തെയും അഡലസൻസ് കൗമാരക്കാരാണെങ്കിലും ഒരുപാട് ഓവർലാപ്പ് അല്ലെങ്കിൽ ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട് അവരുടെ ഹെൽത്ത് ഇഷ്യൂസ് എന്ന് വെച്ചാൽ. ബിക്കോസ് എവിടെയാണെങ്കിലും ഈ ഏജ് റേഞ്ച് ഭയങ്കര സ്പെസിഫിക്കും ഇമ്പോർട്ടൻറ്റും ആണ് എൻ്റെ അറിവിൽ. സോ എൻ്റെ ബിലീഫ് അറ്റ്ലീസ്റ്റ് ഞാൻ കണ്ടിടത്തോളം ഒരു കൗമാരക്കാര് വന്ന് വേറൊരിടത്ത് സംസാരിക്കുമ്പോൾ അവർക്ക് കുറേം കൂടെ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്.
2: ക്ലാസ് എടുത്തു എന്ന് മഹാദേവ് പറഞ്ഞു. അപ്പൊ ക്ലാസ് എടുക്കാന്ന് വെച്ചാൽ ഒരു ഇന്ററാക്ഷൻ, ഇടപഴകൽ വിദ്യാർത്ഥികൾ തമ്മിൽ. അപ്പോ മഹാദേവ് ഒരു ഗ്രൂപ്പ് ലീഡറെ പോലെ നിൽക്കുകയും ഒരു അങ്ങനെ ഒരു ടീച്ചറും വിദ്യാർത്ഥിയും തമ്മിലുള്ള ഇന്ററാക്ഷൻ പോലത്തെ രീതിയിലായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇവിടെയും നമ്മളത് ചെയ്യാറുണ്ട്. നമ്മുടെ ശ്രോതാക്കൾക്ക് ചിലപ്പോൾ പരിചയം ഉണ്ടാവും. നിങ്ങളുടെ മക്കൾ ചിലപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന മക്കളുടെ ഇടയ്ക്കൊക്കെ നമ്മൾ പിയർ എഡ്യൂക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞുള്ള കുട്ടികളുണ്ട്. നമ്മൾ തിരഞ്ഞെടുത്ത് കൗമാര വിഷയങ്ങളെ പറ്റി ഒരു പരിശീലനം കൊടുത്ത് അവർ തമ്മിൽ ശ്രദ്ധിക്കുക, തമ്മിൽ കൊച്ചു കൊച്ചു സഹായങ്ങൾ പറഞ്ഞു കൊടുക്കുക, തമ്മിലുള്ള കൊച്ചു കൊച്ചു റെഫറൽ സൂചനകൾ, എവിടെ പോകാം, ആരെ സമീപിക്കാം സഹായത്തിന് മുതലായ കാര്യങ്ങൾ, ബഡ്ഡി സ്പോട്ടിംഗ്, ബഡ്ഡി ഹെൽപ്പ്, ബഡ്ഡി റെഫറൽ, ഇങ്ങനെ ചെയ്യുന്ന ഒരു എന്താണ് ആക്ടിവിറ്റി നമുക്ക് ഇവിടെയുണ്ട്. അപ്പോൾ അതുപോലത്തെ ഒന്നാണ് ഇപ്പോൾ മഹാദേവ് പറഞ്ഞത്. സോ അങ്ങനെ ഈ ക്ലാസ് എടുക്കുകയോ അല്ലെങ്കിൽ ഇൻട്രാക്ഷൻ ഇടപഴകൽ വന്നപ്പോൾ എന്തൊക്കെയാണ് മഹാദേവിൻ്റെ ശ്രദ്ധയപ്പെട്ട ഏറ്റവും, ഇപ്പോൾ കുറേ വിഷയങ്ങളുണ്ട് നാച്ചുറലി കൗമാരക്കാരെ ഇതാക്കുന്നത്, അതിൽ മഹാദേവിന് ഏറ്റവും പ്രധാനപ്പെട്ട എന്തൊക്കെയാണ് തോന്നിയത്?
3: എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവിടെ പോയി ഞാൻ സംസാരിച്ചപ്പോ അവർക്ക് കുറേം കൂടെ ഈസിയായി. അവർ കുറേം കൂടെ, ആദ്യം വന്നപ്പോ അവരുടെ വിചാരം ആരോ ക്ലാസ് എടുക്കാൻ വന്നിട്ടുണ്ട് കേട്ടിട്ട് അത് എൻ്റെ പോവാൻ. പക്ഷെ അവരുടെ പ്രായമായിട്ടുള്ള ഒരാൾ വന്നപ്പോ അവര് ആ സമയത്ത് മുഴുവൻ ചിരിക്കുക, ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വന്ന് എൻ്റെ അടുത്ത് സംസാരിച്ചു, ചോദ്യങ്ങൾ ചോദിച്ചു, ഇതെന്തോന്നാണ് അതെന്തോന്നാണെന്നൊക്കെ ചോദിച്ചിട്ട്. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടത് എന്താന്ന് വെച്ചാൽ അവരുടെ അതേ പ്രായമായിട്ട് ഒരാൾ വന്നപ്പോൾ അവർക്ക് കുറേം കൂടെ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്നാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്.
2: അത് നല്ലൊരു കാര്യമാണ്. കാരണം എനിക്ക് തോന്നുന്നു ഇവിടെയും വിദ്യാർത്ഥികൾ, എന്തിനാ വിദ്യാർത്ഥി ഇപ്പം നിങ്ങളെ നമ്മൾ കേൾക്കുന്ന ശ്രോതാക്കളുടെ കൂടുതൽ രക്ഷകർത്താക്കൾക്ക് ഉടനെ മനസ്സിൽ തട്ടുന്നത് നമ്മൾ നമ്മുടെ മക്കളോട് സംസാരിക്കുമ്പോൾ ഉടനെ കൗമാരക്കാരനെ അവർ പലപ്പോഴും നമ്മളെ എതിർക്കും, അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ കേൾക്കാത്തവരെങ്ങ് പോകും, അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്ക് ഇതൊന്നും അറിഞ്ഞുകൂടാ, ഇതൊക്കെ നമ്മുടെ ലോകം എന്ന് പറയുന്ന അങ്ങനെ ഒരു റിയാക്ഷൻ ആയിരിക്കും അവരുടെ നിന്ന് വരുന്നത്. പക്ഷെ ഇപ്പോൾ ഈ മഹാദേവ് പറഞ്ഞ അനുസരിച്ച് വിദ്യാർത്ഥികൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ഒരു ആക്സെപ്റ്റൻസ് അല്ലെ, ഒരു അംഗീകാരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്, അത് സ്വീകാര്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അതിൽ ഈ ഇപ്പം നമ്മൾ പറയും ഡ്രഗ്, പിന്നെ ആഹാരം, അങ്ങനെ പല പല വിഷയങ്ങളും പറയാറുണ്ട് വളർച്ച. അതിൽ മഹാദേവിന് ഏറ്റവും പ്രധാനമായിട്ട് തോന്നിയിട്ടുള്ള വിഷയങ്ങൾ അന്ന് നമ്മൾ സംസാരിച്ചപ്പോൾ ചില വിഷയങ്ങളൊക്കെ സൂചിപ്പിച്ചല്ലോ.
3: ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത സ്ഥലങ്ങൾ എന്ന് വെച്ചാൽ ആദ്യം സ്ലീപ്പ്, ഉറക്കം എന്ന് വെച്ചാൽ എല്ലാ രാത്രിയും എത്രയാണ് ഉറങ്ങേണ്ടത്, എങ്ങനെയാണ് ഉറങ്ങാൻ എളുപ്പത്തിന് എല്ലാ രാത്രിയും ചെയ്യാൻ പറ്റുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ന്യൂട്രിഷൻ, എല്ലാ ദിവസവും കഴിക്കുന്ന ഭക്ഷണം
2: എങ്ങനെയാണ്,
3: അതെ അതെ, അത് കഴിഞ്ഞിട്ട് ഫിസിക്കൽ ഹെൽത്ത്, എല്ലാ ദിവസവും എക്സസൈസും ഓട്ടലും ചാട്ടലും പിന്നെ സ്പോർട്സ് കളിക്കാനും അത് എന്താണ് റെക്കമെൻഡ്, എന്തുകൊണ്ടാണ് അത് നമ്മുടെ ബോഡിയിലെ ഹെൽപ്പ് ചെയ്യുന്നത്. സോ ഈ ഫോക്കസ് ഈ എല്ലാ ടോപ്പിക്സും കൂടെ വന്നപ്പോൾ അത് എന്തുകൊണ്ടാണ് ചെയ്യുന്നത്, പിന്നെ എന്തിനാണ്, എങ്ങനെയാണ് അത് നമ്മുടെ ബോഡിനെ ഹെൽപ്പ് ചെയ്യുന്നത്. ഈ അഡലസൻറ്റ് പീരീഡിൽ മാത്രമല്ല, പക്ഷെ ഈ അഡലസൻറ്റ് പീരീഡിൽ നമ്മൾ നമ്മളുടെ ഹെൽത്ത് നോക്കുമ്പോൾ അത് റെസ്റ്റ് ഓഫ് ദ ലൈഫ് എഫക്ട് ചെയ്യും.
2: ശരി ശരി, അപ്പോൾ വളരെ ശരിയാണ്. എനിക്ക് തോന്നുന്നു ഒട്ടേറെ വിഷയങ്ങളുണ്ടെങ്കിലും നമ്മളിവിടെ പ്രാധാന്യം കൊടുക്കുന്നതന്നെയാണ്. മഹാദേവ് ഒരു വളരെ ബ്രൈറ്റ് വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് ആ മൂന്നെണ്ണത്തിൽ ഏറ്റവും നമ്പർ 1, 2, 3 ആയിട്ട് പറഞ്ഞത് അത് ഉറക്കത്തിൻ്റെ ഇഷ്യൂസ്, പിന്നെ പോഷണം, കാരണം വല്ലാത്ത തരം ആഹാരങ്ങൾ, ബേക്കറി, ഫാസ്റ്റ് ഫുഡ്, ഹോട്ടൽ, അങ്ങനെ അങ്ങനെ പോകുന്നു ഒരു വേറൊരു സെറ്റ്. മൂന്നാമത്തേതാണ് ഈ ശാരീരികമായിട്ടൊരു ഒരു കായികമായിട്ടുള്ള അധ്വാനമോ ആക്ടിവിറ്റി ഇല്ല, ഒരു അനക്കം, ശരീരത്തിന് അനക്കം ഇല്ല. അത് ഇവിടെയും ശരി തന്നെയാണ്. മുഴുവൻ നേരവും ഒന്നിക്കപ്പെടുത്തും അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റിലിരിക്കുന്നു. അപ്പോൾ ഇത് നമുക്ക് ഓരോന്നോരോന്നായിട്ടൊന്ന് നോക്കിയാൽ ഒരു വളരെ ചുരുക്കിയിട്ട് ഈ മൂന്നിനും ഇപ്പോൾ പോഷണത്തിന് എന്താണ് അവിടെ ഒരു എന്ത് കണ്ടെത്തി, എന്താണ് ശ്രദ്ധയിൽപ്പെട്ടത്, എന്താണ് നമ്മൾ ഏത് ദിശയിൽ നീങ്ങണം എന്നാണ് നിങ്ങൾ ഫ്രണ്ട്സ് തമ്മിൽ എത്തിയ ഒരു ഫൈനൽ ഒത്തുതീർപ്പ് അല്ലെങ്കിൽ എഗ്രിമെൻറ്റ്?
3: ഞാൻ ഏറ്റവും കൂടുതൽ നോട്ടീസ് ചെയ്ത യു എസിൽ ആദ്യം പറയാം, ഈ ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാ ദിവസവും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഒരേപോലെ ഇരിക്കും പണ്ടത്തെ കാലങ്ങളിലെ കാട്ടിലും. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഈ പുതിയ ആയിട്ട് വരുന്ന ഭക്ഷണം, എസ്പെഷ്യലി പുറത്തുനിന്ന് വരുന്ന ഭക്ഷണം, അതിനകത്ത് ഉള്ള കോണ്ടെന്റ്സ് ഭയങ്കര ഡിഫറെൻ്റ് ആണ് പണ്ടത്തിനെ കാട്ടിലും. ഈ ഷുഗേഴ്സ്, സോൾട്ട്സ്, നമ്മളുടെ ഫാറ്റ്സ് എല്ലാം ഭയങ്കര എക്സ്ട്രീം ആണ്, എസ്പെഷ്യലി ഫാസ്റ്റ് ഫുഡ് ഭക്ഷണത്തിൽ. സോ പിന്നെ യു എസിൽ എസ്പെഷ്യലി, ടെക്സസ് ഞാൻ വരുന്ന സ്റ്റേറ്റിൽ എക്സ്പെഷ്യലി ഇത് ഭയങ്കര കൂടുതലായതുകൊണ്ട് എൻ്റെ പ്രായത്തിൽ തൊട്ട് ഒബീസിറ്റി ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ എൻ്റെ പിയേഴ്സിൽ സിഗ്നിഫിക്കൻറ്റ് പെർസെൻറ്റേജ് ഓഫ് ദം ഏറ്റവും കൂടുതൽ ആൾക്കാൾ ഓവർ വെയിറ്റ് ആണ് എൻ്റെ പ്രായത്തിൽ തൊട്ട്.
2: ഇവിടെയും ഇപ്പം നമ്മൾ ഓവർ വെയിറ്റ് കാണുന്നുണ്ട്. അവിടുത്തെ ആ ഒരു എന്താണ് നിരീക്ഷണം ഇവിടെ ശരിയാണെന്ന് തോന്നുന്നു. ഇവിടെയും ഇപ്പോൾ പണ്ടത്തേക്കുള്ള ഓവർ വെയിറ്റ് കാണുന്നുണ്ട് തീർച്ചയായിട്ടും. പ്രത്യേകിച്ചും നമ്മുടെ അരക്കെട്ടിൻ്റെ ഭാഗത്തേക്കുള്ള ഓവർ വെയിറ്റ് ഭാവിക്ക് ദോഷമാണെന്നുള്ള ഇത് കേൾക്കുന്ന ശ്രോതാക്കളും ഒന്ന് ഓർത്തോണേ, നമ്മളിത് ശരി തന്നെയല്ലേ, ഇവിടെ ഈ ഓവർ വെയിറ്റ് ഉണ്ട്, പിന്നെ ഈ കൂടുതൽ ഉപ്പ്, എണ്ണ, മധുരം കൂടുതലുള്ള ആഹാരങ്ങളല്ലേ ഇന്ന് ചെറുപ്പക്കാരായ നിങ്ങളും ഒക്കെ കഴിക്കുന്നുള്ളത്, എല്ലാവർക്കും ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഒന്നുകൂടെ. ഈ കാര്യത്തിൽ എന്ത് ചെയ്യണം എന്നാ, കുറയ്ക്കണം എന്നാണോ എന്നാ പറയുന്നത്?
3: അതെ, എന്ന് വെച്ചാൽ നമ്മൾ നമ്മളുടെ പ്രായമാകുമ്പോൾ ഇതുപോലെ ഒരുപാട് ഭക്ഷണം കഴിച്ചാൽ നമ്മൾ അത്ര അറിയില്ല. എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കും ഈ പ്രായമാണ് നമ്മൾക്ക് ഇപ്പോഴും നന്നായിട്ട് എല്ലാ എന്തും ചെയ്യാം. പക്ഷെ ഈ സമയത്താണ്, ഈ ഏജ് ഗ്രൂപ്പിലാണ് നമ്മൾ നമ്മളെ ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇപ്പം ഇങ്ങനെ കഴിച്ചാൽ റെസ്റ്റ് ഓഫ് ദ ലൈഫ് അങ്ങനെ കഴിക്കാനേ പറ്റുള്ളൂ. നമുക്ക് ആ ഡിഫറൻസ് ഉണ്ടാക്കാൻ പറ്റാൻ ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്. സോ ഞാനും എൻ്റെ കൂട്ടുകാരും അത് സംസാരിച്ചും പഠിപ്പിക്കാനും പോകുമ്പോൾ നമ്മൾ എന്താ പറയുന്നത് വെച്ചാൽ ഒരു ഹെൽത്തി ഡയറ്റ്, ഒരു ബാലൻസ്ഡ് ഡയറ്റ് എങ്ങനെയാണ് വീട്ടിൽ തന്നെ കിട്ടാൻ പറ്റുന്നത്. പിന്നെ വേറെ വേറെ ഫുഡ് റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിൽ, വെജിറ്റേറിയൻ ആണെങ്കിൽ അല്ലെങ്കിൽ മുട്ട മാത്രം കഴിക്കുന്ന ആളാണെങ്കിൽ ഡയറ്റിലുള്ള എല്ലാം എങ്ങനെയാണ് എല്ലാ ദിവസവും എത്താൻ പറ്റുന്നത്. എന്ന് വെച്ചാൽ ഒരു പോർഷൻ സൈസ്, ഞാൻ ഫോക്കസ് ചെയ്ത ഒരു വലിയ സ്ഥലം കേരളത്തിൽ കാണുന്നത്, ഒരു പോർഷൻ സൈസിൽ നമ്മൾ ചിലപ്പോൾ ഒരു പ്ലേറ്റിൽ ഏറ്റവും കൂടുതൽ എടുക്കുന്ന കാർബോഹൈഡ്രേറ്റ്സ് ആയിരിക്കും നമ്മുടെ ചോറ്, നമ്മുടെ ചപ്പാത്തി. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ പോർഷൻ കുറച്ചും നമ്മുടെ കൂട്ടാൻ്റെ പോർഷൻ കൂട്ടുന്നതാണ്, അതാണ് അറ്റ്ലീസ്റ്റ് സയൻസ് ബേസ് ചെയ്തിട്ട് ഏറ്റവും ഗ്രേറ്റ് റെക്കമെൻഡേഷൻ അവരുടെ ഡയറ്റിന് വേണ്ടി.
2: നല്ലൊരു നല്ല സൂചനയാണ്. സോ ഇത് പ്രധാനപ്പെട്ട ഒരു ഏരിയ. ഇനി നമുക്ക് അടുത്ത ഒരു ഏരിയ പറഞ്ഞത് നമ്മുടെ ഉറക്കത്തിനെ പറ്റിയാണ് അല്ലേ? ഉറക്കത്തിന്റെ കാര്യം പറഞ്ഞു, ഉറക്കം എന്നുള്ള അടുത്ത വിഷയത്തിനെ കുറിച്ച് സൂചിപ്പിച്ചു. ഇവിടെ കുട്ടികൾ ഉറങ്ങുന്നില്ല എന്ന് നമ്മൾ പറയുന്നു, മഹാദേവിന്റെ നിരീക്ഷണം ഇവിടുത്തെ കുട്ടികളോടും സംസാരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലേ, നെറ്റിൽ കൂടെയൊക്കെ സംസാരിക്കാറുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് നിരീക്ഷണവും പിന്നെ ഒരു നിങ്ങളുടെ വിദ്യാർത്ഥികളുടെ എന്ത് ചെയ്യാം നമ്മൾക്ക് എന്നുള്ള ഫീലിംഗ് എന്താണ്?
3: എന്നു വെച്ചാൽ ഉറങ്ങാൻ സമയമാകുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ നോട്ടീസ് ചെയ്തത് എന്റെ പ്രായത്തെ ആൾക്കാർക്ക് ആ ഉറക്കാൻ സമയമാകുമ്പോൾ ഉറക്കാൻ പറ്റുന്നില്ല, അവര് വെറുതെ ബെഡിൽ കിടന്നിട്ട് അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അതിന്റെ ഏറ്റവും കൂടുതലുള്ള റീസൺ ആ ഉറങ്ങുന്ന മുമ്പേ ഒരു മണിക്കൂർ അവർ ഫോൺ സ്ക്രീൻസും ടി വി സ്ക്രീൻസും ഉപയോഗിക്കും. എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ റീസെർച്ചിൽ അത്രയും മനസ്സിലാവുന്നത് ആ ഫോൺ സ്ക്രീൻസും ടി വി സ്ക്രീൻസിലും വരുന്ന ലൈറ്റ് നമ്മളുടെ ബ്രെയിനിൽ പോയിട്ട് നമ്മളുടെ അടുത്ത് പറയാൻ ഉറങ്ങാൻ സമയം ആവാറായിട്ടില്ല. സോ ഞാൻ പറയുന്ന റെക്കമെൻഡേഷൻ ഉറങ്ങുന്ന മുമ്പേ അറ്റ്ലീസ്റ്റ് ഒരു അരമണിക്കൂർ അതെല്ലാം താഴെ വയ്ക്കും. അപ്പം രാത്രി സമയത്ത് ഉറങ്ങാൻ സമയമാകുമ്പോൾ കുറേ കൂടെ എളുപ്പമാകും. പിന്നെ ഒരുപാട് ആൾക്കാർക്ക് മനസ്സിലാവാത്തത് നമ്മളുടെ പ്രായത്തിൽ ആകുമ്പോൾ തന്നെ നമ്മുടെ ബോഡിയിൽ കുറെ ചേഞ്ചസ് വരും. അപ്പൊ ആ സമയത്ത് തന്നെ നമ്മളുടെ ഉറക്കാൻ സമയം നല്ലോണം മാറും. ഏത് സമയത്താണ് നമുക്ക് ഉറങ്ങാൻ തോന്നുന്നത് അത് തന്നെ മാറും. പിന്നെ ഒരു റുട്ടീൻ ഉണ്ടാക്കി അത് ട്രെയിൻ ചെയ്യാൻ പറ്റും. എല്ലാ ദിവസവും ഒരു പ്രാവശ്യം ഉറങ്ങും.

0: വേറെ വേറെ പോലെയാണ്. എന്ന് വെച്ചാ പഠിക്കുന്ന ആൾക്കാർക്ക് ഈ ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ അത്ര ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെ ഏറ്റവും കൂടുതൽ ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മുടെ ആത്ലീറ്റ്സ് മാത്രമേ ചെയ്യുന്നു, പക്ഷെ അവർക്ക് പഠിക്കാൻ
1: ആ
0: അത്ര
1: സ്പോർട്സുകാർ മാത്രം അല്ലേ,
0: സ്പോർട്സുകാർ
1: സാധാരണ
0: മാത്രം.
1: കുട്ടികളെ ചെയ്യുന്നില്ല.
0: അതെ അതെ, അവരാണ് എല്ലാ ദിവസവും നല്ല ഇന്റൻസ് ആയിട്ട് ചെയ്യുന്നത്. പക്ഷെ ഞാൻ അറിയുന്നിടത്തോളം എല്ലാ ദിവസവും ഒരു സെറ്റ് എമൗണ്ട് ഫിസിക്കൽ ആക്ടിവിറ്റി ആണ് നമ്മുടെ ബോഡിക്ക് ഏറ്റവും ഹെൽത്തി. ഒരു അറ്റ്ലീസ്റ്റ് ഒരു മോഡറേറ്റ് വെരി വിഗറസ് ഫിസിക്കൽ ആക്ടിവിറ്റി എല്ലാ ദിവസവും കിട്ടിയാലാണ് നമ്മുടെ ബോഡിക്ക് ഏറ്റവും കൂടുതൽ ഹെൽത്തി.
1: എത്ര നേരം വേണമെന്നാണ് തോന്നുന്നത്?
0: ഒരു മണിക്കൂർ പോലും വേണ്ട എന്ന് വെച്ചാൽ.
1: 1 മണിക്കൂർ വേണ്ട, അതാ ശരിയാ.
0: അതെ
1: ഒരു 20 മിനിറ്റ് 30 മിനിറ്റ് ഒക്കെ തന്നെ കിട്ടിയാൽ വലിയ കാര്യമാണ് ഡെയിലി
0: അതെ.
1: കിട്ടുകയാണെങ്കിൽ.
0: പക്ഷെ അത് എന്ത് കുറെ ആൾക്കാർക്ക് മനസ്സിലാവാത്ത എന്ത് കുറെ കാര്യങ്ങൾ ഫിസിക്കൽ ആക്ടിവിറ്റിന്റെ അടിയിൽ ചെയ്യും. ഈ ഓടാൻ പോകുന്നത് മാത്രമല്ല, കൂട്ടുകാരുടെ കൂടെ പുറത്തുപോയി സ്പോർട്സ് കളിക്കുന്നത് ഭയങ്കര നല്ലതാണ്. ഈ ഫുട്ബോൾ കളിക്കുന്നത് ഭയങ്കര നല്ലതാണ്. പക്ഷെ ഇപ്പൊ പഠിക്കാൻ സമയമാകുമ്പോ, എസ്പെഷ്യലി എന്റെ എന്റെ പ്രായമാകുമ്പോ, കുറച്ചും കൂടെ ഓൾഡർ അഡലസെന്റ് ആകുമ്പോ പഠിക്കാൻ ഭയങ്കര കൂടുതൽ. എല്ലാ ദിവസവും കളിക്കാനും ഓടാൻ പോകാനും സമയമില്ല, എല്ലാ ദിവസവും പഠിക്കാൻ മാത്രമേ സമയമുള്ളൂ. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് ഒരു എക്സാം സമയമാണെങ്കിൽ 2-3 ദിവസം പഠിക്കാൻ അത് ഭയങ്കര നല്ലതാണ്. പക്ഷെ എല്ലാ ദിവസവും ഈ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യാതെ ഇരുന്നാൽ നമ്മുടെ ബോഡി വിചാരിക്കും അത് അതിന് ഗ്രോ ചെയ്യാൻ സമയമായില്ല. പക്ഷെ ഈ അഡലസൻറ്റ് പീരീഡിലാണ് ഈ ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മുടെ ഹാർട്ട് ഹെൽത്തും നമ്മുടെ ലങ് ഹെൽത്തും എല്ലാം നമ്മുടെ മൈൻഡ് മൈൻഡും എല്ലാം നല്ലോണം ഇംപ്രൂവ് ചെയ്യുന്നത് ഈ സമയത്ത്. പിന്നെ ഹാർട്ട് ഡിസീസ് ആണല്ലോ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ കോസ് ഓഫ് ഡെത്ത്. സോ നമ്മുടെ പ്രായത്തിൽ തന്നെ ഹാർട്ട് ഹെൽത്ത് നല്ലോണം ഇംപ്രൂവ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതല്ലേ നമ്മൾ ചെയ്യേണ്ടത്.
1: ശരി, അപ്പൊ നല്ല കുറച്ച് ആശയങ്ങൾ മഹാദേവ് ഷെയർ ചെയ്തു. നമ്മുടെ വിദ്യാർത്ഥികളോട് പറയാൻ ഒരു ഒരു ഒരു സിംഗിൾ സെന്റൻസ് അല്ലെ, രണ്ട് വാക്കിൽ ഒരു ചുരുക്കി എന്തെങ്കിലും പോസിറ്റീവ് ആയിട്ട് എന്താണ് പറയാനുള്ളത് മഹാദേവന്? കാരണം ഇവിടെയും നിങ്ങളുടെ സെയിം ഏജ്, നിങ്ങളെല്ലാം ഒരേ പ്രായമാണ്.
0: ഞാൻ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഈ ടോപ്പിക്കിൽ എന്ന് വെച്ചാൽ നമ്മളുടെ ഈ എല്ലാ ആസ്പെക്റ്റും ഹെൽത്തും ഒരുമിച്ച് കണക്റ്റഡ് ആണ്. എന്ന് വെച്ചാൽ ഒരു കാര്യം ഇംപ്രൂവ് ചെയ്താൽ മറ്റേ കാര്യം ഇംപ്രൂവ് ചെയ്യുന്ന നമ്മൾ അപ്പം തന്നെ നോട്ടീസ് ചെയ്യും. എന്നു വെച്ചാൽ കൂടുതൽ ഉറങ്ങിയാൽ അടുത്ത ദിവസം കുറേയും കൂടെ ഹാപ്പിയർ ആവും, നമുക്ക് നമുക്ക് കൂടുതൽ നല്ല ഭക്ഷണം കഴിക്കാൻ തോന്നും. നല്ലോണം ഭക്ഷണം കഴിച്ചാൽ ഉറങ്ങാൻ കുറേയും കൂടെ എളുപ്പമാവും. എല്ലാ ദിവസവും നല്ലോണം ഓടും ചാടും ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്താൽ രാത്രിയാകുമ്പോൾ ഉറങ്ങാൻ കുറേയും കൂടെ എളുപ്പമാവും. സോ എൻ്റെ വിചാരം ഈ നമ്മളൊരു എഫേർട്ട് ഉണ്ടാക്കിയാൽ ഏതെങ്കിലും ഒരു സാധനം ഇംപ്രൂവ് ചെയ്താൽ ബാക്കിയെല്ലാം ഇംപ്രൂവ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാവും. അത് കഴിഞ്ഞിട്ട്
1: നല്ല നല്ല ബ്യൂട്ടിഫുൾ അഡ്വൈസ് അല്ലേ, നിങ്ങൾ കേട്ടവർക്കൊക്കെ തോന്നിയില്ലേ? കാരണം ഇത് സാധാരണ നമ്മൾ പേരൻസ് ആണ് കുട്ടികളെ നോക്കുന്നത്, മക്കളെ നോക്കുന്നത്. ഇതാ ഇപ്പം മക്കൾ പേരൻസിനോട് നല്ലൊരു സൂചന, ഒരു ഉപദേശം തന്നിരിക്കുന്നു. അപ്പൊ ഇത് നല്ല വില കൊടുത്ത് ഇത് കേൾക്കുന്ന എല്ലാ ഫാമിലീസും കുടുംബങ്ങളും, നിങ്ങളുടെ വീട്ടിലെ കൗമാരക്കാരും ചെറുപ്പക്കാരും എല്ലാം അവരെ കെയർ ചെയ്യുന്നതിനകത്ത് ഇതിനുള്ള പ്രചോദനം, ഇതിനുള്ള നേരം ഉണ്ടാക്കാൻ എല്ലാ അച്ഛനമ്മമാരും ശ്രദ്ധിക്കണം. ആരോഗ്യകേരളം റേഡിയോ ഹെൽത്തിന്റെ എല്ലാ ശ്രോതാക്കളും ഇതൊക്കെ ഉൾക്കൊണ്ട് നമുക്കൊരു പുതിയ യുവതലമുറ ഉണ്ടാക്കാൻ ഇതൊക്കെ തുടക്കമാകട്ടെ. ഇതുപോലത്തെ ബ്രൈറ്റ് ആയിട്ടുള്ള ചെറുപ്പക്കാരും വിദ്യാർത്ഥികളായ ചർച്ചകൾ വീണ്ടും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്തിൽ ഉണ്ടാകും, പ്രതീക്ഷിക്കുക.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി ഇപ്പോൾ രാഗാമൃതം, കർണാടക സംഗീത പരിപാടി.
4: രാഗാമൃതത്തിൽ ഇന്ന് ഡോക്ടർ വിഷ്ണുപ്രസാദ് പാല പാടുന്ന കൃതികൾ കേൾക്കാം. SR മഹാദേവ ശർമ്മ വയലിൻ, ബി അർജുൻ പാല മൃദംഗം. ആദ്യം കീരവാണി രാഗത്തിൽ ദേവി നീയേ തുണൈ എന്നാരംഭിക്കുന്ന പാപനാശം ശിവൻ കൃതി ആദിതാളം.

ഇതുവരെ പാടിയത് ഡോക്ടർ വിഷ്ണുപ്രസാദ് പാല, എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, ബി അർജുൻ പാല മൃദംഗം. രാഗമൃദത്തിൽ അടുത്തതായി ഡോക്ടർ ജയാഗോപാലകൃഷ്ണൻ വീണയിൽ വായിച്ച കൃതികൾ കേൾക്കാം. കോട്ടുക്കൽ ബി വിജയകുമാർ മൃദംഗം, ശ്രീവരാഹം എം മനോജ് ഘടം. ആദ്യമായി സുരുട്ടി രാഗത്തിൽ ആദിതാളവർണം കേൾക്കാം.

0: ഇതുവരെ കേട്ടത് ഡോക്ടർ ജയ ഗോപാലകൃഷ്ണൻ വീണയിൽ വായിച്ച കൃതികൾ. കോട്ടുക്കൽ ബി വിജയകുമാർ മൃദംഗം, ഖടം ശ്രീവരാഹം എം മനോജ്.
1: രാഗാമൃതം സമാപിച്ചു.

0: ഹലോ,
1: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാ വിളിക്കുന്നത്.
0: വീണ്ടും
1: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ, ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
2: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
0: സർ, ഇത്രയും രൂപ.
2: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
0: 2 ലക്ഷം
3: എന്ത് പറ്റി അച്ഛാ?
0: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
1: അയ്യോ,
0: കട്ട് ചെയ്തു.
3: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
0: തട്ടിപ്പോ?
3: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
0: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഈ ഓണാവധി കാലം നിങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേയുടെ പൊതുമേഖലാ സ്ഥാപനമായ IRCTC ഒരുക്കുന്നു ഭാരത് ഗൗരവ് ടൂറിസ്റ്റ് ട്രെയിൻ.
5: August 22 ആരംഭിച്ച് 12 ദിവസം നീളുന്ന യാത്രയിൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അഹമ്മദാബാദ്, സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്നിവ സന്ദർശിക്കാം.
4: ഭക്ഷണം, താമസം, യാത്രാ സൗകര്യം എന്നിവ ഉൾപ്പെടെ 21,190 രൂപ മുതൽ.
5: ബുക്കിംഗിന് വിളിക്കൂ 8287932082.
4: സന്ദർശിക്കൂ www.irctctourism.com.
6: മായാമുദ്രകൾ,
7: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
8: ഇന്ന് രാത്രി 7:35 മായാമുദ്രകളിൽ
9: സുനിൽ ഗംഗോപാധ്യായ എഴുതിയ നോവൽ ആത്മപ്രകാശം, രചന ജേക്കബ് എബ്രഹാം.
6: മായാമുദ്രകൾ.
10: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.

0: ആകാശവാണി. ഹലോ ആകാശവാണി, തത്സമയ ഫോണിൻ പരിപാടി. ഇന്ന് ഈ പരിപാടിയിൽ സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അസിസ്റ്റന്റ് ഡയറക്ടർ ഷീബ മുംതാസ് മറുപടി നൽകുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, മറ്റൊരു നമ്പർ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഷീബ മുംതാസിനോടൊപ്പം സ്റ്റുഡിയോയിൽ റൂബി ബാബു.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്കാരം. നമുക്കറിയാം, സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും പ്രത്യേക പരിഗണന അർഹിക്കുന്നവർക്കും തുല്യനീതിയും സുരക്ഷയും ഉറപ്പാക്കുക എന്നത് ഒരു ജനാധിപത്യ സമൂഹത്തിന്റെ കടമയാണ്. നമ്മുടെ സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പ് വയോജനങ്ങൾ, ഭിന്നശേഷിക്കാർ, ട്രാൻസ്ജെൻഡർ വ്യക്തികൾ, തടവുകാർ, മുൻ തടവുകാർ എന്നിവരുടെ ക്ഷേമത്തിനായി വിപുലമായ പദ്ധതികളാണ് ഇതോടനുബന്ധിച്ച് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്. ഈ പദ്ധതികൾ എന്തൊക്കെയാണ്? ഇവയുടെ ആനുകൂല്യങ്ങൾ എങ്ങനെ സാധാരണക്കാരിലേക്ക് എത്തുന്നു? സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും മറുപടി നൽകാൻ ഇന്ന് നമ്മോടൊപ്പം സ്റ്റുഡിയോയിൽ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് സാമൂഹ്യ നീതി വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ഷീബ മുംതാസ് ആണ്. സ്വാഗതം മാഡം.
2: താങ്ക് യു.
1: നമുക്ക് ആദ്യം വയോജനങ്ങളെ വെച്ച് തുടങ്ങാം. വയോജനങ്ങൾക്ക് വേണ്ടി അവരുടെ സംരക്ഷണത്തിനായി സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പ്രധാനപ്പെട്ട പദ്ധതികൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം.
2: സാമൂഹ്യ നീതി വകുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യഗ്രൂപ്പ് എന്ന് പറയുന്നത് വയോജനങ്ങളാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിൽ വയോജനങ്ങളുടെ എണ്ണം വളരെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു,
1: അതുകൊണ്ട് ഒരു മിനിസ്ട്രി തന്നെ അതിന് വേണ്ടിയിട്ട്
2: ഇപ്പൊ പുതിയ വകുപ്പ് രൂപീകരിക്കുന്നതിനുള്ള പ്രവർത്തനത്തിലാണ്. അതിന്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾ കഴിഞ്ഞു. അപ്പോൾ വയോജനങ്ങൾക്ക് വേണ്ടി നിലവിൽ ഇപ്പം നമ്മൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എനിക്ക് തോന്നുന്നു പറഞ്ഞു തുടങ്ങേണ്ടത് അടിയന്തര ആവശ്യങ്ങളുള്ള, ഇപ്പം ഏതെങ്കിലും അതിക്രമത്തിന് വിധേയരായിട്ടുള്ള ആളുകൾക്ക് പെട്ടെന്ന് ഒരു സേവനം കിട്ടുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ജില്ലയിലും നമ്മൾ റാപ്പിഡ് റെസ്പോൺസ് ടീം രൂപീകരിച്ചിട്ടുണ്ട്. എല്ലാ ജില്ലയിലും ഒരു ഫീൽഡ് റെസ്പോൺസ് ഓഫീസറുടെ സേവനം ലഭ്യമാണ്. അതോടൊപ്പം തന്നെ സംസ്ഥാന തലത്തിൽ ഒരു ടോൾ ഫ്രീ നമ്പർ 1-4567 എൽഡർ ലൈൻ എന്ന പേരിലുള്ള ഒരു ടോൾ ഫ്രീ നമ്പർ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ആളുകൾക്ക് അത്തരത്തിലുള്ള ഏതെങ്കിലും മക്കളുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ബന്ധുക്കളുടെ ഭാഗത്തു നിന്നോ അതിക്രമം നേരിടുകയും ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടി വരികയും ചെയ്യേണ്ടി വരുന്ന ആളുകൾക്ക് പെട്ടെന്ന് 1-4567 എന്ന നമ്പറിൽ വിളിക്കാവുന്നതും ഏത് ജില്ലയിലാണോ അവരിരിക്കുന്നത് ആ ജില്ലയിലെ ഫീൽഡ് റെസ്പോൺസ് ഓഫീസറുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യും. അവർക്ക് അടിയന്തരമായിട്ട് അവരെ റെസ്ക്യൂ ചെയ്യണമെങ്കിൽ ആ രീതിയിൽ റെസ്ക്യൂ ചെയ്യും. ഏതെങ്കിലും സ്ഥാപനങ്ങളിലേക്ക്, ഓൾഡ് ഏജ് ഹോം പോലെയുള്ള സ്ഥാപനങ്ങളിലേക്ക് അവർക്കൊരു ഷെൽട്ടർ വേണമെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ എത്തിച്ചു കൊടുക്കാനും കഴിയുന്ന രീതിയിലാണ് നിലവിൽ RRTകൾ, റാപ്പിഡ് റെസ്പോൺസ് ടീം, പ്രവർത്തിക്കുന്നത്.
1: ഓക്കെ. അപ്പൊ ഇതുപോലെ തന്നെ ഈ ഒറ്റപ്പെടലും മാനസിക ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഈ സായംപ്രഭ, വയോമിത്രം പോലുള്ള പദ്ധതികൾ ഇപ്പോൾ എങ്ങനെയാ പ്രവർത്തിക്കുന്നത്? ഇവരുടെ സേവനം, ഈ റാപ്പിഡ് റെസ്പോൺസ് അല്ലാതെ ഈ പദ്ധതികളുടെ സേവനം സാധാരണക്കാർക്ക് എങ്ങനെ ലഭ്യമാകും?
2: ഇപ്പോൾ വയോമിത്രമാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു പദ്ധതി. വയോമിത്രം നമ്മളൊരു മൊബൈൽ യൂണിറ്റുകളായിട്ടാണ് പ്രവർത്തിക്കുന്നത്. മൊബൈൽ യൂണിറ്റുകൾ അതോടൊപ്പം തന്നെ എല്ലാ വാർഡുകൾ കേന്ദ്രീകരിച്ചു. നിലവിൽ മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനിലുമാണ് ഈ വയോമിത്രം പദ്ധതി പ്രവർത്തിക്കുന്നത്. അപ്പം അതിനകത്ത് ഡോക്ടറുടെ സേവനം, നഴ്സിൻ്റെ സേവനം, അതുപോലെ തന്നെ സോഷ്യൽ വർക്കറുടെ സേവനം എല്ലാം ലഭ്യമാണ്. എല്ലാ വാർഡുകൾ കേന്ദ്രീകരിച്ചും പ്രത്യേക ക്ലിനിക്കുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അത്യാവശ്യം വേണ്ട മരുന്നുകൾ കൊടുക്കുന്നതിനുള്ള വകുപ്പ് അതിനകത്തുണ്ട്. അതുപോലെ തന്നെ സൈക്കോസോഷ്യൽ ഇഷ്യൂസ്, അവരുടെ മാനസിക സമ്മർദ്ദം പോലെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതിന് അത്യാവശ്യം വേണ്ട കൗൺസിലിംഗ് സംവിധാനമൊക്കെ കൊടുക്കുന്നതിനും, അതല്ലെങ്കിൽ കൗൺസിലിംഗ്

0: സർവീസ് കിട്ടുന്ന മറ്റ് ഏജൻസികളുമായിട്ട് ലിങ്ക് ചെയ്യുന്നതിനുള്ള സംവിധാനമൊക്കെ വയോമിത്രം പദ്ധതി പ്രകാരം വയോജനങ്ങൾക്ക് ലഭ്യമാകുന്ന ഒന്നാണ്.
1: ഈ ഭിന്നശേഷിക്കാരിലേക്ക് വരികയാണെങ്കിൽ, അപ്പോൾ ഇപ്പോൾ കുട്ടികൾ, അങ്ങനെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പുകൾ, അതുമായി ബന്ധപ്പെട്ട പദ്ധതികളൊന്ന് പറയുമോ?
0: രണ്ട് രീതിയിലാണ് ഭിന്നശേഷി മേഖലയിൽ സംസ്ഥാന സർക്കാർ ഇടപെടുന്നത്. ഒന്ന്, സാമൂഹ്യ നീതി വകുപ്പ് മുഖേന ഇൻഡിവിജ്വൽ ബെനിഫിഷ്യറി സ്കീം, വ്യക്തിഗത ഗുണഭോക്തൃ പദ്ധതികൾ എന്ന് നമ്മൾ പറയും. അതിലാണ് സ്കോളർഷിപ്പ് പോലെയുള്ള പദ്ധതികൾ ഉൾപ്പെടുന്നത്. അതല്ലാതെ പ്രധാനമായിട്ടും തദ്ദേശ സ്ഥാപനങ്ങൾ വഴി, പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനുകൾ, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി അവരുടെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട്, വികസന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പല തരത്തിലുള്ള പദ്ധതികളും, എല്ലാവർക്കും അറിയാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവരുടെ വികസന ഫണ്ടിന്റെ 5% നിർബന്ധമായിട്ടും ഭിന്നശേഷി മേഖലയിൽ നീക്കി വെക്കേണ്ടതാണ്, വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നീക്കി വെക്കേണ്ടതാണ്.
1: നമുക്കതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. ഒരു ശ്രോതാവ് നമ്മോടൊപ്പം ചേരുന്നു. ഹലോ. ഹലോ.
2: ഹലോ,
1: നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. പേരും സ്ഥലവും ഒന്ന് പറയാമോ? പറഞ്ഞോളൂ. ഇന്നത്തെ വിഷയം അറിയാലോ അല്ലേ? നമ്മുടെ മാഡത്തിനോട്
2: സംസാരിച്ചോളൂ. ഭിന്നശേഷിക്കാരനാണ്.
0: പറയൂ.
2: കൈകുത്തി നടക്കുന്ന ആളാണ്.
0: ഓക്കെ.
2: ഒരു 10-63 വയസ്സായി.
0: ഓ,
2: പോളിയോ വന്നാണ്. 63 വയസ്സിൽ പോളിയോ വന്നാണ്. നമുക്ക്
0: വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത്?
2: വീട്ടിലെ നമ്മുടെ ചേട്ടച്ചാരോട്, അമ്മയച്ഛൻ മരിച്ചുപോയി.
0: ഓക്കെ.
2: ചേട്ടച്ചാരോടാ താമസിക്കുന്നത്.
0: ഓ, ഇപ്പൊ എന്താണ് ആവശ്യം പറയൂ.
2: വിവാഹം കഴിച്ചത്. നമുക്കെന്തെങ്കിലും ആനുകൂല്യങ്ങളോ ഉണ്ടോ എന്ന് അറിയാൻ ചോദിച്ച.
0: എന്താണ് ആവശ്യം, എന്താന്ന് പ്രത്യേകമായിട്ട് പറയാൻ പറ്റുമോ?
2: ആവശ്യം
0: ഭാര്യ കൂടെ ഉണ്ടോ? ഇപ്പം
2: ഭാര്യയില്ല, കല്യാണം കഴിച്ചല്ല.
0: അല്ല. ഓക്കെ. പെൻഷൻ കിട്ടുന്നുണ്ടോ? പെൻഷൻ കിട്ടുന്നുണ്ടോ? പെൻഷൻ കിട്ടുന്നുണ്ട്.
2: നേരത്തെ നമുക്കൊരു വണ്ടി കിട്ടി.
0: മുച്ചക്രവാഹനാണോ?
2: കിട്ടി 2013.
0: ഓക്കെ.
2: അത് 2018 ഇതിൽ വെള്ളപ്പൊക്കത്തിൽ പോയി.
0: ഓക്കെ.
2: അപ്പം നമ്മള്
0: ഏത് ഏത് പഞ്ചായത്തിലാണ്?
2: പള്ളിപ്പാട്
0: പഞ്ചായത്ത്. പഞ്ചായത്ത് വഴിയാണ് മുച്ചക്രവാഹനം തരുന്നത്. 2013 ഇപ്പൊ കിട്ടിയിട്ടുള്ളത്.
2: ജില്ലാ പഞ്ചായത്തിൽ.
0: ഓക്കെ. ഏതായാലും 2013 ആദ്യമായിട്ട് കിട്ടിയത്. അപ്പൊ 8 വർഷം കഴിഞ്ഞല്ലോ ഇപ്പം.
2: അത് കഴിഞ്ഞ് 2023 കൊടുത്തു കഴിഞ്ഞ് ഇപ്പോഴാണ് ഈ കഴിഞ്ഞ ഇടയ്ക്കാണ് കൊണ്ടുവന്നത്.
0: ഓക്കെ.
2: പക്ഷേ നമുക്കിപ്പോ തീരെ ഇതായി. അതെ.
0: വയ്യാണ്ടായി.
2: വയ്യാതായി. അപ്പൊ അത് നമ്മള് ഒരു 2-3 വർഷം കൊണ്ട് 1 വർഷം കൊണ്ട് ആയുർവേദ മരുന്നായിരുന്നു. അത്
0: കഴിഞ്ഞപ്പോലോപ്പതി മരുന്നാണ് കഴിക്കുന്നത്.
2: ആശുപത്രി പോയി കിടക്കാനുള്ള ആരും വരാനും പോകാനും ഒന്നും ഇല്ലല്ലോ.
0: അതെ.
2: അതുകൊണ്ട് ഒരു ഡോക്ടർ ആലപ്പ മെഡിക്കലോടെ
1: അങ്ങയുടെ ആവശ്യം ഒന്ന് പറയാമോ? എന്താണ് ആവശ്യം എന്ന്
2: പറയാം.
0: പെട്ടെന്ന് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ ഒരു പരിരക്ഷ എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതി ഉണ്ട്. പരിരക്ഷയിൽ നമ്മൾ അടിയന്തരമായിട്ട് വരുന്ന ആരോഗ്യം, ആരോഗ്യ സംബന്ധമായ പറയുന്നത് കേൾക്കാമോ? ആയുർവേദ മരുന്നാണ് വേണ്ടത്.
2: അല്ല, ആയുർവേദ.
1: എന്തായാലും കട്ടായി തോന്നുന്നു. അദ്ദേഹത്തിന് ചികിത്സാ സംബന്ധമായ നിർദ്ദേശങ്ങളാണ്.
0: ചികിത്സാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ, ഭിന്നശേഷിക്കാർക്കാണെങ്കിൽ നമുക്ക് പരിരക്ഷ എന്ന് പറഞ്ഞൊരു പദ്ധതി ഉണ്ട്. അതിനകത്ത് പെട്ടെന്നുണ്ടാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, ഇപ്പൊ ഒരു സ്ട്രോക്ക് വരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും അപകടങ്ങൾ സംഭവിക്കുന്നു, അങ്ങനെയാണെങ്കിൽ അവരുടെ ചികിത്സ ആവശ്യമായിട്ട് വരുന്ന തുക കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി നമുക്കുണ്ട്. പരിരക്ഷ എന്നാണ് ആ പദ്ധതിയുടെ പേര്. പരിരക്ഷാ പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ട് അതത് ജില്ലാ സാമൂഹ്യ നീതി ഓഫീസർമാരെയാണ് സമീപിക്കേണ്ടത്. സാമൂഹ്യ നീതി ഓഫീസർമാർ പരിശോധിച്ചിട്ട് ആദ്യഘട്ടത്തിൽ ഒരു 25,000 രൂപ വരെ ജില്ലാ സാമൂഹ്യ നീതി ഓഫീസറുടെ ഒരു ഡിസ്ക്രിപ്ഷനിൽ അവർക്ക് അനുവദിക്കാവുന്നതാണ്. അത് കഴിയുമ്പം ജില്ലാ കളക്ടർ ചെയർപേഴ്സൺ ആയിട്ടുള്ള ഒരു കമ്മിറ്റി എല്ലാ ജില്ലയിലും നിലവിലുണ്ട്. കമ്മിറ്റി പരിശോധിച്ചിട്ട് ആവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കും.
1: ഇപ്പൊ ഇവർക്ക് വേണ്ടിയിട്ട് ഈ സ്വാവലംബൻ

0: ഒരു ശ്രോതാവ് ചേരുന്നു. ഹലോ,
1: ഹലോ,
0: നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
1: നമസ്കാരം മാഡം, ഞാൻ
0: അൽഫോൺസ. അൽഫോൺസ അമ്മ എവിടുന്നാണ്?
1: ശൂരനാട് വയ്യാങ്കരയിൽ നിന്നാണ്.
0: ശരി, അമ്മ ചോദിച്ചോളൂ. അറിയാലോ, വിഷയം അറിയാവല്ലോ.
1: അറിയാം. അതിലൊരു ഒരു ജീവനക്കാരിയായിരുന്നു, അംഗൻവാടി വർക്കറാണ്.
0: അപ്പൊ ഷീബ മാഡം ഉണ്ട്, മാമിനോട് സംസാരിച്ചോളൂ.
2: എന്താണ്, പറയൂ.
1: നമസ്കാരം മാഡം.
2: ആ നമസ്കാരം, പറഞ്ഞോളൂ.
1: ഞാന് ഒരു അംഗൻവാടി വർക്കറായിരുന്നു.
2: ഇപ്പൊ പെൻഷനായോ?
1: അതിന് മുമ്പ് നമ്മള് അംഗൻവാടിയും ഐറ്റീസും ഒക്കെ കൂടി ചേർന്നുകൊണ്ട് നമ്മൾ ഈ ഭിന്നശേഷി ക്യാമ്പ് നടത്തുമായിരുന്നു.
2: അതെ,
1: നമ്മള് ഒരുപാട് ആൾക്കാർക്ക് ഈ ഐഡി കാർഡും സർട്ടിഫിക്കറ്റും ഒക്കെ വാങ്ങിച്ചു കൊടുത്തായിരുന്നു. അപ്പൊ ഇപ്പൊ ഇനി നമുക്ക് അങ്ങനെ കാണാൻ ഉള്ള പരിപാടി വല്ലതും ഉള്ളു. ആശുപത്രിയിൽ പോയി ഞങ്ങൾക്ക് പോകണോ രീതിയിൽ ഒന്നില് ഇവിടെ താലൂക്ക് ആശുപത്രിയിലുണ്ട്. അത് രണ്ട്
2: ഇപ്പം എന്താണ് വേണ്ടത്, എന്തൊക്കെ സംവിധാനങ്ങളാണ് ഉള്ളത് എന്ന് അറിയണോ വേണ്ടത്?
1: അപ്പൊ നമുക്ക് ഇങ്ങനെ ഇനി നമ്മുടെ ഐറ്റിഡിസ് മുഖേന ഇങ്ങനെ ക്യാമ്പ് നടത്താനോ വല്ല പരിപാടിയോ ഉണ്ടോ? അങ്ങനെ പോലെ നൂറുകണക്കിന്
2: അങ്ങനെ ഈ ഐ ഡി കാർഡ്, യുണീക്ക് ഐ ഡി കാർഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ക്യാമ്പുകൾ നമ്മൾ നടത്താറുണ്ട്. നേരത്തെ വനിതാ ശിശു വികസന വകുപ്പും സാമൂഹ്യ നീതി വകുപ്പും ഒന്നിച്ചായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. 2017 രണ്ട് വകുപ്പായിട്ടാണ് പ്രവർത്തനം നടത്തി വരുന്നത്. പക്ഷേ ജില്ലകളിൽ നമ്മൾ ഇത്തരം ക്യാമ്പുകൾ നടത്തുന്നത് എല്ലാ വകുപ്പിന്റെയും സഹായത്തോടു കൂടിയിട്ടാണ്. പ്രധാനമായിട്ടും വനിതാ ശിശു വികസന വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പ്, ആരോഗ്യ വകുപ്പ്, ഇതാണ് പ്രധാനപ്പെട്ട വകുപ്പുകൾ. ഈ വകുപ്പുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് നമ്മൾ എല്ലാ ജില്ലകളിലും സ്പെഷ്യൽ ക്യാമ്പുകൾ യു ഡി ഐ ഡി കാർഡ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്നത്. കേരള സാമൂഹ്യ സുരക്ഷാ മിഷനാണ് പ്രധാന ചുമതല ക്യാമ്പുകൾ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വഹിക്കുന്നത്.
1: അപ്പൊ 2017 ക്യാമ്പിൽ വർക്ക് ചെയ്തിട്ടുള്ള അംഗൻവാടി.
2: ഓ, സന്തോഷം.
1: ഞാൻ അംഗൻവാടി വർക്കറാ. 2015 ഞാൻ പെൻഷനായതാ.
2: ഓ,
0: അമ്മക്ക് ഇപ്പൊ എന്താണ് അറിയേണ്ടത്? ഈ കാർഡ് ഇനി കിട്ടുമോ എന്നാണോ, ഈ കാർഡിന്റെ പ്രൊസീജിയർ എന്താണെന്നാണോ?
1: അതെ അതെ, ഞാന് 2015 ഇറങ്ങുമ്പോ ഒരു 5 മാസത്തിന് മുമ്പ് എനിക്ക് കണ്ണിന്റെ കാഴ്ച പോയായിരുന്നു.
2: ക്യാമ്പുകള് നമ്മള് പ്രത്യേകമായിട്ടുള്ള, ഇപ്പൊ കണ്ണിന്റെ കാഴ്ച പോയത് കൊണ്ട് സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട്.
1: അതെ അതെ.
2: ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ താലൂക്ക് ഹോസ്പിറ്റലുകളില് മെഡിക്കൽ ബോർഡ് കാണും. ഇത് നിങ്ങൾ ചെയ്യേണ്ടത് സ്വാവലംബൻ പോർട്ടലിലാണ് ആദ്യം അപേക്ഷ കൊടുക്കേണ്ടത്. സ്വാവലംബൻ പോർട്ടലിൽ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ ക്യാമ്പിന് സിറ്റിംഗിന് വേണ്ടിയിട്ട് വിളിക്കും. മെഡിക്കൽ ബോർഡ് നിങ്ങളെ കാണുന്നതിന് വേണ്ടിയിട്ട് വിളിക്കും. എല്ലാ താലൂക്ക് ഹോസ്പിറ്റലുകളിലും മെഡിക്കൽ ബോർഡുകളുണ്ട്. അപ്പൊ മെഡിക്കൽ ബോർഡ് നിങ്ങളെ അപ്പൊ നിങ്ങൾ അസസ്മെന്റിന് ചെല്ലണം, പരിശോധനയ്ക്ക് ചെല്ലണം.
1: ഒരു മിനിറ്റ് മാഡം, കേൾക്കണേ.
2: ആ പറയൂ.
1: ഞാന് രണ്ടു വർഷത്തിന് മുമ്പ് ഞാനൊന്ന് പോയി. എന്റെ കൂടെ വരാൻ ആരും ഇല്ല. എന്നെ ഒരു ഓട്ടോക്കാരനെ കൊണ്ടുപോയത്. അപ്പൊ അവിടെ ചെന്ന് ഇഷ്ടംപോലെ ആളുകളുണ്ടല്ലോ, എല്ലാ വിധത്തിലുള്ള ആളുകളും ഉണ്ടല്ലോ. അങ്ങനെ അവര് നമ്മള് അപ്ലിക്കേഷൻ കൊണ്ട് കൊടുത്തത് അവര് വിളിച്ച് നമ്മളെ വരിയിൽ നിർത്തി പോവാ. അങ്ങനെ നിർത്തി അവസാനം എന്തുവായാലും അതിനകത്ത് കയറി അവരെന്നെ പരിശോധിച്ചൊക്കെ വിളിച്ചിട്ട് അവിടുത്തെ ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇരുന്നിരുന്നു മണി രണ്ടായിട്ടും എന്നെ പിന്നെ വിളിക്കുന്നില്ല.
2: അങ്ങനെ
1: ഞാൻ ഇവിടുന്ന് 8 മണിക്ക് പോയത്.
2: ഇപ്പൊ എത്ര വയസ്സായി? ഇപ്പം എത്ര വയസ്സായി?
1: എനിക്കിപ്പൊ 73 വയസ്സായി.
2: ഒരു കാര്യം ചെയ്യൂ, എനിക്ക് ആ നമ്പർ തരൂ, ഞാൻ അവിടുന്ന് ആരെങ്കിലും അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറയാം. ഓക്കെ, എന്നിട്ട് എന്താ വേണ്ടെന്ന് ചെയ്യാൻ പറയാം.
1: നമ്മുടെ ഈ ഇങ്ങനെ ഒരു CHC-യിലോ അങ്ങനെ
2: എന്താണ് തടസ്സം വന്നത് എന്നുള്ളത് ഇപ്പൊ മനസ്സിലാവുന്നില്ല. ഒരു കാര്യം ചെയ്യാം, ഞാൻ അവിടുന്ന് ജില്ലാ ഓഫീസിൽ നിന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറയാം. എന്നിട്ട് എന്താണ് വേണ്ടത് നോക്കിയിട്ട് അവരടുത്ത് അത് അറേഞ്ച് ചെയ്യാൻ പറയാം. ഓക്കെ.
1: പിന്നെ ഞാനത് ഉപേക്ഷിച്ചിട്ട് ഇങ്ങനെ എന്റെ ഞാൻ ജോലി ചെയ്ത ഡിപ്പാർട്ട്മെന്റിന്റെ ഇങ്ങനെ ഒരു
2: ഉപേക്ഷിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അവിടെ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ, അതിനുള്ള ഏർപ്പാട് ചെയ്യാം. ഓക്കെ, ശരി.
0: അപ്പൊ മാം, ഇപ്പൊ ഇത് കേൾക്കുന്നവർക്കായിട്ട് ഈ കാർഡ് എടുക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ?
2: കാർഡ് എടുക്കാൻ രണ്ട് രീതിയിൽ ചെയ്യാറുണ്ട്. സ്പെഷ്യൽ ക്യാമ്പുകൾ ചെയ്തിട്ട് ചെയ്യാറുണ്ട്, സ്പെഷ്യൽ ഡ്രൈവായിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. അങ്ങനെ ഇല്ലെങ്കിൽ പോലും സ്വാവലംബൻ പോർട്ടൽ ഏത് സമയത്താണെങ്കിലും ആർക്കും അപേക്ഷ കൊടുക്കാവുന്നതാണ്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ

0: മെഡിക്കൽ ബോർഡ് അവർക്ക് സെലക്ട് ചെയ്യാം, അതിനകത്ത് പോർട്ടലിൽ സെലക്ട് ചെയ്യാം. മെഡിക്കൽ ബോർഡ് സെലക്ട് ചെയ്തിട്ട് മെഡിക്കൽ ബോർഡ് അവർക്ക് സമയം അനുവദിക്കുന്നതിനനുസരിച്ച് അവർ അസസ്മെന്റിന് ചെന്നാൽ മതിയാവും. മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റും UDID കാർഡും ഈ പോർട്ടൽ വഴിയാണ് ഇപ്പം നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്.
1: ഇത് ഈ കാർഡാണോ ഇവർക്ക് ഇനിയുള്ള സാമ്പത്തിക സഹായങ്ങൾ അതുപോലെ സ്വയം തൊഴിലിന് വേണ്ടിയിട്ടുള്ളത് എല്ലാ
0: കേന്ദ്ര ഗവൺമെന്റ് UDID കാർഡ് അടിസ്ഥാന രേഖയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മൾ സംസ്ഥാന ഗവൺമെന്റും എല്ലാവർക്കും ID കാർഡ് കൊടുക്കുന്നതിനുള്ള തീവ്ര യജ്ഞം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ നിലവിൽ UDID കാർഡ് ഇല്ലെങ്കിലും മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് അടിസ്ഥാന രേഖയായിട്ട് കണക്കാക്കിയിട്ടാണ് നമ്മൾ
1: പദ്ധതികൾ
0: നടപ്പാക്കുന്നത്. ഏറ്റവും കുറഞ്ഞത് 40%, 40% ഡിസബിലിറ്റി ഉള്ള ആളുകളെയാണ് നമ്മൾ ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി എന്നുള്ള രീതിയിൽ RPWD ആക്ട്, റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് 2016 നിലവിൽ വന്നിട്ടുള്ള ആക്ട് പ്രകാരം 40% ആണ് ഏറ്റവും കുറഞ്ഞ ഡിസബിലിറ്റിയുടെ ശതമാനമായിട്ട് ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കണക്കാക്കിയിട്ടുള്ളത്.
1: അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് സ്വയം തൊഴിലിന് വേണ്ടിയിട്ട് എന്തൊക്കെ പദ്ധതികളാണ് ഉള്ളത്?
0: സ്വയം തൊഴിലിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ടും എംപ്ലോയ്മെന്റ് വകുപ്പ് മുഖേന കൈവല്യ എന്നുള്ളൊരു സ്വയം തൊഴിൽ പദ്ധതി നിലവിലുണ്ട്. അതുകൂടാതെ ഭിന്നശേഷി കോർപ്പറേഷൻ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഭിന്നശേഷി കോർപ്പറേഷൻ വഴി ലോൺ കൊടുക്കുന്ന പദ്ധതികൾ നിലവിലുണ്ട്. പിന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ് നമ്മളെ സാമൂഹ്യ നീതി വകുപ്പ് വഴി ഭിന്നശേഷിക്കാരായ ആളുകളെ പരിചരിക്കുന്ന വനിതകളായിട്ടുള്ള രക്ഷിതാക്കൾക്ക് നമ്മൾ സ്വയം തൊഴിലിന് സ്വാശ്രയ എന്നുള്ള പേരിൽ ഒരു പദ്ധതി നടപ്പിലാക്കി വരുന്നുണ്ട്. അതുകൂടാതെ നമ്മൾക്ക് സ്നേഹയാനം എന്നുള്ളൊരു പദ്ധതി, അതും ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക്, വനിതകളായ രക്ഷിതാക്കൾക്കാണ് നമ്മൾ അതും കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് നാഷണൽ ട്രസ്റ്റ് ആക്ടിന്റെ പരിധിയിൽ വരുന്ന ഇന്റലക്ച്വൽ ഡിസബിലിറ്റി, സെറിബൽ പാൾസി, ഓട്ടിസം, മൾട്ടിപ്പിൾ ഡിസബിലിറ്റി, ഇത്രയും 4 കാറ്റഗറിയിൽ വരുന്ന ഡിസബിലിറ്റി ഉള്ള ആളുകളുടെ വനിതകളായ രക്ഷിതാക്കൾക്കായിരുന്നു നമ്മൾ ഓട്ടോ, ഇലക്ട്രിക് ഓട്ടോ കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് സാമൂഹ്യ നീതി വകുപ്പ് വഴി നടപ്പിലാക്കിക്കൊണ്ട്.
1: കുറച്ചു മുമ്പ് നമ്മുടെ ശ്രോതാവ് ചൂണ്ടിക്കാട്ടിയതുപോലെ അല്ലേ?
0: അതെ.
1: ഇനി ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലേക്ക് വരികയാണെങ്കിൽ അവരുടെ പുനരധിവാസത്തിന്, വിദ്യാഭ്യാസത്തിനൊക്കെ ആയിട്ട് വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതികളെ കുറിച്ചും കൂടി ഒന്ന് പറയാമോ?
0: മറ്റ് നമ്മളുടെ സാമൂഹ്യ നീതി വകുപ്പിന്റെ ലക്ഷ്യ ഗ്രൂപ്പുകൾ എടുത്തു കഴിഞ്ഞാൽ മറ്റ് ലക്ഷ്യ ഗ്രൂപ്പുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ഒരു ഗ്രൂപ്പാണ് ട്രാൻസ്ജെൻഡർ വ്യക്തികൾ. അത് പ്രധാനമായിട്ടും അങ്ങനെ വരാൻ കാരണം നമ്മൾ സമൂഹം ഇപ്പോഴും ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ ഒരു സ്വത്വത്തെ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അംഗീകാരം ലഭ്യമായിക്കൊണ്ടിരിക്കുന്നുണ്ട്, അവരുടെ ദൃശ്യത വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ആക്സെപ്റ്റൻസ് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണെങ്കിൽ പോലും കുടുംബങ്ങളിൽ നിന്നുള്ള പിന്തുണ വലിയ രീതിയിൽ ഇപ്പോഴും ഇല്ലാത്ത ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്.
1: ഗ്രൗണ്ട് റിയാലിറ്റി അതാണ്.
0: അതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ നേരത്തെ 2014 ഒരു സർവേ, ഒരു സമഗ്രമായിട്ടുള്ള സർവേ കേരളത്തിനകത്ത് നടത്തിയ സമയത്ത് 90% ആളുകൾക്കും അവരുടെ സ്വത്വം വെളിപ്പെടുത്തി മുന്നോട്ട് വരുന്ന 90% ആളുകളും വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ 41% ആളുകൾ വിദ്യാലയങ്ങളിൽ നിന്ന്, സ്കൂളുകളിൽ നിന്ന്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് കളിയാക്കലുകൾ, ബുള്ളിയിങ് ഒക്കെ അനുഭവിക്കുന്നത് കൊണ്ട് പല ആളുകളും ഡ്രോപ്പ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സാമൂഹ്യ നീതി വകുപ്പ് പ്രധാനമായിട്ടും ഇടപെടുന്ന ഒരു മേഖല അവരുടെ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്.
1: നമുക്കതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. ഒരു ശ്രോതാവും കൂടെ ചേരുന്നു. ഹലോ.
2: ഹലോ
1: നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. പേരും സ്ഥലവും പറയാമോ?
2: ചെല്ലപ്പൻ നായർ, ആലപ്പുഴ കൊറ്റംകുളങ്ങര.
1: സംസാരിച്ചോളൂ മാഡത്തിനോട്.
0: നമസ്കാരം പറയൂ.
2: സാറേ, ഞാന് 79 വയസ്സുള്ള ഒരാളാണ്. വികലാംഗനാണ്. UDID കാർഡുണ്ട്. 50% വികലാംഗനാണ്.
0: അതെ.
2: ഒറ്റയ്ക്കാ ഉള്ളൂ. കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല.
0: ഒറ്റയ്ക്കാണ് ഇപ്പൊ താമസിക്കുന്നത്?
2: സഹോദരിയുടെ കൂടെയാണ് താമസം. ഞാൻ ഒറ്റയ്ക്ക് ഉള്ളെന്ന് പറയാം. രാജ്യ മക്കളൊന്നും ഇല്ലെന്ന് പറയാ.
0: ഓക്കെ. ഇപ്പൊ എന്താണ് ആവശ്യം പറയൂ.
2: പെൻഷൻ ഗവൺമെന്റ് മുൻപ് വികലാംഗർക്ക് പ്രത്യേക 200 രൂപ കൂടുതൽ പെൻഷൻ ഉണ്ടായിരുന്നു. സാധാരണ എല്ലാവർക്കും കൊടുക്കുന്നതിനൊക്കെ 200 രൂപ കൂടുതൽ ഉണ്ടായിരുന്നു. ഇപ്പൊ അത് നിർത്തിയാക്കി. ഇവർക്ക് 60 വയസ്സായപ്പോ കഴിഞ്ഞാലും ഇത് ഒരു പെൻഷനും കൂടെ അപേക്ഷിക്കാമെന്നും പറഞ്ഞ ഗവൺമെന്റ് സർക്കുലർ ഉണ്ടായിരുന്നു.
0: അതെ.
2: അതൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ ഈ വികലാംഗർക്ക് പ്രത്യേകം പെൻഷൻ കൂടുതലുണ്ടായിരുന്നു. അതിപ്പോ ഇല്ല. 200 രൂപ കൂടുതലുണ്ടായിരുന്നു. മറ്റുള്ള എല്ലാവർക്കും ഒരുപോലെ ആക്കിയതുകൊണ്ട് അത് കൂടുതലായിട്ട് കിട്ടുന്നില്ല.
0: ഇപ്പൊ 2 പെൻഷൻ കിട്ടുന്നുണ്ടോ നിലവില്?
2: അവരെണ്ണേ ഉള്ളൂ.
0: ഏത് പെൻഷനാ ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്?
2: മാത്രമേ ഉള്ളൂ.
0: ഏത് പെൻഷനാ കിട്ടുന്നത്? വികലാംഗ പെൻഷൻ.

0: ആണോ കിട്ടുന്നത് അതോ
1: അതെ
0: വയോജന പെൻഷൻ ആണോ കിട്ടുന്നത്?
1: ഭീകരാചാരണ പെൻഷൻ 50% ഇതുണ്ട്, യു ഡി ഐ ഡി കാർഡൊക്കെ ഉണ്ടിരിക്കും.
0: അത് വെച്ചിട്ടുള്ള പെൻഷനാണ് കിട്ടുന്നത്?
1: അതെ അതെ.
0: ആ ഇപ്പൊ എന്താണ് പ്രശ്നം, എന്താ പറയൂ?
1: അല്ല, ഈ പെൻഷനെ ഇതെല്ലാവർക്കും പിൻപ് കൂടുതലുണ്ടായിരുന്നു, അതിപ്പോ എല്ലാവർക്കും ഒരേപോലെ ഏകീകരിച്ചു, അതുകൊണ്ട് ചോദിച്ചതാ എല്ലാ അനുകൂലിച്ചുണ്ടോന്ന്.
0: അത് പഞ്ചായത്തുകൾ വഴിയാണ് പെൻഷൻ നിങ്ങൾക്ക് വിതരണം ചെയ്യുന്നത്. അങ്ങനെ ഒരു നയപരമായ തീരുമാനം സർക്കാർ എടുത്തു കാണും, അതാണ് അങ്ങനെ ഏകീകരിച്ച് വന്നത് കേട്ടോ. ഓക്കെ, മറ്റ്
2: നമ്മുടെ ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ഈ പരിപാടിയിൽ പറയുന്നുണ്ടല്ലോ, അപ്പോ അതുവഴി അദ്ദേഹത്തിന് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോ ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്.
0: ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അവരുടെ തുടർ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സാക്ഷരതാ മിഷനുമായിട്ട് യോജിച്ചുകൊണ്ടൊരു പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. അത് കൂടാതെ സ്കോളർഷിപ്പ് പദ്ധതി, ഹോസ്റ്റൽ ഫീസ് കൊടുക്കുന്നതിനുള്ള പദ്ധതി, അതുപോലെ തന്നെ വിദൂര വിദ്യാഭ്യാസം വഴി പഠനം തുടരുന്ന ആളുകൾക്ക് അതിൻ്റെ ഫീസും ബാക്കി അവരുടെ പഠന ആവശ്യങ്ങൾക്കുള്ള ധനസഹായം കൊടുക്കുന്ന പദ്ധതികളെല്ലാം നിലവിലുണ്ട്. അതുപോലെ തന്നെ മത്സര പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് ഇപ്പം PSC കോച്ചിങ്, അതുപോലെ തന്നെ സിവിൽ സർവീസ് കോച്ചിങ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ അവർക്ക് പ്രത്യേകമായിട്ട് കോച്ചിങ് കൊടുക്കുന്നതിനുള്ള പദ്ധതികളെല്ലാം നടപ്പിലാക്കി വരുന്നുണ്ട്. പല പേരുകളിലാണ് പദ്ധതികൾ നടപ്പിലാക്കി വരുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം നമ്മൾ ഒരു പുതിയ പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട്. ഓവർസീസ് സ്കോളർഷിപ്പാണ്, വിദേശ രാജ്യങ്ങളിൽ ഉന്നത പഠനം നടത്തുന്ന ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് വിദേശത്ത് പോകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രോസസ്സും, അവരുടെ വിസ പ്രോസസ്സിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഒരു പദ്ധതിക്ക് രൂപം കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നമുക്ക് നടപ്പിലാക്കാൻ പറ്റിയിട്ടില്ല, സാമ്പത്തിക വർഷം അവസാനമായതുകൊണ്ട്. ഈ വർഷം നമ്മൾ ഈ ഒരു സെപ്റ്റംബർ ആവുന്നതോടുകൂടി ഒരു 5 പേരെയെങ്കിലും എൻറോൾ ചെയ്തിട്ട് വിദേശ പഠനത്തിന് അയക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് ഇപ്പം കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്.
2: അതിനുള്ള അപേക്ഷയൊക്കെ എങ്ങനെയാണ്?
0: അത് നമ്മൾ വകുപ്പ് അപേക്ഷകൾ വിളിക്കും. നമുക്ക് ഒരു ഏജൻസിയുടെ സപ്പോർട്ട് ഉണ്ട്, ഗവൺമെന്റ് ഏജൻസി തന്നെ, ഒഡേപെക് എന്ന് പറഞ്ഞ ഏജൻസിയുടെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ചെയ്യുന്നത്. അവരാണ് അതിനുള്ള ടെക്നിക്കൽ സപ്പോർട്ട്, വിസ പ്രോസസ്സിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവരാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു കരിയർ ഗൈഡൻസ് അവർ, നമ്മൾ നേരത്തെ ഒരു സെമിനാർ കണ്ടക്ട് ചെയ്തു, തൽപരരായിട്ടുള്ള ആളുകളടുത്ത് നിന്ന് അപേക്ഷ വിളിച്ചു, അവരെ വിളിച്ചു വരുത്തിയിട്ട് ഒരു കരിയർ ഗൈഡൻസ് ക്ലാസ് നമ്മൾ കൊടുത്തു. അപ്പോൾ അവർക്ക് ആവശ്യമുള്ള കോഴ്സുകൾ സെലക്ട് ചെയ്തു, അതിനകത്ത് നിന്ന് നമ്മളൊരു 6 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. അവരുടെ പ്രോസസ്സിംഗ് ആണ് ഇപ്പം നമ്മൾ സെപ്റ്റംബറോട് കൂടിയിട്ട് അവരെ പുറത്തേക്ക് വിടാനുള്ള രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
2: അവർക്കുള്ള ഇപ്പോൾ വാല്യൂ ആഡഡ് ട്രെയിനിങ്സോ കോഴ്സുകളോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
0: നമ്മളിപ്പം നമുക്ക് സ്വയം തൊഴിലിന് വേണ്ടിയിട്ട് നമ്മൾ വനിതാ വികസന കോർപ്പറേഷനുമായിട്ട് ചേർന്നിട്ട് ഒരു 3 ലക്ഷം രൂപ വരെ, പരമാവധി 3 ലക്ഷം രൂപ വരെ അവർക്ക് തിരിച്ചടവ് വ്യവസ്ഥയിൽ ലോൺ കൊടുക്കുന്ന ഒരു പദ്ധതി നമ്മൾ നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു. സ്കിൽ ട്രെയിനിങ് എന്നുള്ള രീതിയിൽ സാകല്യം എന്നുള്ള പേരിൽ നമ്മളൊരു പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ വർഷം നമ്മൾ നടപ്പിലാക്കിയത് നോളജ് എക്കണോമി മിഷനും അസാപ്പുമായിട്ട് ചേർന്നിട്ടാണ്. അതിലൊരു 7 പേര് ഏവിയേഷൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു, അവരുടെ പ്ലേസ്മെന്റ് നടത്തി. അതുപോലെ തന്നെ അതേ സമാനമായിട്ടുള്ള രീതിയിൽ ഈ വർഷവും സ്കിൽ ട്രെയിനിങ് വിവിധ ട്രേഡിൽ അല്ലെങ്കിൽ വിവിധ കോഴ്സുകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അസാപ്പുമായിട്ട് പുതിയൊരു MOU സൈൻ ചെയ്യുന്നതിനുള്ള നടപടികൾ ഇപ്പം തുടങ്ങിയിട്ടുണ്ട്.
2: ഇപ്പൊ ഈ ഫീൽഡ് റെസ്പോൺസ് ടീം ഉണ്ടെന്ന് പറയലോ, അവര് ശരിക്കും നമ്മൾ ഗ്രൗണ്ടിൽ ഇറങ്ങി പ്രവർത്തിക്കേണ്ടതാണ്. അവരെന്തൊക്കെ, ഇപ്പൊ നമ്മൾ ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോഴാണ് ശരിക്കുമുള്ള ഹാർഷ് റിയാലിറ്റി മനസ്സിലാക്കുന്നത്. അവര് ശരിക്കും എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്, എന്തൊക്കെ ഹാർഷ് റിയാലിറ്റീസ് ആണ് പുറത്തു വരുന്നത്?
0: റിയാലിറ്റീസ് ഒരു പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, ഇപ്പൊ വയോജന മേഖലയിലാണ് പ്രധാനമായിട്ടും നമുക്ക് ഒരു ഇടപെടൽ, ഫീൽഡ് ലെവൽ ഇടപെടൽ വേണ്ടി വരുന്നത്. അതുപോലെ തന്നെ മാനസിക വെല്ലുവിളി നേരിടുന്ന ആളുകളുടെ കാര്യത്തിലുമാണ് കൂടുതലായിട്ടും ആ രീതിയിലുള്ള ഒരു നമ്മൾ നേരിട്ട് ചെന്ന് ഔട്ട്റീച്ച് ചെയ്യേണ്ടത്, നമ്മളുടെ സർവീസ് ഔട്ട്റീച്ച് ചെയ്യണ ഒരു കാര്യം പ്രധാനമായിട്ടും അത്തരം സന്ദർഭങ്ങളിലാണ് വരുന്നത്. നമുക്കറിയാം കേരളത്തിൽ ആളുകളെ സംരക്ഷിക്കേണ്ട ചുമതല പലപ്പോഴും കുടുംബാംഗങ്ങൾക്കാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ കുടുംബത്തിനകത്ത് നിന്നായിരിക്കും ഇത്തരത്തിലുള്ള അതിക്രമങ്ങളോ പീഡനങ്ങളോ ഒക്കെ ഏൽക്കേണ്ടി വരുന്നത്.
2: മാം, ഒരു ശ്രോതാവുണ്ട്. ഹലോ, ഹലോ,
3: ഹലോ,
2: നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
3: ഞാൻ അൻഷാർ, കൊല്ലം വരുന്നാപ്പള്ളി.
2: ആ, സംസാരിച്ചോളൂ മാഡത്തിനോട്, വിഷയം അറിയാലോ അല്ലേ?
3: ഗുഡ് മോർണിംഗ് മാഡം.
0: ആ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, പറയൂ.
3: ഞാൻ ഈ കാഴ്ചയില്ലാത്ത ടോട്ടലി ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരാൾ.

0: ആണ്. എന്റെ പേര് അൻസാറു.
1: ഓക്കെ.
0: ഞാന് 2019 മുതൽ 2023 വരെ UDID പാസിന് അപേക്ഷ കൊടുത്തിരുന്നു.
1: അപേക്ഷിച്ചത് എങ്ങനെയാണ് അപേക്ഷിച്ചത്?
0: അക്ഷയയിൽ അപേക്ഷ,
1: അക്ഷയയിൽ പോയിട്ട് അപേക്ഷിച്ചു. മെഡിക്കൽ ബോർഡ് വിളിച്ചില്ലേ?
0: എല്ലാം കൊടുത്തിട്ടാണ് അപേക്ഷിച്ചത്.
1: മെഡിക്കൽ ബോർഡ് അസസ്മെന്റിന് വേണ്ടിയിട്ട് വിളിച്ചോ?
0: ഇല്ലില്ല,
1: വിളിച്ചിട്ടില്ല. ഏതാണ് ബോർഡ്? ഏതാണ്? ഏത് ഹോസ്പിറ്റലായിരുന്നു?
0: കൊല്ലമാണ്.
1: കൊല്ലം ജില്ലാ ആശുപത്രി. ജില്ലാ ആശുപത്രിയിലാണ്. 2019 കൊടുത്തിട്ട് ഇതുവരെ വിളിച്ചില്ല എന്നാണോ പറഞ്ഞേ?
0: 2019 മുതൽ 2019 കൊടുത്ത അപേക്ഷയ്ക്കൊന്നും ശരിയായില്ലെന്ന് അവർ പറഞ്ഞു.
1: ഓക്കെ.
0: പിന്നെ 2020 അപ്ലൈ ചെയ്തു, അതും ശരിയായില്ല. 2021 അപ്ലൈ ചെയ്തു, അത് ശരിയായില്ല. 2023 വരെ അങ്ങനെ അപ്ലൈ ശരിയായില്ലെന്ന് പറഞ്ഞ് പറഞ്ഞു വിട്ടതാണ്.
1: ഓക്കെ. അപ്പൊ എന്താണ് യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചെന്ന് അറിയണമെങ്കിൽ അവിടെ ഈ ക്യാമ്പുകൾ അല്ലെങ്കിൽ മെഡിക്കൽ ബോർഡില് അത് കോർഡിനേറ്റ് ചെയ്യുന്ന ആളോട് നമുക്ക് ചോദിക്കണം. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമ്പർ നോട്ട് ചെയ്ത് വെക്കാം, എന്നിട്ട് അങ്ങോട്ട് വിളിച്ചിട്ട് എന്താണ് വേണ്ടതെന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്യാം.
0: അത് മാത്രമല്ല മാഡം, ഇതിനേ ഞാൻ DMO ഓഫീസുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടു. അന്നേരം വിളിക്കുമ്പോഴെല്ലാം പറയുന്നത് DMO ഇല്ല, DMO ഇല്ലെന്നാ പറയുന്നത്. അവർ ഒഴിവാക്കുകയാണ് പറഞ്ഞിട്ട്.
1: മെഡിക്കൽ ബോർഡ് കൂടാനുള്ള പ്രയാസം കൊണ്ടായിരിക്കും ഏതായാലും ഇത്രയും കാലതാമസം ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. അപ്പൊ അവിടുന്ന് നേരിട്ട് വിളിക്കാൻ പറയാം കേട്ടോ. ഓക്കെ.
2: അപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഈ റാപ്പിഡ് റെസ്പോൺസ് സിസ്റ്റം അവർ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങൾ.
1: ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം, അതായിരിക്കും കുറച്ചും കൂടെ അത് മനസ്സിലാക്കാൻ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ജില്ലാ ഓഫീസറായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നമുക്കൊരു ഫോൺ കോൾ വന്നു. ഒരു വീടിനകത്ത് ഒരു അമ്മയെ അടച്ചിട്ടതാണ്. പകൽ 11 മണിയായി, തലേദിവസം 5 മണിക്ക് അടച്ചിട്ടതാണ്. 11 മണിയായിട്ടും ആരും വന്ന് തുറക്കോ ഭക്ഷണം കിട്ടുകയോ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോൺ കോളായിരുന്നു. അപ്പം നമ്മൾ അവരെ വീട്ടിൽ പോയി. അപ്പം നമ്മൾ പോലീസിനെയും കൂടെ കൂട്ടിയിട്ടാണ് പോണത്. ആ സമയത്ത് റാപ്പിഡ് റെസ്പോൺസ് ടീം ഇല്ല. അപ്പം അതുകൊണ്ട് പോലീസിൻ്റെ ഹെൽപ്പും കൂടെ എടുത്തിട്ടാണ് നമ്മൾ പോയത്. അപ്പം നമ്മൾ അവിടെ ചെന്ന സമയത്ത് അവർക്ക് ഒരേ ഒരു മകളാണുള്ളത്. അവർ മാറിയാണ് താമസിക്കുന്നത്, അമ്മ മാത്രമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. അപ്പം നമ്മളിങ്ങനെ വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോഴേ മകൾ അവിടെ വന്നു, അവരെ റെസ്ക്യൂ ചെയ്യും. അപ്പം നമ്മൾ നോക്കിയ സമയത്ത് അവർ വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയിലാണുള്ളത്. ഭക്ഷണം കിട്ടിയിട്ടില്ല, കുളിച്ചിട്ട് കുറേ നാളുകളായി, ഭയങ്കര അവശമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് അവരെ റെസ്ക്യൂ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പം ഇവർ മകൾ ആ സമയത്ത് ഭയങ്കര തടസ്സവാദം ആയിട്ട് നമ്മളുടെ അടുത്ത് നിന്നു. ഞാൻ തന്നെയാണ് നോക്കുന്നത് എന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മളുടെ ഒരു സാമൂഹ്യ സാഹചര്യം വെച്ചിട്ട് അങ്ങനെ നമ്മൾ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അവർക്ക് അതൊരു മോശമായിട്ടുള്ള കാര്യം ആയിട്ടാണ് കാണുന്നത്. അപ്പം അതുകൊണ്ടാണ് അവർ തടസ്സം ഉന്നയിക്കുന്നത്. അതല്ലാതെ നോക്കാൻ സന്നദ്ധമായത് കൊണ്ടല്ല. അപ്പം അവരെ നമുക്ക് കുറ്റം പറയാനില്ല. അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. കാരണം നമ്മൾ എല്ലാവരും പാട്രിയാർക്കിയിൽ ജീവിക്കുന്ന ആൾക്കാരായതുകൊണ്ട് ആ രീതിയിലുള്ള പ്രയാസങ്ങൾ ചിലപ്പോൾ കാണുമായിരിക്കും, അറിയില്ല. ഏതായാലും പിന്നെ അവരെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തൽക്കാലം നമ്മൾ നമ്മളുടെ സ്ഥാപനത്തിലേക്ക്, ഓൾഡ് ഏജ് ഹോമിലേക്ക് മാറ്റുകയാണെന്നുള്ളത് പറഞ്ഞു. അവരോട് കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി അവരെ അനുനയിപ്പിച്ചതിന് ശേഷമാണ് നമുക്ക് അവരെ
2: കൊണ്ടുപോകാൻ
1: പറ്റിയിട്ടുള്ളത്. അപ്പൊ അവിടെ ചെന്നിട്ട് നമ്മൾ ബലം പ്രയോഗിക്കുകയോ എൻഫോഴ്സ്മെന്റ് രൂപത്തിലോ നമുക്ക് ചെയ്യുകയാണെങ്കിൽ എത്ര സുഖകരമാവില്ല ഈ കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ഫീൽഡിൽ പോകുന്ന ആളുകൾ എങ്ങനെ സംസാരിക്കണം, അവരെ കാര്യങ്ങൾ എങ്ങനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം, അതിനുശേഷം അവരുടെയും കൂടെ ഒരു സമ്മതത്തോട് കൂടിയിട്ട് ആയിരിക്കണം നമ്മൾ റെസ്ക്യൂ ചെയ്യേണ്ടത്. പിന്നെ അവർക്ക് വന്ന് കാണാം, അവർക്ക് അവർക്ക് തിരിച്ചു കൊണ്ടുപോയി നോക്കാൻ പറ്റുന്ന ഒരു സാമ്പത്തിക സാമൂഹ്യ സാഹചര്യങ്ങളൊക്കെ ഒത്തുവരുന്ന സമയത്ത് അവർക്ക് തിരിച്ച് കൊണ്ടുപോകാം. അങ്ങനെ തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ വാർദ്ധക്യം വീട്ടിൽ തന്നെ എന്നുള്ള രീതിയിലാണ് നമ്മളുടെ വയോജന നയമൊക്കെ 2013 വന്ന സമയത്ത് വന്നിട്ടുള്ളത്. 2013 ശേഷം നമ്മളുടെ സൊസൈറ്റി ഒരുപാട് മാറി. ഇനി നമ്മൾ വാർദ്ധക്യം വീട്ടിൽ തന്നെ എന്ന് പറയുന്നതിനകത്ത് വലിയ കാര്യമുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു സമയമാണ്. പക്ഷെ എങ്കിൽ പോലും നമ്മളൊരു ഫീൽഡിൽ ചെന്ന് ഇടപെടുന്ന സമയത്ത് നമ്മൾ ആരോടൊക്കെയാണോ ഇടപെടുന്നത് അവരോട് സമവായത്തോട് കൂടിയിട്ട് സംസാരിക്കുന്നതിനും കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതിനും ശ്രമിക്കണം എന്നുള്ളതാണ് ഫീൽഡിൽ പോകുന്ന ആളുകൾ പ്രത്യേകിച്ചും. പിന്നെ ഈ പറഞ്ഞതുപോലെ അവരെ റെസ്ക്യൂ ചെയ്യുന്ന സമയത്ത് അവരുടെ ശരീരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മുറിവുകളുണ്ടോ, അല്ലെങ്കിൽ അവരുടെ ബിലോങ്ങിങ്സ് എന്തെല്ലാമാണ്, ഇപ്പം വാല്യൂ

0: വാല്യബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ശരീരത്തിലുണ്ടോ എന്നുള്ളതൊക്കെ നോക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പോലീസിന്റെ സഹായം, അത്തരം കേസുകൾ എല്ലാ കേസുകളിലും നമുക്ക് പോലീസിന്റെ സഹായം ആവശ്യമായിട്ട് വരില്ല. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ചിലപ്പോൾ നമ്മളെ പഞ്ചായത്തിലുള്ള മെമ്പർമാരോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലബ്ബ് പ്രവർത്തകരോ കുടുംബശ്രീ പ്രവർത്തകരൊക്കെ നമ്മളെ സഹായിക്കും. പക്ഷെ അങ്ങനെയല്ലാത്ത നമ്മൾ റെസ്ക്യൂ ചെയ്യാൻ പോകുമ്പം ഏതെങ്കിലും തരത്തിലുള്ള പ്രതിരോധം ഉണ്ടാവും എന്നുണ്ടെങ്കിൽ ഇത്തരം പ്രിക്കോഷൻസ് നമ്മൾ എടുക്കുക എന്നുള്ളതാണ്.
1: ഒരു ശ്രോതാവ് കൂടെ ചേരുന്നുണ്ട് മാഡം. ഹലോ ഹലോ
2: ഹലോ
1: ഹലോ നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. പേരും സ്ഥലവും പറയാമോ?
2: എന്റെ പേര് ശശീന്ദ്രൻ. നെടുമ്പാശ്ശേരി വീട്.
1: സംസാരിച്ചോളൂ മാഡത്തിനോട്.
2: ഗുഡ് മോർണിംഗ് മാഡം.
0: ഗുഡ് മോർണിംഗ്, പറയൂ
2: മാഡം. ഞാന് മറ്റേ എറണാകുളം ജില്ല
0: വിളിക്കുന്നതാണ്.
2: ഞാൻ പേര് ശശീന്ദ്രൻ. ഞാൻ മറ്റേ മറ്റേ ആശ്വാസ ഗ്രന്ഥം പദ്ധതി നടപ്പിലാക്കുന്നുണ്ടാവുന്നുണ്ട് സാമൂഹ്യ നിധി വകുപ്പ്. അതിനെ പറ്റി അറിയണ്ടല്ലോ, നമുക്ക് അറിയാൻ വേണ്ടിട്ടാണ്. ഇപ്പൊ അത് കൊടുക്കുന്നുണ്ടോ? അത് എങ്ങനെയുണ്ട്?
0: ആശ്വാസ ഗ്രന്ഥം നേരത്തെ അപേക്ഷിച്ച ആളാണോ?
2: ഞാനല്ല, എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് വിളിക്കുന്നത്. പുള്ളിക്ക് കുറച്ചു നാൾ മുമ്പ് വരെ
0: കിട്ടുന്നുണ്ടായിരുന്നു. ഏത് വർഷം വരെ കിട്ടി?
2: കഴിഞ്ഞ ഓണത്തിന് വരെ കിട്ടി എന്ന് പറഞ്ഞു. പിന്നെ കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞു.
0: കഴിഞ്ഞ ഓണത്തിന് വരെ കിട്ടി. ആ പദ്ധതി നിലവിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതിയാണ്. അപ്പോ എല്ലാ വർഷവും അവരുടെ ലൈഫ് സർട്ടിഫിക്കറ്റ്, ആരാണോ രോഗിയായിട്ട് കിടക്കുന്നത് അയാളുടെ ലൈഫ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ലൈഫ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് ചോദിക്കുക. ആ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അരിയറുള്ള എമൗണ്ട്, ഇതുവരെ കുടിശ്ശികയുള്ള എമൗണ്ടും കൂടെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ ജില്ലയിൽ അതിനൊരു കോർഡിനേറ്റർ ഉണ്ട്. അതല്ലെങ്കിൽ ജില്ലാ സാമൂഹ്യ നീതി ഓഫീസിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾ സാമൂഹ്യ സുരക്ഷാ മിഷനെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ മേടിക്കുക. അതല്ല, നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താൽ സാമൂഹ്യ സുരക്ഷാ മിഷന്റെ നമ്പർ കിട്ടും. ഏതെങ്കിലും നമ്പറിൽ വിളിച്ചിട്ട് എവിടെയാണ് തടസ്സം എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കിയാൽ മതി. ആശ്വാസ കിരണം ഇപ്പൊ കൊടുക്കുന്നത് കിടപ്പിലായ രോഗികളെ, ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകളെ നോക്കുന്ന ആളുകൾക്കാണ്. അവരുടെ പരിചാരകർക്ക് വേണ്ടി, പരിചാരകരല്ല, അവരെ കെയർ ചെയ്യുന്ന അവരുടെ കുടുംബാംഗങ്ങളോ ആരാണെങ്കിലും അവർക്കാണ് നമ്മൾ ആശ്വാസ കിരണം പദ്ധതി പ്രകാരമുള്ള ധനസഹായം കൊടുക്കുന്നത്.
1: മാം, ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഇതുപോലെ റെസ്ക്യൂ വേണ്ടി വരുന്ന, അല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ വാർദ്ധക്യം വീട്ടിൽ തന്നെ അല്ലാതിരിക്കുന്ന, ഈ മോശം കാരണം അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പുനരധിവാസം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അതിനെന്തൊക്കെ നമുക്ക് സാമൂഹ്യ നീതി വകുപ്പിനെ എങ്ങനെ കോൺടാക്ട് ചെയ്യാം?
0: നമുക്ക് എല്ലാ ജില്ലയിലും ഓൾഡ് ഏജ് ഹോമുകളുണ്ട്. സാമൂഹ്യ നീതി വകുപ്പ് നേരിട്ട് നടത്തുന്ന ഓൾഡ് ഏജ് ഹോമുകൾ എല്ലാ ജില്ലയിലും നമുക്കുണ്ട്. അതുകൂടാതെ സന്നദ്ധ സംഘടനകൾ നടത്തുന്ന ഓൾഡ് ഏജ് ഹോമുകൾ സാമൂഹ്യ നീതി വകുപ്പിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ഹോമുകളുണ്ട്. അവർക്ക് നമ്മൾ ഗ്രാൻഡിനേഡ് കൊടുക്കുന്നതുണ്ട്, ഗ്രാൻഡിനേഡ് കൊടുക്കാത്ത സ്ഥാപനങ്ങളുമുണ്ട്. അപ്പം അതെല്ലാ ജില്ലകളിലും ഓൾഡ് ഏജ് ഹോംസ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സൈക്കോ സോഷ്യൽ റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സും സാമൂഹ്യ നീതി വകുപ്പ് നേരിട്ട് നടത്തുന്നതുണ്ട്. ഇതേപോലെ തന്നെ സന്നദ്ധ സംഘടനകൾ നടത്തുന്നു, നമ്മൾ ഗ്രാൻഡിനേഡ് കൊടുക്കുന്നു. ആ രീതിയിലും എല്ലാ ജില്ലകളിലും ഉണ്ട്. ഇപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളുടെ മാനേജ്മെന്റ് മാനുവൽ വെച്ചിട്ട് നമ്മളുടെ സ്ഥാപനങ്ങളുടെ പ്രവർത്തന രീതി എങ്ങനെയാവണം എന്നുള്ള പറയുന്ന മാനുവൽ ഉണ്ട്. അപ്പം മാനുവൽ പ്രകാരം ആവശ്യക്കാർക്ക് നേരിട്ട് വന്നാലും നമുക്ക്
1: കൊടുക്കാം,
0: അവരുടെ പ്രവേശനം കൊടുക്കാം. ഇനി അതല്ല, സാമൂഹ്യ എല്ലാ ജില്ലാ സാമൂഹ്യ നീതി ഓഫീസർമാരുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എല്ലാ ജില്ലയിലും ജില്ലാ പ്രൊബേഷൻ ഓഫീസർമാരുണ്ട്, സാമൂഹ്യ നീതി വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന. അവരെ സമീപിച്ചാലും ഇതുപോലെ പ്രവേശനം ലഭ്യമാക്കും. അതല്ല, ഇനി ഏതെങ്കിലും ജനപ്രതിനിധികൾ നമ്മളോട് ആവശ്യപ്പെടുകയാണെങ്കിൽ ജനപ്രതിനിധികൾ ആവശ്യപ്പെടുന്ന പക്ഷം നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഏതെങ്കിലും അഭ്യുദയകാംക്ഷികൾ, ഏതെങ്കിലും സാമൂഹ്യ പ്രവർത്തകരൊക്കെ റെഫർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അവരുടെ ആവശ്യം പരിശോധിച്ചതിന് ശേഷം നമ്മളുടെ സ്ഥാപനങ്ങളിൽ പ്രവേശനം കൊടുക്കുന്നതാണ് നിലവിൽ നമ്മൾ അവലംബിക്കുന്ന ഒരു രീതി.
1: ഇപ്പൊ എങ്ങനെയാണ് സോഷ്യൽ സ്റ്റിഗ്മ മാറി വരുന്നുണ്ടോ? അന്നത്തെ മാമിന്റെ ആ ഒരു അനുഭവത്തിൽ നിന്ന് ഇന്നത്തെ ഈ ലെവലിൽ നമ്മൾ നോക്കുവാണെങ്കിൽ
0: അത് തലമുറകളനുസരിച്ച് വ്യത്യാസപ്പെടുന്നു എനിക്ക് തോന്നുന്നു. കുറച്ച് പഴയ തലമുറയിൽപ്പെട്ട ആളുകളാണെങ്കിൽ അത്രയും ആക്സെപ്റ്റബിൾ അല്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നുന്നത്, നേരത്തെ നമ്മൾ പല സമയത്തും മക്കളുടെ ഒക്കെ മക്കളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുണ്ട്. ഇപ്പം ചെലവിന് കൊടുക്കാത്ത കേസ് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിക്കുന്ന കേസുകളെല്ലാം ഉണ്ട്. നമ്മളുടെ ഓൾഡ് ഏജ് ഹോംസിലും അങ്ങനെയുള്ള ആൾക്കാർ വരാറുണ്ട്. പക്ഷെ അവരാ

0: തന്നെ മക്കൾക്കെതിരെ ഒരു കേസ് കൊടുക്കുന്നതിന്
1: തയ്യാറാവില്ല.
0: തയ്യാറാവാറില്ല. മിക്കവാറും കേസുകളിൽ അവർ മക്കൾക്കെതിരെ നമ്മൾ കേസ് കൊടുക്കണ്ട എന്നുള്ളൊരു നിലപാടാണ് എടുക്കാറുള്ളത്. അത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, തീർച്ചയായിട്ടും സോഷ്യൽ സ്റ്റിഗ്മ ഒരു പ്രശ്നമാണ്. രണ്ടാമത്തൊരു കാര്യം, മാതാപിതാക്കളെ സംബന്ധിച്ച് അവരത്രയും സ്നേഹിക്കുന്ന ആൾക്കാർക്കെതിരെ കേസ് കൊടുക്കുക എന്നുള്ളൊരു വൈകാരികമായിട്ടുള്ള ഒരു പ്രശ്നവും കൂടെ. രണ്ട് രീതിയിലാണ് പ്രശ്നങ്ങൾ കാണാറുള്ളത്. തീർച്ചയായിട്ടും സ്റ്റിഗ്മ നിലവിൽ ഉണ്ട്. അത് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് കാലം മാറുന്നതിനനുസരിച്ച്. ഇനി തീർച്ചയായിട്ടും മാറേണ്ട വരും. നമ്മൾ വയോജന മേഖലയിലെ വയോജനങ്ങളുടെ സംരക്ഷണം എന്നുള്ളത് സ്റ്റേറ്റിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി എന്നുള്ള രീതിയിലേക്ക് കുറച്ചും കൂടെ പ്രൊഫഷണലൈസ് ചെയ്തിട്ട് നമ്മൾ കാണേണ്ട ഒരു സാഹചര്യവും കൂടെ നിലവിലുണ്ട്. കേരളത്തിൽ വിദ്യാഭ്യാസം കിട്ടുന്ന ആളുകളെല്ലാം പുറത്തു പോവുകയും അവിടെ ജോലി ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ വയോജനങ്ങൾ മാത്രം വീടുകളിലൊക്കെ അവശേഷിക്കുന്ന ഒരു സ്ഥിതി നമുക്കത് കണ്ടില്ല എന്ന് വെക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ചല്ല. സാമ്പത്തിക സ്ഥിതിയുള്ള ആളുകൾക്കും അവരുടെ കെയറും അവരുടെ സപ്പോർട്ട് സിസ്റ്റം ഒക്കെ കൃത്യമായിട്ട് പോകണമെങ്കിൽ സ്റ്റേറ്റ് അതിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി ഓൺ ചെയ്യേണ്ട ഒരു സാമൂഹ്യ സാഹചര്യം നിലവിലുണ്ട് എന്നുള്ളത്.
1: ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ നമുക്ക് വേണമെങ്കിൽ വിളിച്ചു പറയാനുള്ള സൗകര്യമുണ്ടോ? ഈ അനോണിമസ് ആയിട്ട് ഇപ്പം അവരുടെ വീട്ടുകാരോ അവർക്കോ കോണ്ടാക്ട് ചെയ്യാതെ നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുകയാണ്.
0: വയോജനങ്ങളാണെങ്കിൽ ഞാൻ നേരത്തെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞല്ലോ, ഒരു ടോൾ ഫ്രീ നമ്പർ പറഞ്ഞു, 1-4-5-6-7 എൽഡർ ലൈൻ ടോൾ ഫ്രീ നമ്പറാണ്. ആ നമ്പറിലേക്ക് ആർക്ക് വേണമെങ്കിലും വിളിച്ചു പറയാം.
1: ഓക്കെ, ഒരു ശ്രോതാവ് കൂടിയുണ്ട് മാം. ഹലോ.
2: ഹലോ,
1: നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: പേരും സ്ഥലവും പറയാമോ?
2: എന്റെ പേര് രാജിൻ, പത്തനംതിട്ട.
1: സംസാരിച്ചോളൂ.
2: നമസ്കാരം.
0: നമസ്കാരം, പറയൂ.
2: എനിക്ക് 70 വയസ്സുണ്ടേ.
0: പറഞ്ഞോളൂ.
2: 10 വർഷത്തിന് മുമ്പ് എനിക്ക് സ്ട്രോക്ക് വന്നു, എനിക്ക് കാഴ്ചപോയി. അപ്പം ഞാൻ ചോദിച്ചത് ഇതിൽപ്പെട്ട കാര്യം തന്നെയാണ്. എനിക്ക് ഒരു 30 സെന്റ് സ്ഥലമുണ്ട് എന്റെ വിഷയമുണ്ടായിരുന്നെ. അപ്പൊ അതിന് പട്ടയത്തിനൊക്കെ അപേക്ഷിച്ചിരിക്കുകയായിരുന്നു വില്ലേജ് ഓഫീസിൽ, പീരുമേട് വില്ലേജ് ഓഫീസിലേക്ക്. അപ്പൊ ഞാൻ ഈ കാഴ്ച പോയെന്ന് അറിയപ്പോഴത്തേക്ക് തൊട്ടടുത്തുള്ളവരൊക്കെ ഈ സ്ഥലം കൈവശപ്പെടുത്തി വെച്ചേക്കും. ഞാൻ എന്താ മാർഗം,
0: എങ്ങനെ കൈവശപ്പെടുത്തി? ആരുടെ പേരിലാണ് സ്ഥലം?
2: എന്റെ പേരില്. എന്റെ പേരിൽ പട്ടയത്തിന് അപേക്ഷിച്ചേക്കുന്ന കൈവശ ഭൂമിയാ.
0: പട്ടയം കിട്ടിയോ?
2: അപ്പൊ അത് പട്ടയം കിട്ടില്ല. പട്ടയത്തിനൊക്കെ അപേക്ഷിച്ചിട്ടുണ്ട്.
0: ഓക്കെ.
2: അമ്മയുടെ എനിക്ക് സ്ട്രോക്ക് വന്ന് കാഴ്ച പോയെന്ന് അറിഞ്ഞപ്പോഴേക്ക് അടുത്തുള്ള ആരൊക്കെ കൈവശപ്പെടുത്തിയിട്ടുണ്ട്.
0: അതിന് ചെയ്യാൻ പറ്റുന്നത് ഒന്ന്, നേരത്തെ സംസാരിച്ചത് കേട്ടോ എന്നറിയില്ല. നമുക്ക് റാപ്പിഡ് റെസ്പോൺസ് ടീം നമുക്ക് ജില്ലയിലുണ്ട്, അവരെ നിങ്ങൾക്ക് വിളിക്കാം. 1-4-5-6-7 എന്ന ടോൾ ഫ്രീ നമ്പറാണ്. ആ നമ്പറിലേക്ക് വിളിച്ചിട്ട് കാര്യം പറഞ്ഞാൽ മതി. ഇനി മറ്റൊന്ന് ജില്ലാ കളക്ടറെ സമീപിക്കുക എന്നുള്ളതാണ്. പിന്നെ മൂന്നാമതൊരു കാര്യം ചെയ്യാൻ പറ്റുന്നത്, എല്ലാ ജില്ലയിലും ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റികളുണ്ട്. അവിടെ സൗജന്യമായിട്ടാണ് നിയമ സേവനങ്ങൾ നൽകി വരുന്നത്. വയോജനങ്ങൾക്ക് തീർത്തും സൗജന്യമായിട്ടാണ് നിയമ സേവനം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ താലൂക്കിലും ലീഗൽ സർവീസ് കമ്മിറ്റികളുണ്ട്. താലൂക്കിലെ ലീഗൽ സർവീസ് കമ്മിറ്റിയിലോ അല്ലെങ്കിൽ ജില്ലയിൽ പ്രവർത്തിക്കുന്ന ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിനെയോ സമീപിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള നിയമ സേവനം വേണ്ടതാണെങ്കിൽ തീർത്തും സൗജന്യമായിട്ട് നിങ്ങൾക്ക് നിയമ സേവനം കിട്ടും കേട്ടോ. ഈ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ഏത് രീതിയും നിങ്ങൾക്ക് നോക്കാം.
1: ഓക്കെ. നമ്മൾ അടുത്തൊരു ആൾക്കാരെ പറ്റി, ജയിൽമോചിതരായ മുൻ തടവുകാരുടെ, അവർക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ പദ്ധതികളാണ് വിഭാവനം ചെയ്യുന്നത്?
0: മുൻ തടവുകാരുടെ കാര്യത്തിൽ എല്ലാവർക്കും, മുൻ തടവുകാരെന്ന് പറയുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ സ്റ്റിഗ്മ ഉള്ള ഒരു വിഭാഗം ആളുകളാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് സാമൂഹ്യ നീതി വകുപ്പാണ് അവരുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾ നടത്തി വരുന്ന ഒരു വകുപ്പ്. മുൻ തടവുകാർക്ക് നമ്മൾ സ്വയം തൊഴിൽ ധനസഹായമാണ് നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. തടവുകാരാണെങ്കിൽ അവരുടെ മക്കൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള ധനസഹായം നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ തടവുകാരുടെ മക്കളുടെ വിവാഹത്തിന്, പെൺമക്കളുടെ വിവാഹത്തിന് നമ്മൾ ഒരു നിശ്ചിത തുക ധനസഹായമായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഈ ഏത് പദ്ധതികളാണെങ്കിലും ഇത് നമ്മൾ നടപ്പിലാക്കുന്നത് ജില്ലാ പ്രൊബേഷൻ ഓഫീസർമാർ വഴിയാണ്. സാമൂഹ്യ നീതി വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ജില്ലാ പ്രൊബേഷൻ ഓഫീസർമാർ വഴിയാണ്. പിന്നെ നമ്മൾ പറയാത്തൊരു വിഭാഗം ആളുകൾ എന്ന് പറയുന്നത് കോടതി നല്ല നടപ്പിന് ശിക്ഷിക്കുന്ന ആളുകളുണ്ട്. പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ട് പ്രകാരം എല്ലാ കേസിനും നമ്മൾ ജയിലിലേക്ക് വിടുന്നതിന് പകരം ഒരവസരം കൊടുത്തുകൊണ്ട് സാമൂഹ്യ ജീവിതം അവർക്ക് നൽകുക എന്നുള്ളതാണ്. ചെറിയ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകൾ, അതുപോലെ തന്നെ ഏതെങ്കിലും സാഹചര്യത്തിൻ്റെ സമ്മർദ്ദപ്രകാരം ആദ്യമായിട്ട് കുറ്റകൃത്യം ചെയ്യുന്ന ആളുകൾ, കുറ്റത്തിൻ്റെ ഒരു സ്വഭാവം കുറ്റം ചെയ്യുന്ന ആളുകളുടെ

0: ഒരു അവരുടെ
1: ബാക്ക്ഗ്രൗണ്ട്.
0: ബാക്ക്ഗ്രൗണ്ട്, അതുപോലെ തന്നെ കുറ്റത്തിൻ്റെ നേച്ചർ, ചെയ്യുന്ന ആ ഒരു കുറ്റകൃത്യത്തിൻ്റെ നേച്ചറും സാഹചര്യങ്ങളൊക്കെ പരിഗണിച്ചിട്ട് കോടതിയുടെ ഒരു വിവേചനാധികാരത്തിൽപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അവരെ നമ്മൾ നല്ല നടപ്പിന് വിടുകയാണെങ്കിൽ ജില്ലാ പ്രൊബേഷൻ ഓഫീസർമാരുടെ മേൽനോട്ടത്തിലായിരിക്കും വിടുന്നത്. ആ അങ്ങനെ മേൽനോട്ടത്തിലിരിക്കുന്ന ആളുകൾക്കും നമ്മൾ സ്വയം തൊഴിലിനും ധനസഹായം നൽകി വരുന്നുണ്ട്. അതുകൂടാതെ പ്രൊബേഷൻ ഓഫീസർമാരുടെ മേൽനോട്ടത്തിലിരിക്കുന്ന ആളുകൾക്ക് സ്കിൽ ട്രെയിനിങ്, നമ്മളേതെങ്കിലും ആ സ്കില്ല് അങ്ങനെ ട്രെയിനിങ് പാർട്ട്നേഴ്സിനെ കണ്ടെത്തിയിട്ട് ട്രെയിനിങ് കൊടുക്കുന്ന മിത്രം എന്നുള്ള പേരിലുള്ള ഒരു പദ്ധതി നമുക്ക് നിലവിലുണ്ട്. അതുപോലെ തന്നെ തടവുകാരുടെ ആശ്രിതർക്ക് ഒരു 5 വർഷത്തിൽ കൂടുതൽ ജയിലിൽ, 5 വർഷമോ അതിൽ കൂടുതലോ ജയിലിൽ തുടർച്ചയായിട്ട് തടവ് അനുഭവിച്ചു വരുന്ന ആളുകളുടെ ആശ്രിതർക്ക് സ്വയം തൊഴിലിനുള്ള ധനസഹായവും നിലവിൽ നൽകി വരുന്നുണ്ട്.
1: ഒരു ശ്രോതാവ് കൂടി നമ്മോടൊപ്പം ചേരുന്നു. ഹലോ, ഹലോ,
2: ഹലോ,
1: നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ആരാണ്?
2: ഞാൻ
1: കരുനാഗപ്പള്ളിയിൽ നിന്ന് സംസാരിച്ചോളൂ മാഡത്തിനോട്. വിഷയം അറിയാലോ. നമസ്കാരം, പറഞ്ഞോളൂ.
2: ഈ സാറേ, എനിക്ക് ഞാൻ 80% പെർമനന്റ് കയ്യിലുള്ള ആളാണ്. കൊല്ലം ജില്ലയുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് 80% പെർമനന്റ് ആയിട്ടുള്ളതുകൊണ്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട ആളാ പറഞ്ഞു. അപ്പൊ ഇനി UDID കാർഡ് എടുക്കുന്നതിന് ഇനിയും മെഡിക്കൽ കൂടി നമ്മൾ ഹാജരാവണോ എന്നറിയാൻ വേണ്ടി.
0: UDID കാർഡ് എടുക്കാൻ നിങ്ങൾ സ്വാവലംബൻ പോർട്ടലിൽ അപേക്ഷ കൊടുത്താൽ മതി. പോർട്ടൽ വഴിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ മെഡിക്കൽ ബോർഡിൽ പെർമനന്റ് ആയിട്ട് തന്നിട്ടുള്ള ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അതിനി പുതുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ മെഡിക്കൽ ബോർഡിൽ പോകേണ്ട ആവശ്യം വരില്ല. ഇനി നിങ്ങൾ ഓൺലൈൻ അപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങളെ മെഡിക്കൽ ബോർഡ് വിളിക്കുകയാണെങ്കിൽ എന്താണെന്ന് അന്വേഷിച്ചതിന് ശേഷം അതിൽ തുടർ നടപടി എടുത്താൽ മതിയായിരിക്കും. കാർഡാണെങ്കിലും ഇഷ്യൂ ചെയ്യുന്നത് പോർട്ടൽ വഴിയാണ്.
1: അപ്പൊ നമ്മള് ഭിന്നശേഷിക്കാരെ പറ്റി സംസാരിച്ചു. അപ്പോ അവരുടെ കുട്ടികൾ, അങ്ങനെയുള്ള കുട്ടികളുടെ മാതാപിതാക്കൾക്ക് വളരെയധികം അവർ സമ്മർദ്ദം അനുഭവിക്കുകയും ഏറ്റവും കൂടുതൽ സോഷ്യൽ പ്രഷർ അവർക്ക് ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് കൗൺസിലിങ്ങോ അങ്ങനെ എന്തെങ്കിലും, അവർക്ക് റീഹാബിലിറ്റേഷനോ അങ്ങനെ എന്തെങ്കിലും?
0: നമ്മൾ ഇപ്പം ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം നമ്മളൊരു പുതിയ പദ്ധതി, നേരത്തെ നമ്മൾ കോവിഡിന്റെ സമയത്ത് അത് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഓൺലൈൻ സംവിധാനം വഴി ചെയ്തു. പാരന്റ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ചെയ്തത്. കാരണം കോവിഡിന്റെ സമയത്തായ സമയത്ത് ഇവരുടെ തെറാപ്പി സംവിധാനങ്ങളെല്ലാം മുടങ്ങിപ്പോയി. ആ സമയത്ത് പാരന്റ്സും വലിയ രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ അനുഭവിക്കാൻ തുടങ്ങി. കുട്ടികളാണെങ്കിലും അവർക്ക് ഇപ്പം ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ അവരുടെ തെറാപ്പി അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കേണ്ടതാണ്. അത് ഒരു ദിവസം നിന്ന് കഴിഞ്ഞാൽ വീണ്ടും അവർക്ക് പ്രശ്നങ്ങൾ വരും. അപ്പൊ ആ സമയത്ത് ആ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. സഹജീവനം എന്നുള്ള പേരിലാണ് നമ്മൾ ആ ഒരു പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്. ആ സമയത്ത് അതെല്ലാം ഓൺലൈൻ വഴിയായിരുന്നു. കൗൺസിലിംഗ് സംവിധാനങ്ങൾ, തെറാപ്പിയുടെ ചെറിയ സെഷൻസ് ഒക്കെ നമ്മൾ ഡെമോൺസ്ട്രേഷൻ ചെയ്തിട്ട് ആ സമയത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ സാമ്പത്തിക വർഷം നമ്മളത് മലപ്പുറം ജില്ലയിൽ ഒരു പൈലറ്റ് പ്രോജക്റ്റ് എന്നുള്ള രീതിയിൽ അവിടുത്തെ ബഡ്സ് സ്കൂളുകളെയും സ്പെഷ്യൽ സ്കൂളുകളെയും ഒക്കെ ബന്ധിപ്പിച്ചുകൊണ്ട് ജില്ലാ സാമൂഹ്യ നീതി ഓഫീസ് കോർഡിനേറ്റ് ചെയ്യുന്ന രീതിയിൽ ഈ പറഞ്ഞതുപോലെ അവർക്ക് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സപ്പോർട്ട്, അതുപോലെ തന്നെ തെറാപ്പി സപ്പോർട്ടുകളെല്ലാം കൊടുക്കുന്ന ഒരു പദ്ധതി. അതിൻ്റെ കൂടെ തന്നെ പാരൻസിൻ്റെ അവരുടെ പാരൻറ്റിങ് സ്കിൽസ് പ്രത്യേകമായിട്ട് ഭിന്നശേഷി കുട്ടികളെ കൈകാര്യം ചെയ്യുന്നതിന് ആവശ്യമുണ്ട്. അപ്പം ആ രീതിയിലുള്ള പാരൻറ്റിങ് സ്കിൽസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പൈലറ്റ് പ്രോജക്റ്റ് നമ്മൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം ആരംഭിച്ചിട്ടുണ്ട്. അതെല്ലാ ജില്ലയിലേക്കും വ്യാപിപ്പിക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് വകുപ്പ് ആലോചിക്കുന്നത്.
1: ഒരു ശ്രോതാവ് കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഹലോ, ഹലോ, ഹലോ, കേൾക്കാമോ? ഹലോ, ഹലോ. എനിക്ക് തോന്നുന്നു ആ കോള് കണക്ട് ആയിട്ടില്ലാന്ന് തോന്നുന്നു. ഇപ്പോൾ ഈ മാം പറഞ്ഞല്ലോ, സോഷ്യൽ സ്റ്റിഗ്മ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന വിഭാഗങ്ങളിൽ ഒന്നാണ് ഈ ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾ. അവർക്കെതിരെ ഇപ്പൊ പൊതുസമൂഹത്ത് എന്തെങ്കിലും നടക്കുന്നത് നമ്മൾ കണ്ടാൽ അത് റിപ്പോർട്ട് ചെയ്യാനും എന്തെങ്കിലും നമ്പേഴ്സ് ഉണ്ടോ, ഹെൽപ്പ് ലൈൻ ഉണ്ടോ, അതോ വെബ്സൈറ്റിൽ എന്തെങ്കിലും പരാതി രേഖപ്പെടുത്താനുള്ള സംവിധാനങ്ങളുണ്ടോ?
0: ട്രാൻസ്ജെൻഡർ മേഖലയിൽ നമ്മൾ ക്രൈസിസ് ഇന്റർവെൻഷൻ സെന്റർ, നമുക്ക് സംസ്ഥാനത്ത് ഒരേ ഒരു ക്രൈസിസ് ഇന്റർവെൻഷൻ സെന്റർ ആണ് പ്രവർത്തിക്കുന്നത്. അത് എറണാകുളം ജില്ലയിലാണ് നിലവിൽ പ്രവർത്തിക്കുന്നത്. അതുവഴിയാണ് നമ്മൾ അടിയന്തര ആവശ്യങ്ങളുമായിട്ട് വരുന്ന ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കുള്ള സഹായം, അവരുടെ റെസ്ക്യൂ, അതുപോലെ തന്നെ റീഹാബിലിറ്റേഷൻ ഷെൽട്ടർ ഹോം സംവിധാനം നിലവിലുണ്ട്.

0: ആ രീതിയിലാണ് ഇപ്പോൾ നിലവിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ ജില്ലയിലും ട്രാൻസ്ജെൻഡർ ജസ്റ്റിസ് കമ്മിറ്റികളുണ്ട്. കമ്മിറ്റികൾക്ക് അടിയന്തര ഘട്ടത്തിൽ ഇതുപോലെ ഫീൽഡ് ലെവൽ ഇൻ്റർവെൻഷൻസ് നടത്താം. ലിങ്ക് വർക്കേഴ്സ് ആരോഗ്യ വകുപ്പിന് കീഴിൽ NHM വഴി, നാഷണൽ ഹെൽത്ത് മിഷൻ വഴി ലിങ്ക് വർക്കേഴ്സ് എല്ലാ ജില്ലകളിലും പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെല്ലാ ജില്ലയിലും ട്രാൻസ്ജെൻഡർ വ്യക്തികളെ തന്നെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അവർക്ക് ഇതുപോലെയുള്ള അടിയന്തര ഘട്ടത്തിൽ ഇടപെടുന്നതിനുള്ള ട്രെയിനിങ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഒരു ക്രൈസിസ് ഇൻ്റർവെൻഷൻ എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള ട്രെയിനിങ് കൊടുത്തിട്ട് നമ്മളെല്ലാ ജില്ലയിലും റിസോഴ്സ് പേഴ്സൺസിനെ ഉൾപ്പെടെ ട്രെയിൻ ചെയ്തിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്.
1: ഒരു കോളും കൂടെ വരുന്നുണ്ട്. ഹലോ ഹലോ
2: ഹലോ നമസ്കാരം.
1: നമസ്കാരം, ഹലോ ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇതാരാണ്? റേഡിയോയിൽ നിന്നൊന്ന് മാറി നിൽക്കാമോ? ആ ശബ്ദം നന്നായി വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് സംസാരിക്കൂ
2: മാഡത്തിനോട്.
1: സംസാരിച്ചോളൂ.
0: നമസ്കാരം, പറഞ്ഞോളൂ, കേൾക്കാം.
1: ഇപ്പോഴും മാറി നിന്നിട്ടില്ല. സംസാരിച്ചോളൂ, ഇനി
0: പറഞ്ഞോളൂ, കേൾക്കാം.
2: കഴിഞ്ഞ വർഷം മെയ് മാസം എന്റെ കാല് മുട്ടിന് മുകളിൽ വെച്ച് മുറിച്ചതാണ് മാഡം. അപ്പൊ അതിന് ഇപ്പൊ എനിക്ക് 60 വയസ്സ് കഴിഞ്ഞു. അപ്പൊ എനിക്ക് ഈ സർക്കാരിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാനുള്ള ഒരു സൗകര്യം ഉണ്ടല്ലോ സാറേ. അത്
0: പാസ്സാണ്?
2: അല്ല, അത് വാഹനം.
0: മുച്ചക്ര വാഹനാണോ ഉദ്ദേശിക്കണ?
2: അതെ അതെ, മുച്ചക്ര വാഹനം.
0: മുച്ചക്ര വാഹനം എങ്ങനെയാണ് കിട്ടേണ്ടതെന്നാണോ അറിയേണ്ടത്?
2: അതെ അതെ,
0: ഏത് പഞ്ചായത്തിലാണ്?
2: പന്തളം മുനിസിപ്പാലിറ്റിയാണ്.
0: സർട്ടിഫിക്കറ്റ് ഉണ്ടോ? മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ അല്ലെങ്കിൽ UDID കാർഡ് ഉണ്ടോ?
2: UDID കാർഡ് ഉണ്ട്.
0: UDID കാർഡ് ഉണ്ട്. അപ്പൊ നിങ്ങളുടെ അടുത്ത പന്തളം മുനിസിപ്പാലിറ്റി ആണോ?
2: അതെ.
0: പന്തളം മുനിസിപ്പാലിറ്റിയിൽ ആണ് നിങ്ങൾ അപേക്ഷ കൊടുക്കേണ്ടത്. മുനിസിപ്പാലിറ്റി വഴിയാണ് മുച്ചക്ര വാഹനം കൊടുക്കുന്നത്. അതല്ലാതെ ഭിന്നശേഷി കോർപ്പറേഷൻ വഴി മുച്ചക്ര വാഹനങ്ങൾ കൊടുക്കുന്ന പദ്ധതിയും നിലവിലുണ്ട്. അപ്പം ഭിന്നശേഷി കോർപ്പറേഷൻ വഴിയും നിങ്ങൾക്ക് അപേക്ഷിക്കാം. അതല്ല പന്തളം മുനിസിപ്പാലിറ്റി വഴിയാണെങ്കിൽ ആ രീതിയിലും ഏതെങ്കിലും ഒരു മാർഗത്തിൽ മാത്രമേ, ഒരു വണ്ടി മാത്രമേ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ
2: മേഡം. ഈ മുനിസിപ്പാലിറ്റിയിൽ സാമൂഹിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നുണ്ടോ?
0: മുനിസിപ്പാലിറ്റിയുടെ പദ്ധതി നിർവഹണം നടത്തുന്നത് അവിടുത്തെ വനിതാ ശിശു വികസന വകുപ്പിലെ ഉദ്യോഗസ്ഥരായിരിക്കും. CDPO ആയിരിക്കും അതിന്റെ നിർവഹണ ഉദ്യോഗസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഗ്രാമസഭ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ആ ഗ്രാമസഭയാണ് നിങ്ങളുടെ ഗുണഭോക്താവ് എന്നുള്ള രീതിയിൽ ഗ്രാമസഭ അംഗീകരിച്ച ലിസ്റ്റ് പ്രകാരമാണ് കൊടുക്കുന്നത് മുനിസിപ്പാലിറ്റി. ഓക്കെ, നിങ്ങളുടെ വാർഡ് കൗൺസിലറെ കോൺടാക്ട് ചെയ്യണം കേട്ടോ. ഗ്രാമസഭയ്ക്കൊക്കെ പോവാറുണ്ടോ? സ്പെഷ്യൽ ഗ്രാമസഭ വിളിക്കാറുണ്ടോ? ആ, അപ്പൊ സ്പെഷ്യൽ ഗ്രാമസഭ വിളിക്കുമ്പോ ഗ്രാമസഭയിൽ എന്തായാലും പോകണം.
2: ഓക്കെ ഓക്കെ മാഡം, താങ്ക്സ്.
0: ഓക്കെ, വെൽക്കം.
1: മാം, ഈ സാമൂഹ്യ നീതി വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം റെസിഡൻസ് അസോസിയേഷൻസ് ഒക്കെ കൂടുതലായിട്ടുണ്ട്. അപ്പോൾ അവർ വഴി പദ്ധതി നിർവഹണത്തിന് എങ്ങനെയൊക്കെ സാമൂഹ്യ നീതി വകുപ്പായിട്ട് പങ്കാളികളാകാൻ കഴിയും?
0: സാമൂഹ്യ നീതി വകുപ്പ് NGOs വഴി വിവിധ തരത്തിലുള്ള പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കുന്നുണ്ട്. അത് പ്രധാനമായിട്ടും NGOs വഴി നമ്മൾ സ്ഥാപനങ്ങൾ ആണ് നടത്തുന്നത്. ഇപ്പം സൈക്കോ സോഷ്യൽ റിഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സ് ആണെങ്കിലും ഓൾഡ് ഏജ് ഹോംസ് ആണെങ്കിലും ഒക്കെ ആ രീതിയിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു ഡിമെൻഷ്യ കെയർ സെൻ്റർ ഉണ്ട്, എടവനക്കാടാണ് അത് പ്രവർത്തിക്കുന്നത്. അതും NGO സപ്പോർട്ടോട് കൂടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ കിടപ്പിലായ ആളുകളെ സംരക്ഷിക്കുന്ന സ്ഥാപനങ്ങൾ, വയോസാന്ത്വനം എന്നുള്ള പേരിലുള്ള പദ്ധതി നമുക്ക് നിലവിലുണ്ട്. അതും നമ്മൾ NGO സപ്പോർട്ടോട് കൂടിയിട്ടാണ് ചെയ്യുന്നത്. ആ രീതിയിൽ ചെയ്യാം. പിന്നെ ഈ പറഞ്ഞതുപോലെയുള്ള ഏതെങ്കിലും ക്ലബ്ബുകളോ റെസിഡൻസ് അസോസിയേഷൻസ് ഒക്കെ വകുപ്പിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അവർക്ക് ഏറ്റവും നല്ല മാർഗം അതത് ജില്ലാ സാമൂഹ്യ നീതി ഓഫീസുകളെ സമീപിക്കുക എന്നുള്ളതാണ്. ഓരോ ജില്ലയ്ക്കും ഓരോ പ്രത്യേക ആവശ്യങ്ങളായിരിക്കും. ഇപ്പൊ തിരുവനന്തപുരത്തിന്റെ ആവശ്യമായിരിക്കില്ല, മലപ്പുറം പോലുള്ള ഒരു ജില്ലയ്ക്ക് കാസർഗോഡ് വേറെ ആവശ്യങ്ങളായിരിക്കും. അപ്പൊ ആ രീതിയിൽ അവരുടെ പ്രദേശത്തിന്റെ പ്രത്യേകതകൾ അനുസരിച്ച് ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേകമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം എന്നുണ്ടെങ്കിൽ സാമൂഹ്യ നീതി ഓഫീസറെ സമീപിക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. പല ജില്ലകളിലും അത്തരത്തിലുള്ള ജില്ലാ സ്പെസിഫിക് ആയിട്ടുള്ള പല പദ്ധതികളും അതത് ജില്ലാ സാമൂഹ്യ നീതി ഓഫീസർമാരുടെ ഒരു ഇനിഷ്യേറ്റീവിലും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടവുമായിട്ട്

0: അസോസിയേറ്റ് ചെയ്ത്. അതുപോലെ ഇപ്പം ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റികൾ എല്ലാ ജില്ലയിലുള്ളതുകൊണ്ട് അതും നല്ലൊരു മാർഗമാണ്. അപ്പം നമ്മൾ സാധാരണഗതിയിൽ ജില്ലയിൽ ഇത്തരം പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത് ഇതുപോലെയുള്ള പല
1: എന്റിറ്റീസ് ആണ്,
0: സംവിധാനങ്ങൾ വഴിയാണ്.
1: ഇൻഡിവിജ്വൽ വോളണ്ടിയേഴ്സിനും നമുക്ക് അങ്ങനെ ചെയ്യാം അല്ലേ?
0: നമ്മൾ ഇന്റേൺഷിപ്പ് കൊടുക്കാറുണ്ട്. ഇപ്പം സോഷ്യൽ വർക്ക് പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ നിയമം പഠിക്കുന്ന ആളുകൾക്കൊക്കെ സാമൂഹ്യ നീതി ഓഫീസുകളിലും അതുപോലെ തന്നെ ഡയറക്ടറേറ്റിലും നമ്മളുടെ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ നമ്മൾ ഇന്റേൺഷിപ്പ് പദ്ധതികൾ പദ്ധതിയായിട്ട് വെക്കുന്നതല്ല, അല്ലാത്ത രീതിയിലും ഇന്റേൺഷിപ്പ് അവരുടെ പഠനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യിക്കാറുണ്ട്. ഇപ്പം കഴിഞ്ഞ വർഷം മുതൽ അതുപോലെ ഇന്റേൺഷിപ്പ് പദ്ധതിയായിട്ട് തന്നെ നമ്മൾ ഡയറക്ടറേറ്റിലും അതുപോലെ തന്നെ ജില്ലാ ഓഫീസുകളിലും ഇന്റേൺസിന് ചെറിയൊരു തുക സ്റ്റൈപ്പൻഡ് കൊടുത്തുകൊണ്ട് ഇന്റേൺസിന് നമ്മൾ എംപ്ലോയ് ചെയ്യിക്കുന്ന ഒരു പദ്ധതിയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്.
1: ഇതിലേക്കൊക്കെ അപേക്ഷിക്കേണ്ടത്
0: ഇന്റേൺഷിപ്പ് പദ്ധതിയായിട്ട് നമ്മൾ വെക്കുന്ന സമയത്ത് അത് നമ്മൾ പോസ്റ്റ് ചെയ്യാണ് ചെയ്യുക, ഇന്റർവ്യൂ നടത്തി ആളുകളെ എടുക്കുകയാണ്. ജില്ലകളിലുള്ളത് ജില്ലാ സാമൂഹ്യ നീതി ഓഫീസർമാർ വഴി ചെയ്യുന്നു. ഡയറക്ടറേറ്റിൽ നമ്മൾ ഇവിടുന്ന് ഡയറക്ടറേറ്റിൽ വിജ്ഞാപനം പുറപ്പെടുത്തിയതിന് ശേഷമാണ് ചെയ്യുന്നത്. ഇന്റേൺഷിപ്പ് ആണെങ്കിൽ നമ്മുടെ സ്ഥാപനങ്ങളിലാണെങ്കിൽ ഡയറക്ടർ തലത്തിലാണ് നമ്മൾ അതിന്റെ പെർമിഷൻ കൊടുക്കുന്നത്. അതല്ല ജില്ലാ സാമൂഹ്യ നീതി ഓഫീസ് വഴി വിവിധ മേഖലകളിൽ, ഭിന്നശേഷി മേഖലയിൽ പ്രവർത്തിക്കാം, വയോജന മേഖലയിൽ പ്രവർത്തിക്കാം, ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ ഇടയിൽ പ്രവർത്തിക്കാം, അതുപോലെ തന്നെ പ്രൊബേഷണർമാർ നമ്മളുടെ നല്ല നടപ്പിന് വിധേയരായിട്ടുള്ള ആളുകളുടെ ഇടയിലൊക്കെ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ജില്ലാ സാമൂഹ്യ നീതി ഓഫീസ് വഴി അതുപോലെ തന്നെ ജില്ലാ പ്രൊബേഷൻ ഓഫീസ് വഴി നമ്മൾ ഇന്റേൺഷിപ്പ് പ്രോഗ്രാംസ് കൊടുക്കാറുണ്ട്.
1: ഒരു ശ്രോതാവ് കൂടിയുണ്ട്. ഹലോ ഹലോ
2: ഹലോ
1: നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. പേരും സ്ഥലവും പറയാമോ?
2: നമസ്കാരം.
1: ആ പറയൂ.
2: നമസ്കാരം സുരേന്ദ്രൻ. എനിക്ക് മാഡത്തിന് നന്നായിട്ട് അറിയാം നേരത്തെ കേട്ടാ.
0: എന്നെ അറിയാമോ?
2: അറിയാം അറിയാം. റോബി ബാബു അല്ലേ?
1: അല്ല, നമ്മൾ റൂബി ബാബു ജസ്റ്റ് ഹോസ്റ്റ് ആണ്. മാഡത്തിന് ഇന്ന് നമ്മുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ വന്നിരിക്കുന്ന ഷീബ മുംതാസ് മാഡം ആണ്. മാഡത്തിനോട് എന്തെങ്കിലും സംശയങ്ങളുണ്ടോ ചോദിക്കാൻ ഇന്നത്തെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട്?
2: ഓക്കെ,
1: ചോദിക്കൂ.
2: ഹലോ ഹലോ മാഡം, ഞാൻ ടോട്ടലി ബ്ലൈൻഡ് ആണ്.
0: ആ പറയൂ.
2: സീനിയർ സിറ്റിസൺ ആണ് ഞാൻ വിളിക്കാൻ കാരണം, ഞാൻ എന്റെ റോഡ് അതായത് ഒരു ഇട റോഡാണ് പന്തലക്കോട് പാടോട്ട് പോയുക, വെമ്പായം പഞ്ചായത്ത് ഇത് കോർപ്പറേഷന്റെ റോഡാണെന്ന് പറഞ്ഞ് ഇത് ജഡ്ജി വരെ കോടതി സബ്ജാ സാർ വഴിയൊക്കെ ഇത് പേപ്പറൊക്കെ ആയി എൻക്വയറിയൊക്കെ കഴിഞ്ഞ വിഷയമാണ് ഇത്. സർക്കാരിൽ നിന്ന് ആള് വന്ന് എൻക്വയറി എല്ലാം കഴിഞ്ഞു,
0: കോടതിയിൽ പരാതി കൊടുത്തോ?
2: ആ കോടതി വഴി പോയി, പിന്നെ ശേഷി കോർപ്പറേഷനിലെ രജിസ്റ്റേഡ് ആയിട്ട് പേപ്പർ അയച്ചു. 37 എന്റെ ഫയൽ നമ്പർ. പക്ഷെ ഈ ഈ പറയുന്ന 1 മണിക്കൂർ പ്രോഗ്രാം ഇത് റേഡിയോ വഴിയാണ് ഞാൻ അന്ന് ഈ ഇതിന് ഇടപെട്ട് പേപ്പർ കൊടുത്തത്. അതേപോലെ തന്നെയാണ് ഇപ്പോഴത്തെ ഇവിടെ ഒരുപാട് ഫോണിംഗ് പ്രോഗ്രാം നടക്കുന്നുണ്ട്, കാര്യത്തിലൊന്നും നടക്കുന്നില്ല, ഈ സംസാരം മാത്രമേ ഉള്ളൂ.
1: ഈ പ്രോഗ്രാം വഴി കിട്ടുന്ന അവയർനെസ് ആണല്ലോ ഇങ്ങനത്തെ കാര്യങ്ങളിൽ നമുക്ക് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നൽകുന്നത്. അപ്പൊ പരിപാടിക്കുന്ന വെച്ചാൽ നമുക്ക് ഇവിടെ പോയി ഡയറക്റ്റ് ഓരോ ആൾക്കാരുടെ അടുത്തും പോവാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ.
2: അല്ല, പോവാൻ പറ്റൂല, അതല്ലേ ഞാൻ പറഞ്ഞത്. എൻക്വയറി വരെ കഴിഞ്ഞതാണത്,
0: എൻക്വയറി കഴിഞ്ഞിട്ട് അതിന്റെ നടപടികൾ പെൻഡിംഗ് ആണെന്നാണോ പറയണേ? ഓക്കെ, കോടതി ഇടപെട്ട കേസ് ആയതുകൊണ്ട് നമുക്ക് കോടതിയിൽ ചോദിക്കണം അതെന്തായി എന്നുള്ളത്. അത് വേറെ ഡിപ്പാർട്ട്മെന്റ്
2: സാറ് ഞാൻ പറയുന്നത് സബ്ജാ സാർ ഇപ്പൊ എറണാകുളത്ത് ട്രാൻസ്ഫർ ആയി.
0: ഓക്കെ,
2: മജിസ്ട്രേറ്റ് ആണ് കോടതി. അപ്പൊ സാറിനെ ഞാൻ വിളിച്ചാൽ പറഞ്ഞുകൂടെ ഒരു ജഡ്ജി മാഡം വന്നിട്ടുണ്ട് അങ്ങോട്ട് പോവാ പറഞ്ഞു. ഇതൊക്കെ വെറുതെ ഞാൻ ടോട്ടലി ബ്ലൈൻഡ് ആണ്.
1: സാർ എന്താണെന്നറിയാമോ, നമ്മുടെ പരിപാടിയിൽ നമുക്ക് പ്രത്യേകിച്ച് വ്യക്തിപരമായ പരാമർശങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കേണ്ടിയിരിക്കുന്നു. സാറിന്റെ കേസുകൾ എന്താണെന്ന് വെച്ചാൽ പരിശോധിച്ചിട്ട് മാഡം എന്താണെന്ന് വെച്ചാൽ അതിന്റെ നടപടികളിലേക്ക് കടക്കുന്നതാണ്.
0: അതെ.
1: അപ്പോൾ മാഡം, ഈ ഒരു ഇങ്ങനത്തെ പരിപാടികൾ നമ്മൾ ശരിക്കും അവയർനെസ്സിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ സാമൂഹ്യ നീതി വകുപ്പിന്റെ ഇപ്പം തന്നെ നമ്മൾ പല വിഭാഗങ്ങളെക്കുറിച്ച് സംസാരിച്ചു, പല അത് പദ്ധതികളെക്കുറിച്ച് സംസാരിച്ചു. പക്ഷേ ഇതൊക്കെ അറിയാനുള്ള അവയർനെസ് പ്രോഗ്രാം, ഇങ്ങനെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം അല്ലാണ്ട് മറ്റ് വകുപ്പിന്റെ കീഴിൽ എന്തെങ്കിലും അവയർനെസ് ഇനീഷ്യേറ്റീവ് പ്രോഗ്രാംസ് നടത്താറ്?
0: നമ്മൾ എല്ലാ ജില്ലയിലും അവയർനെസ് പ്രോഗ്രാംസ് ചെയ്യാറുണ്ട്. പിന്നെ നമുക്ക് നമ്മളുടെ ഈ അപേക്ഷകളെല്ലാം, ഇപ്പൊ ഒരു കാര്യം കൂടെ അതിനോട് ചേർത്ത് പറയണം, നമ്മളിപ്പം ഒരുപാട് പദ്ധതികളെ കുറിച്ച് പറഞ്ഞു. പ്രധാനപ്പെട്ട എല്ലാ വ്യക്തിഗത പദ്ധതികളും നമ്മൾ സുനീതി പോർട്ടൽ ഓൺലൈൻ വഴിയാണ് ഇപ്പൊ അപേക്ഷ. അതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് എന്നാണ് തോന്നുന്നത്. അപ്പം അക്ഷയ സെന്റേഴ്സിൽ പോയി കഴിഞ്ഞാൽ സുനീതി പോർട്ടൽ വഴി എല്ലാ വിഭാഗം ആളുകൾക്കും അപേക്ഷ കൊടുക്കാൻ സാധിക്കും. അപ്പൊ ഈ പദ്ധതികളെ കുറിച്ചൊക്കെയുള്ള നമ്മളുടെ അവയർനെസ് പ്രോഗ്രാംസ് പ്രധാനമായിട്ടും നമ്മൾ നടപ്പിലാക്കുന്നത് ജില്ലകൾ വഴിയാണ്. അതത് സമയത്ത് അപേക്ഷ ക്ഷണിക്കുന്ന സമയത്ത് ജില്ലാ ഓഫീസർമാർ വഴി നമ്മൾ

0: പരസ്യം കൊടുക്കാറുണ്ട്. പിന്നെ സാമൂഹ്യ നീതി വകുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില പരിപാടികൾ എന്ന് പറഞ്ഞാൽ പല ദിനാചരണങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. ഇപ്പം വയോജന ദിനം, ഭിന്നശേഷി ദിനം, ഇതിനോടൊക്കെ അനുബന്ധിച്ച് നമ്മൾ ഒരുപാട് IEC മെറ്റീരിയൽസ് ചെയ്യാറുണ്ട്. പോസ്റ്റേഴ്സും അതേപോലെ തന്നെ ചെറിയ ഷോർട്ട് വീഡിയോസ് അങ്ങനെ ചെയ്യാറുണ്ട്. നമുക്ക് നമ്മളൊരു ഏജൻസിയുമായിട്ട് സഹകരിച്ചിട്ട് നമുക്ക് അങ്ങനെ പരസ്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് IEC ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി എന്നുള്ള രീതിയിൽ തന്നെ നമ്മളത് ചെയ്യാറുണ്ട്.
1: ഓക്കെ, അപ്പോ ഇങ്ങനെയുള്ള പരിപാടികൾ വഴി കൂടുതൽ അവബോധമാണ് ഇതിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും പ്രധാനം. അപ്പോ അത് ജനങ്ങളിലേക്ക് എത്തട്ടെ. അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ കൃത്യസമയത്ത് ആവശ്യക്കാരിലേക്ക് എത്തുമ്പോഴാണ് സാമൂഹ്യ നീതി പൂർണ്ണമാകുന്നത്. വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കുമെല്ലാം ഈ നമ്മൾ പറഞ്ഞ എല്ലാ വിഭാഗക്കാർക്കും സർക്കാർ ഒരുക്കുന്ന ക്ഷേമ പദ്ധതികളെക്കുറിച്ചും അവ എങ്ങനെ കൃത്യമായി വിനിയോഗിക്കണം എന്നതിനെക്കുറിച്ചും വളരെ ലളിതവും വിശദവുമായി ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് സാമൂഹ്യ നീതി വകുപ്പിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ഷീബ മുംതാസ് മാഡമാണ്. ശ്രോതാക്കളുടെ പേരിലും ആകാശവാണിയുടെ പേരിലും അങ്ങയോടുള്ള നന്ദി അറിയിക്കുകയാണ്.
0: താങ്ക് യു സോ മച്ച്.
2: ഇന്നത്തെ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയത് സാമൂഹ്യ നീതി വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ഷീബ മുംതാസ്. സ്റ്റുഡിയോയിൽ ഷീബ മുംതാസുമായി സംസാരിച്ചത് റൂബി ബാബു. സാങ്കേതിക സഹായം ബിജു കോലോത്ത്, ബിജു നെയ്യാറ്റിൻകര. സ്റ്റുഡിയോയിൽ അനില ബിൻ ജമാൽ, നന്ദിത രമേശ്.

ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം കാരുണ്യം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയതാണ് സംഗീതം. കൈതപ്രം.

ഇനി നമുക്ക് ഭൂമിയിലെ മനോഹര സ്വകാര്യം എന്ന ചിത്രത്തിനു വേണ്ടി മൃദുല വാര്യർ പാടിയ ഗാനം കേൾക്കാം. രചന വയലാർ ശരത്ചന്ദ്ര വർമ്മ, സംഗീതം സച്ചിൻ ബാലു.

ഇനി നമുക്ക് നീലത്താമര എന്ന ചിത്രത്തിന് വേണ്ടി ബൽറാമും വിജയപ്രകാശും ചേർന്ന് പാടിയൊരു ഗാനം കേൾക്കാം. രചന വയലാർ ശരത്ചന്ദ്ര വർമ്മ, സംഗീതം വിദ്യാസാഗർ.

ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി. ഇപ്പോൾ ലളിത ഗാനങ്ങൾ. എം വിനോദ് പാടിയത്, സംഗീതം ജോസ് നെട്ടയം. ആദ്യം മനസ്സുറങ്ങും കോവിലിൻ നടയിൽ എന്ന് തുടങ്ങുന്നു ഈ ഗാനത്തിന്റെ രചന, തങ്കച്ചൻ മരിയാപുരം.

0: ആകാശവാണി ഇനി അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. യുവജനകാര്യ കായിക മന്ത്രാലയത്തിന്റെ ലഹരി വിരുദ്ധ പ്രചാരണ പരിപാടിയുടെ പുതിയ ഘട്ടത്തിന് തുടക്കമായി. വികസിത ഭാരതത്തിനായി ലഹരി മുക്ത യുവത എന്ന ആശയത്തിൽ മത്സരങ്ങൾ നടക്കും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ നേതാക്കളുമായി ആഭ്യന്തരമന്ത്രിയുടെ കൂടിക്കാഴ്ച മറ്റന്നാൾ തിരുവനന്തപുരത്ത്. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച രണ്ട് മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് മുംബൈയിലെത്തിക്കും. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമര കുറ്റക്കാരനെന്ന് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. ശിക്ഷാവിധി മറ്റന്നാൾ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിയമനങ്ങളിൽ സർക്കാരിന് പരിപൂർണ അവകാശമുണ്ടാകണമെന്ന് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. പ്രിയദർശിനി സൌജന്യ യാത്രാ വിഷയത്തിൽ സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകളുമായി ഗതാഗത മന്ത്രി സി പി ജോൺ തിരുവനന്തപുരത്ത് ചർച്ച നടത്തുന്നു. വാർത്തകൾ വിശദമായി. അന്തരിച്ച ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനിയോടുള്ള ആദരസൂചകമായി ഇന്ത്യയിൽ ഇന്ന് ഒരു ദിവസത്തെ ദേശീയ ദുഃഖാചരണം. രാജ്യത്തുടനീളം ഇന്ന് ദേശീയ പതാക പകുതി താഴ്ത്തിക്കിട്ടും. ഔദ്യോഗിക വിനോദ പരിപാടികളൊന്നും ഉണ്ടായിരിക്കില്ല. ഇന്ത്യയുടെ അനുശോചനം നേരിട്ടറിയിക്കുന്നതിനായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഖത്തർ സന്ദർശിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. വികസിത ഭാരതത്തിനായി ലഹരി മുക്ത യുവത എന്ന ആശയത്തിൽ യുവജനകാര്യ കായിക മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ പ്രചാരണ പരിപാടിയുടെ അടുത്തഘട്ടം രാജ്യവ്യാപകമായി ആരംഭിച്ചു. ഇതോടനുബന്ധിച്ച് ജില്ലാ സംസ്ഥാന ദേശീയ തലങ്ങളിലായി സംഘടിപ്പിക്കുന്ന മത്സരങ്ങൾക്കായി മൈ ഭാരത് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. 15 മുതൽ 29 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് 5 വിഭാഗങ്ങളിലായുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കാം. ജില്ലാതല മത്സരങ്ങൾ ഈ മാസം 24 ആരംഭിക്കും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ യോഗം മറ്റന്നാൾ തിരുവനന്തപുരത്ത് ചേരും. ആഭ്യന്തരമന്ത്രി വിളിച്ചു ചേർക്കുന്ന യോഗത്തിൽ വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പങ്കെടുക്കും. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ സജീവ പങ്കാളിത്തം ഉറപ്പുവരുത്താനുള്ള ചർച്ചകൾ നടക്കും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ നിയമന കാര്യങ്ങളിൽ സർക്കാരിന് പരിപൂർണ അവകാശമുണ്ടാകണമെന്ന് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. സർക്കാർ നടപടിയിൽ തെറ്റുണ്ടെങ്കിൽ കോടതിക്ക് അഭിപ്രായം പറയാമെന്നും പ്രതികരണങ്ങൾ കോടതിയോടുള്ള ധിക്കാരമല്ലെന്നും അദ്ദേഹം കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞു.
2: ദേവസ്വം കമ്മീഷൻ

0: ഇപ്പൊ നിയമിക്കുന്ന ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ തിരുവിതാംകൂറിന് വരുമ്പോ ഒരു പട്ടിക തയ്യാറാക്കി കോടതിക്ക് കൊടുക്കണം, കോടതിയാണ് തീരുമാനമെടുക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ന്യൂനതകളാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. അതല്ലാതെ കോടതിയോടുള്ള ധിക്കാരമോ ബഹുമാനക്കുറവല്ല. ഈ കാര്യത്തിൽ ഗവൺമെന്റിന് കുറച്ച് ഫ്രീഡം വേണമെന്നാണ് ഗവൺമെന്റ്. അങ്ങനെ ഫ്രീഡം ഗവൺമെന്റ് എടുക്കുമ്പോൾ അതിൽ തെറ്റുകളുണ്ടെങ്കിൽ കോടതിക്ക് ഇടപെടാൻ തിരുത്താം.
1: ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ SIT റിപ്പോർട്ട് സമർപ്പിക്കാത്തിടത്തോളം സർക്കാരിന് ഒന്നും ചെയ്യാനാകില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. നടപടികൾ വൈകുന്നത് പ്രതികൾ രക്ഷപ്പെടാനുള്ള സാധ്യത കൂട്ടുമെന്നും ശ്രീ കെ മുരളീധരൻ പറഞ്ഞു. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് മുംബൈയിലെത്തിക്കും. ഹോച്ചിമിൻ സിറ്റിയിൽ നിന്ന് പുറപ്പെടുന്ന വിമാനം ഇന്ത്യൻ സമയം രാത്രി 9:35 മുംബൈ വിമാനത്താവളത്തിൽ എത്തിച്ചേരുമെന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചു. കൊട്ടാരക്കര സ്വദേശികളായ AC തോമസ്, ഭാര്യ ലോവേനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ നോർക്കയുടെ ഏകോപനത്തിൽ മുംബൈയിൽ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്കും തുടർന്ന് കൊട്ടാരക്കരയിലെ വസതിയിലേക്കും എത്തിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരത്തെ അറിയിച്ചിരുന്നു. ഉസ്ബെക്കിസ്ഥാനിൽ മലയാളി മെഡിക്കൽ വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ട സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. 21 വയസ്സുകാരിയായ പെൺകുട്ടി കൊല്ലപ്പെടുന്നതിന് തൊട്ടുമുമ്പ് കടുത്ത ശാരീരിക മർദ്ദനം നേരിട്ടതായ ആരോപണത്തിൽ കമ്മീഷൻ ആശങ്ക രേഖപ്പെടുത്തി. സംഭവത്തിൽ വിദേശകാര്യ മന്ത്രാലയവുമായും താഷ്കണ്ടിലെ ഇന്ത്യൻ എംബസിയുമായും ഏകോപിപ്പിച്ച് അടിയന്തര അന്വേഷണം നടത്താനും പെൺകുട്ടിയുടെ കുടുംബത്തിന് പിന്തുണ ഉറപ്പാക്കാനും ആവശ്യപ്പെട്ട് കമ്മീഷൻ കേരള പോലീസ് മേധാവിക്ക് കത്തയച്ചു. 7 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. പാലാ നഗരസഭയിൽ രാഷ്ട്രീയ പൊരുമുറുകുന്നു. നഗരസഭാധ്യക്ഷ ദിയ ബിനു പുളിക്കക്കണ്ടത്തിനെതിരെ LDF നൽകിയ അവിശ്വാസ പ്രമേയത്തിന്മേലുള്ള ചർച്ച ഈ മാസം 21 നടക്കും. ഇതിന്റെ പശ്ചാത്തലത്തിൽ നഗരസഭയിൽ നാളെ മുതൽ തുടർച്ചയായ 4 ദിവസം കൌൺസിൽ യോഗങ്ങൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
2: ആകെയുള്ള 104 മത്സരങ്ങളിൽ 100 പൂർത്തിയായി കഴിഞ്ഞു. കപ്പിൽ തൊടാൻ അർജന്റീന, ഫ്രാൻസ്, സ്പെയിൻ, ഇംഗ്ലണ്ട് കടുപ്പമേറി.
3: നാളെ മുതൽ ഈ മാസം 17 വരെ എല്ലാ ദിവസവും വൈകിട്ട് 3:30 കൌൺസിൽ യോഗങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത്. അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നതിന് മുൻപ് LDF ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് കൌൺസിലിലൂടെ കൃത്യമായ മറുപടി നൽകുക എന്നതാണ് ഭരണപക്ഷത്തിന്റെ ലക്ഷ്യം. നാളെ നടക്കുന്ന ആദ്യ യോഗത്തിൽ നഗരസഭാധ്യക്ഷയുടെ ചേംബറിൽ നിന്ന് ഫയൽ നഷ്ടപ്പെട്ട സംഭവം, മഴക്കാലപൂർവ്വ ശുചീകരണം, കുമാരനാശാൻ സ്മാരക ചിൽഡ്രൻസ് പാർക്കിൽ പ്രതിമ നിർമ്മിക്കുന്നതുൾപ്പെടെയുള്ള പ്രധാന വിഷയങ്ങൾ ചർച്ചയാകും.
1: പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി പോത്തുണ്ടി തിരുത്തമ്പാടം ചെന്താമറ കുറ്റക്കാരനെന്ന് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. ജില്ലാ അഡീഷണൽ ജഡ്ജി കെന്നത്ത് ജോർജാണ് വിധി പ്രസ്താവിച്ചത്. ശിക്ഷാവിധി മറ്റന്നാൾ പ്രഖ്യാപിക്കും. 2025 ജനുവരി 27 തിരുത്തമ്പാടത്തെ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയതാണ് കേസ്. സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകളുമായി ഗതാഗത മന്ത്രി CP ജോൺ തിരുവനന്തപുരത്ത് ചർച്ച നടത്തുന്നു. KSRTC പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി ഉൾപ്പെടെയുള്ള ആശങ്കകൾ പരിഹരിക്കാനാണ് ബസ് ഉടമകളെ ചർച്ചയ്ക്ക് വിളിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നരേന്ദ്രമോദി മൊബൈൽ ആപ്ലിക്കേഷൻ MyGOV എന്നിവയിലൂടെയും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. ഗഗൻയാൻ ദൌത്യത്തിലെ ക്രൂ മൊഡ്യൂൾ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട 3 പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി ISRO. കടലിൽ വീണതിനുശേഷം ക്രൂ മൊഡ്യൂളിന് സ്വന്തമായി ശരിയായ സ്ഥാനം കൈവരിക്കാൻ സാധിക്കുമോ എന്നതായിരുന്നു ആദ്യ പരീക്ഷണം. ക്രൂ മൊഡ്യൂളിനും സർവീസ് മൊഡ്യൂളിനും ഇടയിലുള്ള വേർതിരിക്കൽ സംവിധാനം രണ്ടാമത്തെ പരീക്ഷണത്തിൽ പരിശോധിച്ചു. പാരച്യൂട്ടുകളെ സംരക്ഷിക്കുന്ന അപെക്സ് കവർ വേർപെടുത്താനുള്ള ക്രൂ മൊഡ്യൂളിന്റെ ശേഷിയും വിലയിരുത്തി. ലോകകപ്പ് ഫുട്ബോൾ ജേതാക്കളെ അറിയാൻ ഇനി 7 നാൾ കൂടി. 2 സെമിഫൈനലും 3 സ്ഥാനത്തേക്കുള്ള മത്സരവും കഴിഞ്ഞാൽ ഈ മാസം 20 ഫൈനൽ പോരാട്ടമായി. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: ആകെയുള്ള 104 മത്സരങ്ങളിൽ 100 പൂർത്തിയായി കഴിഞ്ഞു. കപ്പിൽ തൊടാൻ അർജന്റീന, ഫ്രാൻസ്, സ്പെയിൻ, ഇംഗ്ലണ്ട് കടുപ്പമേറിയ പോരാട്ട വീഥികളിൽ കാലിടറാതെ മുന്നേറിയ 4 ടീമുകൾ. ഫിഫ ലോക റാങ്കിങ്ങിൽ മുന്നണിയിലുള്ള 4 കൊമ്പന്മാർ തന്നെയാണ് കിരീട പോരാട്ടത്തിൽ അവശേഷിക്കുന്നത്. പ്രതീക്ഷകളും മോഹങ്ങളുമായി എത്തിയ 44 ടീമുകളിൽ ചിലരെങ്കിലും എക്കാലവും ഓർക്കാനുള്ള അടയാളങ്ങൾ ബാക്കിയാക്കിയാണ് മടങ്ങുന്നത്. കണ്ണീർ പൊഴിച്ച് യാത്ര പറഞ്ഞ പ്രിയ താരങ്ങളുടെ വേദന കാൽപ്പന്ത് ആരാധകരുടെ ഹൃദയത്തിൽ നിറഞ്ഞു തന്നെ നിൽക്കും.
1: രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 166 പോയിന്റ് താഴ്ന്ന് 77,404, നിഫ്റ്റി 61 പോയിന്റ് കുറഞ്ഞ് 24,146 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 1,040 രൂപ കുറഞ്ഞ് 1,04,800 രൂപയും ഗ്രാമിന് 13,100 രൂപയുമാണ് ഇന്ന്.

0: ഉത്തരവില. പ്ലസ് വൺ പ്രവേശനത്തിനായുള്ള സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ഇന്നു മുതൽ ഓൺലൈനായി അപേക്ഷിക്കാം. ഏകജാലക സംവിധാനത്തിലൂടെ ഇതുവരെ അപേക്ഷിക്കാൻ സാധിക്കാതിരുന്നവർക്കും അപേക്ഷിച്ചിട്ടും അലോട്ട്മെന്റ് ലഭിക്കാതിരുന്നവർക്കുമാണ് അവസരം. തിരുവനന്തപുരം മ്യൂസിയം വളപ്പിലെ 150 വർഷം പഴക്കമുള്ള റബ്ബർ മുത്തശ്ശിക്ക് ചികിത്സ നടത്തുന്നു. ചിതൽ രോഗം ബാധിച്ചതോടെയാണ് ഫംഗസ് രോഗ ചികിത്സ, നിയന്ത്രിത പ്രൂണിംഗ് എന്നിവ ഉൾപ്പെടെ നടത്താൻ തീരുമാനിച്ചത്. കഴിഞ്ഞ മാസം 13 മഴയിലും കാറ്റിലും ശിഖരം ഒടിഞ്ഞു വീണതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് രോഗബാധ കണ്ടെത്തിയത്. ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൂലിയക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: പാലോട് ബൊട്ടാണിക്കൽ ഗാർഡനിലെ വിദഗ്ധരുടെ നിർദ്ദേശപ്രകാരം വൃക്ഷത്തിന്റെ നിലവിലുള്ള ആരോഗ്യസ്ഥിതി, ശാസ്ത്രീയമായ സംരക്ഷണ മാർഗങ്ങൾ എന്നിവ വിലയിരുത്തിയാണ് ചികിത്സ ഒരുക്കുന്നത്. റബ്ബർ മുത്തശ്ശിയെ ഹെറിറ്റേജ് ട്രീയായി കണക്കാക്കി കഴിയുന്നത്ര കാലം സുരക്ഷിതമായി നിലനിർത്താനുള്ള ശാസ്ത്രീയ സംരക്ഷണ മാർഗങ്ങൾ സ്വീകരിക്കുമെന്ന് മ്യൂസിയം അധികൃതർ അറിയിച്ചു. മ്യൂസിയത്തിൽ നിൽക്കുന്ന ഈ മരത്തെ ഒറ്റനോട്ടത്തിൽ റബ്ബറാണെന്ന് പറയില്ല. ധാരാളം ശിഖരങ്ങളുള്ള വൻമരം പോലെയാണ് കാണപ്പെടുന്നത്. തിരുവിതാംകൂർ മഹാരാജാവായ വിശാഖം തിരുനാൾ രാമവർമ്മയുടെ കാലത്താണ് സിലോണിൽ നിന്ന് ഈ വൃക്ഷത്തെ കേരളത്തിലെത്തിച്ചത്.
0: ജോർദാൻ, ബഹ്റൈൻ, കുവൈറ്റ് എന്നിവിടങ്ങളിലെ US സൈനിക താവളങ്ങളിൽ നടന്ന മിസൈൽ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഇറാന്റെ ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോർപ്സ്. ഇറാനിലെ US ആക്രമണത്തിനുള്ള മറുപടിയായി I-4 and I ഓപ്പറേഷൻ നടത്തിയതായാണ് പ്രതികരണം. നീതി ആയോഗിന്റെ പുരസ്കാരം നേടിയ കാസർഗോഡ് പരപ്പ ആസ്പിറേഷണൽ ബ്ലോക്ക് പ്രോഗ്രാമിന്റെ ഭാഗമായി 20 ആരോഗ്യ കേന്ദ്രങ്ങൾ കൂടി NQAS പരിശോധനയ്ക്ക് സജ്ജമായി. 44 ആരോഗ്യ കേന്ദ്രങ്ങളെ NQAS നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. തൃശൂർ കുന്നംകുളത്ത് ജീവൻ ഒടുക്കാൻ ശ്രമിച്ച 4 കുടുംബത്തിലെ 2 പേർ മരിച്ചു. പിതാവ് സിബിയും മകൾ അലീനയുമാണ് മരിച്ചത്. ഭാര്യ ബീന, മകൻ ആദിത്യൻ എന്നിവർ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. ജോലി നഷ്ടപ്പെട്ടതിനെ തുടർന്നാണ് സിബി വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് എത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. യുവജനകാര്യ കായിക മന്ത്രാലയത്തിന്റെ ലഹരി വിരുദ്ധ പ്രചാരണ പരിപാടിയുടെ പുതിയ ഘട്ടത്തിന് തുടക്കമായി വികസിത ഭാരതത്തിനായി ലഹരി മുക്ത യുവത എന്ന ആശയത്തിൽ മത്സരങ്ങൾ സംഘടിപ്പിക്കും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ നേതാക്കളുമായി ആഭ്യന്തരമന്ത്രിയുടെ കൂടിക്കാഴ്ച മറ്റന്നാൾ തിരുവനന്തപുരത്ത്. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച 2 മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് മുംബൈയിലെത്തിക്കും. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമറ കുറ്റക്കാരനെന്ന് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷാവിധി മറ്റന്നാൾ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിയമനങ്ങളിൽ സർക്കാരിന് പരിപൂർണ അവകാശം ഉണ്ടാകണമെന്ന് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. പ്രിയദർശിനി സൌജന്യ യാത്രാ വിഷയത്തിൽ സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുടമകളുമായി ഗതാഗത മന്ത്രി CP ജോൺ തിരുവനന്തപുരത്ത് ചർച്ച നടത്തുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ആകാശവാണി ഇപ്പോൾ പ്രകാശധാര. പ്രസവാനന്തര പരിചരണം, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് തിരുവനന്തപുരം ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ആശ KV സംസാരിക്കുന്നു.
3: പ്രസവാനന്തര കാലഘട്ടം എന്ന് പറയുന്നത് ഈ സമയത്ത് അമ്മയുടെ ശരീരത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ശരീരം ഗർഭകാലത്തിന് മുമ്പുള്ള അവസ്ഥയിലേക്ക് തിരിച്ചു പോകുന്നു. പ്രസവത്തിന്റെ സമയത്തുണ്ടാകുന്ന പോഷക നഷ്ടങ്ങളും മറ്റ് ആയാസങ്ങളും മാറി ശരിയായ ആരോഗ്യം വീണ്ടെടുക്കേണ്ട സമയമാണ് ഇത്. അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ മുലയൂട്ടുന്നതിനും ആരോഗ്യപരമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ശരീരത്തിലുണ്ടാകുന്ന ഹോർമോൺ വ്യത്യാസങ്ങളും കുഞ്ഞിനെ നോക്കുന്ന ഉത്തരവാദിത്വവും കൂടെ ആകുമ്പോൾ മാനസികമായി ചില മാറ്റങ്ങളും ഉണ്ടാകുന്ന ഒരു സമയമാണ് പ്രസവാനന്തര കാലഘട്ടം. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് അമ്മയ്ക്ക് മാനസികമായും ശാരീരികമായും പരിചരണം ആവശ്യമാണ്. പ്രസവാനന്തരം അമ്മയുടെ പരിചരണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ശുചിത്വം വളരെ പ്രധാനമാണ്. ആദ്യത്തെ 2 ആഴ്ചയോളം അമ്മയ്ക്ക് യോനിസ്രവം ഉണ്ടായിരിക്കും. ഇത് ആദ്യത്തെ 4 ദിവസങ്ങളിൽ നല്ല ചുവപ്പ് നിറത്തിൽ കാണപ്പെടുന്നു. ക്രമേണ നിറം കുറഞ്ഞു വരുന്നതാണ്. മിക്കവാറും സ്ത്രീകൾക്ക് യോനിയിൽ മുറി ഉണ്ടാക്കിയതിന്റെ തുന്നൽ ഉണ്ടായിരിക്കും. ഇതും ഉണങ്ങി വരേണ്ടതുണ്ട്. ദിവസേന കുളിക്കുക, വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കുക, ഓരോ മലമൂത്ര വിസർജനത്തിന് ശേഷവും സോപ്പും വെള്ളവും ഉപയോഗിച്ച് പെരിനിയം വൃത്തിയാക്കുക, മുന്നിൽ നിന്ന് പിന്നിലേക്ക് കഴുകുക, ശുചിയായ പാഡുകൾ ഉപയോഗിക്കുക, 4 മുതൽ 6 മണിക്കൂർ ഇടവേളകളിൽ പാഡ് മാറ്റുക, സിസേറിയൻ മുറിവ് വൃത്തിയായി ഈർപ്പമില്ലാതെ സൂക്ഷിക്കുക, കുളിച്ചു കഴിഞ്ഞ് വൃത്തിയുള്ള കോട്ടൺ തുണി ഉപയോഗിച്ച് നനവ് മാറ്റുക, ചുവപ്പ്, വീക്കം, പഴുപ്പ് എന്നിവ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കുക. ഈ സമയത്ത് പോഷകാഹാരം കഴിക്കേണ്ടത് വളരെയധികം ആവശ്യമാണ്. അമ്മയുടെ ആരോഗ്യം നിലനിർത്തുന്നതിനും മുലയൂട്ടുന്നതിനും അധിക പോഷകങ്ങൾ ആവശ്യമാണ്. മുലയൂട്ടുന്ന അമ്മയ്ക്ക് ദിവസേന 400 കാലറി വരെ അധികമായി ആവശ്യമാണ്. നിത്യേന 75 ഗ്രാം പ്രോട്ടീൻ വേണം. മീൻ, മുട്ട, പാൽ, പയർവർഗ്ഗങ്ങൾ, ഇറച്ചി എന്നിവ ആവശ്യാനുസരണം കഴിക്കണം. പ്രസവ സമയത്തുണ്ടാകുന്ന ബ്ലീഡിംഗ് കാരണവും അമ്മയുടെ ശരീരത്തിൽ ഇരുമ്പിന്റെ അളവ് കുറയുന്നു. ഇത് തിരികെ കിട്ടാനായി കൂടുതൽ ഇരുമ്പടങ്ങിയ ആഹാരം കഴിക്കണം. ചീര, മുരിങ്ങയില, ഈന്തപ്പഴം, കരൾ, പയർവർഗ്ഗങ്ങൾ എന്നിവയിൽ നിന്നും ഇരുമ്പ് ലഭിക്കുന്നു. മുലപ്പാലിലൂടെ നഷ്ടപ്പെടുന്ന കാൽസ്യത്തിന്റെ അളവ് നികത്താനായി പാൽ, തൈര്, ചെറിയ മീനുകൾ തുടങ്ങിയ കാൽസ്യം അടങ്ങിയ ആഹാരം കഴിക്കുന്നത് നല്ലതാണ്. കൂടാതെ ഭക്ഷണത്തിൽ നാരുകളും വിറ്റാമിനുകളും ആവശ്യമാണ്. ഇതിനായി ദിവസേന ഇലക്കറികൾ, സലാഡ്, പഴവർഗ്ഗങ്ങൾ എന്നിവ ഉൾപ്പെടുത്തുക. നിത്യേന 2.5 മുതൽ 3 വരെ ലിറ്റർ വെള്ളം കുടിക്കണം. പ്രസവശേഷം വിശ്രമവും ഉറക്കവും ശ്രദ്ധിക്കണം. അമ്മയ്ക്ക് രോഗപ്രതിരോധ ശേഷി ഉണ്ടാകുന്നതിനും മാനസികാരോഗ്യം നിലനിർത്താനും മതിയായ ഉറക്കം ആവശ്യമാണ്. മുലയൂട്ടലിന് സഹായകമായ ഹോർമോൺ ഉണ്ടാകുന്നതിനും പ്രസവാനന്തരമുള്ള ഉത്കണ്ഠയും സമ്മർദ്ദവും കുറയ്ക്കാനും വിശ്രമം ആവശ്യമാണ്. അമ്മയ്ക്ക് വിശ്രമിക്കാൻ സമയം നൽകുക. കുടുംബാംഗങ്ങൾ വീട്ടുജോലിയിലും കുഞ്ഞിന്റെ പരിചരണത്തിലും പങ്കെടുക്കുക. ഉറക്കക്കുറവ്, വിഷാദം, അമിത ക്ഷീണം എന്നിവയുണ്ടെങ്കിൽ ആരോഗ്യ പ്രവർത്തകരുടെ സഹായം തേടുക. സാധാരണ പ്രസവത്തിന് ശേഷം 6 ആഴ്ച വരെയും സിസേറിയൻ ആണെങ്കിൽ 3 മാസം വരെയും കഠിനമായ ജോലികളും ഭാരം എടുക്കുന്നതും ഒഴിവാക്കേണ്ടതാണ്. വിജയകരമായ മുലയൂട്ടലിനും സ്തനവേദനയും മറ്റ് പ്രശ്നങ്ങളും ഒഴിവാക്കുന്നതിനും സ്തനപരിചരണം സഹായിക്കുന്നു. ദിവസേന കുളിക്കുമ്പോൾ സ്തനങ്ങൾ ശുദ്ധജലത്തിൽ കഴുകുക. അമിതമായ സോപ്പോ അണുനാശിനികളോ ഉപയോഗിക്കരുത്. സ്തനങ്ങൾ ഈർപ്പരഹിതമായി സൂക്ഷിക്കുക. ശരിയായ വലുപ്പത്തിലുള്ള ബ്രാ ധരിക്കണം. മുലയൂട്ടുമ്പോൾ കുഞ്ഞിനെ ശരിയായ രീതിയിൽ പിടിക്കുക. മുലക്കണ്ണിനോടൊപ്പം ചുറ്റിലുമുള്ള കറുത്ത ഭാഗവും കുഞ്ഞിന്റെ വായ്ക്കുള്ളിലായിരിക്കണം. സ്തനങ്ങളിൽ കല്ലിപ്പ്, ചുവപ്പ്, കടുത്ത വേദന, പനി എന്നിവയുണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കുക. പ്രസവശേഷമുള്ള ഏതാനും ആഴ്ചകളിൽ മലമൂത്ര വിസർജനം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. യോനി മുറിവിന്റെ വേദന കാരണവും മറ്റും അമ്മയ്ക്ക് മൂത്രമൊഴിക്കാൻ പ്രയാസം തോന്നാം. മൂത്രാശയം നിറഞ്ഞിരിക്കുന്നത് ഗർഭപാത്രം ചുരുങ്ങാതിരിക്കാൻ കാരണമാകുന്നു. മൂത്രനാളികളിൽ അണുബാധ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. നന്നായി വെള്ളം കുടിക്കുക. 2-3 മണിക്കൂർ ഇടവിട്ട് മൂത്രമൊഴിക്കണം. ക്രമമായ ഇടവേളകളിൽ നടക്കുന്നത് മൂത്രാശയത്തിന്റെ മസിൽ ടോൺ വീണ്ടെടുക്കാൻ സഹായിക്കുന്നു. ദിവസേനയുള്ള മലശോധനയും ശ്രദ്ധിക്കേണ്ടതുണ്ട്. നന്നായി വെള്ളം കുടിക്കുന്നതും നാരുകളടങ്ങിയ ആഹാരവും ആവശ്യമാണ്. നടത്തിയും ലഘുവായ വ്യായാമങ്ങളും ഇതിന് സഹായിക്കുന്നു. അമ്മയ്ക്ക് നൽകേണ്ട മാനസിക പിന്തുണ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ക്ഷീണം, ഉറക്കക്കുറവ്, കുഞ്ഞിനെ പരിചരിക്കുന്നതിലെ ആശങ്കകൾ എന്നിവ കാരണം മാനസിക സമ്മർദ്ദം അനുഭവപ്പെടാം. ആത്മവിശ്വാസമുള്ള അമ്മമാർ കുഞ്ഞിനെ നന്നായി പരിചരിക്കുന്നു. മാത്രമല്ല അമ്മയും കുഞ്ഞും തമ്മിലുള്ള ആത്മബന്ധം ഉണ്ടാകാനും ഇത് അത്യാവശ്യമാണ്. പങ്കാളിയുമായും മറ്റു കുടുംബാംഗങ്ങളുമായും മനസ്സ് തുറന്ന് സംസാരിക്കാനുള്ള അവസരം നൽകുക. സുഹൃത്തുക്കളുമായും ബന്ധുക്കളുമായും ബന്ധം നിലനിർത്താൻ സഹായിക്കുക. അമ്മയുടെയും കുഞ്ഞിന്റെയും പരിചരണത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് അമ്മയ്ക്ക് ആത്മവിശ്വാസം നൽകുന്നു. പ്രസവാനന്തര വ്യായാമങ്ങൾ ചെയ്യുന്നത് അമ്മയുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ സഹായിക്കുന്നു. വയറിലെയും ഇടുപ്പിലെയും മസിലുകൾക്ക് ബലം ലഭിക്കാൻ വ്യായാമങ്ങൾ പ്രയോജനകരമാണ്. മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനും ഇത് ആവശ്യമാണ്. നടത്തമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പ്രസവശേഷം ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ തന്നെ അമ്മയ്ക്ക് നടന്നു തുടങ്ങാം. ഇത് ഗർഭപാത്രം ചുരുങ്ങുന്നതിന് സഹായിക്കുന്നു. ശ്വസന വ്യായാമം, കാലുകളുടെ വ്യായാമം എന്നിവയും ചെയ്യാം. കാൽമുട്ടുകൾ മടക്കുകയും നിവർത്തുകയും ചെയ്യണം. പാദം 2 വശങ്ങളിലേക്കും കറക്കുക. പെൽവിക് ടിൽറ്റിംഗ് എക്സസൈസ് ചെയ്യുന്നത് ഇടുപ്പിലെ മസിലുകളെ ശക്തിപ്പെടുത്താൻ സഹായിക്കുന്നു. കാൽമുട്ടുകൾ മടക്കി വെച്ച് മലർന്നു കിടക്കുക. എന്നിട്ട് നടുഭാഗം താഴേക്ക് അമർത്തുക. ഇതാണ് പെൽവിക് ടിൽറ്റിംഗ് എക്സസൈസ്. കീഗൽ എക്സസൈസ് പെർനിയൽ മസിൽസിനെ ശക്തിപ്പെടുത്താൻ നല്ലതാണ്. ഇതിനായി പെർനിയം ഇടവിട്ട് മുറുക്കുകയും അയയ്ക്കുകയും ചെയ്യുക. പ്രസവാനന്തരം ലഘുവായ വ്യായാമങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓരോ വ്യായാമവും ചെയ്തു തുടങ്ങുമ്പോൾ 4-5 തവണ മാത്രം ചെയ്യുക. ക്രമേണ വ്യായാമത്തിന്റെ തവണ വർദ്ധിപ്പിക്കുക. പ്രസവശേഷം ചില ലഘുവായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അവ എന്തെല്ലാമാണെന്ന് നോക്കാം. ആഫ്റ്റർ പെയിൻ എന്ന് പറയുന്ന വയറുവേദന. പ്രസവശേഷം ആദ്യത്തെ 1-2 ആഴ്ചകളിൽ ഗർഭാശയം സാധാരണ വലിപ്പത്തിലേക്ക് ചുരുങ്ങുന്ന സമയത്ത് ഉണ്ടാകുന്ന വേദനയാണ്. ഇതിന് പ്രത്യേക ചികിത്സ ആവശ്യമില്ല. കൃത്യമായ ഇടവേളകളിൽ മൂത്രമൊഴിക്കുന്നത് ഈ വേദന കുറയാൻ സഹായിക്കുന്നു. വേദന കൂടുകയാണെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വേദന സംഹാരികൾ കഴിക്കാം. യോനി മുറിവിന്റെ വേദനയാണ് മറ്റൊരു പ്രശ്നം. പെർനിയത്തിന്റെ ശുചിത്വം വളരെ പ്രധാനമാണ്. 1-2 ആഴ്ചകൾ കൊണ്ട് മുറിവ് ഉണങ്ങുകയും വേദന മാറുകയും ചെയ്യുന്നു. ഇരിക്കുമ്പോൾ ഈ മുറിവിൽ മർദ്ദം ഉണ്ടാകാതിരിക്കാനായി തുടകൾക്കിടയിലായി ഉള്ളിലേക്ക് ഒതുക്കി വെച്ചിരുന്നതിന് ശേഷം ഇരിക്കാൻ ശ്രദ്ധിക്കുക. സ്തനവീക്കം ചില അമ്മമാർക്ക് ഉണ്ടാകാറുണ്ട്. ആദ്യത്തെ 2 ദിവസങ്ങളിൽ കൊളസ്ട്രം എന്ന മഞ്ഞ നിറത്തിലുള്ള സ്രവമാണ് ഉണ്ടാകുന്നത്. 3-ാം ദിവസം മുതൽ പാൽ ഉണ്ടാകാൻ തുടങ്ങുന്നു. ഈ സമയത്ത് മുലയൂട്ടൽ തുടരണം. എന്തെങ്കിലും കാരണങ്ങളാൽ മുലപ്പാൽ കെട്ടിക്കിടന്നാൽ സ്തനവീക്കവും മറ്റു പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുഞ്ഞിന് ആവശ്യാനുസരണം പാൽ നൽകുകയാണ് ഇതിന്റെ പ്രതിവിധി. സ്തനങ്ങൾ കട്ടിയായി പാൽ പുറത്തേക്ക് വരുന്നില്ല എങ്കിൽ ചൂടുവെള്ളത്തിൽ മുക്കിപ്പഴിഞ്ഞ കോട്ടൺ തുണി ഉപയോഗിച്ച് 20 മിനിറ്റ് ചൂട് നൽകാം. അതിനുശേഷം മുലയൂട്ടുക. അധികമായി പാൽ മാറിടത്തിൽ ബാക്കിയുണ്ടെങ്കിൽ അത് പിഴിഞ്ഞെടുക്കുക. അതിനുശേഷം തണുത്ത വെള്ളത്തിൽ മുക്കിപ്പിഴിഞ്ഞ തുണി കൊണ്ട് തണുപ്പ് നൽകാം. ഇതാണ് സ്തനവീക്കം സുഖപ്പെടുത്താനുള്ള മാർഗം. മുലക്കണ്ണിനുണ്ടാകുന്ന വേദനയും വിള്ളലുമാണ് മറ്റൊരു പ്രശ്നം. ശരിയായ ശുചിത്വം പാലിക്കണം. മുലയൂട്ടുമ്പോൾ കുഞ്ഞിനെ ശരിയായ രീതിയിൽ പിടിക്കുക. പാൽ ഊട്ടിയതിനു ശേഷം അല്പം മുലപ്പാൽ മുലക്കണ്ണിൽ പുരട്ടുക. പ്രസവാനന്തര കാലഘട്ടത്തിൽ അമ്മമാർക്ക് വിയർപ്പ് കൂടുതലായി കാണുന്നു. ഇത് സ്വാഭാവികമാണ്. ആവശ്യാനുസരണം വെള്ളം കുടിക്കണം. ശരീര ശുചിത്വവും പ്രധാനമാണ്. അമ്മമാർക്ക് ക്ഷീണവും ഉണ്ടാകാറുണ്ട്. ഇതിനായി വിശ്രമവും സമീകൃത ആഹാരവും ആവശ്യമാണ്. അയൺ, കാൽസ്യം തുടങ്ങിയ ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുള്ള ഗുളികകൾ കഴിക്കുക. കാലുവേദന, നടുവേദന എന്നിവയും കാണപ്പെടുന്നു. പ്രസവ സമയത്ത് ഉണ്ടായ പേശികളുടെ വലിവ്

0: കാരണവും ശരിയായ രീതിയിലല്ലാതെ ഇരിക്കുന്നത് കൊണ്ടാണ് ഈ വേദനകൾ ഉണ്ടാകുന്നത്. കുഞ്ഞിനെ മുലയൂട്ടുമ്പോൾ പുറം ഭാഗത്ത് ആവശ്യത്തിനുള്ള സപ്പോർട്ട് നൽകണം. ചാരിയിരുന്ന് വേണമെങ്കിൽ പുറകിലായി തലയിണ വെച്ച് സുഖപ്രദമായി ഇരുന്ന് പാലൂട്ടുക. പെൽവിക് ടിൽറ്റിംഗ് എക്സസൈസ് ചെയ്യുന്നത് നടുവേദനയിൽ നിന്ന് ആശ്വാസം ലഭിക്കാൻ നല്ലതാണ്. കാലുകളുടെ വ്യായാമം, നടത്തം എന്നിവ ചെയ്യുന്നതിലൂടെ കാലുകളുടെ ശക്തിയും തിരികെ വരുന്നു. പ്രസവത്തിന് ശേഷം ആദ്യ ദിവസങ്ങളിൽ അമ്മമാരിൽ ഉണ്ടാകുന്ന താൽക്കാലികമായ മനോവിഷമത്തെ പോസ്റ്റ്പാർട്ടം ബ്ലൂസ് എന്ന് പറയുന്നു. ഹോർമോൺ വ്യതിയാനങ്ങൾ, ഉറക്കക്കുറവ്, മാതൃത്വത്തോടുള്ള പൊരുത്തപ്പെടൽ എന്നിവയാണ് ഇതിന്റെ അടിസ്ഥാന കാരണങ്ങൾ. പെട്ടെന്ന് കരയുക, ചെറിയ കാര്യങ്ങൾ വിഷമം തോന്നുക, ക്ഷീണം, ശ്രദ്ധക്കുറവ് എന്നിവ ഇതിന്റെ ലക്ഷണങ്ങളാണ്. ഇത് സാധാരണയായി പ്രസവശേഷം 2-3 ദിവസങ്ങളിൽ തുടങ്ങി 1-2 ആഴ്ചയ്ക്കുള്ളിൽ താനെ മാറിപ്പോകുന്നു. അമ്മയ്ക്ക് മാനസിക പിന്തുണ നൽകുക, വിമർശനങ്ങൾ ഒഴിവാക്കി വേണ്ട പ്രോത്സാഹനവും സഹകരണവും നൽകുന്നത് ഈ വിഷമങ്ങൾ മാറ്റാനായി പ്രയോജനകരമാണ്. പ്രസവാനന്തരം 4-5 ദിവസങ്ങൾക്കുള്ളിൽ അമ്മയും കുഞ്ഞിനെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നു. അതിനുശേഷം മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലെങ്കിൽ 6 ആഴ്ചകളാകുമ്പോഴാണ് ചെക്കപ്പിന് പോകേണ്ടത്. എന്നാൽ ചില രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തണം. 1-2 മണിക്കൂറിനുള്ളിൽ പാഡ് നിറയുന്നത് പോലുള്ള രക്തസ്രാവം ഉണ്ടെങ്കിൽ അത് ഗുരുതരമാണ്. തീവ്രമായ പനി, ശ്വാസം മുട്ടൽ, ദുർഗന്ധമുള്ള യോനിസ്രവം എന്നിവയ്ക്കും പെട്ടെന്നുള്ള ചികിത്സ ആവശ്യമാണ്. കടുത്ത തലവേദന, വയറുവേദന, കാഴ്ചമങ്ങൽ, മുഖത്തോ ശരീരത്തോ നീര് എന്നിവയും അപകട സൂചനകളാണ്. കാലിൽ വേദനയോടൊപ്പം നീര്, ചുവപ്പ് എന്നിവയുണ്ടെങ്കിൽ രക്തം കട്ട പിടിക്കുന്നതിന്റെ ലക്ഷണങ്ങളാണ്. ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. സ്തനവീക്കത്തോടൊപ്പം പനിയോ ചുവപ്പ് നിറമോ ഉണ്ടെങ്കിൽ ഉടൻ ചികിത്സ ആവശ്യമാണ്. അമിതമായ ഉത്കണ്ഠ, തുടർച്ചയായ ദുഃഖം, ഉറക്കമില്ലായ്മ, അമിത ഉറക്കം എന്നീ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ചികിത്സ തേടണം. കുഞ്ഞിനെ ഉപദ്രവിക്കാനുള്ള ചിന്തകൾ, സ്വയം ജീവൻ അവസാനിപ്പിക്കാനുള്ള ചിന്തകൾ തുടങ്ങിയവ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തുക. പ്രസവാനന്തര പരിചരണം ഒരു കുടുംബത്തിന്റെ കൂട്ടായ ഉത്തരവാദിത്തമാണ്. അമ്മയുടെ പരിചരണത്തിൽ സവിശേഷ ശ്രദ്ധ നൽകുന്നതിലൂടെ അമ്മയുടെയും കുഞ്ഞിന്റെയും സുസ്ഥിതി നമുക്ക് ഉറപ്പാക്കാം.
1: പ്രസവാനന്തര പരിചരണം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പ്രകാശധാരയിൽ ഇതുവരെ സംസാരിച്ചത് തിരുവനന്തപുരം ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ആശ കെ വി. ആകാശവാണി. ഇനി അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ.

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. ഗഗൻയാൻ ദൌത്യത്തിൽ സുപ്രധാന ചുവടുവയ്പുമായി ISRO. ക്രൂ മോഡ്യൂൾ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട 3 പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് നാട്ടിലെത്തിക്കും. മരിച്ചവരുടെ കുടുംബങ്ങളുമായി ചേർന്ന് തുടർ നടപടികൾ ഏകോപിപ്പിക്കാൻ സംസ്ഥാന സർക്കാരുകളോട് നിർദ്ദേശിച്ചതായി ഇന്ത്യൻ എംബസി. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള വ്യവസായ പ്രതിനിധി സംഘത്തിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഉസ്ബെക്കിസ്ഥാനിൽ മലയാളി മെഡിക്കൽ വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ട സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമര കുറ്റക്കാരനെന്ന് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. ശിക്ഷാവിധി മറ്റന്നാൾ. അറബ് രാഷ്ട്രങ്ങളിലെ US സൈനിക താവളങ്ങളിൽ നടത്തിയ മിസൈൽ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഇറാൻ. ഹോർമുസ് കടലിടുക്ക് സംരക്ഷിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് അമേരിക്ക. വാർത്തകൾ വിശദമായി. ഗഗൻയാൻ ദൌത്യത്തിലെ ക്രൂ മോഡ്യൂൾ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട 3 പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന. പ്രധാന സുരക്ഷാ സംവിധാനങ്ങൾ ഉൾപ്പെടെയാണ് പരീക്ഷിച്ചത്. പ്രവർത്തനം സുഗമമാണെന്നും ക്രൂ മോഡ്യൂൾ ഘടനാപരമായി സ്ഥിരതയുള്ളതാണെന്നും പരിശോധനയിൽ സ്ഥിരീകരിച്ചു. ദൌത്യത്തിനിടെ പാരച്യൂട്ടുകളെ സംരക്ഷിക്കുന്ന അപെക്സ് കവർ വേർപ്പെടുത്താനുള്ള ക്രൂ മോഡ്യൂളിന്റെ ശേഷിയും വിലയിരുത്തി. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച 2 മലയാളികൾ ഉൾപ്പെടെ 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് നാട്ടിലെത്തിക്കും. വിയറ്റ്നാം എയർലൈൻസിന്റെ വിമാനം ഇന്ത്യൻ സമയം രാത്രി 9:30 മുംബൈ ഛത്രപതി ശിവജി മഹാരാജ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ചേരുമെന്ന് വിയറ്റ്നാമിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. തുടർ നടപടികൾക്ക് ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരുകളോട് അതാത് കുടുംബങ്ങളുമായി ചേർന്ന് ഏകോപന പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് അഭ്യർത്ഥിച്ചതായും എംബസി വ്യക്തമാക്കി. കൊട്ടാരക്കര സ്വദേശികളായ AC തോമസ്, ഭാര്യ ലോവേനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ

0: മുംബൈയിൽ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്കും തുടർന്ന് കൊട്ടാരക്കരയിലെ വസതിയിലേക്കും എത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നോർക്ക ഏകോപിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. അന്തരിച്ച ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനിയോടുള്ള ആദര സൂചകമായി ഇന്ത്യയിൽ ഒരു ദിവസത്തെ ദേശീയ ദുഃഖാചരണം. രാജ്യത്തുടനീളം ഇന്ന് ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടും. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് അനുശോചനം അറിയിക്കുന്നതിനായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഖത്തർ സന്ദർശിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയുടെ സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല വ്യവസായ പ്രതിനിധി സംഘം സ്പെയിൻ, ബെൽജിയം, ഫിൻലൻഡ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. ഇന്നു മുതൽ ഈ മാസം 17 വരെയാണ് സന്ദർശനം. വ്യാപാരം, നിക്ഷേപം, സാങ്കേതിക വിദ്യ എന്നിവയ്ക്ക് ഊന്നൽ നൽകുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. ഉസ്ബെക്കിസ്ഥാനിൽ മലയാളി മെഡിക്കൽ വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ട സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. 21 വയസ്സുകാരിയായ പെൺകുട്ടി കൊല്ലപ്പെടുന്നതിന് തൊട്ടുമുൻപ് കടുത്ത ശാരീരിക മർദ്ദനം നേരിട്ടതായി ആരോപണത്തിൽ കമ്മീഷൻ ആശങ്ക രേഖപ്പെടുത്തി. സംഭവത്തിൽ വിദേശകാര്യ മന്ത്രാലയവുമായും താഷ്കെന്റിലെ ഇന്ത്യൻ എംബസിയുമായി ഏകോപിപ്പിച്ച് അടിയന്തര അന്വേഷണം നടത്താനും പെൺകുട്ടിയുടെ കുടുംബത്തിന് പിന്തുണ ഉറപ്പാക്കാനും ആവശ്യപ്പെട്ട് കമ്മീഷൻ കേരള പോലീസ് മേധാവിക്ക് കത്തയച്ചു. 7 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ലഹരിമുക്ത ഭാരതം എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം സംഘടിപ്പിക്കുന്ന നഷാമുക്ത യുവ ഫോർ വികസിത് ഭാരത് രാജ്യവ്യാപക മത്സരങ്ങളുടെ ജില്ലാതല രജിസ്ട്രേഷൻ ഇന്നു മുതൽ ആരംഭിച്ചു. മേര യുവഭാരത് അഥവാ മൈ ഭാരത് പോർട്ടൽ വഴിയാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്.
1: 15-29 ഇടയിൽ പ്രായമുള്ള യുവാക്കൾക്കാണ് മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം. വ്യക്തിഗതമായോ ഗ്രൂപ്പുകളായോ അപേക്ഷിക്കാം. നൃത്തം, സംഗീതം, റീൽസ് അല്ലെങ്കിൽ ഹ്രസ്വചിത്രം, തെരുവ് നാടകം, സ്ലാം പോയട്രി എന്നീ 5 വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. മലയാളം ഉൾപ്പെടെയുള്ള പ്രാദേശിക ഭാഷകളിലോ ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിലോ സൃഷ്ടികൾ തയ്യാറാക്കാവുന്നതാണ്. 3 ഘട്ടങ്ങളായാണ് മത്സരം ക്രമീകരിച്ചിരിക്കുന്നത്. ജില്ലാതല മത്സരങ്ങൾ ഈ മാസം 24 മുതൽ 27 വരെ നടക്കും. ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന മികച്ച 3 എൻട്രികൾ ജൂലൈ 30 മുതൽ ഓഗസ്റ്റ് 6 വരെ നടക്കുന്ന സംസ്ഥാനതല മത്സരങ്ങളിൽ പങ്കെടുക്കും. സംസ്ഥാന ചാമ്പ്യന്മാരാകുന്നവർക്ക് ഓഗസ്റ്റ് 12-13 തീയതികളിൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന ദേശീയ യുവജന ഉച്ചകോടിയിലെ ഫൈനലിൽ മാറ്റുരയ്ക്കാം. താൽപര്യമുള്ളവർ മൈ ഭാരത് .gov.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് വഴി തങ്ങളുടെ സർഗാത്മക സൃഷ്ടികൾ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭ മന്ത്രാലയത്തിന്റെയും കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെയും അംഗീകാരത്തോടെ ഡോക്ടർമാർക്കും മറ്റ് പ്രൊഫഷണലുകൾക്കും ഇന്റേൺഷിപ്പ് വാഗ്ദാനം ചെയ്യുന്നതായി കാണിച്ച് സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന ഗൂഗിൾ ഫോം വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. ഒരു മന്ത്രാലയവും ഇത്തരമൊരു ഇന്റേൺഷിപ്പ് പദ്ധതിക്കുള്ള ഔദ്യോഗിക അറിയിപ്പോ അപേക്ഷാ ഫോമോ നൽകിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_News_TVM_X ഹാൻഡിലും ലഭ്യമാണ്.
0: പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി പോത്തുണ്ടി തിരുത്തമ്പാടം സ്വദേശി ചെന്താമര കുറ്റക്കാരനെന്ന് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. ജില്ലാ അഡീഷണൽ ജഡ്ജി കെന്നത് ജോർജാണ് വിധി പ്രഖ്യാപിച്ചത്. ശിക്ഷാവിധി മറ്റന്നാൾ പ്രഖ്യാപിക്കും. 2025 ജനുവരി 27 തിരുത്തമ്പാടത്തെ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയതായാണ് കേസ്. ദേശീയ ആരോഗ്യ ഗവേഷണ കരട് നയത്തിൽ നിർദ്ദേശങ്ങൾ ക്ഷണിച്ച് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം. രാജ്യത്തെ ആരോഗ്യ ഗവേഷണ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനും ഉയർന്ന നിലവാരമുള്ളതും ധാർമ്മികവും നൂതനവുമായ ഗവേഷണങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഒരു തന്ത്രപരമായ ചട്ടക്കൂട് നൽകുക എന്നതാണ് ലക്ഷ്യം. ഈ മാസം 27 അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നൽകാം. അടുത്ത 3 ദിവസങ്ങളിൽ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖല, പശ്ചിമബംഗാൾ, ബീഹാർ എന്നിവിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വിശദാംശങ്ങളിലേക്ക്.
1: ഈ മാസം 15 വരെ കിഴക്കൻ ഉത്തർപ്രദേശ്, ഒഡീഷ, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ജമ്മു കാശ്മീർ, ലഡാക്ക്, ആന്ധ്രാപ്രദേശ്, ബീഹാർ, ഝാർഖണ്ഡ്, ഒഡീഷ, തെലങ്കാന എന്നിവിടങ്ങളിലും വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയും ശക്തമായ കാറ്റും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒഡീഷ, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ഇന്ന് ചൂടും ഈർപ്പവും നിറഞ്ഞ കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. അതേസമയം ആന്ധ്രാപ്രദേശിന്റെ തീരദേശ മേഖലകളിൽ നാളെ വരെ ഉഷ്ണതരംഗം അനുഭവപ്പെടുമെന്നാണ് റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ജോർദാൻ, ബഹ്റൈൻ, കുവൈറ്റ് എന്നിവിടങ്ങളിലെ

0: യു എസ് സൈനിക താവളങ്ങളിൽ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ്. ഇറാനിയൻ സൈനിക മേഖലകളിൽ അടുത്തിടെ യു എസ് സെൻട്രൽ കമാൻഡ് നടത്തിയ ആക്രമണത്തിനുള്ള മറുപടിയായാണ് നടപടിയെന്ന് IRGC അറിയിച്ചു. ഹോർമുസ് കടലിടുക്കിൽ കൂടുതൽ യു എസ് സൈനിക പ്രവർത്തനങ്ങൾ നടത്തുന്നതിനെതിരെയും IRGC മുന്നറിയിപ്പ് നൽകി. ഹോർമുസ് കടലിടുക്ക് സംരക്ഷിക്കുന്നതിനും അന്താരാഷ്ട്ര സമുദ്ര വ്യാപാരം തുടരുന്നതിനുമാണ് സെൻട്രൽ കമാൻഡ് ആക്രമണങ്ങൾ ലക്ഷ്യമിട്ടതെന്ന് യു എസ് പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ആഭ്യന്തരമന്ത്രി വിളിച്ചു ചേർക്കുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ യോഗം മറ്റന്നാൾ തിരുവനന്തപുരത്ത് ചേരും. പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ യോഗത്തിൽ സംബന്ധിക്കും. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ സജീവ പങ്കാളിത്തം ഉറപ്പുവരുത്താനുള്ള ചർച്ചകൾ യോഗത്തിൽ നടക്കും. ലോകകപ്പ് ഫുട്ബോൾ ജേതാക്കളെ അറിയാൻ ഇനി 7 നാൾ കൂടി. ഈ മാസം 20-നാണ് ഫൈനൽ. സെമി ഫൈനലിന് ബുധനാഴ്ച തുടക്കമാകും. ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. വ്യാഴാഴ്ച നടക്കുന്ന സെമി പോരാട്ടത്തിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. ജലവിഭവ വിനിയോഗത്തിൽ രാജ്യം സ്വയം പര്യാപ്തത കൈവരിക്കാൻ കൂട്ടായ പ്രവർത്തനം ആവശ്യമാണെന്ന് പഞ്ചായത്ത് രാജ് മന്ത്രാലയം സെക്രട്ടറി വിവേക് ഭരദ്വാജ്. ന്യൂഡൽഹിയിൽ ഗ്രാമപഞ്ചായത്തുകൾക്കായി സംഘടിപ്പിച്ച വാട്ടർ ബജറ്റിംഗ് ആൻഡ് വാട്ടർ സെക്യൂരിറ്റി പ്ലാനിംഗ് മാസ്റ്റർ ട്രെയിനർമാരുടെ ദേശീയതല പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നരേന്ദ്രമോദി മൊബൈൽ ആപ്ലിക്കേഷൻ MyGOV എന്നിവയിലൂടെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 24 വരെ സ്വീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഗഗൻയാൻ ദൌത്യത്തിൽ സുപ്രധാന ചുവടുവയ്പ്പുമായി ISRO. ക്രൂ മോഡ്യൂൾ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട 3 പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് നാട്ടിലെത്തിക്കും. മരിച്ചവരുടെ കുടുംബങ്ങളുമായി ചേർന്ന് തുടർ നടപടികൾ ഏകോപിപ്പിക്കാൻ സംസ്ഥാന സർക്കാരുകളോട് നിർദ്ദേശിച്ചതായി ഇന്ത്യൻ എംബസി. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള വ്യവസായ പ്രതിനിധി സംഘത്തിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഉസ്ബെക്കിസ്ഥാനിൽ മലയാളി മെഡിക്കൽ വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ട സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമര കുറ്റക്കാരനെന്ന് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷാവിധി മറ്റന്നാൾ. അറബ് രാഷ്ട്രങ്ങളിലെ US സൈനിക താവളങ്ങളിൽ നടത്തിയ മിന്നൽ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഇറാൻ. ഹോർമുസ് കടലിടുക്ക് സംരക്ഷിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് അമേരിക്ക. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. അമരം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത് കൈതപ്രത്തിന്റെ രചനയും രവീന്ദ്രന്റെ സംഗീതവും.

0: അനുയോജ്യമായ വാട്ടർ പ്യൂരിഫയറുകൾ കേരളത്തിന്റെ സ്വന്തം ബ്രാൻഡായ അക്വാനിറ്റയിൽ നിന്ന് 24 മണിക്കൂറിനുള്ളിൽ ഇൻസ്റ്റലേഷൻ, വിശ്വസനീയമായ സർവീസ്.
1: കൂടാതെ പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ എല്ലാ വാട്ടർ പ്യൂരിഫയർ പർച്ചേസിനുമൊപ്പം ഒരു ഗ്ലാസ് കെറ്റിൽ തികച്ചും സൗജന്യം.
0: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: രവീന്ദ്രന്റെ സംഗീതത്തിൽ ചിത്ര പാടിയ ഒരു ഗാനം ഇനി കേൾക്കാം. ചിത്രം ചമ്പക്കുളം തച്ചൻ, രചന ബിച്ചു തിരുമല.

0: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഈ ഓണാവധി കാലം നിങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേയുടെ പൊതുമേഖലാ സ്ഥാപനമായ IRCTC ഒരുക്കുന്നു ഭാരത് ഗൗരവ് ടൂറിസ്റ്റ് ട്രെയിൻ.
1: ഓഗസ്റ്റ് 22 ആരംഭിച്ച് 12 ദിവസം നീളുന്ന യാത്രയിൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അഹമ്മദാബാദ്, സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്നിവ സന്ദർശിക്കാം.
0: ഭക്ഷണം, താമസം, യാത്രാ സൗകര്യം എന്നിവ ഉൾപ്പെടെ 21,190 രൂപ മുതൽ.
1: ബുക്കിംഗിന് വിളിക്കൂ 8287932082.
0: സന്ദർശിക്കൂ www.irctctourism.com.
2: ഇനി നമുക്ക് മഴയത്ത് മുൻപേ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. കൈതപ്രത്തിന്റെ രചനയും രവീന്ദ്രന്റെ സംഗീതവും.

0: ഗ്രാമീണ വീടുകളിലും പൈപ്പ് വഴി സുരക്ഷിതമായ കുടിവെള്ളം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണ് ജൽ ജീവൻ മിഷൻ. 2028 രാജ്യത്തെ ഓരോ വീട്ടിലും ആവശ്യത്തിന് ശുദ്ധമായ കുടിവെള്ളം നിശ്ചിത ഗുണനിലവാരത്തിൽ ദീർഘകാലത്തേക്ക് ലഭ്യമാക്കുക എന്നതാണ് ദൗത്യം. ഈ പദ്ധതിയിൽ ചേരുന്നതിന് നിങ്ങൾ ഗ്രാമപഞ്ചായത്തുമായോ കേരള വാട്ടർ അതോറിറ്റിയുടെ പ്രാദേശിക ഓഫീസുമായോ ബന്ധപ്പെടുക.
1: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി നമുക്ക് കേൾക്കാം വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രത്തിന് വേണ്ടി ചിത്ര പാടിയ ഗാനം. ഈ ഗാനത്തിന്റെ രചന യൂസഫലി കേച്ചേരി, സംഗീതം മോഹൻ സിതാര.

ഇനി നിറം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ്, ചിത്ര, വിദ്യാസാഗർ എന്നിവർ പാടിയ ഗാനം കേൾക്കാം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

പ്രിയ ശ്രോതാക്കളെ, ഒരറിയിപ്പ് ശ്രദ്ധിച്ചോളൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ 15/7/2026 ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ ചെവി, മൂക്ക്, തൊണ്ട

എന്നിവയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ പ്രതീഷ് MC മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ശ്രദ്ധിച്ചോളൂ. 9495 9634 4321 9496 5563 2 1 മറ്റൊരു നമ്പർ കൂടെയുണ്ട്. 9496 5963 2 1 ചെവി മൂക്ക് തൊണ്ട എന്നിവയുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12 മണി വരെ. അറിയിപ്പ് കഴിഞ്ഞു. ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി നമുക്ക് ഒളിമ്പ്യൻ അന്തോണി ആദം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഔസേപ്പച്ചൻ.

0: ओके, थैंक यू, बाय। ए अन्ना, आरोड़ा, निंदे थैंक यू हम बाय यू ओके।
1: हाँ, चित्रा, नी इवड़े निप्पुंडे रनो?
0: वर्क करना इनके लिए इंजन रंगा बच्ची ला। दा, इप्पा वाले चार्ट आइटम्स उन करीकलो नोर्तो तारे के रंगे दा। निन्ने कम पर ऐटे?
1: ओरे बेल पुरी पारन्यो। पक्षे हाफ नी करीकना, ओके नो?
0: आदोका करीक्याम, पक्षे नी इदु पारा। नी आरेटा कार ला वन्ना रंगे द।
1: ओ, आतो? आतोरु जॉनसन माशे।
0: जॉनसन माशो? ഏതു ജോൺസൺ മാഷിന്റെ കാര്യമാ നീ പറയുന്നത്?
1: അങ്ങനെ ഞാൻ വിളിക്കുന്നതാ. ശരിക്ക് പേര് ചിദംബരം.
0: നീ വിളിക്കുന്നതോ? ഇതിൽ ഒരു ചിദംബര രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ടല്ലോ. വ്യക്തമായിട്ട് പറയേ.
1: ഒരു രഹസ്യവും ഇല്ല. കക്ഷി ഒരു ജേർണലിസ്റ്റാ. ഏതോ കന്നഡ ചാനലിന് വേണ്ടി ബാംഗ്ലൂരിലെ ഒരു റിയൽ എസ്റ്റേറ്റ് മാഫിയയുടെ നീക്കങ്ങളെ പറ്റി ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി ചെയ്തോണ്ടിരിക്കുക.
0: ദൈവമേ, വേഗം നീ ആ ഫ്രണ്ട്ഷിപ്പ് ഒഴിവാക്കിയേ. റിയൽ എസ്റ്റേറ്റ് മാഫിയയെ പറ്റി സ്റ്റോറി ചെയ്യാൻ പോകുന്ന ഒരാള് എപ്പോ ചരമക്കോളത്തിൽ കയറിയെന്ന് ചോദിച്ചാ മതി. കൂടെ നടന്നാ നീയും തീരും, പറഞ്ഞേക്കാം.
1: അങ്ങനെയൊന്നുമില്ല. എനിക്ക് മനസ്സിലായിടത്തോളം കക്ഷി പുലിയ. വലിയ വലിയ കണക്ഷൻസ് ഒക്കെയാ ആൾക്ക്.
0: സൂക്ഷിച്ചാ ദുഃഖിക്കേണ്ട.
1: അതിരിക്കട്ടെ, നിന്റെ കൃഷ്ണകുമാർ സാർ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ആള് വന്നോ? എന്തായി അന്വേഷണം?
0: എന്താവാനാ, സാറ് വന്നിട്ട് പോയി. പ്രത്യേകിച്ച് ലീഡൊന്നും കിട്ടിയില്ല. അല്ല, നിന്റെ ജേർണലിസ്റ്റ് ഫ്രണ്ട് വലിയ കണക്ഷൻ ഉള്ള ആളാണെന്നല്ലേ നീ പറഞ്ഞത്?
1: അതെ. എന്താ?
0: ഒരു കാര്യമുണ്ട്. അത് നടന്നാൽ ആള് പുലിയാണോ പൂച്ചയാണോ എന്ന് ഞാൻ പറയാം.
2: കമലേ,
3: ഓ,
2: ബാംഗ്ലൂരിൽ ചെന്നതിന് ശേഷം നിന്റെ മോൾ എത്ര തവണ വിളിച്ചു?
3: ഒരു ചെറിയ തിരുത്തുണ്ട് ഗോവിന്ദേട്ടാ, അവൾ എന്റെ മാത്രമല്ല നമ്മുടെ മോളാണ്.
2: അതെ, സമയത്ത് പറഞ്ഞ് തിരുത്താത്തതിന്റെ പ്രശ്നം ശരിക്കുമുണ്ട്, അത് മനസ്സിലായി.

0: ഓ, അച്ഛനും മോളും ആയിരുന്നല്ലോ കൂട്ട്. ഇപ്പോഴെന്താ ഒരു മനം മാറ്റം?
1: നാട്ടിൽ നിന്ന് തന്നെ ജോലി ചെയ്തോളാം എന്ന് പറഞ്ഞവള് വീണ്ടും ബാംഗ്ലൂരിലേക്ക് പോയതിന്റെ ഗുട്ടൻസ് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്.
0: എന്നുവെച്ചാ?
1: അവളുടെ പെണ്ണുകാണൽ ചടങ്ങിന്റെ അന്ന് ഇവിടെ കയറി വന്ന ആ ഇൻസ്പെക്ടർ ഇല്ലേ,
0: ആ കൃഷ്ണകുമാർ എന്നോ മറ്റോ അല്ലേ പുള്ളിയുടെ പേര്?
1: അത് തന്നെ. അയാളെ ഇന്ന് ഞാൻ ആ ഓഡിറ്റോറിയത്തിനടുത്ത് വെച്ച് കണ്ടിരുന്നു. അപ്പോ ബാംഗ്ലൂരിൽ വെച്ച് ചിത്രയെ കണ്ട കാര്യം എന്നോട് സൂചിപ്പിച്ചു.
0: അതിനെന്താ?
1: എന്റെ കമലേ, അവൾ അന്ന് വന്ന പയ്യൻ ചന്ദ്രുവിന്റെ പുറകീന്ന് വിട്ടിട്ടില്ല.
0: അത് നല്ലതല്ലേ? അവക്ക് താല്പര്യമാണെങ്കിൽ നമ്മളെന്തിനാ എതിർക്കുന്നത്? പോരാത്തതിന് ആ പയ്യൻ ബാംഗ്ലൂരിൽ തന്നെയല്ലേ ജോലി ചെയ്യുന്നത്.
1: എന്നെ അങ്ങ് കൊല്ല്. എന്റെ കമലേ, അതല്ല, ചന്ദ്രുവിന്റെ ആദ്യ വിവാഹത്തിലെ കുട്ടി ഓടിപ്പോയെന്നോ മറ്റോ അന്ന് പറഞ്ഞിരുന്നില്ലേ, ആ കേസിനെ പറ്റി കൃഷ്ണകുമാറിനെ കൊണ്ട് അന്വേഷണം നടത്തിക്കുകയാണ് നമ്മുടെ മോൾ.
0: അവൾക്കിത് എന്തിന്റെ കേടാ?
1: അത് തന്നെയാണ് ഞാനും ചോദിക്കുന്നത്. വീട്ടിലേക്ക് വിളിച്ചൊന്ന് വിവരം തിരക്കാനോ പറയാനോ പോലും സമയമില്ലാത്ത ജോലി തിരക്കാണെന്നല്ലേ നീയും ഞാനും കരുതിയിരിക്കുന്നത്? എന്നാലേ അതല്ല.
0: എങ്കി ഞാനൊന്ന് വിളിക്കട്ടെ, മതി ബാംഗ്ലൂരിലെ ജോലി എന്ന് പറഞ്ഞേക്കാം.
1: പറഞ്ഞ ഉടനെ കേക്കുന്ന മോളും. അതുമല്ല, ഈ വിവരം നമ്മൾ അറിഞ്ഞതായി ഭാവിക്കുകയും വേണ്ട. ആ ഇൻസ്പെക്ടർ അവളുടെ സുഹൃത്താണെങ്കിലും മാതാപിതാക്കളുടെ പാടും പരവേശവും അറിയാവുന്ന വ്യക്തിയും കൂടെയാ. അതാ എന്നെ കണ്ടപ്പം അയാൾക്കിത് തുറന്നു പറയാൻ തോന്നിയത്.
0: എന്തിനാ ഇവളിതിനൊക്കെ ഇറങ്ങി പുറപ്പെടുന്നത്? ബാക്കിയുള്ളവരുടെ സമാധാനം പോകുമല്ലോ എന്റെ ദൈവമേ.
1: ആ ഡിഗ്രി കഴിഞ്ഞപ്പം വല്ല ബി എഡിനും വിട്ടാ മതിയായിരുന്നു. ഏതേലും സ്കൂളിൽ വാദ്യാർ പണിയെങ്കിലും കിട്ടിയേനെ. ജേർണലിസം തന്നെ പഠിക്കണമെന്നും പറഞ്ഞ് ഒരേ വാശിയായിരുന്നല്ലോ.
0: നിങ്ങൾ തന്നെയല്ലേ അവളെ കൊണ്ട് ചേർത്തത്?
1: ആ എന്റെ തെറ്റ് തന്നെ. എനിക്കറിയാമോ ആരാന്റെ അടുക്കളപ്പുറത്തുള്ള രഹസ്യം തോണ്ടിയെടുക്കലാണ് ജേർണലിസം എന്ന്?
0: എന്തൊക്കെ ഭവിഷ്യത്തുകളാണോ ഇനി ഉണ്ടാകാൻ പോകുന്നത് എന്റെ ദൈവമേ.
2: എടി അന്നക്കുട്ടി, നിന്റെ കോടമ്പാക്കം ഇതുവരെയും വിളിച്ചില്ലല്ലോ. സംഗതി നടക്കാത്ത കേസാണെന്ന് കണ്ട് ആ വഴി പോയി കാണുമോ ആള്?
3: ഇത്രയും നാളത്തെ പരിചയം കൊണ്ട് ആളങ്ങനെ തള്ളിമറിക്കുന്ന ടൈപ്പൊന്നുമല്ല. പറ്റിയില്ലെങ്കിൽ അത് ആദ്യമേ പറഞ്ഞേനെ.
2: പിന്നെന്താ വിളിക്കാത്തത്?
3: എന്റെ ചിത്ര, നീ ഒന്ന് ക്ഷമിക്ക്. കക്ഷി ഒരു 100 കൂട്ടം തിരക്കി നിൽക്കുവാണെങ്കിലോ? പുള്ളിക്ക് അങ്ങനെയുടെ ജോലി ചെയ്യണ്ടേ?
2: ദേ നോക്ക്, ചിദംബരമാണോ?
3: ഹലോ ചിദംബരം, അതെ അന്യ. ഓ അത് കുഴപ്പമില്ല, ഇല്ലില്ല പറഞ്ഞോളൂ. ഓക്കെ ഓക്കെ ശരി. ഇല്ല മനസ്സിലായി. ശരി, താങ്ക് യു ചിദംബരം. ശരി, ഞാൻ പിന്നെ വിളിക്കാം.
2: എന്താ അന്നാ ചിദംബരം എന്താ പറയുന്നേ?
3: ചിത്ര, കേട്ടിടത്തോളം ഇത് വളരെ സീരിയസ് ആയ മാറ്റർ ആണല്ലോ.
2: സീരിയസ് എന്ന് പറയുമ്പോ, മേഘയുടെ വിദേശത്ത് പോയ കൂട്ടുകാരിയെ ചിദംബരം കണ്ടുപിടിച്ചോ?
3: കൂട്ടുകാരിയുടെ പിറകെ അല്ല ചിദംബരം പോയത്.
2: പിന്നെ ആരുടെ പിന്നാലെയാ?
3: അന്ന് കൂട്ടുകാരിയുടെ സ്റ്റേറ്റ്മെന്റിൽ ഒരു പേര് പരാമർശിക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ? ആ പേരാ ചിദംബരം തിരഞ്ഞത്.
2: അതിന് അതല്ലേ മഷി പടർന്ന് അവ്യക്തമായി എന്ന് കൃഷ്ണകുമാർ സാറ് പറഞ്ഞത്?
3: അതെ, രാമമൂർത്തി നഗർ പോലീസ് സ്റ്റേഷനിലെ FIR രേഖയിലാണ് മഷി പടർന്ന നിലയിൽ പേര് മനസ്സിലാവാതിരുന്നത്. അതിന്റെ ഒരു കോപ്പി ഫെർദർ ഇൻവെസ്റ്റിഗേഷൻ ഡ്രോപ്സ് എന്ന് പറഞ്ഞ് ബാംഗ്ലൂർ ഈസ്റ്റ് ഡിവിഷൻ DYSP ഓഫീസിൽ റെക്കോർഡ് റൂമിൽ ഇരിപ്പുണ്ട്. അതാണ് ചിദംബരം കണ്ടെത്തിയത്.
2: ഗ്രേറ്റ്, ഇനി ആ പേരിന്റെ പുറകെ പോയാ മതിയല്ലോ.
3: അവിടെയാണ് കുഴപ്പം.
2: അവിടെ എന്തു കുഴപ്പം?
3: കാണാതാവുന്ന ദിവസം മേഘയെ തേടി വന്ന ഒരു കോൾ, അത് ഒരു ലേഖയുടേതാണ്.
2: ലേഖ എന്ന് പറയുമ്പോ?
3: അതെ, ചന്ദ്രുവിന്റെ ഫ്രണ്ടും മാർക്കറ്റിംഗ് ഹെഡുമായ ലേഖ. എന്റെ ഇപ്പോഴത്തെ ബോസ് ലേഖ.

0: എന്താ എന്നാ കാര്യം? ഉടനെ കാണണമെന്ന് പറഞ്ഞെങ്കിലും മൊബൈലിൽ ഒരു സൂചനയും നൽകിയില്ല.
1: ഇതങ്ങനെ മൊബൈലിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കാര്യമല്ല ചിദംബരം. അതുമല്ല, എന്റെ ഒപ്പം ഒരാൾ കൂടിയുണ്ട്, എന്റെ ഫ്രണ്ട് ചിത്ര.
0: ഹലോ ചിത്ര.
2: ഹലോ ചിദംബരം. അന്ന ചിദംബരത്തെ പറ്റി പറഞ്ഞിരുന്നു, ഒപ്പം നിങ്ങൾ ചെയ്ത സഹായവും.
0: അതത്ര വലിയ ആനക്കാര്യമൊന്നുമല്ല. മീഡിയക്കാർക്ക് പൊതുവെ കണക്ഷൻസ് എല്ലായിടത്തും ഉണ്ടാകും. അന്ന ആവശ്യപ്പെട്ടപ്പോൾ 2-3 ഫോൺ കോൾസ്, അതങ്ങ് നടന്നു, അത്രയേ ഉള്ളൂ.
1: കണ്ടില്ലേ ചിത്ര, ഇതാണ് ചിദംബരത്തിന്റെ ക്വാളിറ്റി. ചെയ്തത് വലിയ സഹായമാണെങ്കിലും അങ്ങനെയൊന്നും ഭാവിക്കില്ല.
0: മതി മതി, ഇപ്പോ വീണ്ടും കാണണമെന്ന് ആവശ്യപ്പെട്ടതിനെ പറ്റി പറയൂ.
1: അതിലേക്ക് തന്നെയാ വരുന്നത്. ചിദംബരം DYSP ഓഫീസിൽ നിന്നും പൊക്കിയ സ്റ്റേറ്റ്മെന്റ് കോപ്പിയിലെ ആ പേരില്ലേ?
0: രേഖയെന്നോ മറ്റോ അല്ലേ?
1: രേഖയല്ല, ലേഖ.
0: ശരി, ലേഖ.
1: യഥാർത്ഥത്തിൽ ലേഖ എന്ന് പറയുന്ന വ്യക്തി എന്റെ ഓഫീസിലെ മാർക്കറ്റിംഗ് ഹെഡാണ്. ശരിക്കു പറഞ്ഞാ ഞാൻ ഇന്ത്യയുമായി വർക്ക് ചെയ്യുന്ന പ്രൊഡക്ഷൻ ഹൗസിലെ എന്റെ ബോസ്.
0: കൊള്ളാം, ബോസിനെതിരെയാണ് കലാപം.
1: നോ ചിദംബരം, ബോസിനിതിൽ റോളുണ്ടാവുന്ന സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയിട്ടില്ല. ശരിക്കും ഞാൻ ആ ഓഫീസിൽ കയറിയത് ആ സ്ഥാപനത്തിന്റെ ഓണർ ചന്ദ്രുവിനെ പറ്റിയും ചന്ദ്രുവിന്റെ ഭാര്യ മിസ്സിംഗ് ആയതിനെ പറ്റിയും എന്തെങ്കിലും വിവരം കിട്ടുമോ അറിയാന്.
0: എന്റെ ദൈവമേ അന്ന, ഞാൻ വിചാരിച്ച ആളെ അല്ലല്ലോ ഇത്. ശരിക്കും CIA മൊസാദ് ലൈനിലുള്ള അണ്ടർ കവർ ഓപ്പറേഷൻ ആണ്.
2: ചിദംബരം, അന്ന ഈ അപകടകരം എന്ന് തന്നെ പറയാവുന്ന ജോലിക്കിറങ്ങിയത് ശരിക്കും എനിക്ക് വേണ്ടിയാണ്.
0: നല്ല സുഹൃത്താകുമ്പോൾ അപകടമൊന്നും നോക്കില്ല അല്ലേ അന്ന?
1: അതല്ല, ഞാൻ പറഞ്ഞിരുന്നല്ലോ, ചിത്രയ്ക്ക് വന്ന ഒരു വിവാഹാലോചനയിലാ എല്ലാം തുടങ്ങുന്നത്.
0: എനിക്ക് ഓർമ്മയുണ്ട്. ആട്ടെ, അന്നയ്ക്കും ചിത്രയ്ക്കും ഇപ്പോൾ അറിയേണ്ടത് ചന്ദ്രുവിന്റെ ഭാര്യ മിസ്സിംഗ് ആയതിൽ ലേഖയ്ക്ക് പങ്കുണ്ടോ എന്നാണ് അല്ലേ?
2: അതെ, 7 വർഷം മുമ്പ് ഒരു ദിവസം 2 മണി കഴിഞ്ഞ് വന്നൊരു ഫോൺ കോളിന് ശേഷമാണ് ചന്ദ്രുവിന്റെ ഭാര്യ മേഘയെ കാണാതാവുന്നത്. ആ ഫോൺ ചെയ്തത് ലേഖയാണെന്ന് മേഘയുടെ കൂട്ടുകാരിയുടെ സ്റ്റേറ്റ്മെന്റിലും ഉണ്ട്. പക്ഷെ പോലീസ് അന്വേഷണം അതിനുശേഷം മുന്നോട്ട് പോയിട്ടേയില്ല. ഇതൊക്കെയാണ് ഇതിലെ ഫൗളായിട്ടുള്ള ഏരിയകൾ.
0: നഗരത്തിനൊരു പ്രത്യേകതയുണ്ട്, തിരക്ക് പിടിച്ച അതിന്റെ ഓട്ടത്തിനിടയിൽ ഇന്നലകളെ അത് ഓർത്തു വയ്ക്കാറേയില്ല. 7 വർഷം പഴക്കമുള്ള ഒരു സംഭവത്തിന്റെ എത്രത്തോളം ഡീറ്റെയിൽസ് വീണ്ടും കളക്ട് ചെയ്യാൻ പറ്റുമെന്നറിയില്ല. എങ്കിലും നോക്കാം.
1: നോക്കാന്ന് ചിദംബരം പറഞ്ഞ കണ്ടെത്തുന്ന ഞങ്ങൾക്ക് ഉറപ്പുണ്ട്.
0: എങ്കിൽ ശരി, കോറമംഗലയിൽ ഒരാളെ കാണാൻ എനിക്ക് പോകാനുണ്ട്. ഒപ്പം എന്റെ ജോലിയും നോക്കണമല്ലോ.
1: ഷുവർ, വർക്കിനെ ഇന്റർഫിയർ ചെയ്യുന്ന രീതിയിൽ വേണ്ട. സമയം പോലെ അന്വേഷിച്ചാൽ മതി.
0: ഒരു കാര്യം, അന്ന ഓഫീസിൽ ചെന്ന് ബോസിനെതിരെ അന്വേഷണം നടക്കുന്നുവെന്ന ഭാവമൊന്നും കാണിക്കണ്ട.
1: ഹേയ്, ഞാൻ അത്ര മണ്ടിയാണോ? ഓക്കെ, ബൈ ചിദംബരം.
3: മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം, തുടർ നാടകം 10-ാം ഭാഗം സമാപിക്കുന്നു. രചന അനിൽ തമ്പാൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ കമല, ലൈസ അഗസ്റ്റിൻ, ചിത്ര ദേവിപ്രിയ വി, അന്ന ഇന്ദു VS, ഗോവിന്ദൻ രഘു ചന്ദ്രിക, ചിദംബരം ജിജിൻ അതിയന്നൂർ. സംവിധാന സഹായം VN ദീപ, ബിജു കല്ലുവാതിക്കൽ, N സുനിത. ഈ തുടർ നാടകത്തിന്റെ 11-ാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.
4: പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ അക്വാനീറ്റ വാട്ടർ പ്യൂരിഫയറുകൾക്ക് കിടിലൻ ഓഫറുകൾ.
5: കിണർ വെള്ളമോ പൈപ്പ് വെള്ളമോ ബോർ വെള്ളമോ ഏത് ജലസ്രോതസ്സിനും അനുയോജ്യമായ വാട്ടർ പ്യൂരിഫയറുകൾ കേരളത്തിന്റെ സ്വന്തം ബ്രാൻഡ്.

0: ഗായ അക്വാ നിറ്റയിൽ നിന്ന് 24 മണിക്കൂറിനുള്ളിൽ ഇൻസ്റ്റലേഷൻ, വിശ്വസനീയമായ സർവീസ്.
1: കൂടാതെ പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ എല്ലാ വാട്ടർ പ്യൂരിഫയർ പർച്ചേസിനുമൊപ്പം ഒരു ഗ്ലാസ് കെറ്റിൽ തികച്ചും സൗജന്യം.
0: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഈ ഓണാവധി കാലം നിങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേയുടെ പൊതുമേഖലാ സ്ഥാപനമായ IRCTC ഒരുക്കുന്നു ഭാരത് ഗൗരവ് ടൂറിസ്റ്റ് ട്രെയിൻ.
3: ഓഗസ്റ്റ് 22 ആരംഭിച്ച് 12 ദിവസം നീളുന്ന യാത്രയിൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അഹമ്മദാബാദ്, സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്നിവ സന്ദർശിക്കാം.
2: ഭക്ഷണം, താമസം, യാത്ര സൗകര്യം എന്നിവ ഉൾപ്പെടെ 21,190 രൂപ മുതൽ.
3: ബുക്കിംഗിന് വിളിക്കൂ 8287932082.
2: സന്ദർശിക്കൂ www.irctctourism.com.

ഗാനഭാരത്തിൽ ഇനി അഹിംസ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം കേൾക്കാം. രചന ബിജു തിരുമല, സംഗീതം എ ടി ഉമ്മർ.

ഒരറിയിപ്പ് ശ്രദ്ധിച്ചോളൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:02 മുതൽ 12 മണി വരെ തർക്കപരിഹാരത്തിന് മധ്യസ്ഥതയുടെ പ്രസക്തി എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് വി ഭുവനേന്ദ്രൻ നായർ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495964321, 9496565321. മറ്റൊരു നമ്പർ കൂടെയുണ്ട്, 9496596321. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ തർക്കപരിഹാരത്തിന് മധ്യസ്ഥതയുടെ പ്രസക്തി എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി. ഗാനഭാരം തുടരുന്നു. ഇന്ന് നമുക്ക് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി പാടിയ ഗാനം കേൾക്കാം. രചന ബിച്ചു തിരുമല, സംഗീതം ജെറി അമൽദേവ്.

ഗാനഭാരത്തിൽ ഇനി ന്യൂസ് പേപ്പർ ബോയ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിൽസൺ.

ഒരറിയിപ്പ് ശ്രദ്ധിച്ചോളൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ 15/7/2026 ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ ചെവി, മൂക്ക്, തൊണ്ട എന്നിവയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ പ്രദീഷ് MC മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ശ്രദ്ധിച്ചോളൂ. 9495964321, 9496531, മറ്റൊരു നമ്പർ കൂടെയുണ്ട്, 9496596321. ചെവി, മൂക്ക്, തൊണ്ട എന്നിവയുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ. ഗാനോപഹാരത്തിൽ ഇനി നമുക്ക് കേൾക്കാം ഔട്ട് ഓഫ് സിലബസ് എന്ന ചിത്രത്തിന് വേണ്ടി ജി വേണുഗോപാൽ പാടിയ ഗാനം. രചന റഫീഖ് അഹമ്മദ്, സംഗീതം ബെന്നറ്റ് ആൻഡ് വീട്രാക്ക്.

ഇനി നമുക്ക് ചിത്ര പാടിയ ഒരു ഗാനം കേൾക്കാം. ചിത്രം മണിമത്തൂരിലെ 1000 ശിവരാത്രികൾ. ഈ ഗാനത്തിന്റെ രചന ONV കുറുപ്പ്, സംഗീതം MB ശ്രീനിവാസൻ.

ഗാനഭാരത്തിൽ ഒരു ഗാനം കൂടി കേൾക്കാം. വാചാലം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും ചിത്രയും പാടിയത്, കൈതപ്രത്തിന്റെ രചനയും ജോൺസന്റെ സംഗീതവും.

0: ആകാശവാണി ഇപ്പോൾ സായന്തരം. കവിയും ഗാനരചയിതാവുമായ ശ്രീ പെരുമ്പുഴ ഗോപാലകൃഷ്ണപിള്ളയാണ് ഇന്നത്തെ അതിഥി. അദ്ദേഹത്തോടൊപ്പം ജി സന്തോഷ് കുമാർ.
1: സായന്തനം പരിപാടിയിൽ ഇന്ന് നമ്മുടെ അതിഥിയായിട്ടുള്ളത് കവിയും എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ ശ്രീ പെരുമ്പുഴ ഗോപാലകൃഷ്ണപിള്ളയാണ്. കൊല്ലം ജില്ലയിലെ പെരുമ്പുഴ എന്ന സ്ഥലത്ത് ജനിച്ച അദ്ദേഹം സാഹിത്യത്തിൻ്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചു വരികയാണ്. അദ്ദേഹത്തെ ഇന്ന് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതിൽ സന്തോഷമുണ്ട്. സാറ്, കുട്ടിക്കാലത്തെ ജീവിതവും ജനിച്ച സ്ഥലവും ആ കാര്യങ്ങളൊക്കെ ഒന്ന് വിശദീകരിക്കാമോ?
2: ഞാൻ ജനിച്ചത് പെരുമ്പുഴയിലാണ്. പെരുമ്പുഴ എന്നത് വളരെ പ്രസിദ്ധമായ ചരിത്രത്തിലിടം നേടിയ കുണ്ട്ര എന്ന പ്രദേശത്ത് തൊട്ടാണ്. കുണ്ട്ര പ്രസിദ്ധമായത് വേലുത്തമ്പി തളവയുടെ കുണ്ട്ര വിളംബരം കൊണ്ടും അതുപോലെ തന്നെ വ്യവസായം അലിൻ്റെ കെമിക്കൽസ്, കേരള സെറാമിക്സ് തുടങ്ങിയ ഫാക്ടറികളുടെ സാന്നിധ്യം കൊണ്ടുമൊക്കെ ഇന്ത്യക്ക് വെളിയിൽ അറിയപ്പെട്ട ഒരു സ്ഥലമാണ് കുണ്ട്ര. ആ കുണ്ട്ര ഭൂപ്രകൃതി കൊണ്ടും വളരെ മനോഹരമാണ്. അതിൻ്റെ തൊട്ടടുത്ത ഗ്രാമമാണ് പെരുമ്പുഴ. എസ് കുട്ടമ്പള എന്നാണ് എൻ്റെ അച്ഛൻ്റെ പേര്. അമ്മയുടെ പേര് തങ്കമ്മ. അച്ഛൻ KSRTCയിലെ ഒരു ജീവനക്കാരനായിരുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ വിദ്യാഭ്യാസം എൻ്റെ ഗ്രാമത്തിലാണ് ആരംഭിക്കുന്നത്. അത് തെന്നൂർ സ്കൂളെന്ന് പതുക്കെ നാട്ടുകാർ വിളിക്കുന്ന, എന്നാൽ SRVLPS എന്ന പേര് കറക്റ്റായിട്ടുള്ള ഒരു സ്കൂളാണത്. എൻ്റെ വീട്ടിൽ നിന്നൊരു കൂടി വന്ന ഒരു അര കിലോമീറ്റർ ദൂരമേ കാണും. ആ സ്കൂളിൽ എന്നെ ഏറ്റവും ആകർഷിച്ചത് രാജമ്മ എന്ന് പറഞ്ഞൊരു ടീച്ചറാണ്. രാജമ്മ ടീച്ചർ മ്യൂസിക് ടീച്ചറാണ്. മ്യൂസിക് ടീച്ചർ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കെല്ലാം ടീച്ചറോട് ഇഷ്ടമുണ്ട്. അമ്മയെപ്പോലെ അമ്മ താരാട്ട് പാടി ഉറക്കുന്നത് പോലെയോ അല്ലെങ്കിൽ മറ്റു പാട്ടുപാടി രസിപ്പിക്കുന്ന പോലെയോ അങ്ങനെയായിരുന്നു ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് അന്ന് തൊട്ടേ ആഗ്രഹമായിരുന്നു ടീച്ചർ പാടുന്ന പോലെ പാടണം. പക്ഷെ എനിക്ക് പാടാൻ ഇന്നുവരെയും കഴിഞ്ഞിട്ടില്ല. എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ടീച്ചർ പാടുന്ന പോലെ ഞാൻ പാടും. എൻ്റെ ആദ്യത്തെ ഒരു അനുഭവം ടീച്ചർ കുമാരനാശൻ്റെ കവിതകൾ ചൊല്ലിക്കേൽപ്പിക്കുന്നതാണ്. അപ്പോൾ ഒന്നിലും രണ്ടിലും മൂന്നിലും പഠിക്കുന്ന കുട്ടികളുടെ ഉള്ളിലേക്ക് കുമാരനാശൻ്റെ കവിത സന്നിവേശിപ്പിക്കുകയും അത് വീണ്ടും വായിക്കണമെന്നൊരു താല്പര്യം ഉണ്ടാക്കുകയും ചെയ്ത അധ്യാപികയാണ്. പിന്നീട് ഞാൻ എത്തുന്നത് UP സ്കൂൾ. അത് STV UP സ്കൂൾ എന്നുള്ള പെരുമ്പുഴയിലുള്ള ഒരു സ്കൂളാണ്. പെരുമ്പുഴ ജംഗ്ഷനിലുള്ള സ്കൂളാണ്. അതിൻ്റെ ഇന്നത്തെ പേര് MG UPS എന്നാണ്. പഴയ മാനേജ്മെൻറ്റൊക്കെ മാറി. ആ സ്കൂളിൽ ഞാൻ പഠിക്കുമ്പോഴേ, ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ, ബാലകൃഷ്ണപിള്ള സാർ എന്നുള്ള സാർ എന്നോട് വിളിച്ചു, ഇവിടെ വാർഷികത്തിന് ഒരു പരിപാടി അവതരിപ്പിക്കണം. ആ പരിപാടിയിൽ താനും അഭിനയിക്കണം, തൻ്റെ കൂട്ടുകാരും അഭിനയിക്കണം. അതിന് പറ്റിയൊരു എന്തെങ്കിലും ഒന്ന് കുത്തിക്കുറിച്ചുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വേണം കുത്തിക്കുറിച്ചുണ്ടായിരുന്നു. ഞാൻ കുത്തിക്കുറിച്ചു. യഥാർത്ഥത്തിൽ അതിന് മുമ്പ് കണ്ട ഒരു സിനിമയാണ് എൻ്റെ മനസ്സിൽ കിടന്നിരുന്നത്. ആ സിനിമയിൽ നിന്നും ഉൾക്കൊണ്ടതാണ് ഇത്. ഞാൻ എഴുതി, ഒരു റോഡ് അരികിലെ കലങ്ങന്മേൽ മൂന്ന് ചെറുപ്പക്കാർ കുത്തിയിരിക്കുന്നു. അവരുടെ മുന്നിലൂടെ അന്ധനായ ഒരു ഗായകനുമായി ഒരു പെൺകുട്ടി നടന്നു വരും. ആ പെൺകുട്ടി പാടുന്നുണ്ട്, ആ അന്ധനും പാടുന്നുണ്ട്. ഇവർ തൊട്ടടുത്ത് വരുമ്പോൾ ഞങ്ങളൊരു പാട്ടുകൂടി പാടിക്കുന്നു. അവർക്ക് ഞങ്ങൾ ചെറിയ സംഭാവന കൊടുക്കുന്നു. അവർ തിരിഞ്ഞു പോകുന്നു. ഇതാണ് സ്ക്രിപ്റ്റ്. സാറ് വായിച്ചു നോക്കി, ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യം, ഇതിനകത്തൊരു തിരുത്ത് ഉണ്ട്. ഞാൻ ചെന്തു സാർ, ഞാൻ കൊച്ചുകുട്ടിയാണ്, ആരുടെ പിടിക്കല്ലേ. ബാലകൃഷ്ണ സാർ എന്നോട് പറഞ്ഞു, കലങ്ങിൽ കുത്തിയിരിക്കുന്നു എന്നെഴുതണ്ട, കലങ്ങിൽ ഇരിക്കുന്നു എന്ന് എഴുതിയാൽ മതി. അതാണ് എൻ്റെ സാഹിത്യ മണ്ഡലത്തിൽ ആദ്യത്തെ തിരുത്ത്. മറ്റൊന്ന്, ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴുള്ള അനുഭവമാണ്. ഹൈസ്കൂളിൽ കുണ്ട്ര MGDHS എന്ന് പറഞ്ഞ പ്രസിദ്ധമായ സ്കൂൾ, ഒരുപാട് തെങ്ങമ്മ ബാലകൃഷ്ണ പോലെ ഉള്ള ഒരുപാട് പേർ പഠിച്ച വലിയ സ്കൂളാണ്. അന്ന് അതിൻ്റെ ഹെഡ് മാസ്റ്റർ റവറൻഡ് ഫാദർ MM ജേക്കബ് BA BT ആയിരുന്നു. അന്ന് ഹെഡ് മാസ്റ്റർ പേര് ഇംഗ്ലീഷിൽ പറയുമ്പോൾ നമ്മുടെ അന്ന് പറയുമ്പോൾ നമ്മുടെ ഈസിനൊക്കെ ഇത്ര നീളമുണ്ട്. എല്ലാ കുട്ടികളും കൂടി ഹെഡ് മാസ്റ്റർ ഈസ് റവറൻഡ് ഫാദർ MM ജേക്കബ് BA BT. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത, ഒരു ക്രിസ്തീയ പുരോഹിതനാണ്. അപ്പോൾ ആ ക്രിസ്തീയ പുരോഹിതൻ്റെ ഒരു താടിയുണ്ട്, വെളുത്ത് നരച്ചാണ്, പഞ്ഞുപോലെ നരച്ച താടിയാണ്. നന്നായിട്ട് മുറുക്ക് മുറുക്ക് ചോദിച്ച ചുണ്ട്.

0: പക്ഷേ ആ സ്കൂളിൻ്റെ വരാന്തയിൽ കൂടി ഇദ്ദേഹം നടന്നു പോയാൽ അധ്യാപകർ ഉൾപ്പെടെ എല്ലാവരും നിശബ്ദരാകും. അപ്പം ഞാൻ എൻ്റെ ക്ലാസ്സിൽ 9-ൽ പഠിക്കുമ്പോൾ എൻ്റെ സയൻസ് ടീച്ചർ എന്നെ പഠിപ്പിക്കുന്ന ഒരു ഭാഗം കെമിസ്ട്രിയാണ്. ഒരാറ്റത്തിൻ്റെ ന്യൂക്ലിയസിനുള്ളിലെ പ്രോട്ടോണുകളുടെ ആകെ എണ്ണത്തെ ആ ആറ്റത്തിൻ്റെ അറ്റോമിക സംഖ്യ അഥവാ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നു. സാർ ഇതൊരു 3-4 പ്രാവശ്യം പറഞ്ഞതിന് ശേഷം യു സ്റ്റാൻഡ് അപ്പ് എന്ന് പറഞ്ഞ് ഓരോരുത്തരെ എഴുന്നേപ്പിച്ച് നിർത്തുക. 28 പേരുള്ള ആ ക്ലാസ്സിൽ ഓരോ കുട്ടികളെ കൊണ്ടും പറയിക്കുക. ഒരു 6-7 പേര് കഴിഞ്ഞപ്പോൾ എൻ്റെ ഊഴം കഴിഞ്ഞു, പിന്നെ ഞാൻ വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ അന്നത്തെ കുട്ടികളുടെ കുസൃതിത്തരം എന്നുള്ള രീതിയിൽ നോട്ട് ബുക്കിൽ ഈ സാറ് പഠിപ്പിച്ചത് അന്ന് വളരെ പ്രചരപ്രചാരമായ സമയമാൻഡലത്തിൽ നിന്ന ക്രിസ്ത്യൻ പാട്ടിൻ്റെ രീതിയിൽ ഞാനൊരു പാരഡി പാരഡിയാണെന്നറിയത്തില്ല, കുസൃതിയാണ്, സാറിനെ കളിയാക്കാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷേ സാർ കൈയോടുകൂടി പിടിക്കുന്നു, പിടിച്ചിട്ട് സാറിൻ്റെ മുഖമൊക്കെ ചുവന്നതെടുത്ത്, നല്ല സാറാണ്, നന്നായിട്ട് പഠിപ്പിക്കുന്ന സാറാണ്, കാരണം ക്ലാസ്സിലിരുന്ന് സാറ് ചോദ്യം ചോദിച്ചപ്പോൾ അത് ശ്രദ്ധിക്കാതെ കുത്തിക്കുറിച്ചു, അതാണ് പ്രശ്നം. അപ്പോൾ സാറിന് എന്നെ വേണമെങ്കിൽ തല്ലാം, സാർ തല്ലാറില്ല. സാർ എന്നെയും കൊണ്ട് നേരെ എച്ചമ്മൻ്റെ അടുത്ത് പോവുകയാണ്, റവറൻ ഫാദർ MM ജേക്കബ് BA BT എടുത്തു. കാരണം എന്താണ്, അവിടെ പോയാൽ കിട്ടുന്ന ശിക്ഷ വളരെ വലുതാണെന്നാണ് വെപ്പ്. ക്ലാസ്സിലെ കുട്ടികളെല്ലാം നിശബ്ദരായിട്ടിരിക്കുകയാണ്. ഞാനങ്ങനെ എച്ചമ്മൻ്റെ അടുത്ത് ചെന്നു. എച്ചമ്മൻ്റെ അടുത്ത് ഇദ്ദേഹം ഈ നോട്ട് ബുക്ക് കാണിച്ചു. നോട്ട് ബുക്ക് കാണിച്ച ഉടനെ എച്ചമ്മ ഒന്ന് സൂക്ഷിച്ച് നോക്കിയിട്ട് ആരാ എഴുതിയത്, നീ തന്നെയാണെന്ന് ചോദിച്ചു. അതിങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്, അത് എന്തും ചോദിക്കും, വിറച്ച് വിറച്ചാണ് പറയുന്നത്, എഴുതിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് നിനക്ക് ചൊല്ലാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ ചൊല്ലിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മേശപ്പുറത്തു നിന്നൊരു ഹീറോ പേന, അന്ന് വരെ ഞാൻ കൈകൊണ്ട് തൊട്ടിട്ടില്ലാത്ത, എച്ചമ്മൻ്റെ പോക്കറ്റിൽ മാത്രം കണ്ടിട്ടുള്ള ഒരു ഹീറോ പേന എനിക്ക് തരുന്നു. ആ പേനയും പോക്കറ്റിൽ കുത്തിക്കൊണ്ട് ഞാൻ ക്ലാസ്സിലേക്ക് പോകുന്നു. ഞാൻ അന്ന് എഴുതിയ വരികൾ
1: ഓർമ്മയുണ്ടോ?
0: ഓർമ്മയുണ്ട്. സമയം ആ പാട്ടിൻ്റെ രീതിയാണ്, ആറ്റത്തിൽ ഞാൻ പ്രോട്ടോണിൻ്റെ എണ്ണം മാത്രമെടുക്കുമ്പോൾ അറ്റോമിക് സംഖ്യ ആ സംഖ്യ എന്ന സത്യം ഞാൻ അപ്പോൾ ഓർക്കുന്നു. ക്രിസ്തീയ പുരോഹിതനായ എൻ്റെ എച്ചമ്മ എനിക്കൊരു പേന തന്നു. ഇതിൻ്റെ കഥയുടെ ട്വിസ്റ്റ് സെക്കൻഡ് ആണ്, എൻ്റെ കാലിലും കയ്യിലും ഒക്കെ അടിയുടെ പാടുകൾ പ്രദർശിപ്പിക്കുന്ന കൂട്ടുകാർ. ആ കൂട്ടുകാർ വന്നപ്പോൾ മുമ്പ് ഞാൻ ചിരിച്ചുകൊണ്ട് വരുമ്പോൾ അടി കൊണ്ടാലും ചിരിക്കുന്ന കൂട്ടുകാരനോ, അവർ അത്ഭുതപ്പെടും. ഞാൻ ഈ പേന കാണിച്ച് ഹീറോട്ടോ, എല്ലാവർക്കും പേന വേണം, ഞാൻ കൊടുത്തില്ല, ആ പ്രായം അതാണ്. ഞാൻ വീട്ടിൽ കൊണ്ടുചെന്നു, അമ്മയെ കാണിച്ചു, അമ്മയ്ക്ക് സന്തോഷമായി. അച്ഛൻ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ, ഞാൻ പറഞ്ഞില്ല KSRTC ഉദ്യോഗസ്ഥനായിരുന്നു, അദ്ദേഹം ജോലി കഴിഞ്ഞ് കണ്ട ഉടനെ കുറച്ച് മിണ്ടായിരുന്നുണ്ട്, ഇത് എവിടെ നിന്ന് മോഷ്ടിച്ചടാന്നോ ചോദിച്ചു. എനിക്ക് വല്ലാത്ത വിഷമമായി, കാരണം ജീവിതത്തിൽ അന്നേ വരെ കൊച്ചു കൊച്ചു കുശൃത്തുക്കളങ്ങളൊക്കെ നമ്മൾ കശുവണ്ടിയൊക്കെ പുറക്കി കൊണ്ട് മോഷ്ടിച്ച് വിൽക്കാറുണ്ട്, അതൊക്കെ വേറെ കാര്യം. പക്ഷേ ആദ്യമായിട്ടാണ് എൻ്റെ അച്ഛൻ നീ മോഷ്ടിച്ചോ എന്ന് ചോദിക്കുന്നത്, എനിക്ക് സങ്കടമായി. പിറ്റേന്ന് രാവിലെ അച്ഛൻ ജോലിക്ക് പോയില്ല, ഞാനുമായിട്ട് നേരെ സ്കൂളിൽ വരികയാണ്. എച്ചമ്മൻ്റെ റൂമിൻ്റെ വാതിൽക്ക് നിൽക്കുകയാണ്. എച്ചമ്മ രണ്ടു മൂന്ന് പ്രാവശ്യം നോക്കി. അപ്പോൾ അച്ഛനെ കണ്ടോണ്ടേ, എന്താ വന്നതെന്ന് ചോദിച്ചു. അച്ഛൻ വളരെ വിക്കി വിക്കി, ഫാദറിന് അത്ര ബഹുമാനമല്ല അവർക്കും. അദ്ദേഹത്തോട് യവൻ ഇന്നലെ ഒരു പേന മോഷ്ടിച്ചുകൊണ്ട് വന്നൊരു കൂടിയ പേനയാണ്, അത് കൊണ്ടുതരാൻ വന്നതാണ്. ഫാദർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇടോ അവൻ കവിയാണ്, അവൻ കവിത എഴുതിയ ഞാൻ കൊടുത്ത സമ്മാനമാണ്. എൻ്റെ അച്ഛൻ്റെ കണ്ണുകൾ നിറയും. എൻ്റെ അച്ഛൻ അന്ന് നമ്മുടെ മുടി ഇത്രയൊന്നും വളർന്നിട്ടുള്ള മുടികളല്ലല്ലോ, പറ്റ പൊട്ടുന്ന മുടികളാണ് അന്നത്തെ സ്കൂൾ കുട്ടികളുടെ. എൻ്റെ ഉച്ചിയിൽ കണ്ണീര് കൊണ്ടൊരു ഉമ്മയും തീർന്നു. അതാണ് എനിക്ക് കിട്ടിയ, ഇന്ന് വരെ കിട്ടിയ ഏറ്റവും വലിയ പുരസ്കാരം. അതിനുശേഷം ഞാൻ ക്ലാസ്സിലെത്തുന്നത് സ്വയം കവിയായിട്ടാണ്. എൻ്റെ എച്ചം വിളിച്ചിട്ട് ഞാൻ കവിയാണെന്ന്, പക്ഷേ ഇത് കവിതയല്ലെന്ന് ഇപ്പം ഞാൻ തിരിച്ചറിയുന്നു. പക്ഷേ അന്ന് തൊട്ട് ഞാൻ കവിയാണ്. മാത്രമല്ല, ആ വർഷം സ്കൂൾ ആനിവേഴ്സറിക്ക് തുണച്ചിപ്പാറുന്നൊരു നാടകം മുതിർന്ന കുട്ടികൾ അവതരിപ്പിക്കുന്നുണ്ട്. എച്ചം പ്രത്യേക താല്പര്യമെടുത്ത് പറഞ്ഞു, ഈ കുട്ടിയെ കൊണ്ട് പാട്ടെഴുതിക്കണം. അങ്ങനെ ഞാൻ അതിന് പാട്ടെഴുതി. ആ പാട്ട് അഭിനയത്തിലും നാടകത്തിലും വന്ന ഒരുപാട് മാറ്റങ്ങൾ, അധ്യാപകർ നൽകിയ മാറ്റത്തോടുകൂടിയാണ് വന്നത്. പക്ഷേ പേര് അനൗൺസ് ചെയ്ത് എൻ്റെ പേരാണ് ഗാനരചന ഗോപാലകൃഷ്ണപിള്ള, ക്ലാസിൻ്റെ പേരൂടെ പറഞ്ഞു. അന്ന് തൊട്ട് ഞാൻ ഗാനരചയിതാവ് പോയി. ഈ എച്ചമ്മന് വേണമെങ്കിൽ എന്നെ എൻ്റെ അധ്യാപകൻ പിടിച്ച് ശിക്ഷിക്കാൻ ഒരുങ്ങിയതുപോലെ ശിക്ഷിക്കാമായിരുന്നു. പകരം ആ കുറുവടി കൊണ്ടോ അല്ലെങ്കിൽ വലിയ വടി കൊണ്ടോ അല്ലെങ്കിൽ ചൂരൽ വടി കൊണ്ടോ അടിക്കുന്നതിനോ അല്ലെങ്കിൽ വാക്ക് കൊണ്ടോ എന്നെ മർദ്ദിക്കുന്നതിന് പകരം സ്വന്തം കുപ്പായത്തോട് ചേർത്ത് നിർത്തി, ആ നരച്ച താടിക്കീഴിൽ എന്നെ ചേർത്ത് നിർത്തി, എൻ്റെ പോക്കറ്റിൽ തിരികെ വെച്ച ഒരു പേന, അതാണ് എൻ്റെ ജീവിതത്തെ മുതുവത്തും മാറ്റിയത്. ജീവിതത്തെ എന്ന് പറഞ്ഞാൽ കവിതയിൽ മാത്രമല്ല, എൻ്റെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിച്ചത് ആ ഒരു പേനയും ആ ഹെഡ് മാസ്റ്ററുടെ ഒരു പേനയുണ്ട്. നമ്മുടെ സ്കൂളുകളിലൊക്കെ ഉള്ള അധ്യാപകർ ഒരു ഗുണപാഠമാക്കേണ്ടതാണ്. എത്രയോ കുസൃതിത്തരം കാണിക്കും, ഞാൻ കാണിച്ച കുസൃതിത്തരമല്ലേ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ. പക്ഷേ ഈ ഫാദർ പേന തരുമ്പോൾ എന്നൊരു കാര്യം പറഞ്ഞു, ക്ലാസ്സിലിരുന്ന് ഇനി ഇന്ദ്രൊന്നും കുത്തിക്കുറിക്കരുത്, വീട്ടിലിരുന്ന് കുത്തിക്കുറിച്ചാൽ മതി, അതാണ് നല്ല അധ്യാപകൻ. എന്നെ ഉപദേശിക്കുകയും ഒപ്പം തന്നെ എന്നെ അനുമോദിക്കുകയും ചെയ്ത ഒരു അധ്യാപകനാണ് എന്നെ കണ്ടെത്തിയതെന്ന് എനിക്ക് പറയാൻ പറ്റും.
1: ഇപ്പം നമ്മൾ പെരുമ്പുഴയുടെ കാര്യം പറഞ്ഞല്ലോ. അപ്പം പെരുമ്പുഴയിൽ അന്നത്തെ സാറിൻ്റെ കുട്ടിക്കാലത്തെയൊക്കെ അന്നത്തെ അവിടുത്തെ ഒരു ജീവിതവും കാര്യങ്ങളും ഒക്കെ ഗ്രാമമായിരുന്നല്ലോ.
0: അന്ന് കശുവണ്ടി ഫാക്ടറികൾ സമൃദ്ധമാണ് പെരുമ്പുഴ. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു കേരള സെറാമിക്സ് എന്ന് പറയുന്ന വലിയൊരു ഫാക്ടറി ഉണ്ടെന്ന്. ഈ രണ്ടിടത്തും സൈറണുണ്ട്. സൈറൺ എന്ന് പറഞ്ഞാൽ കൃത്യമായ സമയത്ത് മുഴങ്ങുന്ന സൈറണാണ്. അന്ന് എല്ലാ വീട്ടുകളിലും വാച്ചുകളില്ല, എല്ലാ വീട്ടിലും ക്ലോക്കുകളില്ല, പലരും നിഴലിൽ നോക്കി സമയം അറിയുന്നൊരു കാലഘട്ടമുണ്ട്. അപ്പോൾ ഈ സൈറണാണ് സ്കൂളിൽ പോകാൻ നമ്മളെ കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കുന്നതും തൊഴിലിന് പോകാൻ ആളുകളെ ഓർമ്മിപ്പിക്കുന്നതും ഒക്കെ ആ സൈറണാണ്. ഈ സൈറൺ നമ്മുടെ നാടിൻ്റെ ഒരു അഭിമാനം. ആ സൈറൺ ഇന്നില്ല. കമ്പനികൾ ഇല്ലാതായി, ഒപ്പം സൈറണുകൾ ഇല്ലാതായി. സൈറണുകൾ ഇല്ലാതായപ്പോൾ ഒരുമിച്ച് ആളുകൾ ഒരേ സ്ഥലത്തേക്ക് പുറപ്പെടുന്ന, അല്ലെങ്കിൽ ഒരുമിച്ച് ആൾ തൊഴിലിടത്തേക്ക് പുറപ്പെടുന്ന, സ്കൂളിലേക്ക് പുറപ്പെടുന്ന സമയം മാറുകയും ഇന്ന് നമ്മുടെ മൊബൈൽ ഫോണിലോ വാച്ചിലോ ഉള്ള സമയം നോക്കി അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് പോകുന്ന രീതിയുമായി. അതൊരു നാടിൻ്റെ തന്നെ തനിമ നഷ്ടപ്പെടുത്തുന്ന ഒന്നാണ്. മറ്റ് ഒന്ന്, കുണ്ട്രയിൽ ഉള്ളത് അഷ്ടമുടിക്കായലിൻ്റെ ഭാഗമായ നമ്മുടെ കാഞ്ഞിരോട് കായൽ. ഈ കാഞ്ഞിരോട് കായലിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. കരിമീൻ കൊണ്ട് സമൃദ്ധമാണ്, കൂടാവാലി കൊണ്ട് സമൃദ്ധമാണ്, കൂരിത്തേട് കൊണ്ട് സമൃദ്ധമാണ്. ആ മീനുകളൊക്കെ ഇപ്പോൾ പലതും അപ്രത്യക്ഷമായിട്ടുണ്ട്. ഇപ്പം മലിനമല്ലാത്ത കണ്ണാടി പോലും തെളിഞ്ഞു കിടന്ന ഈ കായലോരത്ത് അച്ഛൻ്റെ കൈ പിടിച്ച് ഞാൻ എത്തുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ഈ കായലിങ്ങനെ വന്നിട്ട് കരയോട് ചേരുന്ന ഭാഗത്ത് ഇങ്ങനെ നിരപ്പായി നമുക്ക് ഇറങ്ങാം, കണ്ണാടി പോലും കിടക്കും, മണൽ കിടക്കും, കൊച്ചു പരൽ മീനുകളും മറ്റുമൊക്കെ വന്നവിടെ പോകും. അന്ന് അല്പം കാവ്യാത്ഭവമായിട്ട് പറഞ്ഞാൽ ഈ കായൽ വന്ന് കരയെ തഴുകുന്നത് പോലെ നമുക്ക് തോന്നും. അത് പിൽക്കാലത്ത് എന്നെ അവിടുത്തെ അവസ്ഥകൾ വേദനിപ്പിച്ചു. കാരണം ഞാൻ പിൽക്കാലത്ത് ചെല്ലുമ്പോൾ കായലിനെയും കരയും കൂറ്റൻ മതിൽ കെട്ടി വേർതിരിച്ചിരിക്കുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ എഴുതിയൊരു കവിതയാണ് എട്ടുമുടിക്കായൽ. എട്ടുമുടിക്കായൽ എന്ന് പറയുന്ന അഷ്ടമുടിക്കായലാണ്. അഷ്ടമുടിക്കായൽ ചെന്ന് നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി, നമ്മുടെ കൊല്ലക്കാരനായ തിരുനെല്ലൂർ സാറിനോട് സങ്കടം പറയുന്നതായിട്ടുണ്ട് കവിത. ഏതാനും വരികൾ ഞാൻ പറയാം. അത് വരിയിൽ, ഈ കായലിൻ്റെ സങ്കടമാണ്, ഈ മതിൽ കെട്ടി നിങ്ങൾ എന്തുകൊണ്ട് എന്നെയും കരയും വേർപിരിച്ചു. ഇന്ന് സ്ത്രീ പുരുഷ ബന്ധങ്ങൾക്കിടയിലും തൊഴിൽപരമായും മറ്റു കാര്യങ്ങളും കൊണ്ടുള്ള ആ മതിൽക്കെട്ടുകളുണ്ട്, അതുപോലെ പ്രകൃതിയിൽ സംഭവിച്ചിരിക്കുന്നുള്ള ചിന്തയാണ്. വരികൾ ഇങ്ങനെയാണ്:

0: കൂട്ടിനെത്തും തൊഴിൽ പാട്ടിൻ തൊണ്ടടിത്താളം, റാട്ടു പെണ്ണിൻ ചുണ്ടിലൂറും പ്രേമ സംഗീതം.
1: എത്ര വർഷമായി ഇത് എഴുതിയിട്ട്?
0: ഇത് എഴുതിയിട്ടപ്പോ 7 വർഷമായി.
1: തിരുനെല്ലൂർ സാർ അന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു?
0: ഇല്ല, സാർ മരിച്ചത് കൊണ്ടാണ് സാറിനോട് ഞാൻ ഈ അഷ്ടമുടിക്കായൽ. ഈ അഷ്ടമുടിക്കായലിനെ സാറ് എന്തെങ്കിലും ഗ്രാമീണ ഭംഗിയെ കൈവയ്ക്കാൻ നോക്കിയാൽ പ്രക്ഷുബ്ധമാകുന്നവളാണ്, അനീതിക്കെതിരെ പൊരുന്നവളാണ് കായൽ എന്ന് പറഞ്ഞ ദേഹമാണ് തിരുനെല്ലൂർ സാർ. ആ തിരുനെല്ലൂർ സാറിന്റെ പറയും, എനിക്കങ്ങനെ ഇപ്പൊ പ്രക്ഷുബ്ധയാവാൻ കഴിയുന്നില്ല. തന്റെ സങ്കടത്തിന്റെ കെട്ടഴിച്ചു വെക്കുന്ന ഒരു വലിയ കവിതയുടെ ചെറിയ ഭാഗമാണിത്.
1: കുട്ടിക്കാലത്ത് സാറിന്റെ രചനകള്, പബ്ലിഷ് ചെയ്യപ്പെട്ട കവിതകൾ അല്ലെങ്കിൽ ലേഖനങ്ങൾ, അതെപ്പോഴായിരുന്നു ആദ്യത്തേത്?
0: ഞാൻ കൊല്ലം എസ്എൻകോളേജിലാണ് പ്രീ ഡിഗ്രിക്കും ഡിഗ്രിക്കും പഠിക്കുന്നത്. അപ്പൊ പ്രീ ഡിഗ്രിക്കും 1969 ഞാനൊരു കവിത ജനയത്തിൽ അഴിച്ചു. അതാണ് ആദ്യമായി അച്ചടിച്ചു വന്ന കവിത. എന്നാൽ ഞാൻ ആദ്യം ഞാൻ കവിയായെന്ന് പറഞ്ഞല്ലോ സ്കൂൾ പഠിക്കുന്ന കാലത്ത്, അപ്പോഴേ വലിയ കവിയായിരുന്ന ഭാവം. പക്ഷേ ഇപ്പോഴെല്ലാം ഞാൻ തിരിച്ചറിഞ്ഞു കവിതകളേ അല്ല. പക്ഷേ അതിൽ ഒരു തീവണ്ടിയുടെ ദുഃഖം എന്നൊരു കവിത, അത് നാട്ടിലെ നേതാജി ക്രിയേഷൻ ക്ലബ് എന്ന് പറഞ്ഞ ഒരു വായനശാല, നമ്മുടെ കുണ്ടറ പെരുമ്പുഴയിലുള്ള പുന്നമൊക്കം എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു വായനശാലയാണ്. അവിടുത്തെ ഒരു കയ്യെഴുത്ത് മാസികയുണ്ട് മുകുളം, അതിലാണ് അത് പ്രസിദ്ധീകരിച്ചത്. അത് കയ്യെഴുത്ത് മാസികയിൽ പ്രസിദ്ധീകരിച്ച് വന്നപ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വീണ്ടും കവി വളരുകയാണ്. ആ കവി പ്രീ ഡിഗ്രിക്ക് വന്നപ്പോൾ മഹാകവി എന്നുള്ള ഭാവത്തിൽ ഒരു കവിത ജനയത്തിന് അയക്കുന്നു. അപ്പോൾ അയച്ചാൽ ഉടനെ തീർച്ചയായും അത് തിരിച്ചു വരുമെന്നുള്ളതാണ് നമ്മുടെ ധാരണ. പക്ഷേ ആ കവിത അച്ചടിച്ചു വന്നു. കാലത്തോടൊരു ചോദ്യം എന്നാണ് കവിത. കാലമേ നീ ഒരു മൗന

0: കുറിക്കുന്നു. കവിത എഴുതി, രണ്ടാമത് വേറൊരു കവിത ചോദിച്ചു, അത് വന്നു. അപ്പോഴത്തേക്ക് എനിക്ക് തോന്നി കുട്ടിക്കാലത്ത് ഉണ്ടാകുന്ന അഹന്ത. മൂന്നാമതൊരു കവിത എഴുതി, അതയച്ചു. ഒരു മാസം കഴിഞ്ഞു, രണ്ട് മാസം കഴിഞ്ഞു, കവിത വരുന്നില്ല. നേരെ ജനയൂഥത്തിലേക്ക് ചെന്നു. കവിയല്ലേ, വലിയ എഡിറ്റർ എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ, കമ്പിശ്ശേരി എന്ന് എനിക്കറിയില്ല. ഞാൻ അവിടെ കയറി ചെന്നു. ഉടനെ ഇദ്ദേഹം വിളിച്ചു, എന്താ വന്നിച്ച്? ഞാൻ എൻ്റെ കവിത അയച്ചിരുന്നു, മറ്റേ കവിതകളൊക്കെ അയച്ചാൽ ഉടനെ വരുമായിരുന്നു. ഇതിപ്പോൾ രണ്ട് മാസമായി, വന്നില്ല. എന്താ പേര്?
1: അഹങ്കാരത്തോടെ തന്നെ ചോദിച്ചില്ല,
0: എന്നോടാണ് ഇങ്ങോട്ട് ചോദിച്ചത്. നമ്മൾ അങ്ങോട്ട് പറയുന്ന വലിയ കവിയെന്നുള്ളതല്ലേ. ഒരു മനുഷ്യന്റെ തലക്കനം എങ്ങനെ ഇല്ലാതാവുന്നത്? ഈ കാളിയൻ്റെ തലക്കനം എങ്ങനെയാണോ കൃഷ്ണൻ ഇല്ലാക്കുന്നത്, അതേ ഒരു അവസ്ഥയാണത്. ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ കമ്പിശ്ശേരി എന്നുള്ളത്

വലിയ മനുഷ്യൻ കമ്പിശ്ശേരിയാണെന്ന് എനിക്കറിയത്തില്ല. അദ്ദേഹം ചിരിച്ചു, രണ്ടെണ്ണം കൊടുത്തത് ഞാനാണ്, അത് കൊള്ളാമായിരുന്നു, ഇനി നല്ല കവിത വരട്ടെ നമുക്ക് കൊടുക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു സങ്കടമായി. ഞാൻ പറയും, നല്ല കവിതയല്ലേ, ഞാൻ ഇത്രയും ഗമയിൽ പറഞ്ഞിട്ടും ആ വലിയ മനുഷ്യൻ അനിയൻ ഈ കവിത കൊണ്ടുപോയി.

0: മനുഷ്യനെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. നമ്മൾ കാണാത്ത ഏതൊരാളായാലും അയാളെ തിരിച്ചറിയാതെ നമ്മൾ ഒരിക്കലും സംസാരിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്.
1: ആകാശവാണിയുമായിട്ട് സാറിന് ദീർഘകാലത്തെ ബന്ധമുണ്ടല്ലോ, ആ തുടക്കമൊക്കെ ഒന്ന് പറയാമോ?
0: ആകാശവാണിയുമായിട്ട് 1974 ഞാൻ ബന്ധപ്പെട്ടു തുടങ്ങിയത്. ഇപ്പോൾ 52 വർഷമായി. എൻ്റെ ബിരുദാനന്തര ബിരുദം നടത്തിയത് തിരുവനന്തപുരം എം ജി കോളേജിലാണ്. എം ജി കോളേജിൽ 1974 വാർഷികത്തിന് ഒരു നാടകം അവിടെ അവതരിപ്പിക്കുന്നുണ്ട്. നാടകം ഞാനല്ല അവതരിപ്പിക്കുന്നത്, എൻ്റെ ഗാനം എഴുതിയിരിക്കുന്നത് ഞാനാണ്. പക്ഷെ അന്ന് കോളേജിൽ നടക്കുന്ന പരിപാടിക്ക് വളരെ വിശിഷ്ടാദികളെ ക്ഷണിക്കും. ആകാശവാണിയിൽ നിന്ന് രണ്ട് വിശിഷ്ടാദികളുണ്ടായിരുന്നു. അന്ന് പ്രിൻസിപ്പള് പ്രൊഫസർ എൻ ചന്ദ്രശേഖരൻ നായർ സാറായിരുന്നു, അദ്ദേഹമാണ് ക്ഷണിക്കുന്നത്. അങ്ങനെ വന്ന രണ്ടാൾക്കാരാണ് ജഗതി എൻ കെ ആചാര്യ സാറും നാഗോളി ആർ എസ് കുറുപ്പ് സാറും. ഇവർ രണ്ടുപേരും ഒന്ന് ഫ്രണ്ട് നിരയിൽ ഇങ്ങനെ ഇരുന്നു. നാടകമാണ് മുൻപേ, അതിനുശേഷമാണ് പരിപാടി. നാടകം കഴിഞ്ഞുടനെ പ്രിൻസിപ്പൽ എന്നെ വിളിപ്പിച്ചു. വിളിപ്പിച്ചിട്ട് പറഞ്ഞു, ഇടേ ഈ പാട്ട് നീയല്ലേ എഴുതിയത്? ഞാൻ പറഞ്ഞു, ഞാനാണ് എഴുതിയത്. അതിൻ്റെ ഒരു കോപ്പി കൊടുക്കണം. എന്നെ കുറുപ്പ് സാറിനെയും ആചാര്യ സാറിനെയും പരിചയപ്പെടുത്തി. അപ്പോൾ ഞാൻ പറഞ്ഞു, വെറുതെ വായിക്കാനായിരിക്കും. ഞാൻ അപ്പോൾ എൻ്റെ ബുക്കിൽ തന്നെ ഉണ്ടായിരുന്നു, ആ കോപ്പി എടുത്ത് ഞാൻ കൈ കൊണ്ടുകൊടുത്തു. എന്ന് പറഞ്ഞാൽ ഞാനത് അല്പം മാറ്റം വരുത്തിയേക്കൊള്ളായിരുന്നു, ഇന്ന രീതിയിലേക്ക് ഒന്ന് മാറ്റം വരുത്തിയേക്കൊള്ളാം. അപ്പോൾ മാറ്റം വരുത്തുക എന്ന് പറഞ്ഞാൽ ഞാൻ എന്തിനാ ഇത് വായിക്കുന്നതിന് മാറ്റം വരുത്തുന്നുള്ള ചിന്ത. ഞാൻ സാറിന് മാറ്റം വരുത്തി കൊടുത്തയക്കാന്ന് പറഞ്ഞു. അന്ന് ആകാശവാണിയിൽ ഇങ്ങനെ ഒന്ന് കയറി വരണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്, ഒരുപാട് കടമ്പകളുണ്ടെന്ന്. അപ്പോൾ കോളേജിലെ തന്നെ മലയാളം വിഭാഗത്തിൻ്റെ ഹെഡായിട്ടിരുന്ന വള്ളസാറിൻ്റെ കയ്യിലാണ് ഇത് കൊടുത്തയക്കുന്നത്, പ്രിൻസിപ്പലാണ് കൊടുത്തയക്കുന്നത്. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പ്രിൻസിപ്പൽ എന്നോട്, ഇടേ ഇടേ ഇവിടെ ഉണ്ട് സാറിന്, എന്താ വെച്ചാൽ നിൻ്റെ ആ വരികൾ ആകാശവാണി പ്രക്ഷേപണം ചെയ്യാൻ പോകുന്നു. ഞാൻ ആ നിന്ന നിൽപ്പിൽ തന്നെ എനിക്കൊരു സംശയം, എൻ്റെ തല മേളിലോട്ട് പോകുന്നോ മേളിൽ മുട്ടുമോ എന്നൊക്കെ ഒരു ശരിക്കും വിയർത്തു. ആനന്ദം കൊണ്ടായിരിക്കാം. അത് കഴിഞ്ഞ് ആകാശവാണിയുടെ പാട്ട് വന്നു. അന്നാണ് തൊട്ട് ഞാൻ ആകാശവാണി ഗാനരീതി. അതിന് മുമ്പ് ഗാനങ്ങൾ ഒത്തിരി എഴുതിയിട്ടുണ്ട്, നാടകങ്ങൾക്കൊക്കെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ആകാശവാണിയിൽ ഞാൻ അവിചാരിതമായി പാട്ട് എഴുതിയ ഒരാളാണ്. ആ പാട്ട് പൊൻകതിർ ചൂടും വയലേലകൾ തൻ നെഞ്ചിലുണരുന്ന ഗീതം, ഗീതം ദേവഗീതം ഈ പ്രകൃതി തൻ ജീവഗീതം. നാടകത്തിന് വേണ്ടി എഴുതിയ പാട്ടാണ്. അതിൽ ജീവഗീതം എന്നുള്ള വാക്കാണ് ഞാൻ മാറ്റി എഴുതിയത്. അപ്പോൾ പൊൻകതിർ ചൂടും വയലേലകൾ തൻ നെഞ്ചിലുണരുന്ന ഗീതം, ഗീതം ദേവഗീതം. ഇത് രത്നാകരൻ ഭാഗവതർ എന്ന് പറഞ്ഞ് ഇവിടെ ഒരു മ്യൂസിഷ്യൻ ഉണ്ട്. അദ്ദേഹം ഇത് നിർവചിക്കാനാവാത്ത രീതിയിൽ വളരെ സന്തോഷം എനിക്ക് തരുന്ന രീതിയിൽ സംഗീതം നൽകുകയും പാടുകയും ചെയ്തു. ഇതാണ് എൻ്റെ ആദ്യത്തെ ആകാശവാണി. അതിനുശേഷം ഒട്ടേറെ പാട്ടുകൾ ഞാൻ എഴുതി. അന്നത്തെ എഴുത്തുകാരെ എല്ലാം പ്രോത്സാഹിപ്പിച്ചത് ആകാശവാണി മാത്രമാണ്. ഇന്നത്തെ കണക്കുള്ള സംവിധാനമല്ലല്ലോ. എന്നാൽ എനിക്ക് പാട്ടെഴുതി എനിക്ക് ഇന്ന് തന്നെ ട്യൂൺ ചെയ്യിച്ച് ഇന്ന് ഏതെങ്കിലും സ്റ്റുഡിയോ പോയി റെക്കോർഡ് ചെയ്തിട്ട് എനിക്ക് കാസറ്റായിട്ടോ സി ഡി ആയിട്ടോ പെൻഡ്രൈവിലോട്ടോ പുറത്ത്
1: യൂട്യൂബിലോ
0: അന്ന് ആ സൗകര്യമില്ല. അന്ന് ഒരേ ഒരു

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് കൊല്ലവർഷം 1201 മിഥുനം 29, ശകവർഷം 1948 ആഷാഢം 22, 2026 ജൂലൈ മാസം 13 തീയതി തിങ്കളാഴ്ച. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 30 മിനിറ്റും 50 സെക്കൻഡും. എഫ് എം ബാൻഡിൽ 101.4 MHz ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പ്രക്ഷേപണത്തിൽ ആദ്യം ചോദ്യോത്തരവേള. ഇന്ത്യൻ ചലച്ചിത്ര സംഗീത ലോകത്തെ എക്കാലത്തെയും മികച്ച പിന്നണി ഗായിക എസ് ജാനകി എന്ത് വിശേഷണത്തിലാണ് അറിയപ്പെടുന്നത്? ഇതായിരുന്നു ഇന്നലത്തെ ചോദ്യം. ഇതിന്റെ ഉത്തരം ദക്ഷിണേന്ത്യയുടെ വാനമ്പാടി. ഇനി ഇന്നത്തെ ചോദ്യം. ഭാഷകളെപ്പോഴും മാറ്റങ്ങൾക്ക് വിധേയമാണ്. എന്നാൽ ആയിരക്കണക്കിന് വർഷങ്ങളായി സംസ്കൃത ഭാഷയ്ക്ക് മാറ്റങ്ങൾ സംഭവിക്കാത്തതിനു കാരണം മുനിത്രയം എന്ന് വിളിക്കപ്പെടുന്ന മൂന്ന് മഹർഷിമാരുടെ വ്യാകരണ ഗ്രന്ഥങ്ങളാണ്. ആരൊക്കെയാണ് അവർ? ഈ ചോദ്യത്തിന്റെ ഉത്തരം ഇന്ന് വൈകുന്നേരം 5:40 കേൾക്കാവുന്നതാണ്. ചോദ്യമൊരിക്കൽ കൂടി. ഭാഷകളെപ്പോഴും മാറ്റങ്ങൾക്ക് വിധേയമാണ്. എന്നാൽ ആയിരക്കണക്കിന് വർഷങ്ങളായി സംസ്കൃത ഭാഷയ്ക്ക് മാറ്റങ്ങൾ സംഭവിക്കാത്തതിനു കാരണം മുനിത്രയം എന്ന് വിളിക്കപ്പെടുന്ന മൂന്ന് മഹർഷിമാരുടെ വ്യാകരണ ഗ്രന്ഥങ്ങളാണ്. ആരൊക്കെയാണ് അവർ?

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കാം തമിഴ് ചലച്ചിത്രഗാന പരിപാടി തേനിസൈ. ഇന്നത്തെ തേനിസയിൽ ആദ്യം രാജാ പാർവൈ എന്ന ചിത്രത്തിനു വേണ്ടി കണ്ണദാസൻ രചിച്ച് ഇളയരാജ ഇണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം.

തില്ലമുള്ള എന്ന ചിത്രത്തിനു വേണ്ടി എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയ ഗാനം കേൾക്കാം. ഗാനശില്പികൾ കണ്ണദാസൻ, എം എസ് വിശ്വനാഥൻ.

മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.

ഏഴാമത് മനിതൻ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഈ ഗാനത്തിൻ്റെ വരികൾ മഹാകവി ഭാരതിയാരുടേതാണ്. സംഗീതം പകർന്നത് എൽ വൈദ്യനാഥൻ.

തേനിസയിൽ ഇനി പഠിക്കാത്തവൻ എന്ന ചിത്രത്തിനു വേണ്ടി വൈരമുത്തു രചിച്ച് ഇളയരാജ ഈണം പകർന്ന് യേശുദാസ് പാടിയത്.

മലേഷ്യ വാസുദേവൻ, പി സുശീല എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഇന്ന് പോയി നാളെ വാ. ഗാനരചന മുത്തുലിംഗം, സംഗീതം ഇളയരാജ.

എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയ ഗാനം കേൾക്കാം. ചിത്രം രാഗം തേടും പല്ലവി. ഗാനരചന സംഗീതം ടി രാജേന്ദ്രൻ.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം, സമയം 5 മണി. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ലവ് സ്റ്റോറി എന്ന ചിത്രത്തിനു വേണ്ടി ലതാ മങ്കേഷ്കർ, അമിത് കുമാർ എന്നിവർ പാടിയത്. ഗാനരചന ആനന്ദ് ഭക്ഷി, സംഗീതം R.D. ബർമൻ.

സിൽസില എന്ന ചിത്രത്തിന് വേണ്ടി ജാവേദ് അക്തർ രചിച്ച് ശിവഹരി ഇണം പകർന്ന് ലതാ മങ്കേഷ്കർ, കിഷോർ കുമാർ എന്നിവർ പാടിയത്.

ലാവാരിസ് എന്ന ചിത്രത്തിനു വേണ്ടി മന്നാഡേ പാടിയത്. ഗാനരചന അഞ്ജാൻ, സംഗീതം കല്യാൺജി ആനന്ദ്ജി.

0: അമർ ഫെറ്റിൽ.
1: മഹാദേവ്, വെൽക്കം ടു ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
2: താങ്ക് യു സർ.
1: അപ്പോൾ മഹാദേവിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താന്ന് മഹാദേവ് തന്നെ ഒന്ന് പറഞ്ഞ് ഒന്ന് നമ്മുടെ ശ്രോതാക്കളെ ഒന്ന് പരിചയപ്പെടുത്താം.
2: ഞാൻ അമേരിക്കയിലെ ടെക്സസിലാണ് ജീവിക്കുന്നത്. ഞാൻ കേരളത്തിന് തന്നെയാണ്, പക്ഷെ അവിടെയാണ് ഞാൻ പഠിത്തം ചെയ്യുന്നത്. ഞാൻ അവിടെ ചെറുപ്പത്തിൽ തൊട്ട് എനിക്ക് ഹെൽത്തിനെ പറ്റി, കമാരക്കാരുടെ ഹെൽത്തിനെ പറ്റി ഒരു ഭയങ്കര ഇൻട്രസ്റ്റ് വന്നു. എന്നുവെച്ചാൽ 2-3 വർഷം മുമ്പേ അതിനെക്കാട്ടി കുറേ റീസെർച്ചും പഠിക്കാൻ ചെയ്തു. ഞാൻ അതിൻ്റെ സ്വന്തമായിട്ട് ഞാൻ എൻ്റെ പിയേഴ്സിൻ്റെ കൂടെ ഒരുപാട് അതിൻ്റെ ആക്ടിവിറ്റീസ് ചെയ്യാൻ തുടങ്ങി. സ്കൂളിൽ തന്നെ അതിൻ്റെ ക്ലാസ്സസ് എടുക്കാൻ തുടങ്ങി. ഞാൻ ക്ലബ്സിൽ ജോയിൻ ചെയ്തു. എൻ്റെ കൂട്ടുകാരുടെ കൂടെ നമ്മൾ ഇതിന് അഡ്വക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിനുള്ള ക്ലബ്സ് ഉണ്ടാക്കി സ്കൂളിൻ്റെ അകത്ത് തന്നെ. സോ അങ്ങനെ വന്നിട്ടാണ് ഞാൻ ഇവിടെ വരുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്, ഇവിടത്തെയും അവിടത്തെയും അഡലസൻസ് കൗമാരക്കാരാണെങ്കിലും ഒരുപാട് ഓവർലാപ്പ് അല്ലെങ്കിൽ ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട് അവരുടെ ഹെൽത്ത് ഇഷ്യൂസ് എന്ന് വെച്ചാൽ. ബിക്കോസ് എവിടെയാണെങ്കിലും ഈ ഏജ് റേഞ്ച് ഭയങ്കര സ്പെസിഫിക്കും ഇമ്പോർട്ടൻറ്റും ആണ് എൻ്റെ അറിവിൽ. സോ എൻ്റെ ബിലീഫ് അറ്റ്ലീസ്റ്റ് ഞാൻ കണ്ടിടത്തോളം ഒരു കൗമാരക്കാര് വന്ന് വേറൊരിടത്ത് സംസാരിക്കുമ്പോൾ അവർക്ക് കുറേം കൂടെ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്.
1: ക്ലാസ് എടുത്തു എന്ന് മഹാദേവ് പറഞ്ഞു. അപ്പോൾ ക്ലാസ് എടുക്കുകയെന്ന് വെച്ചാൽ ഒരു ഇൻട്രാക്ഷൻ, ഇടപഴകൽ വിദ്യാർത്ഥികൾ തമ്മിൽ. അപ്പോൾ മഹാദേവ് ഒരു ഗ്രൂപ്പ് ലീഡറെ പോലെ നിൽക്കുകയും ഒരു അങ്ങനെ ഒരു ടീച്ചറും വിദ്യാർത്ഥിയും തമ്മിലുള്ള ഇൻട്രാക്ഷൻ പോലത്തെ രീതിയിലായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇവിടെയും നമ്മളത് ചെയ്യാറുണ്ട്. നമ്മുടെ ശ്രോതാക്കൾക്ക് ചിലപ്പോൾ പരിചയം ഉണ്ടാവും, നിങ്ങളുടെ മക്കൾ ചിലപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന മക്കളുടെ ഇടയ്ക്കൊക്കെ നമ്മൾ പിയർ എഡ്യൂക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞുള്ള കുട്ടികളുണ്ട്. നമ്മൾ തിരഞ്ഞെടുത്ത് കൗമാര വിഷയങ്ങളെപ്പറ്റി ഒരു പരിശീലനം കൊടുത്ത് അവർ തമ്മിൽ ശ്രദ്ധിക്കുക, തമ്മിൽ കൊച്ചു കൊച്ചു സഹായങ്ങൾ പറഞ്ഞു കൊടുക്കുക, തമ്മിലുള്ള കൊച്ചു കൊച്ചു റെഫറൽ സൂചനകൾ, എവിടെ പോകാം, ആരെ സമീപിക്കാം സഹായത്തിന് മുതലായ കാര്യങ്ങൾ, ബഡ്ഡി സ്പോട്ടിംഗ്, ബഡ്ഡി ഹെൽപ്പ്, ബഡ്ഡി റെഫറൽ, ഇങ്ങനെ ചെയ്യുന്ന ഒരു എന്താണ് ആക്ടിവിറ്റി നമുക്ക് ഇവിടെയുണ്ട്. അപ്പോൾ അതുപോലത്തെ ഒന്നാണ് ഇപ്പോൾ മഹാദേവ് പറഞ്ഞത്. സോ അങ്ങനെ ഈ ക്ലാസ് എടുക്കുകയോ അല്ലെങ്കിൽ ഇൻട്രാക്ഷൻ ഇടപഴകൽ വന്നപ്പോൾ എന്തൊക്കെയാണ് മഹാദേവിൻ്റെ ശ്രദ്ധയപ്പെട്ട ഏറ്റവും, ഇപ്പോൾ കുറേ വിഷയങ്ങളുണ്ട് നാച്ചുറലി കൗമാരക്കാരെ ഇതാക്കുന്നത്, അതിൽ മഹാദേവിന് ഏറ്റവും പ്രധാനപ്പെട്ട എന്തൊക്കെയാണ് തോന്നിയത്?
2: എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവിടെ പോയി ഞാൻ സംസാരിച്ചപ്പോൾ അവർക്ക് കുറേം കൂടെ ഈസിയായി. അവർ കുറേം കൂടെ ആദ്യം വന്നപ്പോൾ അവരുടെ വിചാരം ആരോ ക്ലാസ് എടുക്കാൻ വന്നിട്ടുണ്ട് കേട്ടിട്ട് അത് എൻ്റെ പോവാൻ. പക്ഷെ അവരുടെ പ്രായമായിട്ടുള്ള ഒരാൾ വന്നപ്പോൾ അവർ ആ സമയത്ത് മുഴുവൻ ചിരിക്കുക, ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വന്ന് എൻ്റെ അടുത്ത് സംസാരിച്ചു, ചോദ്യങ്ങൾ ചോദിച്ചു, ഇതെന്തോന്നാണ് അതെന്തോന്നാണെന്നൊക്കെ ചോദിച്ചിട്ട്. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ അവരുടെ അതേ പ്രായമായിട്ട് ഒരാൾ വന്നപ്പോൾ അവർക്ക് കുറേം കൂടെ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്നാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്.
1: അത് നല്ലൊരു കാര്യമാണ്. കാരണം എനിക്ക് തോന്നുന്നു ഇവിടെയും വിദ്യാർത്ഥികൾ, എന്തിനാ വിദ്യാർത്ഥി, ഇപ്പം നിങ്ങൾ നമ്മൾ കേൾക്കുന്ന ശ്രോതാക്കളുടെ കൂട്ടത്തിൽ രക്ഷകർത്താക്കൾക്ക് ഉടനെ മനസ്സിൽ തട്ടുന്നത് നമ്മൾ നമ്മുടെ മക്കളോട് സംസാരിക്കുമ്പോൾ ഉടനെ കൗമാരക്കാരനെ അവർ പലപ്പോഴും നമ്മളെ എതിർക്കും, അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ കേൾക്കാത്തവരെങ്ങ് പോകും, അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്ക് ഇതൊന്നും അറിഞ്ഞുകൂടാ, ഇതൊക്കെ നമ്മുടെ ലോകം എന്ന് പറയുന്ന അങ്ങനെ ഒരു റിയാക്ഷൻ ആയിരിക്കും അവരുടെ നിന്ന് വരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ മഹാദേവ് പറഞ്ഞ അനുസരിച്ച് വിദ്യാർത്ഥികൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ഒരു ആക്സെപ്റ്റൻസ് അല്ലെ, ഒരു അംഗീകാരം അങ്ങോട്ടും ഇങ്ങോട്ടുമുണ്ട്, അത് ഒരു സ്വീകാര്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അതിൽ ഈ ഇപ്പോൾ നമ്മൾ പറയും ഡ്രഗ്, പിന്നെ ആഹാരം, അങ്ങനെ പല പല വിഷയങ്ങളും പറയാറുണ്ട് വളർച്ച. അതിൽ മഹാദേവിന് ഏറ്റവും പ്രധാനമായിട്ട് തോന്നിയിട്ടുള്ള വിഷയങ്ങൾ അന്ന് നമ്മൾ സംസാരിച്ചപ്പോൾ ചില വിഷയങ്ങളൊക്കെ സൂചിപ്പിച്ചല്ലോ.
2: ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത സ്ഥലങ്ങൾ എന്ന് വെച്ചാൽ ആദ്യം സ്ലീപ്പ്, ഉറക്കം എന്ന് വെച്ചാൽ എല്ലാ രാത്രിയും എത്രയാണ് ഉറങ്ങേണ്ടത്, എങ്ങനെയാണ് ഉറങ്ങാൻ എളുപ്പത്തിന് എല്ലാ രാത്രിയും ചെയ്യാൻ പറ്റുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ന്യൂട്രിഷൻ, എല്ലാ ദിവസവും കഴിക്കുന്ന ഭക്ഷണം
1: എങ്ങനെയാണ്,
2: അതെ. അത് കഴിഞ്ഞിട്ട് ഫിസിക്കൽ ഹെൽത്ത്, എല്ലാ ദിവസവും എക്സസൈസും ഓട്ടലും ചാട്ടലും പിന്നെ സ്പോർട്സ് കളിക്കാനും, അത് എന്താണ് റെക്കമെൻഡ്, എന്തുകൊണ്ടാണ് അത് നമ്മുടെ ബോഡിയിലെ ഹെൽപ്പ് ചെയ്യുന്നത്. സോ ഈ ഫോക്കസ് ഈ എല്ലാ ടോപ്പിക്സും കൂടെ വന്നപ്പോൾ അത് എന്തുകൊണ്ടാണ് ചെയ്യുന്നത്, പിന്നെ എന്തിനാണ്, എങ്ങനെയാണ് അത് നമ്മുടെ ബോഡിനെ ഹെൽപ്പ് ചെയ്യുന്നത്. ഈ അഡലസൻ്റ് പീരീഡിൽ മാത്രമല്ല, പക്ഷെ ഈ അഡലസൻ്റ് പീരീഡിൽ നമ്മളുടെ ഹെൽത്ത് നോക്കുമ്പോൾ അത് റെസ്റ്റ് ഓഫ് ദ ലൈഫ് എഫക്റ്റ് ചെയ്യും.
1: ശരി ശരി, അപ്പോൾ വളരെ ശരിയാണ്. എനിക്ക് തോന്നുന്നു ഒട്ടേറെ വിഷയങ്ങളുണ്ടെങ്കിലും നമ്മളിവിടെ പ്രാധാന്യം കൊടുക്കുന്നതന്നെയാണ് മഹാദേവ് ഒരു വളരെ ബ്രൈറ്റ് വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് ആ 3 എണ്ണത്തിൽ ഏറ്റവും നമ്പർ 1, 2, 3 ആയിട്ട് പറഞ്ഞത്. അത് ഉറക്കത്തിൻ്റെ ഇഷ്യൂസ്, പിന്നെ പോഷണം, കാരണം വല്ലാത്ത തരം ആഹാരങ്ങൾ, ബേക്കറി, ഫാസ്റ്റ് ഫുഡ്, ഹോട്ടൽ, അങ്ങനെ പോകുന്നു വേറൊരു സെറ്റ്. 3-ാമത്തേതാണ് ഈ ശാരീരികമായിട്ടൊരു ഒരു കായികമായിട്ടുള്ള അധ്വാനമോ ആക്ടിവിറ്റി ഇല്ല, ഒരു അനക്കം, ശരീരത്തിന് അനക്കം ഇല്ല. അതിവിടെയും ശരി തന്നെയാണ്, മുഴുവൻ നേരവും ഒന്നിക്കപ്പെടുത്തും അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റിലിരിക്കുന്നു. അപ്പോൾ ഇത് നമുക്ക് ഓരോന്നോരോന്നായിട്ടൊന്ന് നോക്കിയാൽ ഒരു വളരെ ചുരുക്കിയിട്ട് ഈ 3-നും ഇപ്പോൾ പോഷണത്തിന് എന്താണ് അവിടെ

0: ഒരു എന്ത് കണ്ടെത്തി, എന്താണ് ശ്രദ്ധയിൽപ്പെട്ടത്, എന്താണ് നമ്മൾ ഏത് ദിശയിൽ നീങ്ങണം എന്നാണ് നിങ്ങൾ ഫ്രണ്ട്സ് തമ്മിൽ എത്തിയ ഒരു ഫൈനൽ ഒത്തുതീർപ്പ് അല്ലെങ്കിൽ എഗ്രിമെൻറ്റ്?
1: ഞാൻ ഏറ്റവും കൂടുതൽ നോട്ടീസ് ചെയ്ത യു എസിൽ ആദ്യം പറയാം, ഈ ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാ ദിവസവും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഒരേപോലെ ഇരിക്കും പണ്ടത്തെ കാലങ്ങളിലെ കാട്ടിലും. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഈ പുതിയ ആയിട്ട് വരുന്ന ഭക്ഷണം, എസ്പെഷ്യലി പുറത്തുനിന്ന് വരുന്ന ഭക്ഷണം, അതിനകത്ത് ഉള്ള കോണ്ടൻസ് ഭയങ്കര ഡിഫറെൻ്റ് ആണ് പണ്ടത്തിനെ കാട്ടിലും. ഈ ഷുഗേഴ്സ്, സോൾട്ട്സ്, നമ്മളുടെ ഫാറ്റ്സ് എല്ലാം ഭയങ്കര എക്സ്ട്രീം ആണ്, എസ്പെഷ്യലി ഫാസ്റ്റ് ഫുഡ് ഭക്ഷണത്തിൽ. സോ പിന്നെ യു എസിൽ എസ്പെഷ്യലി, ടെക്സസ് ഞാൻ വരുന്ന സ്റ്റേറ്റിൽ എക്സ്പെഷ്യലി, ഇത് ഭയങ്കര കൂടുതലായതുകൊണ്ട് എൻ്റെ പ്രായത്തിൽ തൊട്ട് ഒബീസിറ്റി ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ എൻ്റെ പിയേഴ്സിൽ സിഗ്നിഫിക്കൻറ്റ് പെർസെൻറ്റേജ് ഓഫ് ദം, ഏറ്റവും കൂടുതൽ ആൾക്കാൾ ഓവർ വെയിറ്റ് ആണ് എൻ്റെ പ്രായത്തിൽ തൊട്ട്.
0: ഇവിടെയും ഇപ്പം നമ്മൾ ഓവർ വെയിറ്റ് കാണുന്നുണ്ട്. അവിടുത്തെ ആ ഒരു എന്താണ് നിരീക്ഷണം ഇവിടെ ശരിയാണെന്ന് തോന്നുന്നു. ഇവിടെയും ഇപ്പോൾ പണ്ടത്തേക്കുള്ള ഓവർ വെയിറ്റ് കാണുന്നുണ്ട് തീർച്ചയായിട്ടും. പ്രത്യേകിച്ചും നമ്മുടെ അരക്കെട്ടിൻ്റെ ഭാഗത്തേക്കുള്ള ഓവർ വെയിറ്റ് ഭാവിക്ക് ദോഷമാണെന്നുള്ള ഇത് കേൾക്കുന്ന ശ്രോതാക്കളും ഒന്ന് ഓർത്തോണേ, നമ്മളിത് ശരി തന്നെയല്ലേ, ഇവിടെ ഈ ഓവർ വെയിറ്റ് ഉണ്ട്. പിന്നെ ഈ കൂടുതൽ ഉപ്പ്, എണ്ണ, മധുരം കൂടുതലുള്ള ആഹാരങ്ങളല്ലേ ഇന്ന് ചെറുപ്പക്കാരായ നിങ്ങളും ഒക്കെ കഴിക്കുന്നുള്ളത് എല്ലാവർക്കും ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒന്നുകൂടെ ഈ ഒരു കാര്യത്തിൽ എന്ത് ചെയ്യണം എന്നാ, കുറയ്ക്കണം എന്നാണോ എന്നാ പറയുന്നത്?
1: അതെ, എന്നുവെച്ചാൽ നമ്മൾ നമ്മളുടെ പ്രായമാകുമ്പോൾ ഇതുപോലെ ഒരുപാട് ഭക്ഷണം കഴിച്ചാൽ നമ്മൾ അത്ര അറിയില്ല. എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കും ഓ ഈ പ്രായമാണ് നമ്മൾക്ക് ഇപ്പോഴും നന്നായിട്ട്
0: എല്ലാം
1: എന്തും ചെയ്യാം. പക്ഷെ ഈ സമയത്താണ്, ഈ ഏജ് ഗ്രൂപ്പിലാണ് നമ്മൾ നമ്മളെ ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇപ്പം ഇങ്ങനെ കഴിച്ചാൽ റെസ്റ്റ് ഓഫ് ദ ലൈഫ് അങ്ങനെ കഴിക്കാനേ പറ്റുള്ളൂ. നമുക്ക് ആ ഡിഫറൻസ് ഉണ്ടാക്കാൻ പറ്റാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. സോ ഞാനും എൻ്റെ കൂട്ടുകാരും അത് സംസാരിച്ചും പഠിപ്പിക്കാനും പോകുമ്പോൾ നമ്മൾ എന്താ പറയുന്നത് വെച്ചാൽ ഒരു ഹെൽത്തി ഡയറ്റ്, ഒരു ബാലൻസ്ഡ് ഡയറ്റ് എങ്ങനെയാണ് വീട്ടിൽ തന്നെ കിട്ടാൻ പറ്റുന്നത്. പിന്നെ വേറെ വേറെ ഫുഡ് റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിൽ, വെജിറ്റേറിയൻ ആണെങ്കിൽ അല്ലെങ്കിൽ മുട്ട മാത്രം കഴിക്കുന്ന ആളാണെങ്കിൽ, ഡയറ്റിലുള്ള എല്ലാം എങ്ങനെയാണ് എല്ലാ ദിവസവും എത്താൻ പറ്റുന്നത്. എന്ന് വെച്ചാൽ ഒരു പോർഷൻ സൈസ്, ഞാൻ ഫോക്കസ് ചെയ്ത ഒരു വലിയ സ്ഥലം കേരളത്തിൽ കാണുന്നത്, ഒരു പോർഷൻ സൈസിൽ നമ്മൾ ചിലപ്പോൾ ഒരു പ്ലേറ്റിൽ ഏറ്റവും കൂടുതൽ എടുക്കുന്ന കാർബോഹൈഡ്രേറ്റ്സ് ആയിരിക്കും നമ്മുടെ ചോറ്, നമ്മുടെ ചപ്പാത്തി. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ പോർഷൻ കുറച്ചും നമ്മുടെ കൂട്ടാൻ്റെ പോർഷൻ കൂട്ടുന്നതാണ്, അതാണ് അറ്റ്ലീസ്റ്റ് സയൻസ് ബേസ്ഡ് ചെയ്തിട്ട് ഏറ്റവും ഗ്രേറ്റ് റെക്കമെൻഡേഷൻ അവരുടെ ഡയറ്റിന് വേണ്ടി.
0: നല്ല സൂചനയാണ്. സോ ഇത് പ്രധാനപ്പെട്ട ഒരു ഏരിയ. ഇനി നമുക്ക് അടുത്ത ഒരു ഏരിയ പറഞ്ഞത് നമ്മുടെ ഉറക്കത്തിനെ പറ്റിയാണ് അല്ലേ? ഉറക്കത്തിൻ്റെ കാര്യം പറഞ്ഞു, ഉറക്കം എന്നുള്ള അടുത്ത വിഷയത്തിനെ കുറിച്ച് സൂചിപ്പിച്ചു. ഇവിടെ കുട്ടികൾ ഉറങ്ങുന്നില്ല എന്ന് നമ്മൾ പറയുന്നു, മഹാദേവൻ്റെ നിരീക്ഷണം. ഇവിടുത്തെ കുട്ടികളോടും സംസാരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലേ, നെറ്റിൽ കൂടെയൊക്കെ സംസാരിക്കാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് നിരീക്ഷണവും പിന്നെ ഒരു നിങ്ങളുടെ വിദ്യാർത്ഥികളുടെ എന്ത് ചെയ്യാം നമ്മൾക്ക് എന്നുള്ള ഫീലിംഗ് എന്താണ്?
1: എന്നു വെച്ചാൽ ഉറങ്ങാൻ സമയമാകുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ നോട്ടീസ് ചെയ്തത് എൻ്റെ പ്രായത്തെ ആൾക്കാർക്ക് ആ ഉറക്കാൻ സമയമാകുമ്പോൾ ഉറക്കാൻ പറ്റുന്നില്ല. അവർ വെറുതെ ബെഡിൽ കിടന്നിട്ട് അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അതിൻ്റെ ഏറ്റവും കൂടുതലുള്ള റീസൺ, ആ ഉറങ്ങുന്ന മുമ്പേ ഒരു മണിക്കൂർ അവർ ഫോൺ സ്ക്രീൻസും ടി വി സ്ക്രീൻസും ഉപയോഗിക്കും. എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ റീസെർച്ചിൽ അത്രയും മനസ്സിലാവുന്നത് ആ ഫോൺ സ്ക്രീൻസും ടി വി സ്ക്രീൻസിലും വരുന്ന ലൈറ്റ് നമ്മളുടെ ബ്രെയിനിൽ പോയിട്ട് നമ്മളുടെ അടുത്ത് പറയാൻ ഉറങ്ങാൻ സമയം ആവാറായിട്ടില്ല. സോ ഞാൻ പറയുന്ന റെക്കമെൻഡേഷൻ, ഉറങ്ങുന്ന മുമ്പേ അറ്റ്ലീസ്റ്റ് ഒരു അരമണിക്കൂർ അതെല്ലാം താഴെ വയ്ക്കുക. അപ്പം രാത്രി സമയത്ത് ഉറങ്ങാൻ സമയമാകുമ്പോൾ കുറേ കൂടെ എളുപ്പമാകും. പിന്നെ ഒരുപാട് ആൾക്കാർക്ക് മനസ്സിലാവാത്തത്, നമ്മളുടെ പ്രായത്തിൽ ആകുമ്പോൾ തന്നെ നമ്മുടെ ബോഡിയിൽ കുറേ ചേഞ്ചസ് വരും. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മളുടെ ഉറക്കാൻ സമയം നല്ലോണം മാറും. ഏത് സമയത്താണ് നമുക്ക് ഉറങ്ങാൻ തോന്നുന്നത് അത് തന്നെ മാറും. പിന്നെ ഒരു റുട്ടീൻ ഉണ്ടാക്കി അത് ട്രെയിൻ ചെയ്യാൻ പറ്റും. എല്ലാ ദിവസവും ഒരേ പ്രാവശ്യം ഉറങ്ങാൻ പോയാൽ, എണീക്കാൻ പോയാൽ അടുത്ത എല്ലാ ദിവസവും അത് കുറേ കൂടെ
0: ആരോഗ്യപരമായൊരു ടൈമിംഗ് ഒക്കെ നമുക്ക് വരുന്നുള്ളൂ.
1: അതെ,
0: ശരിയാണ്. ഉറക്കത്തിൽ ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതെല്ലാം ശാസ്ത്രീയമായ അടിസ്ഥാനമുള്ള കാര്യങ്ങളാണ് മഹാദേവ് ഇപ്പോൾ ഷെയർ ചെയ്തത്. ഇവിടെയും ഇങ്ങനെ വായിക്കുന്ന വിദ്യാർത്ഥികളെ ഇത് കേൾക്കുന്ന പലർക്കും അറിയാം, മഹാദേവ് പറഞ്ഞ വളരെ സത്യമാണ്. രക്ഷകർത്താക്കൾ ഇതിനൊക്കെ വിദ്യാർത്ഥികൾക്ക് പ്രചോദനവും പ്രോത്സാഹനവും ഒക്കെ ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ആരോഗ്യ മേഖലയുടെ ഒരു റിക്വസ്റ്റ് സമൂഹത്തിനോട്. മൂന്നാമത്തെ വിഷയം പറഞ്ഞിരുന്നു ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ല, ആരും ഒന്നും അനങ്ങുന്നില്ല, എല്ലാവരും ചുമ്മാ ഇങ്ങനെ ഇരിക്കുകയാണ്. ശരി, അവിടെ ഇങ്ങനെയാണോ ഇവിടെ എല്ലാവരും ഇങ്ങനെയാണോ?
1: അവിടെ വേറെ വേറെ ആൾക്കാർക്ക് വേറെ വേറെ പോലെയാണ്. എന്ന് വെച്ചാൽ പഠിക്കുന്ന ആൾക്കാർക്ക് ഈ ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ അത്ര ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെ ഏറ്റവും കൂടുതൽ ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മുടെ അത്ലീറ്റ്സ് മാത്രമേ ചെയ്യുന്നു. പക്ഷെ

0: അവർക്ക് പഠിക്കാൻ അത്രയും
1: സ്പോർട്സുകാർ മാത്രം അല്ലേ,
0: സ്പോർട്സുകാർ
1: സാധാരണ
0: മാത്രം.
1: കുട്ടികളെ ചെയ്യുന്നില്ല.
0: അതെ അതെ,
1: ഓക്കെ
0: അവരാണ് എല്ലാ ദിവസവും നല്ല ഇന്റൻസ് ആയിട്ട് ചെയ്യുന്നത്. പക്ഷെ ഞാൻ അറിയുന്ന അത്തോളം എല്ലാ ദിവസവും ഒരു സെറ്റ് എമൗണ്ട് ഫിസിക്കൽ ആക്ടിവിറ്റിയാണ് നമ്മളുടെ ബോഡിക്ക് ഏറ്റവും ഹെൽത്തി. ഒരു അറ്റ്ലീസ്റ്റ് ഒരു മോഡറേറ്റ് വെരി വിഗറസ് ഫിസിക്കൽ ആക്ടിവിറ്റി എല്ലാ ദിവസവും കിട്ടിയാലാണ് നമ്മുടെ ബോഡിക്ക് ഏറ്റവും കൂടുതൽ ഹെൽത്തി. ഇപ്പം
1: എത്ര നേരം വേണമെന്നാണ് തോന്നുന്നത്?
0: ഒരു മണിക്കൂർ പോലും വേണ്ട എന്ന് വെച്ചാൽ.
1: ഒരു മണിക്കൂർ വേണ്ട, അതാ ശരിയാ.
0: അതെ
1: ഒരു 20 മിനിറ്റ് 30 മിനിറ്റ് ഒക്കെ തന്നെ കിട്ടിയാൽ വലിയ കാര്യമാണ്, ഡെയിലി
0: അതെ.
1: കിട്ടുകയാണെങ്കിൽ.
0: പക്ഷെ അത് എന്ത് കുറെ ആൾക്കാർക്ക് മനസ്സിലാവാത്ത എന്ത് കുറെ കാര്യങ്ങൾ ഫിസിക്കൽ ആക്ടിവിറ്റിന്റെ അടിയിൽ ചെയ്യും. ഈ ഓടാൻ പോകുന്നത് മാത്രമല്ല, കൂട്ടുകാരുടെ കൂടെ പുറത്തുപോയി സ്പോർട്സ് കളിക്കുന്നത് ഭയങ്കര നല്ലതാണ്. ഈ ഫുട്ബോൾ കളിക്കുന്നത് ഭയങ്കര നല്ലതാണ്. പക്ഷെ ഇപ്പൊ പഠിക്കാൻ സമയമാകുമ്പോ, എസ്പെഷ്യലി എന്റെ എന്റെ പ്രായമാകുമ്പോ, കുറച്ചും കൂടെ ഓൾഡർ അഡലസെന്റ് ആകുമ്പോ പഠിക്കാൻ ഭയങ്കര കൂടെ, എല്ലാ ദിവസവും കളിക്കാനും ഓടാൻ പോകാനും സമയമില്ല, എല്ലാ ദിവസവും പഠിക്കാൻ മാത്രമേ സമയമുള്ളൂ. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് ഒരു എക്സാം സമയമാണെങ്കിൽ 2-3 ദിവസം പഠിക്കാൻ അത് ഭയങ്കര നല്ലതാണ്. പക്ഷെ എല്ലാ ദിവസവും ഈ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യാതിരുന്നാൽ നമ്മുടെ ബോഡി വിചാരിക്കും അത് അതിന് ഗ്രോ ചെയ്യാൻ സമയമായില്ല. പക്ഷെ ഈ അഡലസൻ്റ് പീരീഡിലാണ് ഈ ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മളുടെ ഹാർട്ട് ഹെൽത്തും നമ്മുടെ ലങ് ഹെൽത്തും എല്ലാം നമ്മുടെ മൈൻഡ് മൈൻഡും എല്ലാം നല്ലോണം ഇമ്പ്രൂവ് ചെയ്യുന്നത് ഈ സമയത്ത്. പിന്നെ ഹാർട്ട് ഡിസീസ് ആണല്ലോ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ കോസ് ഓഫ് ഡെത്ത്. സോ നമ്മുടെ പ്രായത്തിൽ തന്നെ ആ ഹാർട്ട് ഹെൽത്ത് നല്ലോണം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതല്ലേ നമ്മൾ ചെയ്യേണ്ടത്.
1: ശരി, അപ്പോൾ നല്ല കുറച്ച് ആശയങ്ങൾ മഹാദേവ് ഷെയർ ചെയ്തു. നമ്മുടെ വിദ്യാർത്ഥികളോട് പറയാൻ ഒരു ഒരു ഒരു സിംഗിൾ സെൻറ്റൻസ് അല്ലെ, രണ്ട് വാക്കിൽ ഒരു ചുരുക്കി എന്തെങ്കിലും പോസിറ്റീവായിട്ട് എന്താണ് പറയാനുള്ളത് മഹാദേവിന്? കാരണം ഇവിടെയും നിങ്ങളുടെ സെയിം ഏജാണ്, നിങ്ങളെല്ലാം ഒരേ പ്രായമാണ്.
0: ഞാൻ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഈ ടോപ്പിക്കിൽ എന്ന് വെച്ചാൽ നമ്മളുടെ ഈ എല്ലാ ആസ്പെക്റ്റും ഹെൽത്തും ഒരുമിച്ച് കണക്റ്റഡ് ആണ്. എന്ന് വെച്ചാൽ ഒരു കാര്യം ഇമ്പ്രൂവ് ചെയ്താൽ മറ്റേ കാര്യം ഇമ്പ്രൂവ് ചെയ്യുന്ന നമ്മൾ അപ്പം തന്നെ നോട്ടീസ് ചെയ്യും. എന്നു വെച്ചാൽ കൂടുതൽ ഉറങ്ങിയാൽ അടുത്ത ദിവസം കുറേയും കൂടെ ഹാപ്പിയർ ആവും, നമുക്ക് കൂടുതൽ നല്ല ഭക്ഷണം കഴിക്കാൻ തോന്നും. നല്ലോണം ഭക്ഷണം കഴിച്ചാൽ ഉറങ്ങാൻ കുറേയും കൂടെ എളുപ്പമാവും. എല്ലാ ദിവസവും നല്ലോണം ഓടും ചാടും ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്താൽ രാത്രിയാകുമ്പോൾ ഉറങ്ങാൻ കുറേയും കൂടെ എളുപ്പമാവും. സോ എൻ്റെ വിചാരം ഈ നമ്മളൊരു എഫേർട്ട് ഉണ്ടാക്കിയാൽ ഏതെങ്കിലും ഒരു സാധനം ഇമ്പ്രൂവ് ചെയ്താൽ ബാക്കിയെല്ലാം ഇമ്പ്രൂവ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. അത്
1: നല്ല നല്ല ബ്യൂട്ടിഫുൾ അഡ്വൈസ് അല്ലേ. നിങ്ങൾ കേട്ടവർക്കൊക്കെ തോന്നിയില്ലേ, കാരണം ഇത് സാധാരണ നമ്മൾ പേരൻസ് ആണ് കുട്ടികളെ നോക്കുന്നത്, മക്കളെ നോക്കുന്നത്. ഇതാ ഇപ്പം മക്കൾ പേരൻസിനോട് നല്ലൊരു സൂചന, ഒരു ഉപദേശം തന്നിരിക്കുന്നു. അപ്പോൾ ഇത് നല്ല വില കൊടുത്ത് ഇത് കേൾക്കുന്ന എല്ലാ ഫാമിലീസും കുടുംബങ്ങളും, നിങ്ങളുടെ വീട്ടിലെ കൗമാരക്കാരും ചെറുപ്പക്കാരും എല്ലാം അവരെ കെയർ ചെയ്യുന്നതിനകത്ത് ഇതിനുള്ള പ്രചോദനം, ഇതിനുള്ള നേരം ഉണ്ടാക്കാൻ എല്ലാ അച്ഛനമ്മമാരും ശ്രദ്ധിക്കണം. ആരോഗ്യകേരളം റേഡിയോ ഹെൽത്തിൻ്റെ എല്ലാ ശ്രോതാക്കളും ഇതൊക്കെ ഉൾക്കൊണ്ട് നമുക്കൊരു പുതിയ യുവതലമുറ ഉണ്ടാക്കാൻ ഇതൊക്കെ തുടക്കമാകട്ടെ. ഇതുപോലത്തെ ബ്രൈറ്റ് ആയിട്ടുള്ള ചെറുപ്പക്കാരും വിദ്യാർത്ഥികളായ ചർച്ചകൾ വീണ്ടും ആരോഗ്യകേരളം റേഡിയോ ഹെൽത്തിൽ ഉണ്ടാകും, പ്രതീക്ഷിക്കുക.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

ജി വേണുഗോപാൽ പാടിയ ഗാനം കേൾക്കാം. ചിത്രം കളിക്കളം, ഗാനരചന കൈതപ്രം, സംഗീതം ജോൺസൺ.

മലയാള ചലച്ചിത്ര ഗാനമിനി 8:40 കേൾക്കാം. പ്രിയ ശ്രോതാക്കളെ, സ്പൈസ് എഫ് എമ്മിൽ നിന്നുള്ള ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ഭാഷകളെപ്പോഴും മാറ്റങ്ങൾക്ക് വിധേയമാണ്, എന്നാൽ ആയിരക്കണക്കിന് വർഷങ്ങളായി സംസ്കൃത ഭാഷയ്ക്ക് മാറ്റങ്ങൾ സംഭവിക്കാത്തതിനു കാരണം മുനിത്രയം എന്ന് വിളിക്കപ്പെടുന്ന 3 മഹർഷിമാരുടെ വ്യാകരണ ഗ്രന്ഥങ്ങളാണ്. ആരൊക്കെയാണ് അവർ? ഉത്തരം: പാണിനി, കാത്യായൻ, പതഞ്ജലി.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് 5:45 സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ. 6:40 വാർത്താവീക്ഷണം. 6:50 വയലും വീടും. 7:20 ഹൈറേഞ്ച് വൃത്താന്തം. 7:35 യുവവാണി. ഇന്നത്തെ യുവവാണിയിൽ ജൂഡോ ചാമ്പ്യൻ നന്ദനയുമായി അഭിമുഖം. 8:00 ഇതളുകൾ പുനഃപ്രക്ഷേപണം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. PM വികാസ് യോജന. 8:35 വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്രഗാനം. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 സംഗീത കച്ചേരി. 10:30 ചലച്ചിത്രഗാനങ്ങൾ. ഇനി നാളത്തെ പരിപാടികൾ. നാളെ വൈകുന്നേരം 4:30 മലയാള ചലച്ചിത്രഗാനങ്ങൾ. 5:00 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. 5:15 സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്. 5:30 നാടകഗാനങ്ങൾ. 5:40 അറിയിപ്പുകൾ. 5:45 മറ്റൊരു സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ. 6:40 ചലച്ചിത്രഗാനങ്ങൾ. 6:50 കിസാൻ വാണി. 7:20 ഹൈറേഞ്ച് വൃത്താന്തം. 7:35 അങ്കണം. 8:00 സർഗകേരളം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 8:35 വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്രഗാനം. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 കഥാപ്രസംഗം. 10:00 ഇസൈ തെൻട്രൽ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്. ഇനി കാലാവസ്ഥാ അറിയിപ്പ്. ഇന്ന് മൂന്നാറും പരിസര പ്രദേശങ്ങളും പൊതുവെ മേഘാവൃതമായിരുന്നു. ചില പ്രദേശങ്ങളിൽ മഴ പെയ്തു. ഇന്ന് മൂന്നാറിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 23 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 17 ഡിഗ്രി സെൽഷ്യസ്. കാലാവസ്ഥാ അറിയിപ്പ് കഴിഞ്ഞു.

0: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
1: പ്രകാശ് പി എം ജയ് ഗരീബോ കെ ജയ് ബൻ ഗൈ.

0: കേൾക്കട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം എന്ന പരമ്പരയുടെ 5-ാം അധ്യായത്തിലേക്ക് സ്വാഗതം.

0: ഓണക്കാല പച്ചക്കറി കൃഷിയുടെ നല്ല തുടക്കത്തിന് നമുക്ക് തിരുവാതിര ഞാറ്റുവേലയുടെ ഗുണങ്ങൾ കൂടി ലഭിച്ചപ്പോൾ നാമ്പിട്ട ചെടികൾ തഴച്ചു വളരാനും കൂടുതൽ കരുത്തോടെ വിവിധ ഘട്ടങ്ങളിൽ എത്താനുമൊക്കെ സഹായിച്ചു. കൃത്യമായ നിരീക്ഷണവും വളപ്രയോഗവും കരുതലുമാണ് കൃഷിയുടെ വിജയരഹസ്യം എന്നിരിക്കെ വീട്ടമ്മമാരും ഓണക്കാല പച്ചക്കറി കൃഷിയിലേർപ്പെട്ടിരിക്കുന്ന മറ്റെല്ലാവരും സദ്യയ്ക്കുള്ള വിഭവങ്ങൾ വിളവെടുക്കുന്നതുവരെയുള്ള ഓരോ ഘട്ടങ്ങളിലും നന്നായി ശ്രദ്ധ ചെലുത്തണം. വിഷമില്ലാത്ത ഓണസദ്യ ഒരുക്കാനുള്ള പ്രതിജ്ഞ നിറവേറ്റാൻ കുടുംബത്തിന്റെ കൂട്ടായ പരിശ്രമം ആവശ്യമാണ്. ഇന്നത്തെ അധ്യായത്തിൽ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ഒരു ദശാബ്ദകാലത്തിലേറെയായി ജൈവ കാർഷിക രംഗത്ത് നിറസാന്നിധ്യമായ ശ്രീമതി വിജയ ഭാസ്കറാണ്. വീട്ടിൽ പൂക്കൾ കൊണ്ട് വർണ്ണപ്രപഞ്ചം തീർത്തിരിക്കുന്ന ഈ വീട്ടമ്മ പച്ചക്കറി കൃഷിയിലേക്ക് ചുവടുമാറ്റിയപ്പോൾ അത് പൊതുസമൂഹത്തിനും ഏറെ ഗുണപ്രദമായി മാറി. തന്റെ കൃഷി അറിവുകൾ പകർന്നു നൽകിയതിലൂടെ ഇന്ന് നൂറുകണക്കിനാളുകൾ കേരളത്തിൽ അങ്ങോളമിങ്ങോളം കൃഷിരംഗത്ത് ചുവടുറപ്പിച്ചതിന്റെ ചാരിതാർത്ഥ്യവും സംസ്ഥാന അവാർഡ് ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ കരസ്ഥമാക്കിയ ശ്രീമതി വിജയഭാസ്കറിനുണ്ട്. ഈ ജൈത്രയാത്രയിൽ ഭർത്താവ് ശ്രീ ഭാസ്കരൻ നായരുടെ കരുത്ത് കൂടുതൽ പ്രചോദനമാകുന്നുണ്ട്. ഓണക്കാല വിഭവങ്ങൾ വിളയിക്കാനൊരുങ്ങിയ വീട്ടമ്മമാരോട് താൻ നിത്യേന കൃഷിയിടത്തിൽ ചെയ്യുന്ന കാര്യങ്ങളും അനുവർത്തിക്കേണ്ടതായ മറ്റു കാര്യങ്ങളുമൊക്കെ ശ്രീമതി വിജയഭാസ്കറിന് പറയാനുണ്ട്. ഈ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധാപൂർവം കേൾക്കാം.
1: എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ എല്ലാവരും ഓണത്തിലേക്കുള്ള പച്ചക്കറി കൃഷിയുടെ ഒരുക്കത്തിലായിരിക്കും. ഞാനും കുറേ പച്ചക്കറി തൈകൾ നട്ടിട്ടുണ്ട്, കുറേ വിത്തുകൾ മുളച്ച് വന്ന ഇതുണ്ട്, അങ്ങനെ കുറേ ഇതുണ്ട്. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് എല്ലാ ചെടികളും ഒരുവിധം വളർന്ന് നാലലപ്പരുവായതുണ്ട്, ആറലപ്പരുവായതുണ്ട്, കുറച്ചും കൂടെ വലുതായതുണ്ട്. ഇതെല്ലാം എത്രയൊക്കെ ആണെങ്കിലും ശരി, നമുക്ക് ഓണത്തിന് നല്ല ഭംഗിയായിട്ട് വിളവെടുക്കാൻ സാധിക്കത്തക്ക രീതിയിലുള്ള ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. കുറച്ച് വളങ്ങളുടെ ഇതാണ് ഞാൻ പറയുന്നത്. ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എന്ത് വളം ചെയ്യണമെങ്കിലും സിസ്റ്റമാറ്റിക്കായിട്ട് അത് ഒന്നും മുടക്കം വരാതെ എല്ലാം നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളെ നോക്കുന്നത് പോലെ അത് ഭംഗിയായിട്ട് ഒന്ന് ചെയ്തിട്ട് ഒരാഴ്ച കഴിയട്ടെ, അങ്ങനെ ഒരു ഇത് പാടേയില്ല. എല്ലാം അതിൻ്റെ രീതിയിൽ, അതിൻ്റെ ചിട്ടവട്ടത്തോടുകൂടി അത് ചെയ്യണം. ഇപ്പം ഞാൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും നല്ല വളമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ ഫിഷ് അമിനോ ആസിഡാണ്. അത് സെപ്പറേറ്റ് ഒഴിച്ചു കൊടുക്കാൻ ആരും നിൽക്കണ്ട. ഫിഷ് അമിനോ ആസിഡ് ഉണ്ടാക്കി വെച്ചിട്ട് എന്നും നമ്മൾ വെള്ളം ഒഴിക്കണേൻ്റെ കൂട്ടത്തിൽ ഒരു ചെറിയൊരു അംശം അതിലേക്ക് ചേർത്തിട്ട് മണ്ണൊന്ന് ഇളക്കി ഒഴിച്ചു കൊടുക്കുക വെള്ളം. പിന്നെ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം വെച്ച് ഫിഷ് അമിനോ അരിച്ചെടുത്ത് 3 ml ഒരു ലിറ്റർ വെള്ളത്തിലാക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഫിഷമിനെ നിങ്ങളൊന്ന് സ്പ്രേ ചെയ്തു നോക്കൂ. അപ്പം ആ ചെടിയുടെ വളർച്ചയും അതിൽ വരണ പൂക്കളും അതൊക്കെ കാണുമ്പോൾ നമുക്ക് എന്ത് സന്തോഷമാവുമെന്നറിയാമോ? അങ്ങനെ ചെയ്യുക. അത് ഒരു വളം. പിന്നെ വേണ്ടത് നമ്മൾ എന്താണെന്ന് വെച്ചാൽ, കുറച്ച് ശർക്കര എടുക്കുക, കുറച്ച് ചാണകം എടുക്കുക, കുറച്ച് കടലപ്പിണ്ണാക്ക്, കപ്പലണ്ടി പിണ്ണാക്കെന്നും പറയും, അതെടുക്കുക. അത് മൂന്നും കൂടെ ബയോഗ്യാസിൻ്റെ സ്ലെറിയോ കഞ്ഞിവെള്ളോ നമ്മൾ അരി കഴുകണ വെള്ളമോ ഒന്നും കളയരുത്. നമുക്കൊന്നും കളയാനില്ല. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടിലെ വേസ്റ്റ് ഒന്നും നമുക്ക് കളയാനില്ല. എല്ലാം നമുക്ക് പച്ചക്കറിക്ക് ഉപയോഗിക്കാം. അതെല്ലാം കൂടെ വെള്ളത്തിലേക്ക് ഇട്ട് ക്ലോക്ക് വൈസിനെ ഇളക്കി ഒരു 3 ദിവസം വയ്ക്കുക. 3 ദിവസം വെച്ച് കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസം ഫിഷമിനോ എടുക്കണമെന്നില്ല. അല്ല, കുറച്ച് ഫിഷമിനോ ചേർത്താലും കുഴപ്പമില്ല. അത് 1 കപ്പ് വെള്ളം എടുത്ത് 10 കപ്പ് വെള്ളം ചേർത്ത് എല്ലാ ചെടിയുടെ ചോട്ടിലും ഒഴിച്ചു കൊടുക്കും. ഈ പച്ചക്കറി കൃഷി എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ നിരീക്ഷണം, അതാണ് അതിന് വേണ്ടത്. എന്നും നോക്കുക, പുഴുണ്ടോ, ഇല വാടിയിട്ടുണ്ടോ, അത് ചെയ്തിട്ടോ, അതെല്ലാം നോക്കി കൃഷി ചെയ്താൽ പച്ചക്കറി എന്ന് പറയുന്നത് നമുക്ക് പറിച്ചാൽ തീരാത്ത അത്രയും പച്ചക്കറി നമുക്ക് കിട്ടും. അത് അനുഭവിച്ചറിയുന്ന ഒരു വ്യക്തിയായതുകൊണ്ടാണ് ഞാൻ ഇത്രയും വിശദമായിട്ട് പറയണത്. ഈ മുകളിൽ ചെടികളൊക്കെ നോക്കാൻ കയറുമ്പോൾ അതിലൊക്കെ കളകൾ ഇങ്ങനെ പൊടിച്ചു വരാറുണ്ട്. മുറ്റത്തൊക്കെ കുറച്ച് പുല്ലുകൾ കാണും, അതെല്ലാം പിഴുതെടുത്തോണ്ട്

ഒരു ബക്കറ്റിലേക്ക് ഇടുക. ഒരു ബക്കറ്റിലേക്ക് ഇട്ടിട്ട് ഒരു വലിയ കഷ്ണം ശർക്കര ഇടുക. ശർക്കര എന്ന് പറയുന്നത് കൃഷിക്ക് ഏറ്റവും അത്യാവശ്യമായ ഒരു സാധനമാണ്. എൻ്റെ സാറ് പഠിപ്പിച്ചതനുസരിച്ച് ഞാൻ ചെയ്യണത് വെച്ച് നോക്കുമ്പോൾ അത് നല്ലൊരിതാണ്. ഒരു മണമോ നാറ്റമോ ഒന്നും വരില്ല. ആ പുല്ലെല്ലാം കൂടെ ഒരു ബക്കറ്റിലേക്ക് ഇട്ട് വെച്ച് ഒരു വലിയ ഉണ്ട ശർക്കരയും ഇട്ട് കുറച്ച് വെള്ളം, ഏത് വെള്ളമാണെങ്കിലും ശരി. ഇനി നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല, സ്ലറിയില്ല, കഞ്ഞിവെള്ളമില്ല, ഒന്നുമില്ല എങ്കിൽ വെറും പച്ചവെള്ളം ഒഴിച്ച് വെച്ച് ആ പുല്ലിനെ കുത്തിത്താത്ത് നല്ലപോലെ വെള്ളത്തിൽ താഴ്ത്തി വയ്ക്കുക. ദിവസം അങ്ങനെ ചെയ്യുക. ഒരു അഞ്ചാറ് ദിവസം ചെയ്യുമ്പോൾ നമ്മുടെ പച്ച ചാണകം എങ്ങനെ കിട്ടും അതുപോലെ നല്ല ഒരു പച്ച നിറത്തിലുള്ള നല്ലൊരു വെള്ളം കിട്ടും. അത് വെള്ളം ചേർക്കണമെന്നൊന്നുമില്ല. അത് അതേപോലെ തന്നെ മുക്കിയെടുത്ത് നമുക്ക് ചെടികളുടെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ നിങ്ങളുടെയൊക്കെ വീട്ടിൽ നിങ്ങൾ മീനും ഇറച്ചിയൊക്കെ കഴിക്കുന്നവരുണ്ടാവും ധാരാളം. അപ്പോൾ അത് കഴുകണ വെള്ളമൊക്കെ വേഗം അങ്ങെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിച്ച് കളയാതെ അതിനൊരു ഇതിൽ ചേർത്ത് വെച്ച് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് എല്ലാ ചെടിയുടെ ചോട്ടിലും കൊണ്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഒന്നാമത്തെ കാര്യം, പിന്നെ കീടങ്ങൾ വരണമെന്ന് പറയണം. പയറിനാണെങ്കിൽ മുഞ്ഞ വരണമെന്ന് പറയണം. ഇതൊന്നും അധികമായിട്ട് എനിക്ക് വന്ന് കണ്ടിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ പറയും മാഡത്തിന് ഒന്നും ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ചോട്ടിൽ തന്നെ ഇരിക്കും. ആണ്, അതിൻ്റെ കുഞ്ഞിലെ രണ്ടില പ്രായം തൊട്ട് നമ്മൾ പയറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മുഞ്ഞയില്ല, ഒന്നുമില്ല. പയർ വന്നു കഴിഞ്ഞാൽ ചാഴി വരും. അപ്പോൾ ആ ചാഴി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഫിഷമിനെ അങ്ങോട്ട് അടിച്ചു കൊടുക്കുക. അതിൻ്റെ മണം കേൾക്കുമ്പോഴേ ചാഴി പോവും എന്ന് പറഞ്ഞാൽ അത് വലിയ നാറ്റം അങ്ങനെയല്ല. ചാഴിക്ക് ആ ഫിഷമിനോട് ഗന്ധം ഇഷ്ടമല്ല, അതുകൊണ്ട് അത് പോവും. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ എല്ലാ ചെടികളും ആ ഒരു 15 ദിവസത്തിലൊരിക്കൽ സ്യൂഡമോണസ് എന്ന് പറയുന്ന ഒരിതുണ്ട്, അത് 20 ഗ്രാം എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി എല്ലാ സ്പ്രേയും ചെയ്യാം, ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതൊരു വളമായി. ഞാൻ ചെയ്യണത് ഈ ഫിഷമിനോ ഈ പച്ചച്ചാണകവും ഇതെല്ലാം കൂടെ കലക്കി കടലപ്പിണ്ണാക്കൊക്കെ ചേർത്ത ഒരു വളം, പിന്നെ അല്ലാതെ പച്ചിലകൾ ഇട്ടുള്ള വളം. പിന്നെ നമുക്ക് പൂക്കളൊക്കെ വന്നു തുടങ്ങുമ്പോൾ എഗ്ഗമിനോ ആസിഡ് എന്ന് പറഞ്ഞുണ്ട്, മുട്ട വെച്ച് ചെയ്യണം. എല്ലാവർക്കും അറിയായിരിക്കും ഒരുപാട്. ഇപ്പം ഞാൻ അത് പറഞ്ഞ് വിശദീകരിച്ച് പറയണമെന്നൊന്നുമില്ല, എല്ലാവർക്കും അതറിയാം. എഗ്ഗമിനോ ആസിഡ് മുട്ട വന്ന് തുടങ്ങി എന്ന് നമുക്ക് തോന്നുമ്പോൾ അതേപോലെ തന്നെ 3 ml എടുത്ത് 1 ലിറ്റർ വെള്ളത്തിലാക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം ചെയ്യുന്നത് വൈകുന്നേരങ്ങളിലായിരിക്കണം. എഗ്ഗമിനോ സ്പ്രേ ചെയ്യുമ്പോൾ 1 സ്പ്രേ ചെയ്യാവുള്ളൂ. അപ്പോൾ അതിൽ വരണ പൂക്കളെല്ലാം, തക്കാളിയൊക്കെ ആണെങ്കിൽ അതിൽ വരണ പൂക്കളെല്ലാം കൊഴിഞ്ഞു പോകത്തുമില്ല, അതിലെല്ലാത്തിലും കാപിടിക്കുകയും ചെയ്യും. അത് ചെയ്യുക. പിന്നത്തെ കാര്യം, വീടിന് ചുറ്റും ചെടികളുടെ ഇടയിലൊക്കെ ഓരോ ബന്ദിപ്പൂക്കൾ വെച്ചു കൊടുക്കുക. എനിക്ക് അന്നും ഇന്നും എപ്പോഴും എൻ്റെ വീട്ടിൽ 2 ബന്ദിയെങ്കിലും കാണും. ഇപ്പോഴത്തെ ബന്ദി എന്ന് പറയുന്നത് ഹൈബ്രിഡാണ്. അപ്പോൾ നമ്മൾ അതിന് വിത്ത് അതിൽ നിന്ന് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അതിൻ്റെ കൊണ്ട ഒടിച്ച് ഇച്ചിരി വെള്ളത്തിലിട്ട് വെച്ചാൽ 2 വേര് വരും. അപ്പോൾ അതങ്ങ് നട്ടു കൊടുക്കുക. നമ്മൾ ഈ കൊണ്ട മുറിക്കുന്നതോടൊപ്പം തന്നെ അതിന് ബ്രാഞ്ചസ് വരും. ഒരു ബന്ദിച്ചെടിയിൽ 35-40 പൂ വരാനുള്ള ഇതുണ്ട്. അങ്ങനെ വരും, വന്നിട്ടുണ്ട്, ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ബന്ദിപ്പൂക്കൾ ചുറ്റും വയ്ക്കുക. അപ്പോൾ ഗുണം 2 കീടങ്ങളൊന്നും വരത്തുമില്ല. എല്ലാവരും ഈ പൂക്കളിലേക്ക് പോളിനേഷൻ നടക്കാനും നമുക്ക് എളുപ്പം. അതും ചെയ്യാം. പിന്നെ എന്താണെന്ന് വെച്ചാൽ, കീടങ്ങൾ വരികയാണെങ്കിൽ അങ്ങനെ ഭയങ്കര കീടങ്ങളാണ്, യെല്ലോ ട്രാപ്പ് കെട്ടുക. കുറേ യെല്ലോ ട്രാപ്പ് അവിടെ അവിടെ കെട്ടിയിട്ട് കഴിഞ്ഞാൽ അതെല്ലാം അതിൽ പിടിക്കും. പിന്നെ വീണ്ടും ഇത് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക, കുറച്ച് കാന്താരി എടുക്കുക, വെളുത്തുള്ളി എടുക്കുക, അത് രണ്ടും കൂടെ മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചിട്ട് വേപ്പെണ്ണയും കൂടെ ചേർത്ത് കുറച്ച് ഗോമൂത്രം കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അത് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അത് ഉണ്ടാക്കി കുറേ ദിവസം വെക്കരുത്, ഒരു 3 ദിവസമോ 4 ദിവസമോ. അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആ വെളുത്തുള്ളിയുടെ മണം അങ്ങ് പോവും. അല്ലെങ്കിൽ അത് അടച്ച് വെച്ചിട്ട് വീണ്ടും 2 കുടം വെളുത്തുള്ളി എടുത്ത് ചതച്ച് അതിലൂടെ ചേർത്ത് അടിക്കുക. ഇതും കൂടെയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഒരു കീടങ്ങളും വരില്ല, ഒരു ഇതും ഉണ്ടാവത്തില്ല. പിന്നെ നമ്മൾ നോക്കേണ്ടത്, നമ്മൾ എന്നും നോക്കുക ചെടിയെ. രാവിലെയോ വൈകുന്നേരമോ ആ തോട്ടത്തിലൂടെ നടക്കുക, അവരോടൊന്ന് സംസാരിക്കുക. അവർ ജീവനുള്ള ആൾക്കാരാണ്. അതിലെന്തെങ്കിലും കേടുണ്ടെങ്കിൽ എടുത്ത് മാറ്റുക. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ പച്ചക്കറി കൃഷി എന്ന് പറയുന്നത് ഇതിലപ്പുറം വേറെ ഒന്നും വേണ്ട. നമ്മൾ എങ്ങനെ അവരോട് സ്നേഹം കാണിക്കണോ അതിൻ്റെ ഇരട്ടിയായിട്ട് അവർ തരണ എന്താണ്, പച്ചക്കറികൾ തന്നെയാണ് നമുക്ക് തരണത്. ധാരാളം പച്ചക്കറികൾ കിട്ടണം. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയണ, ഓണം വരികയാണ്, എല്ലാവരും നല്ലോണം കൃഷി ചെയ്യുക. കൃഷി ചെയ്ത് ധാരാളം പച്ചക്കറികൾ എല്ലാവരും ഉണ്ടാക്കിയെടുക്കുക. എന്താണെന്ന് വെച്ചാൽ, വെളിയിൽ നിന്നൊരു പച്ചക്കറി വാങ്ങിക്കാതെ നമ്മുടെ വീട്ടിലെ പച്ചക്കറി വെച്ച് ചെയ്യാൻ എല്ലാവർക്കും കഴിയട്ടെ. പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, പച്ചക്കറി കൃഷി ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ വീട്ടിലെ മക്കൾക്കും കൊച്ചുമക്കൾക്കും ഒക്കെ വിഷമില്ലാത്ത ഒരു 5 ഗ്രോ ബാഗ് അല്ലെങ്കിൽ ചെടിച്ചട്ടി, അതിൽ ഒരു 5 എണ്ണം പച്ചക്കറി നിങ്ങളൊന്ന് വെച്ച് നോക്കൂ.
പച്ചക്കറി കൃഷിക്ക് സമയമില്ല എന്ന് ആരും പറയരുത്. കടകളിലൊക്കെ പോയി മണിക്കൂറോളം നിന്ന് നമ്മൾ സാധനം മേടിക്കുന്നുണ്ട്. ഒന്നും വേണ്ട, രാവിലെ നമ്മുടെ വീട്ടിലേക്ക് കയറി രണ്ട് പച്ചമുളക് അടത്തി എടുക്കാം, രണ്ട് കരിവേപ്പില എടുക്കാം, ഒരു വഴുതനങ്ങ എടുക്കാം, ഒരു വെണ്ടയ്ക്ക എടുക്കാം. ഒന്നും വേണ്ട, രണ്ട് ചീര, രണ്ട് മുരിങ്ങയില, ഇതൊക്കെ തന്നെ ധാരാളം മതി. അപ്പം അതുകൊണ്ട് കൃഷി ചെയ്യാത്തവരോട് എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, എല്ലാവരും ഒരു 5 ഗ്രോ ബാഗെങ്കിലും വെച്ച് പച്ചക്കറി കൃഷി ചെയ്യണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ജീവിതത്തിലെ ഒരുപാട് അസുഖങ്ങളും കാര്യങ്ങളും ഉള്ള ഞാൻ ഇന്നിപ്പോൾ നിങ്ങളുടെയൊക്കെ മുമ്പിൽ ഇങ്ങനെ വന്നിരുന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ, ഈ 10-11 കൊല്ലം ഞാൻ കൃഷിയിലൂടെ ആ കൃഷിയെ ഇഷ്ടപ്പെട്ട് അതിനോട് സ്നേഹിച്ച് കഴിഞ്ഞുകൊണ്ട് ഇപ്പം എനിക്ക് അസുഖം എന്ന് പറഞ്ഞൊരു കാര്യമൊന്നും ഓർക്കാനുള്ള എനിക്ക് സമയം കിട്ടുന്നില്ല. അതുകൊണ്ടാണ്, അസുഖം ഇല്ലാഞ്ഞിട്ടല്ല. ഇന്നലെയാണെങ്കിലും ഇന്നലെയും മിനിങ്ങാന്നും ആണെങ്കിലും 2 ദിവസം ഞാനും എൻ്റെ ഹസ്ബൻഡും 2 ജോലിക്കാരുണ്ടായിരുന്നു. ജോലിക്കാരെന്ന് പറഞ്ഞൊരു വിഭാഗം മനുഷ്യൻ സൃഷ്ടിച്ചിട്ടൊന്നുമില്ല. അവർ ജോലി ചെയ്യും, അവരുടെ കൂടെ നിൽക്കും. നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവരുടെ കൂടെ നിന്ന് എൻ്റെ ടെറസിൻ്റെ മുകളിൽ മുഴുവൻ പാകി വെച്ച തൈകൾ നട്ടു, ഇനി നടാനുള്ളതിന് വേണ്ടി എല്ലാം ചെയ്തു വെച്ച് വളർന്നതിന് വളം കൊടുത്തു. പിന്നെ ആദ്യം പറയേണ്ട ഒരു കാര്യം, നമ്മുടെ കൃഷിസ്ഥലം നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുക. ഒരു ചെടി നിൽക്കുമ്പോൾ അത് കാണാനൊരു ഭംഗിയുണ്ടായിരിക്കണം. എന്നു വെച്ചാൽ പഴുത്ത ഇലകളും അതും ഇതുമൊക്കെ തൊഴിഞ്ഞ് അവിടെയും ഇവിടെയൊക്കെ വീണ് കിടന്ന അതിൽ നിന്ന് തന്നെ കൃമികളും കീടങ്ങളും വന്ന് അത് തന്നെ കൃഷിക്ക് ദോഷമായിട്ട് വരും. അതുപോലെ തന്നെ ഒരു പഴുത്ത ഇല നിന്ന് അതിനെ വെട്ടിക്കളയുക. പിന്നെ ഒരു കാ പറിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വിളവെടുത്തു കഴിഞ്ഞാൽ അന്ന് തന്നെ അതിന് വളം വീണ്ടും കൊടുക്കണം. വളം കൊടുത്താലേ അത് വീണ്ടും വീണ്ടും വരുള്ളൂ. അല്ലാതെ അവിടെ നിൽക്കുന്ന കായെല്ലാം പറിച്ചെടുത്ത് വീട്ടിൽ കൊണ്ടുപോയിട്ട് അതിന് 3 ദിവസം കഴിഞ്ഞ് കൊടുക്കുക, 4 ദിവസം കഴിഞ്ഞ് കൊടുക്കുക, നമ്മളങ്ങനെ ഭക്ഷണം ഇടുന്ന നമുക്ക് പറ്റൂ ഇല്ലല്ലോ. അതുപോലെ നമ്മൾ വിളവെടുത്തു കഴിഞ്ഞാൽ അതിന് നല്ലോണം ഭക്ഷണം കൊടുക്കുക. ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ വളം കൊടുക്കുക. വളം കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് ധാരാളം പച്ചക്കറി തരും. തരുമെന്ന് പറഞ്ഞാൽ നമുക്ക് അനുഭവത്തിലൂടെ ഉള്ളതാണ് ഞാൻ ഈ പറയണത് മുഴുവനും. ഞാൻ ഈ 11 കൊല്ലം കൊണ്ട് ചെയ്യണതാണ്. ഞാൻ ഒരു 2 ദിവസം ഒരു ചെടിക്കൊന്നും കൊടുക്കാതിരുന്ന് നോക്കട്ടെ, അതിൽ നിന്ന് എനിക്കൊന്നും കിട്ടാറില്ല. കഴിഞ്ഞ ഒരാഴ്ച ഞാൻ പഴയ ചെടികളിൽ നിന്നതിന് വെള്ളമൊഴിച്ച് മാത്രം കൊടുത്തു. അപ്പം ചെന്ന് പറിക്കാനൊന്നുമില്ല, 2 കുഞ്ഞ് വെണ്ടയ്ക്ക, 2 കുഞ്ഞ് വഴുതനങ്ങ കാണും. ഇന്നലെ അതിനെല്ലാത്തിനും, പഴയ ചെടികൾക്ക് അതിന് കുറേ പച്ചച്ചാണകം, ഈ വെയിലത്തിട്ട് ഉണക്കിയ ചാണകം ആരും ഉപയോഗിക്കരുത്. പച്ചച്ചാണകത്തിന് കിട്ടണത്തോളം ഇത് വേറൊന്നിനുമില്ല. എനിക്കറിയാം, ഇനി ഒരു 1 ആഴ്ച കഴിയുമ്പോൾ എനിക്ക് അതിൽ നിന്ന് നിറയെ പറിക്കാൻ കിട്ടും. അതുകൊണ്ട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നല്ലതായിട്ട് കൃഷി ചെയ്ത് ഇത്തവണത്തെ ഓണം എല്ലാവരും ധാരാളം പച്ചക്കറികൾ പറിച്ച് നല്ല സദ്യ ഉണ്ടാക്കി, നല്ലതായിട്ട് വിഷമില്ലാത്ത പച്ചക്കറി പറിച്ച് വിഷമില്ലാത്ത ഭക്ഷണം ഉണ്ടാക്കി മക്കൾക്കും അമ്മയ്ക്കും അച്ഛനും എല്ലാവർക്കും കൊടുത്ത് ഓണം നന്നായിട്ട് ആഘോഷിക്കട്ടെ എന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. നന്ദി, നമസ്കാരം.

പ്രായം കൃഷിക്ക് ഒരു തടസ്സമേയല്ല എന്ന് തെളിയിച്ച വ്യക്തിയാണ് തിരുവനന്തപുരം അരുവിക്കരയിലെ ശ്രീമതി വിജയഭാസ്കർ. മനസ്സോടെ മുന്നിട്ടിറങ്ങിയാൽ വിജയം ഉറപ്പെന്ന് തെളിയിച്ച ഇത്തരം നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. മുന്തിയ വില കൊടുത്ത് വിഷം വാങ്ങേണ്ടതില്ല എന്ന് മലയാളി തീരുമാനിച്ചാൽ വരുമാന വർദ്ധനവിനൊപ്പം സന്തോഷവും കുടുംബത്തിന്റെ ആരോഗ്യവും കാത്തുസൂക്ഷിക്കാൻ സാധിക്കും.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. പ്രധാനമന്ത്രി ലഘുവ്യാപാരി മാൻധൻ യോജന.
1: ചെറുകിട വ്യാപാരികൾക്കും കടയുടമകൾക്കും വാർദ്ധക്യകാലത്ത് സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്ത പദ്ധതിയാണ് പ്രധാനമന്ത്രി ലഘുവ്യാപാരി മാൻധൻ യോജന.

പദ്ധതിയുടെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് സ്ഥിരമായ പെൻഷൻ. ഗുണഭോക്താവിന് 60 വയസ്സ് പൂർത്തിയാകുമ്പോൾ പ്രതിമാസം 3000 രൂപ പെൻഷനായി ലഭിക്കും. ഇതൊരു കോൺട്രിബ്യൂട്ടറി പദ്ധതിയാണ്. അപേക്ഷകൻ മാസം തോറും എത്ര രൂപയാണോ അടയ്ക്കുന്നത് അത്രയും തുക കേന്ദ്ര സർക്കാരും അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുന്നു. കുടുംബ സുരക്ഷയാണ് രണ്ടാമത്തെ സവിശേഷത. പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കെ ഗുണഭോക്താവ് മരണപ്പെട്ടാൽ പങ്കാളിക്ക് പെൻഷൻ തുകയുടെ 50%, അതായത് 1500 രൂപ കുടുംബ പെൻഷനായി ലഭിക്കും. ഇനി ആർക്കൊക്കെ ഈ പദ്ധതിയിൽ അപേക്ഷിക്കാം എന്ന് നോക്കാം. 18 വയസ്സിനും 40 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർ, വാർഷിക വിറ്റുവരവ് 1.5 കോടി രൂപയിൽ താഴെയുള്ള ചെറുകിട വ്യാപാരികൾ, ചില്ലറ വ്യാപാരികൾ, കടയുടമകൾ, റെസ്റ്റോറന്റ് ഉടമകൾ, കമ്മീഷൻ ഏജന്റുമാർ തുടങ്ങിയ സ്വയം തൊഴിൽ ചെയ്യുന്ന എല്ലാവർക്കും ഈ പദ്ധതിയിൽ ചേരാവുന്നതാണ്. എന്നാൽ ആദായ നികുതി അടയ്ക്കുന്നവർ EPFO, ESIC, NPS എന്നിവയിൽ അംഗങ്ങളായവർക്കും പ്രധാനമന്ത്രി ശ്രമയോഗി മാൻധൻ യോജന പോലുള്ള മറ്റ് പെൻഷൻ പദ്ധതികളിൽ അംഗമായവർക്കും പ്രധാനമന്ത്രി ലഘുവ്യാപാരി മാൻധൻ യോജനയിൽ ചേരാൻ കഴിയില്ല. അപേക്ഷിക്കുന്ന സമയത്തെ പ്രായത്തിനനുസരിച്ചാണ് മാസവിഹിതം നിശ്ചയിക്കുന്നത്. 18 വയസ്സിൽ ചേരുന്നവർ പ്രതിമാസം 55 രൂപയും 29 വയസ്സിൽ ചേരുന്നവർ പ്രതിമാസം 100 രൂപയും 40 വയസ്സിൽ ചേരുന്നവർ പ്രതിമാസം 200 രൂപയുമാണ് അടയ്ക്കേണ്ടത്. ആധാർ കാർഡ്, സേവിംഗ്സ് ബാങ്ക് അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ടിൽ നിന്നുള്ള ഓട്ടോ ഡെബിറ്റ് സൗകര്യത്തിനായുള്ള സമ്മതപത്രം എന്നീ അവശ്യ രേഖകൾക്കൊപ്പം നേരിട്ടോ അല്ലെങ്കിൽ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ഓൺലൈനായി അപേക്ഷിക്കാം. സ്വന്തമായി അപേക്ഷിക്കാൻ മാൻധൻ .in എന്ന പോർട്ടൽ സന്ദർശിക്കാവുന്നതാണ്.

0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം.
1: കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ ആസ്വാദനം ഡോക്ടർ കെ ജി പൗലോസ്.
2: ദിലീപന്റെ രാജ്യഭരണ സമ്പ്രദായത്തെപ്പറ്റിയാണ് കാളിദാസൻ തുടർന്നു വർണ്ണിക്കുന്നത്. ജനങ്ങളിൽ നിന്ന് കരം പിരിച്ചാണ് രാജ്യത്ത് ധനമുണ്ടാകുന്നത്. ജനങ്ങൾക്കുള്ളതിൽ ആറിലൊന്ന് രാജാവിന് അവകാശപ്പെട്ടതാണ്. ഖജനാവിൽ സമൃദ്ധി വരുത്താൻ ദിലീപൻ സ്വീകരിച്ച നയം ഇതായിരുന്നു: പ്രജകളുടെ ഐശ്വര്യത്തിനു വേണ്ടി നികുതി പിരിക്കുക. നികുതിപ്പണമായി ജനങ്ങളിൽ നിന്നെടുത്തത് 1000 മടങ്ങായി അവർക്ക് തന്നെ മടക്കി കൊടുക്കുക.

0: सः राजा प्रजानां भूत्यर्थं ताभ्यो बलिम् आग्रहीत् ഭൂതി ഐശ്വര്യം. ജനങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടാകുവാൻ അവരിൽ നിന്ന് ബലിം അഗ്രഹീത്. ബലി കരം, നികുതി. സൂര്യനാണ് രാജാവിന് മാതൃക. രവിഹി രസം ജലം ആദത്തേ. ഭൂമിയിലെ ജലാശയങ്ങളിൽ നിന്ന് കിരണങ്ങളാൽ ജലം വലിച്ചെടുക്കുന്നു. അത് സൂര്യന് ജലസമൃദ്ധി ഉണ്ടാക്കാനല്ല, വേനൽക്കാലത്ത് വലിച്ചെടുത്തതിലും അധികം ജലം വർഷിച്ച് ഭൂമിയെ സസ്യസമൃദ്ധമാക്കാനാണ്. സഹസ്രഗുണം ഉത്സ്രഷ്ടും. സഹസ്രം ഗുണാഹ യസ്മിൻ കർമ്മണി തത് യഥാ തഥാ. ഉത്സ്രഷ്ടും, ദാനം ചെയ്യാൻ. ഗുണമെന്നതിന് മടങ്ങ് എന്നർത്ഥം. ആയിരം മടങ്ങ് സഹസ്രഗുണം ദാനം ചെയ്യുവാനാണ് സൂര്യൻ വെള്ളം വലിച്ചെടുക്കുന്നത്. രാജാവ് നികുതി പിരിക്കുന്നത് ഭണ്ഡാരം നിറച്ച് ആർഭാടം കാണിക്കാനോ തനിക്കും കുടുംബത്തിനും സമ്പത്തുണ്ടാക്കാനോ അല്ല, മറിച്ച് അനേകമടങ്ങായി ജനങ്ങൾക്ക് മടക്കിക്കൊടുക്കാനാണ്. ഭരണത്തിൻ്റെ പ്രധാന ഇനമാണ് ധനവിനിയോഗം. വാർഷിക ബഡ്ജറ്റിലൂടെയാണ് പുതിയ നികുതികൾ നിർദ്ദേശിച്ച് ഭരണകൂടം വിഭവ സമാഹരണം നടത്താറുള്ളത്. ധനവിനിയോഗത്തിനും ധനാഗമ മാർഗങ്ങൾ തേടുന്നതിനുമുള്ള നയമാണ് കാളിദാസൻ നിർദ്ദേശിക്കുന്നത്. സൂര്യനെ മാതൃകയാക്കുക. വർഷത്തിൽ വിഭവങ്ങൾ അധികമുള്ളപ്പോൾ, ജലാശയങ്ങൾ നിറഞ്ഞിരിക്കുമ്പോൾ വെള്ളം വലിച്ചെടുക്കുക. കൊടും വരൾച്ചയിൽ ഭൂമി പൊള്ളുമ്പോൾ ആവോളം വർഷിക്കുക. രണ്ട് തത്വങ്ങൾ പാലിച്ചിരിക്കണം. ഒന്ന് പ്രജാനാം ഭൂത്യർത്ഥം, രണ്ട് ഉത്സർജനം സഹസ്രഗുണമായിരിക്കണം. എടുത്തതിലും ആയിരം മടങ്ങ് അധികം. സൂര്യൻ ആയിരം മടങ്ങായി മടക്കിക്കൊടുക്കുവാൻ ജലം വലിച്ചെടുക്കുന്നത് പോലെ, ദിലീപൻ പ്രജകളുടെ ക്ഷേമത്തെ മുൻനിർത്തി മാത്രം കരം പിരിച്ചെടുത്തു.
1: ആലാപനം ഡോക്ടർ വിനീത ജയകൃഷ്ണൻ. കാളിദാസ മാധുരി. രഘുവംശത്തിലൂടെ ആസ്വാദനം ഡോക്ടർ കെ ജി പൗലോസ്.

പ്രിയ ശ്രോതാക്കളെ, നിയമവീഥി പരിപാടിയിലേക്ക് നിങ്ങൾക്ക് ഇമെയിൽ മുഖേനയും വാട്സാപ്പ് മുഖേനയും പരാതികൾ എഴുതി അയക്കാവുന്നതാണ്. പരിഹാരമുണ്ടാക്കുവാൻ പരമാവധി ശ്രമിക്കുന്നതാണ്. പരാതികൾ അയക്കേണ്ട വാട്സാപ്പ് നമ്പർ 8281200715. aardevikulam@gmail.com എന്ന ഇമെയിൽ മുഖേനയും പരാതികൾ അയക്കാവുന്നതാണ്. ശ്രോതാക്കൾക്ക് ആവശ്യമായ നിയമനിർദ്ദേശങ്ങൾ നിയമവീഥി പരിപാടിയിലൂടെ കേൾക്കുവാൻ സാധിക്കും. അയക്കേണ്ട വാട്സാപ്പ് നമ്പറും ഇമെയിൽ

സമയം 6 മണി കഴിഞ്ഞ് 19 മിനിറ്റും 43 സെക്കൻഡും. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ, തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം.

0: ഇംഗ്ലണ്ടിനെതിരെ വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 270 റൺസിന്റെ തകർപ്പൻ ജയം. ലോർഡ്സിൽ ആദ്യമായി ടെസ്റ്റ് വിജയം നേടുന്ന വനിതാ ടീമെന്ന നേട്ടം സ്വന്തമാക്കി ഇന്ത്യ. വാർത്തകൾ വിശദമായി. രാജ്യത്തെ മൊത്തം കയറ്റുമതിയിൽ വളർച്ച രേഖപ്പെടുത്തിയതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം. ഈ വർഷം ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ മൊത്തം കയറ്റുമതി 232 ബില്യൺ US ഡോളറിലധികമാണെന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ കാലയളവിൽ 11.37% വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച മലയാളികൾ അടക്കമുള്ള 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് മുംബൈയിലെത്തിക്കും. ഹോച്ചിമിൻ സിറ്റിയിൽ നിന്ന് പുറപ്പെടുന്ന വിമാനം ഇന്ത്യൻ സമയം രാത്രി 9:35 മുംബൈ വിമാനത്താവളത്തിൽ എത്തിച്ചേരുമെന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചു. കൊട്ടാരക്കര സ്വദേശികളായ AC തോമസ്, ഭാര്യ ലോവേനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ നോർക്കയുടെ ഏകോപനത്തിൽ മുംബൈയിൽ നിന്ന് തിരിച്ച് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ച ശേഷം കൊട്ടാരക്കരയിലെ വസതിയിലേക്ക് എത്തിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരത്തെ അറിയിച്ചിരുന്നു. സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകളുമായി ഗതാഗത മന്ത്രി CP ജോൺ തിരുവനന്തപുരത്ത് ചർച്ച നടത്തി. KSRTCയുടെ പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി ഉൾപ്പെടെയുള്ള 12 വിവിധ അജണ്ടകളെക്കുറിച്ച് വിശദമായ ചർച്ച നടത്തിയതായും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ട്രാൻസ്പോർട്ട് നയം ഉണ്ടാക്കുമെന്നും മന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
1: ഞങ്ങളും അവരും എത്തിച്ചേർന്ന ഒരു കോൺസെൻസസ് എന്താന്ന് പറഞ്ഞാൽ എല്ലായിടത്തും പ്രിയദർശിനി ഒരു പ്രശ്നമല്ല, എന്നാൽ ചില സ്ഥലങ്ങളിൽ അത് ഗുരുതരമായ പ്രശ്നം അവരുടെ പ്രൈവറ്റ് ബസ്സുകളുടെ വരുമാനത്തിൽ ഉണ്ടാക്കി. പ്രിയദർശിനി സ്കീമിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന്റെ പ്രശ്നങ്ങൾ വളരെ സൂക്ഷ്മതലത്തിൽ ഏതൊക്കെ പ്രദേശത്താണ് ഉണ്ടായിട്ടുള്ളത് എന്ന് പഠിക്കുന്നതിന് വേണ്ടി ബി പത്മകുമാർ IAS ചെയർമാനും ഡോക്ടർ ശ്രീദേവി വൈസ് ചെയർമാനുമായിട്ടുള്ള 5-അംഗ കമ്മിറ്റി കേൾക്കുക. പ്രശ്നങ്ങൾ പഠിച്ച് ഗവൺമെന്റിനെ 45 ദിവസത്തിനകത്ത് തന്നെ റിപ്പോർട്ട് തരുന്നതിന് വേണ്ടിയാണ് കമ്മിറ്റി വെച്ചത്.
0: എന്നാൽ പ്രതിസന്ധികൾക്ക് പരിഹാരമായിട്ടില്ലെന്നും സമിതിക്ക് റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള 6 സമയം പുനഃപരിശോധിക്കണമെന്നും ചർച്ചകൾക്ക് ശേഷം സ്വകാര്യ ബസ് ഉടമകൾ പ്രതികരിച്ചു. ബസ് സർവീസ് നിർത്തിയിട്ടുള്ള സമരം തൽക്കാലമില്ലെന്നും മറ്റു കാര്യങ്ങൾ സംഘടനകളുമായി കൂടിയാലോചിച്ച ശേഷം തീരുമാനിക്കുമെന്നും ബസ് ഉടമകൾ അറിയിച്ചു. വൈദ്യുതി ഉൽപാദന വിതരണ പ്രസരണ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മണ്ഡലാടിസ്ഥാനത്തിൽ സമിതികൾ രൂപീകരിക്കാൻ മന്ത്രി സണ്ണി ജോസഫ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. വൈദ്യുതി മേഖലയിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ പാലക്കാട് ചേർന്ന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. തദ്ദേശ സ്ഥാപന തലത്തിലും സമിതികൾ രൂപീകരിക്കണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി. രാജ്യത്തുടനീളം 7 ESI ആരോഗ്യരക്ഷാ പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ തെലങ്കാനയിൽ തുടക്കം കുറിക്കും. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ ESI ആശുപത്രികളിൽ 668 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്കാണ് അദ്ദേഹം തുടക്കം കുറിക്കുന്നത്. 53 ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. ഭൂമി തരംമാറ്റം, ഡിജിറ്റൽ സർവേ പരാതികൾ, പട്ടയ പ്രശ്നം എന്നിവയ്ക്ക് സമയബന്ധിതമായി പരിഹാരം കാണുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ. കാസർഗോഡ് കളക്ടറേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ റവന്യൂ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. PSC പരീക്ഷാക്രമക്കേടിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നതായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഉയർന്നുവന്നിരിക്കുന്ന ആരോപണങ്ങളുടെ നിജസ്ഥിതി അന്വേഷണത്തിലൂടെ പൊതുസമൂഹത്തിന് ബോധ്യമാകേണ്ടത് കമ്മീഷന്റെ കൂടി ആവശ്യകതയാണെന്ന്

0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് _ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ഇന്ന് വൈകിട്ട് 7 മണി മുതൽ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയേക്കുമെന്ന് KSEB അറിയിച്ചു. പവർ എക്സ്ചേഞ്ച് വഴി ആവശ്യമായ വൈദ്യുതി ലഭ്യമാകാത്ത സാഹചര്യത്തിലാവും നിയന്ത്രണം ഏർപ്പെടുത്തുകയെന്നും KSEB വ്യക്തമാക്കി. വൃക്കരോഗബാധിതർക്ക് ജീവധാര ചികിത്സാ സഹായ പദ്ധതിയുമായി പാലക്കാട് നഗരസഭ. വീട്ടിൽ ഡയാലിസിസ് സാധ്യമാക്കുന്ന പെരിറ്റോണിയൽ ഡയാലിസിസ് സംവിധാനം ഏർപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളാണ് പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി.

0: ഫൈസൽ അലിമുത്ത്.
1: ആരോഗ്യ സന്നദ്ധ ജീവകാരുണ്യ പ്രവർത്തകർ, ആശുപത്രികൾ, റെസിഡന്റ് അസോസിയേഷനുകൾ എന്നിവരുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇവരുമായുള്ള യോഗം നാളെ നടക്കും. പെരിറ്റോണിയൽ ഡയാലിസിസ് രീതി സംബന്ധിച്ച് നഴ്സിംഗ് പഠിച്ചവർക്ക് പ്രായോഗിക പരിശീലനം നൽകും. വാർഡ് അടിസ്ഥാനത്തിൽ സർവേ നടത്തി വൃക്കരോഗ സാധ്യത ഉള്ളവരെ കണ്ടെത്തി മുൻകൂട്ടി മെഡിക്കൽ സഹായം ലഭ്യമാക്കാനും പദ്ധതിയുണ്ട്. പാലക്കാട് നഗരസഭയ്ക്ക് കീഴിലുള്ള പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ, മറ്റ് പൊതു ആരോഗ്യ കേന്ദ്രങ്ങൾ, ജില്ലാ ആശുപത്രിയിലെ നെഫ്രോളജി യൂണിറ്റ് എന്നിവയുടെ സേവനവും പദ്ധതിക്കായി പ്രയോജനപ്പെടുത്തും.
0: സംസ്ഥാനത്ത് ആദ്യമായി മണ്ണിടിച്ചിൽ സാധ്യത കണ്ടെത്തി മുന്നറിയിപ്പ് നൽകാനുള്ള സംവിധാനം കണ്ണൂരിൽ ആരംഭിക്കുന്നു. കണിച്ചാൽ ഗ്രാമപഞ്ചായത്തിലെ മാടശ്ശേരി മലയിലാണ് പുതിയ സംവിധാനം ഒരുങ്ങുന്നത്. മണ്ണിന്റെ ഘടന, മഴയുടെ അളവ്, ഭൂമിശാസ്ത്രപരമായ മറ്റ് പ്രത്യേകതകൾ എന്നീ വിവരങ്ങൾ ശേഖരിച്ച് വിശകലനം ചെയ്ത് മണ്ണിടിച്ചിൽ സാധ്യതയുണ്ടോ എന്ന് മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനമാണിത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, IIT റൂക്കി, KDISC എന്നിവയുടെ നേതൃത്വത്തിലാണ് 2 കോടി രൂപയോളം ചെലവഴിച്ചുള്ള സംവിധാനം ആരംഭിക്കുന്നത്. കാർഷിക വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ കാന്തല്ലൂരിനെയും വട്ടവടയെയും ബന്ധിപ്പിക്കുന്ന വനപാത തുറന്നുകൊടുക്കുന്നതിന്റെ സാധ്യതകൾ ഇടുക്കി ജില്ലാ ഭരണകൂടം പരിശോധിക്കുന്നു. ആനമുടിച്ചോല ദേശീയോദ്യാനത്തിലൂടെ കടന്നുപോകുന്ന കാന്തല്ലൂർ SP പുരം പാത തുറന്നാൽ നിലവിൽ മണിക്കൂറുകൾ ദൈർഘ്യമുള്ള കാന്തല്ലൂർ വട്ടവട യാത്ര മിനിറ്റുകളായി ചുരുങ്ങും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
2: സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഇടപെടൽ. കാന്തല്ലൂരിൽ നിന്ന് വട്ടവടയിലെത്തുവാൻ നിലവിൽ 110 കിലോമീറ്റർ യാത്ര ചെയ്യേണ്ടതുണ്ട്. വനംവകുപ്പ് അടച്ചുപൂട്ടിയ ദേശീയോദ്യാനത്തിലൂടെയുള്ള പാത തുറന്നാൽ ഇത് 30 കിലോമീറ്ററായി ചുരുങ്ങും. വട്ടവട, കാന്തല്ലൂർ, മറയൂർ പഞ്ചായത്തുകളിലെ ആയിരക്കണക്കിന് ജനങ്ങളുടെ ജീവിതത്തെ ഈ തീരുമാനം സ്വാധീനിക്കും. പ്രദേശത്തെ വിനോദസഞ്ചാര മേഖലയുടെ കുതിപ്പിനും പാത തുറക്കുന്നത് വഴി തെളിക്കും. ഭരണകൂടത്തിന്റെ പുതിയ ഇടപെടലിനെ വലിയ പ്രതീക്ഷയോടെയാണ് ഇവർ കാണുന്നത്.
0: ലോർഡ്സിൽ നടന്ന വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയ്ക്ക് 270 റൺസിന്റെ തകർപ്പൻ ജയം. ഒന്നാം ഇന്നിംഗ്സ് ലീഡ് ഉൾപ്പെടെ ഇന്ത്യ ഉയർത്തിയ 457 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇംഗ്ലണ്ടിന്റെ ഇന്നിംഗ്സ് 186 അവസാനിച്ചു. ഇതോടെ ലോർഡ്സിൽ ആദ്യമായി ടെസ്റ്റ് വിജയം സ്വന്തമാക്കുന്ന വനിതാ ടീമെന്ന നേട്ടവും ഇന്ത്യ സ്വന്തമാക്കി. രണ്ടാം ഇന്നിംഗ്സിൽ 113 റൺസ് നേടിയതിലൂടെ ലോർഡ്സിൽ ആദ്യമായി സെഞ്ചുറി നേടിയ വനിതാ താരമെന്ന ചരിത്ര നേട്ടം ഇന്ത്യയുടെ യസ്തിക ഭാട്ടിയ കരസ്ഥമാക്കി. ലോകകപ്പ് ഫുട്ബോൾ സെമിഫൈനൽ മത്സരങ്ങൾക്ക് മറ്റന്നാൾ തുടക്കമാകും. ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. വ്യാഴാഴ്ച നടക്കുന്ന സെമി പോരാട്ടത്തിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. ഈ മാസം 20 ഫൈനൽ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ യോഗം മറ്റന്നാൾ തിരുവനന്തപുരത്ത് ചേരും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വിളിച്ചു ചേർക്കുന്ന യോഗത്തിൽ വിദ്യാഭ്യാസ മന്ത്രി N. ശംസുദ്ദീൻ പങ്കെടുക്കും. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ സജീവ പങ്കാളിത്തം ഉറപ്പുവരുത്താനുള്ള ചർച്ചകൾ നടക്കും. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൌൺസിലർ R. സുഗതന്റെ സത്യപ്രതിജ്ഞ BU സെൻട്രൽ ജയിലിൽ നടക്കും. കാപ്പ കേസിൽ പ്രതിയായതിനാൽ ജയിലിൽ നിന്ന് പുറത്തുവിടാനാകാത്ത സാഹചര്യമാണെന്നും ജയിലിൽ സത്യപ്രതിജ്ഞ നടത്താമെന്ന സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചതിനെ തുടർന്നാണ് കോടതി ഉത്തരവ്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ മൊത്തം കയറ്റുമതിയിൽ വളർച്ച രേഖപ്പെടുത്തിയതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം. 3 മാസത്തിൽ കൈവരിച്ചത് 11.3% വളർച്ച. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച മലയാളികൾ അടക്കമുള്ള 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് മുംബൈയിലെത്തിക്കും. സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകളുടെ പ്രതിസന്ധി പരിഹരിക്കാൻ ട്രാൻസ്പോർട്ട് നയം രൂപീകരിക്കുമെന്ന് മന്ത്രി CP ജോൺ. വൈദ്യുതി ഉൽപ്പാദന വിതരണ പ്രസരണ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മണ്ഡലാടിസ്ഥാനത്തിൽ സമിതികൾ രൂപീകരിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. PSC പരീക്ഷാക്രമക്കേടിന്റെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നതായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. ഇംഗ്ലണ്ടിനെതിരെ വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 270 റൺസിന്റെ തകർപ്പൻ ജയം. ലോർഡ്സിൽ ആദ്യമായി ടെസ്റ്റ് വിജയം നേടുന്ന വനിതാ ടീമെന്ന നേട്ടം സ്വന്തമാക്കി ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: ആകാശവാണി വാർത്താ വീക്ഷണം. ആവർത്തിക്കുന്ന ദുരന്തങ്ങൾ പ്രകൃതി നൽകുന്ന മുന്നറിയിപ്പുകളാണ്. തയ്യാറാക്കിയത് ശ്രീജിത്ത് CV, മാധ്യമപ്രവർത്തകൻ. അവതരണം സുവർണ. കാലവർഷം ശക്തമാകുന്നതിനിടെ വയനാട്ടിലെ കള്ളാടിയിൽ നിർദ്ദിഷ്ട തുരങ്കപാതയുടെ നിർമ്മാണ പ്രദേശത്ത് July 7 മണ്ണിടിച്ചിലിൽ 8 പേരുടെ ജീവനാണ് പൊലിഞ്ഞത്. ചൂരൽമല മേപ്പാടി റോഡിൽ കള്ളാടിക്ക് സമീപത്തെ തുരങ്കപാത നിർമ്മാണ സ്ഥലത്തെ 30 മീറ്ററോളം ഉയരത്തിലുള്ള മല ഒന്നാകെ താഴേക്ക് കുത്തിയൊലിച്ചതോടെ ജോലി ചെയ്യുകയായിരുന്ന തൊഴിലാളികളടക്കമുള്ളവരാണ് മണ്ണിനടിയിൽ താഴ്ന്നുപോയത്. മണ്ണും തുരങ്ക നിർമ്മാണ പ്രദേശത്ത് സംരക്ഷണ ഭിത്തിയായി നിർമ്മിച്ച കോൺക്രീറ്റ് മതിലും ഒന്നാകെ ഒലിച്ചുപോയി മീനാക്ഷി പാലം മൂടുകയായിരുന്നു. ഇതോടെ ചൂരൽമല, മുണ്ടക്കൈ, പുത്തുമല, അട്ടമല

ശ്രമങ്ങൾ പൂർണ്ണമായും ഒറ്റപ്പെട്ടു. വിവരമറിഞ്ഞതിന് പിന്നാലെ രക്ഷാദൌത്യവുമായി വിവിധ സേനാ വിഭാഗങ്ങളും ദുരന്ത നിവാരണ സേനയും സന്നദ്ധ സംഘടനകളും കള്ളാടിയിലേക്ക് കുതിച്ചെത്തി. കൈയും മെയ്യും മറന്ന രക്ഷാപ്രവർത്തനത്തിലൂടെ പലർക്കും ജീവൻ തിരിച്ചുകിട്ടിയെങ്കിലും ഉറ്റവരിൽ പലരും മണ്ണിനടിയിൽ മരണത്തിന് കീഴടങ്ങിയത് അന്നാട്ടുകാരെ കണ്ണീരിലാഴ്ത്തി. ഇതര സംസ്ഥാന തൊഴിലാളികളാണ് തുരങ്കപാത നിർമ്മാണ പ്രദേശത്ത് ജോലി ചെയ്തിരുന്നത്. അതിനാൽ തന്നെ മരണപ്പെട്ടവരിൽ ഏറെയും അവരായിരുന്നു. സംഭവം നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ മന്ത്രിമാരും ജില്ലാ ഭരണകൂടവും കള്ളാടിയിൽ രക്ഷാപ്രവർത്തനങ്ങളുടെ ഏകോപനത്തിന് നേതൃത്വം നൽകി. കനത്ത മഴയും പ്രതികൂലമായ കാലാവസ്ഥയും കാരണം രക്ഷാദൌത്യം പ്രതിസന്ധി നേരിട്ടെങ്കിലും പിൻവാങ്ങാതെ ജീവന്റെ തുടിപ്പ് മണ്ണിനടിയിലുണ്ടോ എന്ന അന്വേഷണവുമായി ദൌത്യസേനാംഗങ്ങൾ രാപ്പകൽ കള്ളാടിയിൽ തിരച്ചിൽ നടത്തി. 5 ദിവസം നീണ്ട തിരച്ചിലിനൊടുവിൽ കാണാതായവരിൽ അവസാനത്തെ ആളുടെ മൃതദേഹവും കണ്ടെത്തിയെന്നാണ് കള്ളാടിയിൽ നിന്നുള്ള ഒടുവിലത്തെ വാർത്ത. കള്ളാടിയിലുണ്ടായത് ഉരുൾപൊട്ടലല്ല എന്നാണ് ഭൌമശാസ്ത്ര ഗവേഷകരും വിദഗ്ധരും വിലയിരുത്തിയത്. മണ്ണിടിച്ചിലാണെന്നും ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടിയത് പദ്ധതി പ്രദേശത്ത് അശാസ്ത്രീയമായി കൂട്ടിയിട്ട മണ്ണാണെന്നും ജില്ലാ ഭരണകൂടം പറയുന്നു. തുരങ്ക നിർമ്മാണ മേഖലയിൽ കൂട്ടിയിട്ട മണ്ണ് കാലവർഷം ശക്തി പ്രാപിക്കുന്നതിന് മുൻപ് തന്നെ നീക്കം ചെയ്യാൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ നിർമ്മാണ കമ്പനിയോട് ആവശ്യപ്പെട്ടിരുന്നതായാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയത്. പദ്ധതി പ്രദേശത്ത് കൂട്ടിയിട്ട മണ്ണ് അടിയന്തിരമായി നീക്കണമെന്നാവശ്യപ്പെട്ട് ജൂൺ 20 ജില്ലാ കളക്ടറും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ഉത്തരവിറക്കിയിരുന്നു. എന്നാൽ നിർദ്ദേശം പാലിക്കുന്നതിൽ നിർമ്മാണ കമ്പനിയുടെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ചയുണ്ടായി. മഴ കനത്തതോടെ തുരങ്ക നിർമ്മാണം താൽക്കാലികമായി നിർത്തിവെക്കാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയത് നിർമ്മാണ കമ്പനി പാലിച്ചെങ്കിലും വലിയ കുന്നിന് സമാനമായി കൂട്ടിയിട്ട മണ്ണ് നീക്കം ചെയ്യാനോ മണ്ണൊലിപ്പ് തടയാൻ ശാസ്ത്രീയമായി നടപടികൾ സ്വീകരിക്കാനോ നിർമ്മാണ കമ്പനി തയ്യാറായില്ലെന്നാണ് ദുരന്തത്തിന് പിന്നാലെ സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയത്. അതേസമയം അതിതീവ്ര മഴയെ തുടർന്നുണ്ടായതാണ് ദുരന്തം എന്നാണ് നിർമ്മാണ കമ്പനിയുടെ വിശദീകരണം. എന്തായാലും അതീവ പാരിസ്ഥിതിക ദുർബല മേഖലയായ ഇവിടെ ഇത്തരം നിർമ്മാണ പ്രവൃത്തികൾ തുടരുമ്പോൾ സ്വീകരിക്കേണ്ട ശാസ്ത്രീയമായ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുന്നതിൽ നിർമ്മാണ കമ്പനിക്ക് ഗുരുതരമായ വീഴ്ച സംഭവിച്ചു എന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ആനക്കാംപൊയിൽ, മേപ്പാടി, തുരങ്ക നിർമ്മാണം നടക്കുന്ന കള്ളാടി ഉൾപ്പെടെയുള്ള മേഖല ഭൌമശാസ്ത്രപരമായി ഏറ്റവും ദുർബലമായ പ്രദേശങ്ങളിലൊന്നാണ്. 2019 ഇടയിൽ ചൂരൽമല, മുണ്ടക്കൈ പ്രദേശങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലും ആവർത്തിക്കുന്ന മണ്ണിടിച്ചിലും ഈ മേഖല എത്രത്തോളം പാരിസ്ഥിതികമായി വെല്ലുവിളിയും അപകടവും നേരിടുന്നുവെന്ന് തെളിയിക്കുന്നതാണ്. അത്തരമൊരു സങ്കീർണ സാഹചര്യം നിലനിൽക്കുന്ന മേഖലയിൽ തുരങ്കം പോലെ പ്രകൃതിക്ക് ഏറ്റവും കടുത്ത ആഘാതമേൽപ്പിക്കുന്ന നിർമ്മാണ പ്രവൃത്തി നടത്തുമ്പോൾ നിശ്ചയമായും കൂടുതൽ ശ്രദ്ധയും ജാഗ്രതയും അനിവാര്യമാണ്. സൂക്ഷ്മമായ പാരിസ്ഥിതിക പഠനം നടത്താതെയാണ് തുരങ്ക നിർമ്മാണം തുടങ്ങിയതെന്ന മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ വിമർശനവും ചില പുനർചിന്തനങ്ങൾക്ക് കാരണമാവുകയാണ്. 2024 ജൂലൈ 30 നാടിനെ നടുക്കിയ ചൂരൽമല, മുണ്ടക്കൈ, ഉരുൾ ദുരന്തത്തിന്റെ ആഘാതം വിട്ടുമാറും മുൻപാണ് 5 കിലോമീറ്റർ മാത്രം അകലെയുള്ള കള്ളാടിയിൽ മറ്റൊരു ദുരന്തം ഏറ്റുവാങ്ങേണ്ടി വന്നത്. 2019 പുത്തുമല ദുരന്തമുണ്ടായ സ്ഥലത്തുനിന്ന് 800 മീറ്ററോളം മാറിയാണ് കള്ളാടി എന്നതും ദുരന്ത ചരിത്രത്തിന്റെ ആവർത്തനം ബോധ്യപ്പെടുത്തുകയാണ്. വയനാടൻ മലമേഖല പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ജാഗ്രതയോടെ സമീപിക്കേണ്ട ഭൂഭാഗമാണ്. 1960 ഈ മേഖലയിൽ ചെറുതും വലുതുമായ ഒട്ടേറെ ഉരുൾപൊട്ടലുകളും മണ്ണിടിച്ചിലുകളും ഉണ്ടായിട്ടുണ്ട്. 1962 പിന്നീട് 1996 2024 ചെമ്പ്രമലയിൽ വലിയ ഉരുൾപൊട്ടലുണ്ടായി. 1984 മുണ്ടക്കൈ, 1992 കാപ്പിക്കളം, 2018 മക്കിമല, കുറിച്ചിർമല, 2019 പുത്തുമല, 2024 മുണ്ടക്കൈ, ചൂരൽമല എന്നീ സംഭവങ്ങളും വയനാട്ടിലെ ആവർത്തിക്കുന്ന ദുരന്ത സാധ്യതയുടെ ചരിത്രമാണ്. 1992 കാപ്പിക്കളത്തുണ്ടായ ദുരന്തത്തിൽ 11 മനുഷ്യജീവനുകൾ നഷ്ടപ്പെട്ടു. 2018 അതിവർഷക്കാലത്ത് ഓഗസ്റ്റ് 9 കുറിച്ചിർമലയിലുണ്ടായ വൻ ഉരുൾപൊട്ടൽ വനഭൂമിയുടെയും തേയിലത്തോട്ടങ്ങളുടെയും ഘടന തന്നെ മാറ്റിമറിച്ചു. വീടുകളും ജീവിതോപാധികളും മറ്റ് ജന്തുജാലങ്ങളും ഉൾപ്പെടെ വലിയ നഷ്ടമാണ് അന്നുണ്ടായത്. 2019 ഓഗസ്റ്റ് 8 വയനാട്ടിലെ മേപ്പാടിക്ക് സമീപമുള്ള പുത്തുമലയിലുണ്ടായ വൻ ഉരുൾപൊട്ടൽ കേരളത്തിന്റെ സമീപകാല ദുരന്ത ചരിത്രത്തിലെ ദാരുണമായ അധ്യായമാണ്. 17 മനുഷ്യജീവനുകളും നിരവധി വീടുകളും തോട്ടങ്ങളും നിമിഷങ്ങൾക്കകം മണ്ണിനടിയിലാക്കിയ ഈ ദുരന്തം നാടിനെ അക്ഷരാർത്ഥത്തിൽ വിറങ്ങലിപ്പിച്ചു. പശ്ചിമഘട്ടത്തിന്റെ അതിലോല പരിസ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്ന വയനാടിന്റെ ദുരന്ത ചരിത്രത്തിലെ നിർണായക അധ്യായമായിരുന്നു 2024 ചൂരൽമല, മുണ്ടക്കൈ ദുരന്തം. ഒരു നാടിനെ അപ്പാടെ ഭൂമുഖത്തുനിന്ന് തുടച്ചു നീക്കിയ

0: പ്രകൃതിയുടെ അതിതീവ്ര ക്ഷോഭം. ഉറക്കമുണർന്നപ്പോൾ ഒരു നാട് ഇല്ലാതായ ദുരന്തത്തിൽ മനുഷ്യർക്ക് മാത്രമല്ല സകല ജീവജാലങ്ങൾക്കും അവരുടെ ആവാസ വ്യവസ്ഥ നഷ്ടമായി. എന്നാൽ നാടിനെ പിടിച്ചുകുലുക്കിയ അതിതീവ്ര ദുരന്തത്തിന്റെ മുറിവിൽ നിന്നും നാം പാഠം പഠിച്ചില്ലെന്നതാണ് കള്ളാടിയിലെത്തുമ്പോൾ വ്യക്തമാകുന്നത്. വനാവരണത്തിലെ മാറ്റം, അശാസ്ത്രീയ ഭൂവിനിയോഗം, മലഞ്ചിരിവുകളിലെ ഇടപെടലുകൾ, നീർച്ചാലുകളുടെ സ്വാഭാവിക ഒഴുക്കിലുണ്ടായ മാറ്റം, സർവോപരി കാലാവസ്ഥാ വ്യതിയാനം എന്നിവ വയനാടിന്റെ പാരിസ്ഥിതിക പ്രതിരോധശേഷിയെ കൂടുതൽ ദുർബലപ്പെടുത്തിയെന്നത് നാം തിരിച്ചറിയാതെ പോവുകയാണോ? പശ്ചിമഘട്ടത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വയനാട് അതിസമ്പന്നമായ ജൈവ വൈവിധ്യത്തിന്റെ കലവറയാണ്. എന്നാൽ അതിനൊപ്പം അതീവ ദുർബലമായ ഭൌമഘടനാ പ്രദേശവുമാണ്. കുത്തനെയുള്ള മലഞ്ചെരിവുകൾ, ആഴമേറിയ താഴ്വരകൾ, കനത്ത മൺപാളികൾ, ഉയർന്ന മഴ ലഭ്യത എന്നിവ വയനാടിന്റെ സ്വാഭാവിക സവിശേഷതകളാണ്. ഈ ഭൌമ കാലാവസ്ഥാ ഘടകങ്ങളുടെ സങ്കീർണമായ പരസ്പര പ്രവർത്തനം പ്രദേശത്തെ ഉരുൾപൊട്ടലുകൾക്കും മണ്ണിടിച്ചിലുകൾക്കും സ്വാഭാവികമായി കാരണമാവുന്നതായി ഭൌമ പരിസ്ഥിതി ശാസ്ത്രജ്ഞർ നിരവധി തവണ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പരിസ്ഥിതിയുടെ അതീവ ദുർബലാവസ്ഥയോടൊപ്പം തന്നെ നിരന്തരമായുള്ള മനുഷ്യ ഇടപെടലുകൾ കൂടുതൽ സങ്കീർണത സൃഷ്ടിക്കുകയാണ്. വയനാട്ടിലെ ആവർത്തിക്കുന്ന ദുരന്തങ്ങൾ കേവലം പ്രകൃതിക്ഷോഭം മാത്രമായി വിലയിരുത്താനാകില്ല. മനുഷ്യനിർമ്മിതമായ ദുരന്തങ്ങളെന്ന വിലയിരുത്തലുകൾക്കൊപ്പം നിഷേധിക്കാനാകാത്ത കയ്യേറ്റത്തിന്റെയും പ്രകൃതി ചൂഷണത്തിന്റെയും സമസ്യകളിലാണ് വയനാട് മേഖല. വയനാടിന്റെ ഭൌമശാസ്ത്രപരമായ പരിമിതികൾ തിരിച്ചറിഞ്ഞുള്ളതും ശാസ്ത്രീയമായ രീതികൾ പിന്തുടരുന്നതുമായ വികസനമാണ് ഇവിടെ ആവശ്യം. മറ്റു മേഖലകളിൽ നിന്ന് വ്യത്യസ്തമായി വയനാടിന്റെ മണ്ണും മലയും കാടും കാട്ടാറും മഴമേഘങ്ങളും തിരിച്ചറിഞ്ഞുള്ള പ്രകൃതി സൌഹൃദ വികസനത്തിനുള്ള പ്രേരകമായി കള്ളാടി പോലുള്ള ദുരന്തങ്ങളുടെ ആഘാതം മാറുകയാണ് വേണ്ടത്. ജൈവ വൈവിധ്യ സമ്പത്തിന്റെ ശേഖരത്തോടൊപ്പം മധ്യേന്ത്യ മുതൽ തെക്കോട്ട് കന്യാകുമാരി വരെ നീണ്ടുകിടക്കുന്ന പശ്ചിമഘട്ടം വിശിഷ്യ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ കാലാവസ്ഥാ സന്തുലിതാവസ്ഥയുടെ കാവൽക്കോട്ടയാണ്. എന്നാൽ ആവർത്തിക്കുന്ന ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ, പ്രളയം തുടങ്ങിയ ദുരന്തങ്ങൾ പശ്ചിമഘട്ട മേഖലയെ വലിയ ആശങ്കയിൽ നിർത്തുകയാണ്. സംഭവിച്ച ദുരന്തങ്ങളാകെയും പ്രകൃതിയുടെ വികൃതിയാണെന്നും മാത്രം പറഞ്ഞൊഴിയാനാകില്ല. അശാസ്ത്രീയമായ ഖനനം, മലനിരകൾ വെട്ടിനിരത്തിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ, വനനശീകരണം, അനിയന്ത്രിതമായ വിനോദസഞ്ചാരം, തണ്ണീർത്തടങ്ങളുടെ നികത്തൽ എന്നിവ പശ്ചിമഘട്ടത്തിന്റെ സ്വാഭാവിക ഘടനയെ ദുർബലപ്പെടുത്തുകയാണ്. സമീപകാലത്തായി അതിദ്രുതം സംഭവിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനവും ദുരന്തങ്ങൾ ആവർത്തിക്കുന്നതിന് പ്രധാന കാരണമാണ്. ആഗോള താപനം ഉൾപ്പെടെ സൃഷ്ടിച്ച കാലാവസ്ഥാ പ്രതിസന്ധിയുടെ ആഘാതം പശ്ചിമഘട്ടത്തിലും പ്രകടമാണ്. പ്രകൃതിദത്തവും അനിവാര്യവുമായ മഴ ഒരു മഹാദുരന്തമായി മാറുന്നത് പരിസ്ഥിതിയുടെ പ്രതിരോധശേഷി മനുഷ്യൻ തകർത്തതുകൊണ്ടാണ്. കേരളത്തിന്റെയും തീരസംസ്ഥാനങ്ങളുടെയും നിലനിൽപ്പിനായി എന്തു വില കൊടുത്തും സംരക്ഷിച്ചു നിർത്തേണ്ട പ്രകൃതിയുടെ വരദാനമായ പശ്ചിമഘട്ട മലനിരകളുടെ സ്വാഭാവികത മനുഷ്യനും മറ്റു ജീവജാലങ്ങൾക്കും അതിജീവനത്തിന് അനിവാര്യമാണ്. ഈ ഘട്ടത്തിൽ പശ്ചിമഘട്ടത്തിന്റെ അനിവാര്യതയും നിലനിൽപ്പും ആശങ്കകളും അത് നേരിടുന്ന വലിയ ആഘാതങ്ങളും ചൂണ്ടിക്കാട്ടി മുന്നറിയിപ്പ് നൽകിയ മാധവ് ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ സമിതികളുടെ റിപ്പോർട്ടുകളും പരിസ്ഥിതി സംരക്ഷണ നിർദ്ദേശങ്ങളും വിസ്മരിക്കാവുന്നതല്ല. പ്രകൃതിയുടെ പരിധികളെ എല്ലാ വിധത്തിലും മറികടക്കുന്ന അധിനിവേശം നാൾക്കുനാൾ വർദ്ധിക്കുമ്പോൾ നിലനിൽപ്പിനായുള്ള ജാഗ്രത എല്ലാവരിലും ഉണരേണ്ടതുണ്ടെന്ന് കള്ളാടി ദുരന്തവും നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. പ്രകൃതിയെ കീഴ്പ്പെടുത്തുകയല്ല, അതിനൊപ്പം ജീവിക്കുന്ന മാതൃകകളിലൂടെ മാത്രമേ നാടിന് നിലനിൽപ്പുള്ളൂ എന്ന് എല്ലാവരും തിരിച്ചറിയേണ്ടതുണ്ട്. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം.
1: ആകാശവാണി.
2: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, ചില തീരുമാനങ്ങൾ കൈവിട്ട അമ്പു പോലെയാണ്. അത് ഉണ്ടാക്കിയേക്കാവുന്ന ക്ഷതങ്ങൾ ഒരിക്കലും ഉണങ്ങാത്തതായിരിക്കും. ഒരു ചിരി കൊണ്ടോ അഭിനയം കൊണ്ടോ ആ ക്ഷതം ഉണങ്ങാൻ സാധ്യതയില്ല. നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക, സംസാരത്തിലും പ്രവൃത്തിയിലും സത്യസന്ധത പുലർത്തുക. ഈയൊരു ശുഭചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും ആരംഭിക്കാം. ഇന്ന് വയലും വീടും പരിപാടിയിൽ വഴുതനവർഗ വിളകളിലെ രോഗനിയന്ത്രണത്തെക്കുറിച്ച് ബിന്ദുവാർ മാത്യൂസുമായുള്ള അഭിമുഖ സംഭാഷണമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്.

0: പതിവുപോലെ നമുക്ക് ഇന്നത്തെ ചോദ്യത്തിലേക്ക് പോകാം. നായ്ക്കളെ സംബന്ധിച്ചാണ് ഇന്നത്തെ ചോദ്യം. ചോദ്യം ഇതാണ്, വീട്ടിൽ നായ്ക്കളെ വളർത്തുന്നതിന് അറിഞ്ഞിരിക്കേണ്ട നിയമങ്ങൾ എന്തെല്ലാമാണ്? ഇതിന്റെ ഉത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം. മുളയുള്ള പറമ്പിൽ വിള വേണ്ട, ഈ ഒരു ചൊല്ല് കേട്ടിട്ടുണ്ടോ? മറ്റു വൃക്ഷവിളകളിൽ നിന്നും വ്യത്യസ്തമായി മുളയുടെ വേരുകൾ എത്ര അകലത്തിലേക്ക് വേണമെങ്കിലും കടന്നു ചെല്ലും. മുള സാധാരണയായി വെച്ചു പിടിപ്പിക്കുന്നത് പറമ്പിന്റെ ഏതെങ്കിലും ഒഴിഞ്ഞ കോണിലായിട്ടായിരിക്കും. പക്ഷേ കാലം കുറെ കഴിയുമ്പോൾ പുരയിടമൊട്ടാകെ വേരാഴ്ത്തി വെള്ളവും വളവുമെല്ലാം വലിച്ചെടുത്ത് കൂടുതൽ കന്നുപൊട്ടി ഇവ വളർന്ന് പടർന്ന് പന്തലിച്ച് ഒരു മുളങ്കാടായി മാറുന്നു. മുള ഇങ്ങനെ പടർന്നു കഴിഞ്ഞാൽ പിന്നെ ആ പറമ്പിൽ മറ്റു കാർഷിക വിളകൾ തീർത്തും അസാധ്യമായിത്തീരുന്നു. കൃഷിയിടത്തിലെ വെള്ളവും വളവും കവർന്നെടുക്കുക മാത്രമല്ല, ഇങ്ങനെ പടർന്ന് പന്തലിക്കുമ്പോൾ പറമ്പിൽ സൂര്യപ്രകാശവും വേണ്ടത്ര ലഭ്യമാകില്ല. കാലക്രമേണ തൊട്ടടുത്തുള്ള കൃഷിയിടം പോലും കൃഷിക്ക് സാധിക്കാത്തതായി വരുന്ന സാഹചര്യവും ഉണ്ടാകും. അതുകൊണ്ടാണ് മുളയുള്ള പറമ്പിൽ വിള വേണ്ട എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി അതല്ല കേട്ടോ. ഇപ്പോൾ മുള ഒരു അലങ്കാര ചെടിയായി മിക്കയിടത്തും സ്ഥാനം നേടിക്കഴിഞ്ഞു. ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. വഴുതനവർഗ വിളകളിലെ രോഗനിയന്ത്രണം, കൃഷിരീതി തുടങ്ങിയവയെക്കുറിച്ചുള്ള വിശദമായ ഒരു അഭിമുഖം ഇന്ന് കേൾക്കാം. തിരുവനന്തപുരം മിത്രനികേതൻ ICAR കൃഷിവിജ്ഞാന കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞ ശ്രീമതി ബിന്ദു ആർ മാത്യൂസ് ആണ് ഇതിനെക്കുറിച്ച് പറഞ്ഞു തരുന്നത്. ശ്രീമതി ബിന്ദു ആർ മാത്യൂസുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
1: ബിന്ദു മേഡം, വഴുതനവർഗ വിളകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ വഴുതന, തക്കാളി ഇതെല്ലാം വരും അല്ലേ?
2: അതെ, വഴുതന, തക്കാളി, മുളക്, കത്തിരി ഇതെല്ലാം തന്നെ വഴുതനവർഗ വിളകളിൽ വരുന്ന വിളകളാണ്.
1: അപ്പം ഇതിനെ ബാധിക്കുന്ന പ്രധാന കീടങ്ങൾ ഏതൊക്കെയാണ്?
2: നമുക്ക് കാണാൻ പറ്റാത്ത തരത്തിലുള്ള ചെറിയ കീടങ്ങൾ തൊട്ട് പുഴുക്കള്, വണ്ടുകൾ എല്ലാം തന്നെ ഇതിനെ ആക്രമിക്കുന്നുണ്ട്. അതിലുപരിയായിട്ട് കർഷകർ പ്രധാനമായിട്ടും ചെയ്യേണ്ട കാര്യങ്ങൾ കീടങ്ങൾ വരാതിരിക്കാനുള്ള മാർഗങ്ങളാണ്. അപ്പം കൃഷി ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ മണ്ണിനെ പരിപോഷിപ്പിച്ച് കൃഷി ചെയ്യുക. അപ്പം മണ്ണിനെ പരിപോഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ കുമ്മായ പ്രയോഗം കൃത്യമായിട്ട് ചെയ്യുക. കാരണം വഴുതനവർഗ വിളകളിൽ അത്യാവശ്യം നല്ല രീതിയിൽ രോഗങ്ങളും നന്നായിട്ട് കർഷകർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ അതിനകത്ത് കുമ്മായ പ്രയോഗം ചെയ്തുകൊണ്ട് മുൻപോട്ട് പോകണം. സെൻറ്റ് ഒന്നിന് 2 kg എന്നെങ്കിലും രീതിയിൽ തന്നെ കുമ്മായ പ്രയോഗം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുതന്നെ കൊടുക്കുന്ന വളങ്ങൾ, പ്രത്യേകിച്ചും നമ്മൾ രാസവളങ്ങൾ കൊടുക്കുകയാണെങ്കിലും അതേപോലെ ജൈവവളങ്ങൾ കൊടുക്കുകയാണെങ്കിലും സൂക്ഷ്മമൂലകങ്ങളാണെങ്കിൽ പോലും എല്ലാം തന്നെ നന്നായിട്ട് ആഗീകരണം നടത്തി കൃഷി വളരെ നന്നായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ രോഗപ്രതിരോധ ശേഷി കിട്ടുന്നത് കൊണ്ട് തന്നെ നമുക്ക് കീടങ്ങളും രോഗങ്ങളും ഒരുപോലെ കുറച്ചു നിർത്താനായിട്ടും സാധിക്കും. അപ്പോൾ അത്യാവശ്യം നമുക്ക് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് വഴുതനവർഗ വിളകളിൽ കായതുരപ്പൻ, തണ്ടുതുരപ്പൻ, പുഴുക്കൾ ധാരാളം വരാറുണ്ട്. തുടക്കത്തിൽ തന്നെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ജൈവ നിയന്ത്രണ മാർഗങ്ങൾ തന്നെ അവലംബിക്കുക. തുടക്കത്തിൽ ഒന്നോ രണ്ടോ കായകളുടെ ആക്രമണമാണെങ്കിൽ ആ കായകൾ മുറിച്ച് മാറ്റിയാൽ തന്നെ അത്യാവശ്യം നമുക്ക് ആ കീടങ്ങൾ വളരാതിരിക്കാനുള്ള ഒരു തടസ്സം അവിടെ കൊടുക്കാനായിട്ട് സാധിക്കും. വീണ്ടും നമ്മൾ തുടർന്ന് അങ്ങോട്ട് പോകുമ്പോൾ അഥവാ കൂടുതലാണെങ്കിൽ നമുക്ക് ജൈവ കീടനാശിനികൾ ഉപയോഗിക്കുക. ഏറ്റവും നമുക്ക് സുരക്ഷിതമായിട്ട് ഉപയോഗിക്കാവുന്ന ഒന്നാണ് വേപ്പിൻ കുരുസത്ത്. 5% വീര്യമുള്ള വേപ്പിൻ കുരുസത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് കായകൾക്ക് വരുന്ന തുരപ്പൻ പുഴുക്കൾ, പ്രത്യേകിച്ചും കായതുരപ്പനുണ്ട്, തണ്ടുതുരപ്പനുണ്ട്,
1: ലക്ഷണങ്ങൾ നമുക്ക്
2: അതായത് അതിനകത്ത് അതിന്റെ വിസർജ്യ വസ്തുക്കൾ തന്നെ പുറത്തേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കായകൾ എടുത്ത് നോക്കുമ്പോൾ തന്നെ പുറമേ ചില കായകൾ കാണാൻ പറ്റത്തില്ല. പച്ചക്കറി കടകളിൽ നിന്നൊക്കെ ചിലപ്പോൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ മുറിക്കുമ്പോഴായിരിക്കും അത്തരത്തിലുള്ള പുഴുക്കളെ കാണുന്നത് തന്നെ. അപ്പൊ ഇത് തുരന്ന് അകത്ത് കയറി ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളായിരിക്കും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മുന്നേ കൂട്ടി ഒരു പ്രതിരോധ മാർഗം, തുടക്കത്തിൽ തന്നെ നമ്മൾ വേപ്പിൻ കുരുസത്ത് പ്രയോഗിക്കുക. അതേപോലെ നമുക്കൊരു മിത്രകുമ്മളായിട്ടുള്ള ബിവേറിയ ബസിയാന നമുക്ക് ലഭ്യമാണ്. ഇതും നമുക്ക് പൊടി രൂപത്തിൽ ലഭ്യമാണെങ്കിൽ 20 g ഒരു ലിറ്റർ വെള്ളത്തിലെന്ന തോതിലും, ലായനിയാണെങ്കിൽ 5 mL ഒരു ലിറ്റർ വെള്ളത്തിലെന്ന തോതിലും നമുക്ക് കലക്കി തളിച്ചു കൊടുത്താൽ അത്യാവശ്യം എവിടെയെങ്കിലും ഈ പുഴുക്കൾ ഉണ്ടെങ്കിൽ അതിന് രോഗം വരുത്തി കൊല്ലാനായിട്ട് ഇത്തരത്തിലുള്ള മിത്രകുമ്മളുകൾ സഹായിക്കുന്നു.
1: ഇടയ്ക്കിടയ്ക്ക്
2: ഇതിന്റെ

0: ഒരു പ്രശ്ന പരിഹാര മാർഗം എന്നുള്ള രീതിയിൽ മുൻകൈ കൂട്ടി ചെയ്തും പോയി കഴിഞ്ഞാൽ ഒരു വിധത്തിൽ നമുക്ക് നിയന്ത്രിച്ച് നിർത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഗോമൂത്രം കാന്താരി മിശ്രിതം നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതായത് 1 ലിറ്റർ ഗോമൂത്രം എടുത്താൽ 10 ഗ്രാം കാന്താരി മുളക് അതിൽ നന്നായിട്ട് അരച്ച് ചേർത്ത് അതിൽ 9 ലിറ്റർ വെള്ളവും കൂടെ ചേർത്ത് നമ്മൾ ലായനി തയ്യാറാക്കി തളിച്ചു കൊടുക്കുന്നതും അത്യാവശ്യം ജൈവ നിയന്ത്രണ ഉപാധികൾ നമുക്ക് അതെ റിപ്പല്ലൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതിനോടുപരി ഏതെങ്കിലും തരത്തെ കീടങ്ങളുണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കാനുള്ള കഴിവ് ഇത്തരത്തിലുള്ള ജൈവ നിയന്ത്രണ മാർഗത്തിൽ നമുക്ക് അവലംബിക്കാം. നേരെ മറിച്ച് രാസ കീടനാശിനിയിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും സുരക്ഷിതമായിട്ട് ഉപയോഗിക്കാവുന്ന പുത്തൻ തലമുറയിലുള്ള രാസ കീടനാശിനികൾ തന്നെയുണ്ട്. ഫെയിം എന്ന് നമുക്ക് ഉപയോഗിക്കാം. ഇപ്പം പുത്തൻ തലമുറയിൽ നമുക്ക് നല്ല സുരക്ഷിത, പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഇൻസെക്ട്സ്, അതായത് നമുക്ക് മിത്രങ്ങളായിട്ടുള്ള ഒരുപാട് പ്രാണികൾ നമ്മുടെ പരിസരത്തുണ്ട്, അതിനെ നശിപ്പിക്കാത്ത രീതിയിൽ തന്നെ ഇത്തരത്തിലുള്ള പുത്തൻ തലമുറ കീടനാശിനികൾക്ക് പ്രയോഗം നടത്താനായിട്ട് സാധിക്കും. ഈ രീതിയിൽ കായതുരപ്പൻ തണ്ടുതുരപ്പൻ പുഴുക്കളെ നമുക്ക് വഴുതന വർഗത്തിൽ, പ്രത്യേകിച്ചും വഴുതന കത്തിരിയിൽ നമുക്ക് നിയന്ത്രിച്ചു നിർത്താനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് വഴുതന വർഗത്തിൽ വരുന്ന മറ്റ് കീടങ്ങളുണ്ട്, അതായത് പ്രത്യേകിച്ച് നീരൂറ്റി കുടിക്കുന്ന ചെറിയ പ്രാണികളുണ്ട്. അവർ മിക്കവാറും തന്നെ ഇലയുടെ അടിഭാഗത്തായിരിക്കും ഇരിക്കുന്നത്. കാണുമ്പോൾ നമുക്ക് അത്ര പെട്ടെന്ന് പ്രകടമായിട്ട് മനസ്സിലാവത്തില്ല, എന്നിരുന്നാൽ പോലും ഇലയുടെ മുകൾ ഭാഗം ഒരു നരപ്പൻ പരുവത്തിൽ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ഇലയുടെ അടിഭാഗം നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ചെറിയ പ്രാണികൾ, അതായത് മണ്ടരികൾ, മുഞ്ഞ, അതുപോലെ ഇലപ്പേൻ, അസാധാരണമായിട്ട് നീരൂറ്റി കുടിക്കുന്ന ചെറിയ പ്രാണികളാണ് ഈ ഇത്തരത്തിലുള്ള പ്രാണികൾ. ഇതിന് ആദ്യം തന്നെ നമ്മൾ സുരക്ഷിതമായിട്ട് പറയുന്ന ഒരു നിയന്ത്രണ മാർഗം ജലസേചനം കൊടുക്കുക എന്നുള്ളത്. ജലസേചനം പ്രത്യേകിച്ചും ഇലയുടെ അടിഭാഗങ്ങളിൽ വെള്ളം കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പ്രാണികളെ ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കഞ്ഞിവെള്ളം ഒന്ന് പുളിപ്പിച്ചതിന് ശേഷം ഡൈല്യൂട്ട് ചെയ്ത് ഇലകളുടെ അടിഭാഗങ്ങളിൽ ഒഴിച്ചു കൊടുത്താലും ഇത്തരത്തിലുള്ള പ്രാണികളുടെ ചലനശേഷി നമുക്ക് നിർവീര്യമാക്കാനായിട്ട് സാധിക്കും. അതേപോലെ നമുക്ക് സുരക്ഷിതമായിട്ട് ഉപയോഗിക്കാവുന്ന മറ്റൊന്നാണ് വേപ്പധിഷ്ഠിത കീടനാശിനികൾ. അത് വേപ്പെണ്ണ വെളുത്തുള്ളി എമൽഷൻ നമുക്ക് തയ്യാറാക്കി തളിക്കാം, അല്ലെങ്കിൽ വേപ്പെണ്ണ ആവണക്ക എണ്ണ എമൽഷൻ തയ്യാറാക്കി തളിക്കാം. ഇത്തരത്തിലുള്ള തളിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഈ കീടങ്ങളുടെ കഴിക്കാനുള്ള അവരുടെ പ്രവണത നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇലകളെ ആക്രമിക്കുന്നത് കുറയ്ക്കാനായിട്ട് സാധിക്കും, കീടങ്ങളെ നമുക്ക് ഒരു വിധത്തിൽ നിയന്ത്രിച്ച് നിർത്താനായിട്ടും സാധിക്കും. അതുമല്ല നമ്മൾ ചെയ്യേണ്ട മറ്റ് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ കീടനാശിനികളായിട്ട് നമുക്ക് മണ്ടരികൾക്കൊക്കെ നമുക്ക് തയ്യാറാക്കി ഉപയോഗിക്കും. സ്പൈറോമെസിഫൻ ഇപ്പം നമുക്ക് അവൈലബിൾ ആണ്. അതൊരു 0.8 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ നിന്ന് തോതിൽ കലക്കി നമുക്ക് തളിച്ചു കൊടുക്കാം. ഇപ്പം ഈ രീതിയിൽ ജൈവ കീടനാശിനി രാസ കീടനാശിനി അത്യാവശ്യ ഘട്ടങ്ങളിലുമായിട്ട് സംയോജിതമായിട്ടാണ് നമ്മൾ നിയന്ത്രിക്കേണ്ടത്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ വിളകളുടെ ചുറ്റുപാട് നമ്മൾ വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കണം. കള നിയന്ത്രണം വളരെ അത്യന്താപേക്ഷിതമാണ്. കാരണം കള നിയന്ത്രണം എന്ന് പറയുന്നതിൻ്റെ കാര്യം ഇത്തരത്തിലുള്ള കീടങ്ങൾ നമ്മളുടെ വിളകൾ അവിടെ ഇല്ല എങ്കിൽ പോലും കളകളിൽ അത്യാവശ്യം അവരുടെ ജീവിത ചക്രം മുന്നോട്ട് പൊക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ അവർക്ക് വേണ്ടുന്ന ഭക്ഷണം എത്തി കഴിയുമ്പോൾ നമ്മുടെ പച്ചക്കറി വിളകളെ അത് ആക്രമിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും കള നിയന്ത്രണം വളരെ വലിയൊരു കാര്യമാണ്. നമ്മൾ കൃഷി ചെയ്യുമ്പോഴും അതിൽ കൃഷി തുടങ്ങുമ്പോഴും ഒക്കെ തന്നെ കള നിയന്ത്രണം വളരെ നന്നായിട്ട് ചെയ്യേണ്ടതായിട്ട് ആവശ്യമാണ്. അതേപോലെ തന്നെ നമ്മൾ കെണിവിളകൾ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. പ്രത്യേകിച്ചും വഴുതനവർഗ വിളകളിൽ പ്രധാനമായിട്ടും ചെയ്യാൻ ആവണക്ക് ചുറ്റുപാടും വളർത്തുകയാണെങ്കിൽ നമുക്കൊരു പരിധിവരെ കീടങ്ങൾ കൃഷിസ്ഥലത്തേക്ക് കയറാതെ തന്നെ ഈ കെണിവിളകളിലേക്ക് നമുക്ക് സുരക്ഷിതമായിട്ട് കീടനാശിനി പ്രയോഗം കൊടുത്താൽ മതിയാവും. അതേപോലെ നമുക്ക് ചോളം നടുകയാണെങ്കിലും വെള്ളീച്ച പോലുള്ള ചെറിയ പ്രാണികളെ നമുക്ക് നിയന്ത്രിച്ച് നിർത്താനായിട്ട് സാധിക്കും.
1: ചുറ്റുമാണോ ചെയ്യേണ്ടത്?
0: അതെ അതെ, കെണിവിളകൾ നമ്മൾ കൃഷിസ്ഥലത്തിന് ചുറ്റുമായിട്ട് നട്ടുവെക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ കീടങ്ങളെ നിയന്ത്രിക്കാം. ഇതൊക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അമിതമായ കീടനാശിനി പ്രയോഗം ഒഴിവാക്കുക എന്നുള്ളതാണ്. കർഷകർ കീടനാശിനി ഉപയോഗിക്കുന്നതിന് മുൻപേ തന്നെ കൃഷിസ്ഥലത്ത് വളരെ സുരക്ഷിതമായിട്ട് ഒബ്സർവ് ചെയ്യണം, അതായത് നിരീക്ഷിച്ച് നോക്കണം നമ്മളുടെ പച്ചക്കറികളിൽ കീടങ്ങളാണോ രോഗങ്ങളാണോ എന്ന് മനസ്സിലാക്കി വേണം നമ്മൾ മരുന്ന് തളി കൊടുക്കാൻ. കൃത്യമായിട്ടും മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല, കീടങ്ങളെ നമുക്ക് കാണാനായിട്ട് തന്നെ പറ്റും. അത് വണ്ടുകളായിട്ടായിരിക്കാം, പുഴുക്കളായിട്ടായിരിക്കാം, അല്ലെ അതിൻ്റെ മൊട്ടക്കൂട്ടങ്ങളായിരിക്കാം, അതിൻ്റെ സമാധിയിലിരിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ വിസർജ്യ വസ്തുക്കളെ നമുക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ അത് തിന്ന ഭാഗങ്ങൾ കാണാൻ പറ്റും, അല്ലെങ്കിൽ അത് അരിപ്പ പോലെ അതിൻ്റെ ഹരിതകം മുഴുവൻ കാർന്നു നിന്നതായിട്ട് കാണാൻ പറ്റും, നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾ അടിയിലിരിക്കുന്നത് കാണാൻ പറ്റും. ഇതൊക്കെ നമുക്ക് ആരുടെയും സഹായമില്ലാതെ തന്നെ കണ്ണുകൊണ്ട് തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇതിനുപരിയായിട്ട് നമ്മൾ രോഗങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ പ്രശ്നങ്ങളേറിയ രോഗങ്ങളും തന്നെയുണ്ട്. കർഷകർ വഴുതന, തക്കാളി, മുളക് ഇത് കൃഷി ചെയ്യുമ്പോൾ ഏറ്റവും അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട രോഗമാണ് ബാക്ടീരിയൽ വാട്ടം. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട രോഗം പരത്തുന്നത് അണുക്കളാണ്, അതായത് ബാക്ടീരിയ ആകാം, കുമിൾ രോഗങ്ങൾ അല്ലെങ്കിൽ ഫംഗസ് രോഗങ്ങളാകാം, വൈറസ് രോഗങ്ങളാകാം, ഇതൊക്കെ തന്നെ നമുക്ക് കണ്ണിൽ കാണാൻ പറ്റാത്ത തരത്തിലുള്ള അണുക്കളാണ്. ഈ അണുക്കളെ നമുക്ക് കാണാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ

0: ഉണ്ടെന്ന് നിരീക്ഷിക്കുമ്പോൾ ലക്ഷണങ്ങളായിരിക്കാം. ഒന്നുകിൽ വാടിപ്പോകാം, ചീയലാകാം, അഴുകലാകാം, എലപ്പൊട്ടാകാം, മൂടുചീയലാകാം. ഇതൊക്കെ തന്നെ ലക്ഷണങ്ങൾ മാത്രമേ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ നമ്മൾ മുന്നേ കൂട്ടി കാണുക. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, വഴുതനവർഗ വിളകളിൽ അത്യാവശ്യം നമ്മൾ പൂക്കൾ എത്തിക്കഴിയുമ്പോഴായിരിക്കും സാധാരണഗതിയിൽ രോഗങ്ങൾ പടരാൻ തുടങ്ങുന്നത്. ദ്രുതഗതിയിലായിരിക്കും ഈ വാട്ടം സംഭവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത്, കൃഷി ചെയ്യുമ്പോൾ തന്നെ മണ്ണിൽ അത്യാവശ്യം നല്ല രീതിയിൽ കുമ്മായ പ്രയോഗം ചെയ്യുക. കാരണം അമ്ലത്വ ക്രമീകരണം ഇതേപോലെ ബാക്ടീരിയൽ വാട്ടങ്ങൾക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതേപോലെ കർഷകർക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ബ്ലീച്ചിങ് പൗഡറിന്റെ പ്രയോഗം നല്ലതാണ്. അതായത് സെന്റ് ഒന്നിന് നമ്മൾ 2 കിലോഗ്രാം കുമ്മായ പ്രയോഗം ചെയ്ത് ഒരു 7 ദിവസം കഴിഞ്ഞതിന് ശേഷം അടുത്തൊരു സെന്റ് ഒന്നിന് ഒരു 6 കിലോഗ്രാം ബ്ലീച്ചിങ് പൗഡറും നമ്മൾ കൊടുത്തതിന് ശേഷം അടുത്തൊരു 7 ദിവസം കഴിയുമ്പോൾ നമ്മൾ നടുന്നതിനെ കുറിച്ച് ക്രമീകരിച്ച് ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് ഈ വാട്ട രോഗത്തെ തടഞ്ഞു നിർത്താനായിട്ട് സാധിക്കും. തുടർന്ന് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച വേപ്പിൻ പിണ്ണാക്ക് ചാണകപ്പൊടി മിശ്രിതം മണ്ണിൽ കൊടുക്കുക. തുടർന്ന് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ വീണ്ടും സ്യൂഡോമോണാസ് ഫ്ലൂറസൻസ് എന്നുള്ള മിത്ര ബാക്ടീരിയ നമ്മൾ മണ്ണിൽ ഒരു 10 മുതൽ 15 ദിവസം ഇടവേളകളിൽ സുരക്ഷിതമായിട്ട് കൊടുക്കുക. അതൊരു 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലാണ് അത് മണ്ണിൽ പ്രത്യേകിച്ചും ചെടികളുടെ ചുവട്ടിൽ നമ്മൾ കുതിർത്ത് കൊടുക്കാം, ഇലകളിൽ തളിച്ചു കൊടുക്കാം. അപ്പൊ ഈ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ബാക്ടീരിയൽ വാട്ടത്തിനെ നമുക്ക് പ്രതിരോധിച്ചു നിർത്താനായിട്ട് സാധിക്കും.
1: ഒരു പ്രാവശ്യം വന്നാൽ പിന്നെ അത് നമുക്ക് ശരിയായി
0: എടുക്കാനായിട്ട് പാടായിരിക്കും. കാരണം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അടുത്തടുത്ത ചെടികളിലേക്ക് വ്യാപിക്കുന്നതിന്റെ തോത് വളരെ പെട്ടെന്നായിരിക്കും. കാരണം വെള്ളത്തിൽ കൂടെയാകാം, മണ്ണിൽ കൂടെയാകാം, നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളിൽ കൂടെയാകാം. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ബാക്ടീരിയൽ വാട്ടം തടയാൻ മുൻകരുതൽ എടുക്കേണ്ടതായിട്ട് വരും.
1: പിന്നെ കുമിൾ വാട്ടവും ഉണ്ടല്ലോ.
0: അതെ അതെ, കുമിൾ വാട്ടങ്ങളും ഉണ്ട്. കുമിൾ വാട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിലുള്ള പ്രതിരോധ മാർഗ്ഗങ്ങൾ ചെയ്യുന്നതിന് ഉപരിയായിട്ട് അത്യാവശ്യം വരികയാണെങ്കിൽ ഒരു കുമിൾനാശിനികൾ നമുക്ക് പ്രയോഗിക്കാവുന്നതാണ്. അതിന് നമുക്ക് കോപ്പർ ബേസ്ഡ് ഫംഗിസൈഡ്സ്, അതായത് തുരിശു ചേർന്ന കുമിൾനാശിനികൾ നമുക്ക് ലഭ്യമാണ്. കോപ്പർ ഓക്സിക്ലോറൈഡ് നമുക്ക് ലഭ്യമാണ്. കോപ്പർ ഹൈഡ്രോക്സൈഡ് നമുക്ക് ലഭ്യമാണ്. കോപ്പർ ഓക്സിക്ലോറൈഡ് ആണെങ്കിൽ 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലെന്ന തോതിലും, കോപ്പർ ഹൈഡ്രോക്സൈഡ് ആണെങ്കിൽ 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലെന്ന തോതിലും നമുക്ക് കൊടുക്കാം. പിന്നെ നമുക്ക് തുടർച്ചയായിട്ട് ഫംഗൽ ഡിസീസ് അതല്ലെങ്കിൽ ബാക്ടീരിയൽ ഡിസീസ് വരുന്ന കൃഷി സ്ഥലങ്ങളാണെങ്കിൽ അടുത്ത പ്രാവശ്യം ആ കൃഷി അവിടെ ഒഴിവാക്കി മറ്റ് വിളകൾ അവിടെ ചെയ്യുന്നതായിരിക്കും പുതിയ വിള പരിക്രമണം വളരെ നല്ല ഒരു കാര്യമാണ്.
1: സൈക്കിൾ ഒന്ന്
0: ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത് നല്ലതാണ്. അതേപോലെ മണ്ണിൽ നമുക്ക് മറ്റൊരു പ്രയോഗം നടത്താൻ പറ്റുന്നതാണ് വാം അല്ലെങ്കിൽ വെസിക്കുലാർ ആർബിസ്കുലാർ മൈക്കോറൈസ. അതൊരു വേര് കുമിളാണ്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ പ്രതിരോധ ശേഷി കൂട്ടും. തൈകൾ നടുന്ന സമയത്ത് നമുക്കിത് കൊടുക്കാം. ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, പ്രത്യേകിച്ച് പോട്രയിൽ തൈകൾ നടുകയാണെങ്കിൽ 2 ഗ്രാം വീതം ആ മിശ്രിതത്തിൽ കൊടുക്കാം. അല്ല, നമ്മൾ തവാരണയിൽ നടുകയാണെന്നുണ്ടെങ്കിൽ 5 ഗ്രാം മുതൽ 10 ഗ്രാം വരെ നമുക്ക് കൊടുക്കാം. അത് കൊടുക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ രോഗപ്രതിരോധ ശേഷി കിട്ടും, മണ്ണിൽ കിടക്കുന്ന അമിതമായ ഫോസ്ഫറസിനെ വലിച്ചെടുക്കാനായിട്ട് സാധിക്കും, വേരുപടലം കൂട്ടും, അത്യാവശ്യം ഒരു വരൾച്ചയെ പ്രതിരോധിക്കാനും സാധിക്കുന്നുണ്ട്.
1: പിന്നെ നമ്മൾ വിത്ത് നടുമ്പം അതിന്റെ ഒരു പരിചരണവും കൂടെ ചെയ്താൽ,
0: വിത്ത് പരിചരണം പറയുമ്പോൾ തീർച്ചയായും വിത്തിനെ കുറിച്ച് നമ്മൾ നന്നായിട്ട് പഠിച്ചു വേണം ചെയ്യാൻ. കാരണം എന്ന് വെച്ചാൽ രോഗം ഉള്ള ചെടിയിൽ നിന്ന് ഒരു കാരണവശാലും വിത്ത് ശേഖരിക്കരുത് ഇത്തരത്തിലുള്ള വിളകൾക്ക് പ്രത്യേകിച്ചും. കാരണം ഇതിനകത്ത് വൈറസ് രോഗങ്ങളുണ്ട്, അല്ലെങ്കിൽ തന്നെ ഫംഗസ് രോഗങ്ങളുണ്ട്. പ്രത്യേകിച്ച് മുളകിലൊക്കെ ആണെങ്കിൽ അഴികൾ രോഗങ്ങളൊക്കെ വ്യാപകമായിട്ട് കാണുന്നതാണ്. മുളകിൻ്റെ കായകളുടെ അഴികളുണ്ട്, ഇലകളുടെ അഴികളുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള അഴികൾ രോഗങ്ങളുള്ള ചെടികളുടെ വിത്തുകളൊന്നും ഒരു കാരണവശാലും നമ്മൾ ശേഖരിച്ച് അടുത്ത കൃഷിക്ക് ഉപയോഗിക്കരുത്. അപ്പം അഥവാ നമ്മൾ കൃഷിക്ക് ഉപയോഗിക്കുന്ന വിത്തുകൾ ഏതാണെങ്കിൽ തന്നെയും നമ്മളൊരു വിത്ത് പരിചരണം നല്ലത് തന്നെയാണ്. 1 കിലോഗ്രാം വിത്തിന് ഒരു രാസ കുമിൾനാശിനി പരിചരണമാണെങ്കിൽ നമുക്ക് ബാവസ്റ്റിന് ഉപയോഗിക്കാം, അതായത് കാർബൺ ഡയോക്സൈഡ് എന്നുള്ള കെമിക്കൽ ഉപയോഗിക്കാം. അത് 1 കിലോഗ്രാം വിത്തിന് 2 ഗ്രാം എന്ന രീതിയിൽ നമ്മൾ കൊടുത്താൽ മതിയാവും. അതേസമയം ജൈവ നിയന്ത്രണ മാർഗത്തിലാണെങ്കിൽ സ്യൂഡോമോണാസ് നമുക്ക് ഉപയോഗിക്കാം. അതേപോലെ നമ്മൾ ഇതിന്റെ തൈകൾ പറിച്ചു നടുമ്പോഴും നമുക്ക് ആ വേരുകളെയും വേണമെങ്കിൽ പരിചരിച്ചിട്ട് വേണമെങ്കിൽ കൊടുക്കാം. കാരണം പരിചരിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ മണ്ണിൽ കൊണ്ട് നടുമ്പോൾ വേരുകൾക്ക് ഒരു രോഗപ്രതിരോധ ശേഷി കൊടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ വിത്ത് നടുമ്പോഴും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല ആരോഗ്യമുള്ള വിത്ത്, ഗുണമേന്മയുള്ള വിത്ത്, അത് വിശ്വാസമുള്ള സ്രോതസ്സിൽ നിന്ന് തന്നെ വാങ്ങിച്ച് തയ്യാറാക്കി കൃഷി ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. പ്രത്യേകിച്ച് ഈ പച്ചക്കറിയിലെ ഈ വഴുതനവർഗ വിളകളുടെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, ഏകദേശം 3 മുതൽ 6 മാസം വരെ നീണ്ടു നിൽക്കുന്ന ഒരു വിളയാണ്. നമുക്ക് ഈ പറയുന്ന കൃഷി സ്ഥലങ്ങളിലെല്ലാം തന്നെ ചെല്ലുമ്പോഴും അത്യാവശ്യം വീട്ടാവശ്യത്തിൽ കൃഷി ചെയ്യുന്നവർക്കാണെങ്കിൽ ഇത് 1 or 2 കായകളാണെങ്കിൽ പോലും അവർക്ക് സുരക്ഷിതമായിട്ട് വലിയ കീടനാശിനികളില്ലാതെ ചെയ്യാം. അതേപോലെ നമുക്ക് മുളകെന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്രോപ്പാണ്. കീടനാശിനികളുടെ അമിതമായ പ്രയോഗം മുളകിൽ വരാറുണ്ട്. കേരള കാർഷിക

0: സർവകലാശാലയുടെ വളരെ പ്രതിരോധ ശേഷിയുള്ള ഉജ്ജ്വല അനുഗ്രഹ എന്ന ഇനങ്ങളൊക്കെ നമുക്ക് കൃഷി ചെയ്യാം. അതിനോടുപരിയായിട്ട് കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നമ്മൾ കൂടുതലായിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന ഒരു ഇനമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചർ റിസർച്ച് ബാംഗ്ലൂരിന്റെ അർഖഖ്യാതി എന്ന് പറയുന്ന ഒരു ഇനം. അത് കാര്യമുളകം നമ്മൾ തിരുവനന്തപുരം ജില്ലയിൽ അറിയപ്പെടും. എന്നിരുന്നാൽ പോലും വളരെ നല്ല അത്യാവശ്യം പ്രതിരോധ ശേഷിയും അതുപോലെ കായ്ഫലം കൂടുതലുള്ള ഒരു വിളയും തന്നെയാണ്. നമ്മൾ അതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മുളക് ചെയ്യുമ്പോഴും നേരത്തെ പറഞ്ഞ പോലെ മണ്ണിൻ്റെ അമ്ലത്വം വളരെ കൃത്യമായിട്ട് ക്രമീകരിക്കണം. അതിനോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ പോലെ ബ്ലീച്ചിങ് പൗഡറിൻ്റെ ലായനി തയ്യാറാക്കി നമ്മൾ ഒഴിക്കേണ്ടതായിട്ടൊക്കെ വരും. പക്ഷേ അതിന് ഒപ്പം മഞ്ഞക്കെണികൾ, നീലക്കെണികൾ, വെള്ളക്കെണികൾ, ഇത് മൂന്നും തന്നെ നമ്മൾ കൃഷിസ്ഥലത്ത് ഉപയോഗിക്കുക. മഞ്ഞക്കെണികളാണെങ്കിൽ വെള്ളീച്ചകളെയും അതേപോലെ നീലക്കെണികളാണെങ്കിൽ എലപ്പേനുകളെയും വെള്ളക്കെണികളാണെങ്കിൽ വെള്ളീച്ചകളെയും അതേപോലെ തന്നെ മുഞ്ഞ ഇതുപോലെ ചെറിയ പ്രാണികളെല്ലാം തന്നെ ആകർഷിക്കുന്നുണ്ട്. അതിലുപരിയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചെറിയ മുരടിപ്പ് വരും. അത് രണ്ട് തരത്തിലും നമുക്ക് മനസ്സിലാക്കാം. ഒന്നെന്ന് പറഞ്ഞാൽ വൈറസ് രോഗം ബാധിച്ചുള്ള മുരടിപ്പ് വരാം, അല്ലെന്നുണ്ടെങ്കിൽ ഈ നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾ എലപ്പേനാകാം വെള്ളീച്ചയാകാം ഇതൊക്കെ തന്നെ നീരൂറ്റി കുടിക്കുമ്പോഴും അതിൻ്റെ മുകള ഭാഗങ്ങൾ മുരടിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് മാറും. അപ്പം നമ്മൾ ആദ്യം തന്നെ ആ മുകള ഭാഗങ്ങൾ ഒടിച്ചു മാറ്റി അത് വൈറസ് രോഗമല്ല എന്ന് സ്ഥിരീകരിക്കാനായിട്ട് അതിനുശേഷം നമ്മളൊരു വേപ്പതിഷ്ഠിത കീടനാശിനികൾ തയ്യാറാക്കി തളിക്കുക. അതിനോടൊപ്പം തന്നെ നമുക്കൊരു മിത്രകുമൾ ലഭ്യമാണ്, ലെക്കാനി സീലിയം ലെക്കാനി. ഇത് നമുക്ക് സുരക്ഷിതമായിട്ട് ഉപയോഗിക്കാം. ലായനി രൂപത്തിലാണെങ്കിൽ 5 മില്ലി ഒരു ലിറ്റർ വെള്ളത്തിലും, പൊടി രൂപത്തിലാണെങ്കിൽ 20 ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിലും എന്ന തോതിലും നമുക്ക് തളിച്ചു കൊടുക്കാം. എന്തിനാണെന്ന് ചോദിച്ചാൽ ഇത്തരത്തിലുള്ള ചെറിയ പ്രാണികൾക്ക് രോഗം വരുത്തി കൊല്ലാനുള്ള ഒരു മിത്രകുമ്പളാണ്. ഇതൊക്കെ തന്നെ തളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇലകളുടെ അടിഭാഗത്ത് വേണം ഇതിൻ്റെ തളി ചെല്ലാനായിട്ട്. കെണികൾ ഉപയോഗിക്കുമ്പോഴും നമ്മൾ ചെടികളുടെ ഉപരിതലത്തിന് മുകളിൽ, പ്രത്യേകിച്ചും ഇലപ്രതലത്തിൻ്റെ ഒരടി മുകളിലായിട്ടെങ്കിലും തന്നെ ഈ കെണികൾ സ്ഥാപിക്കണം. ഒരു കാരണവശാലും ഇലകളുടെ അടിയിലായിട്ടല്ല കെണികൾ വെക്കേണ്ടത്, മുകളിലായിട്ട്. എന്നിരുന്നാൽ മാത്രമേ ഈ വെളിച്ചത്തിലേക്ക് ചെറിയ ഈച്ചകൾ ആകർഷിക്കത്തുള്ളൂ. ഈ കെണികൾ തന്നെ നമുക്ക് വിപണിയിൽ 25 മുതൽ 50 രൂപ നിരക്കിൽ റെഡിമെയ്ഡ് ആയിട്ട് അവൈലബിൾ ആയിരിക്കും. പക്ഷേ സ്വന്തമായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ നിർമ്മിക്കാൻ പറ്റും. അത് മഞ്ഞ കളറാണെങ്കിൽ മഞ്ഞ തരത്തിലുള്ള പെയിന്റോ, അല്ലെങ്കിൽ നീലയാണെങ്കിൽ നീല കളറോ, വെള്ളയാണെങ്കിൽ വെള്ള കളറിലോ ഒക്കെ ആക്കിയിട്ട് നമുക്ക് പ്ലാസ്റ്റിക് ഷീറ്റോ അല്ലെ തകരപ്പാട്ടോ ഏത് കളറിലും നമുക്ക് ഇത് ഉപയോഗിക്കാം. അതിൻ്റെ മുകളിലായിട്ട് സ്വല്പം ആവണക്കെണ്ണ അല്ലെങ്കിൽ ഗ്രീസ് പുരട്ടിയാൽ മതിയാവും. അപ്പം അത് തോർന്നു പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ആഴ്ചയിലാഴ്ചയിൽ ഒന്ന് വീണ്ടും ഒന്ന് പുരട്ടി കൊടുക്കുക. അതേപോലെ നമുക്ക് ബന്ദി ചെടികൾ എക്കോളജിക്കൽ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ ചെറിയ കീടങ്ങളെ മാറ്റി നിർത്താനായിട്ട് സാധിക്കും.
1: ബിന്ദു മേഡം, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും നല്ലൊരു ചർച്ച നമുക്ക് ചെയ്യാൻ സാധിച്ച്, വഴുതനവർഗ വിളകളിൽ വരുന്ന രോഗങ്ങളും കീടങ്ങളും എങ്ങനെയാണ് നമ്മൾ അതിനെ നിയന്ത്രിക്കേണ്ടത് ഈ കാര്യം വളരെ വിശദമായിട്ട് തന്നെ നമ്മുടെ കർഷകർക്ക് പറഞ്ഞുകൊടുത്ത് വളരെ നന്ദി.
0: താങ്ക് യു സർ.
2: വഴുതനവർഗ വിളകളിലെ രോഗനിയന്ത്രണം എന്ന വിഷയത്തെക്കുറിച്ച് തിരുവനന്തപുരം മിത്രനികേതൻ ICAR കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞ ശ്രീമതി ബിന്ദു ആർ മാത്യൂസുമായി ഷിബു ജോർജ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

കർഷകരുടെ ഉന്നമനത്തിനായി വിവിധ പദ്ധതികൾ ഇന്ന് നിലവിലുണ്ട്. ഇന്നത്തെ പരിപാടിയിൽ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്താണെന്ന് നോക്കാം. കൃഷിയിലെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം വിളവെടുപ്പിന് ശേഷമുള്ള നഷ്ടങ്ങൾ കുറയ്ക്കുന്നതും കർഷകരുടെ വരുമാനം ഉയർത്തുന്നതിന് അത്യന്താപേക്ഷിതമാണ്. ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് കേന്ദ്ര സർക്കാർ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്, ചുരുക്കത്തിൽ AIF എന്ന പദ്ധതി നടപ്പിലാക്കുന്നത്. അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിന്റെ പ്രധാന ലക്ഷ്യം വിളവെടുപ്പിന് ശേഷമുള്ള കാർഷികാടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുകയാണ്. ഗോഡൌണുകൾ, സംഭരണശാലകൾ, കോൾഡ് സ്റ്റോറേജുകൾ, പ്രോസസിംഗ് യൂണിറ്റുകൾ, പാക്കിംഗ് സെന്ററുകൾ, കാർഷിക വിപണന അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവ സ്ഥാപിക്കാൻ ഈ പദ്ധതി സാമ്പത്തിക പിന്തുണ നൽകുന്നു. ഈ പദ്ധതിയുടെ ഭാഗമായി കർഷക സംഘടനകൾ, FPOകൾ, സഹകരണ സംഘങ്ങൾ, കാർഷിക സംരംഭകർ, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയവർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ ലഭ്യമാകുന്നു. കൂടാതെ പലിശയിൽ ഇളവും ക്രെഡിറ്റ് ഗ്യാരണ്ടി സൌകര്യവും പദ്ധതിയുടെ പ്രത്യേകതയാണ്. ഇതുവഴി കാർഷിക മേഖലയിൽ സ്വകാര്യ നിക്ഷേപം വർദ്ധിപ്പിക്കാനും ഗ്രാമീണ തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കാനും കഴിയും. അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് വഴി കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മൂല്യവർദ്ധന സാധ്യമാകുന്നു. വിളകൾ സംഭരിച്ച് അനുയോജ്യമായ സമയത്ത് വിപണിയിലെത്തിക്കാൻ കഴിയുന്നതിനാൽ കർഷകർക്ക് മികച്ച വില ലഭിക്കുന്നു. അതോടൊപ്പം ഭക്ഷ്യനഷ്ടം കുറയുകയും ഉപഭോക്താക്കൾക്ക് ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ലഭ്യമാകുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്നത് കൃഷിയെ ഉൽപാദന

0: പ്രതിരോധകുത്തിവയ്പ് നൽകിയിരിക്കണം. വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് ലൈസൻസും എടുക്കേണ്ടതാണ്. മാത്രമല്ല, ഇത് ഓരോ വർഷവും പുതുക്കുകയും വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വീട്ടിൽ നായ്ക്കളെ വളർത്തുന്നതിന് അറിഞ്ഞിരിക്കേണ്ട നിയമവശങ്ങൾ. ഇന്നത്തെ വയലും വീടും ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്. നിർവഹണ സഹായം ലിജി അനിൽ.
1: ഇതാ കാർഷിക വിജ്ഞാനം വീട്ടുപഠിക്കൽ. എല്ലാ ദിവസവും രാവിലെ കാർഷിക മേഖലാ വാർത്തകൾ.
2: കർഷകരും കൃഷിയെ സ്നേഹിക്കുന്നവരും ദൈനംദിനം അറിയേണ്ട വാർത്തകളും അറിയിപ്പുകളും സന്ദേശങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കാർഷിക മേഖലാ വാർത്തകൾ.
3: വയലും വീടും സമാപിക്കുന്നു.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം ഹൈറേഞ്ച് വൃത്താന്തം. സംസ്ഥാന സാക്ഷരതാ മിഷൻ നടത്തുന്ന വിവിധ തുല്യതാ കോഴ്സുകളുടെ പരീക്ഷകൾ തുടങ്ങി. 4-7 ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സുകളിലെ 393 പഠിതാക്കളാണ് ജില്ലയിലെ 5 പരീക്ഷാ കേന്ദ്രങ്ങളിലായി തുല്യതാ പരീക്ഷ എഴുതുന്നത്. മറയൂർ, അടിമാലി, കട്ടപ്പന, വണ്ടിപ്പെരിയാർ, തൊടുപുഴ എന്നിവിടങ്ങളിലാണ് പരീക്ഷാ കേന്ദ്രങ്ങൾ. വെള്ളിയാഴ്ചയാണ് ഹയർ സെക്കൻഡറി 2-ാം വർഷ പരീക്ഷ ആരംഭിച്ചത്. 1-ാം വർഷ പരീക്ഷ ശനിയാഴ്ച തുടങ്ങി. 7-ാം തരം തുല്യതാ പരീക്ഷ ശനിയാഴ്ചയും ഞായറാഴ്ചയും ആയിട്ടാണ്. 4-ാം തരം തുല്യതാ പരീക്ഷയും ഞായറാഴ്ചയാണ്. മലയാളത്തിൽ നിരക്ഷരരായ 85 പേർ മറയൂർ പരീക്ഷാ കേന്ദ്രത്തിൽ സാക്ഷരതാ പരീക്ഷയും എഴുതുന്നുണ്ട്. വിവിധ കാരണങ്ങളാൽ ഇടയ്ക്ക് പഠനം മുടങ്ങിയ പഠിതാക്കളാണ് തുല്യതാ പരീക്ഷ എഴുതുന്നത്. തുല്യതാ കോഴ്സുകളുടെ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് പഠിതാക്കൾക്ക് ഉന്നത പഠനത്തിന് ചേരാനാകും. ഇടുക്കി ജില്ലയിലെ കോഴിവളർത്തൽ കേന്ദ്രത്തിലെ മുലയൂട്ടുൽപാദന കാലയളവ് പൂർത്തിയാക്കിയ കോഴികളെ ജൂലൈ 16-18 തീയതികളിൽ കിലോഗ്രാമിന് 100 രൂപ നിരക്കിൽ വിതരണം ചെയ്യും. കോഴിയെ മുൻകൂട്ടി ബുക്ക് ചെയ്തവർ വിതരണ ദിവസം നിർദ്ദേശിക്കുന്ന സമയത്ത് ഓഫീസിൽ നിന്ന് ആധാർ കാർഡ് കാണിച്ച് ടോക്കൺ കൈപ്പറ്റേണ്ടതാണ്. ജൈവസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് കോഴികളെ വാങ്ങണം. ഫാം കോമ്പൗണ്ടിൽ ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നതിന് അനുവദിക്കുന്നതല്ലെന്ന് ജില്ലാ കോഴിവളർത്തൽ കേന്ദ്രം അസിസ്റ്റന്റ് ഡയറക്ടർ അറിയിച്ചു. ഈ മാസം 13-14 എന്നീ ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ ഉച്ചകഴിഞ്ഞ് 2 മണിവരെയാണ് ബുക്കിംഗ്.

സംസ്ഥാന സർക്കാരിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള അസാപ് കേരള കമ്മ്യൂണിറ്റി സ്കിൽ പാക്ക് ലക്കിടിയുടെ നേതൃത്വത്തിൽ ജനറൽ ഫിറ്റ്നസ് ട്രെയിനർ കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 18 വയസ്സ് പൂർത്തിയായ പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. പരിശീലനം ലക്കിടിയിലെ അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ നടക്കും. കോഴ്സുമായി ബന്ധപ്പെട്ട സൌജന്യ ഓറിയന്റേഷന് ജൂലൈ 15 ലക്കിടി കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ നടക്കും. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഈ മാസം 18. കേരള കന്നുകാലി വികസന ബോർഡ് മാട്ടുപ്പെട്ടി ഫാമിൽ 2026 ജൂലൈ 21, 22, 23 തീയതികളിൽ നടത്താനിരുന്ന അവിദഗ്ധ തൊഴിലാളി നിയമനത്തിനുള്ള അഭിമുഖവും കായികക്ഷമതാ പരിശോധനയും സാങ്കേതിക കാരണങ്ങളാൽ മാറ്റിവെച്ചു. പുതുക്കിയ തീയതിയും സമയവും പിന്നീട് ഉദ്യോഗാർത്ഥികളെ അറിയിക്കുമെന്ന് മാനേജർ അറിയിച്ചു. ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത കുടുംബങ്ങളുടെ പൊതുവിഭാഗം നീല വെള്ള റേഷൻ കാർഡുകൾ PHS വിഭാഗത്തിലേക്ക് പിങ്ക് കാർഡ് തരം മാറ്റുന്നതിനായി അർഹരായ മുൻഗണനേതര റേഷൻ കാർഡ് ഉടമകൾക്ക് ഈ മാസം 17 വരെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുന്നതിന് അവസരം നൽകിയിട്ടുണ്ട്. അർഹരായ കാർഡുടമകൾ ബന്ധപ്പെട്ട രേഖകൾ സഹിതം അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ മുഖേനയോ ഓൺലൈനായി അപേക്ഷിക്കണം. മുൻഗണനാ റേഷൻ കാർഡുകൾ ലഭിക്കാൻ അർഹതയുള്ള മുൻഗണനേതര വിഭാഗക്കാർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. തൊടുപുഴ ജില്ലാ ആശുപത്രിയിലേക്ക് വിവിധ മരുന്നുകൾ ലഭ്യമാക്കുന്നതിന് താൽപ്പര്യമുള്ള സ്ഥാപനങ്ങളിൽ നിന്നും ടെൻഡർ ക്ഷണിച്ചു. ഈ മാസം 24 ടെൻഡർ ഫോം വിതരണം അവസാനിക്കും. 25 ഉച്ചകഴിഞ്ഞ് 2:30 വരെ ടെൻഡറുകൾ സ്വീകരിക്കും. അന്നേ ദിവസം ഉച്ചകഴിഞ്ഞ് 3:30 ടെൻഡറുകൾ തുറക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 04862-22-2630 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഹൈറേഞ്ച് വൃത്താന്തം സമാപിച്ചു.

സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 46 സെക്കൻഡും. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം ഡൽഹി.

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. പൌരത്വം നിർണയിക്കുന്നതും ഒരാളെ വിദേശിയായി പ്രഖ്യാപിക്കുന്നതും നിയമാനുസൃതമായ നടപടികളിലൂടെയാകണമെന്ന് സുപ്രീംകോടതി. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച രണ്ട് മലയാളികൾ ഉൾപ്പെടെ 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് മുംബൈയിലെത്തിക്കും. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ തുടക്കം കുറിക്കും. 668 കോടി രൂപയുടെ പദ്ധതികൾ 53 ലക്ഷം ഗുണഭോക്താക്കൾക്ക് പ്രയോജനപ്പെടും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് 2026 നാളെ ന്യൂഡൽഹിയിൽ തുടക്കമാകും. ജോർദാൻ, ബഹ്റൈൻ, കുവൈത്ത് എന്നിവിടങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങളിൽ ആക്രമണം നടത്തി ഇറാൻ. ലോർഡ്സിൽ ആദ്യ ടെസ്റ്റ് വിജയം നേടുന്ന വനിതാ ടീമെന്ന റെക്കോർഡ് സ്വന്തമാക്കി ഇന്ത്യ. ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചത് 270 റൺസിന്. വാർത്തകൾ വിശദമായി. പൌരത്വം നിർണയിക്കുന്നതും ഒരാളെ വിദേശിയായി പ്രഖ്യാപിക്കുന്നതും നിയമാനുസൃതമായ നടപടികളിലൂടെയാവണമെന്ന് സുപ്രീംകോടതി. അസമിലെ ഫോറിനേഴ്സ് ട്രൈബ്യൂണലുകൾ വിദേശികളായി പ്രഖ്യാപിച്ച 27 പേരുടെ ഹർജി പരിഗണിക്കവെയാണ് കോടതിയുടെ പരാമർശം. ട്രൈബ്യൂണൽ ഉത്തരവുകൾ ശരിവച്ച ഗുവാഹത്തി ഹൈക്കോടതിയുടെ വിധിയും സുപ്രീംകോടതി റദ്ദാക്കി. ദേശീയ ഐക്യം ശക്തിപ്പെടുത്തുന്നതിനുള്ള മികച്ച സംരംഭമാണ് ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് പദ്ധതിക്ക് കീഴിലുള്ള NCCയുടെ കേഡറ്റ് എക്സ്ചേഞ്ച് പ്രോഗ്രാമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. നശാമുക്ത് ഭാരത് അഭിയാൻ, സ്വച്ഛ് ഭാരത് അഭിയാൻ എന്നിവയുൾപ്പെടെയുള്ള NCCയുടെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളെയും അദ്ദേഹം പ്രശംസിച്ചു. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച രണ്ട് മലയാളികൾ ഉൾപ്പെടെ 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് നാട്ടിലെത്തിക്കും. വിയറ്റ്നാം എയർലൈൻസിന്റെ വിമാനം ഇന്ത്യൻ സമയം രാത്രി 9:30 മുംബൈ ഛത്രപതി ശിവജി മഹാരാജ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ചേരുമെന്ന് വിയറ്റ്നാമിലെ ഇന്ത്യൻ

0: എംബസി അറിയിച്ചു. കൊട്ടാരക്കര സ്വദേശികളായ എ സി തോമസ്, ഭാര്യ ലോവേനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ മുംബൈയിൽ നിന്നും നാളെ രാവിലെ 6:30 പുറപ്പെടുന്ന എയർ ഇന്ത്യ വിമാനത്തിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല വ്യവസായ പ്രതിനിധി സംഘം സ്പെയിനിലെത്തി. ഇന്ത്യയുടെ സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി സംഘം ബെൽജിയം, ഫിൻലൻഡ് എന്നീ രാജ്യങ്ങളും സന്ദർശിക്കുന്നുണ്ട്. ഈ മാസം 17 വരെയാണ് സന്ദർശനം. സാമ്പത്തിക സേവനങ്ങളുമായി ബന്ധപ്പെട്ട സൈബർ സുരക്ഷാ ഭീഷണി, ഡാറ്റ മോഷണം, ഒറ്റപ്പെട്ട തട്ടിപ്പുകൾ തുടങ്ങിയവയിൽ മാത്രമായി ഒതുങ്ങുന്നില്ലെന്ന് കേന്ദ്ര സർക്കാർ. ഇലക്ട്രോണിക്സ് വിവരസാങ്കേതിക മന്ത്രാലയത്തിന്റെ 2025-26 റിപ്പോർട്ടിൽ ഇക്കാര്യം വ്യക്തമാക്കുന്നു. വിശദാംശങ്ങളിലേക്ക്.
1: സൈബർ സുരക്ഷ, അപകട സാധ്യതകൾ, ഇടപാടുകളിലെ സമഗ്രത, ഉപഭോക്താക്കളുടെ വിശ്വാസം, പ്രവർത്തന തുടർച്ച, ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യങ്ങളിലുള്ള ആത്മവിശ്വാസം എന്നിവയിലേക്ക് വ്യാപിച്ചിട്ടുണ്ടെന്ന് മന്ത്രാലയം ഇന്ന് ന്യൂഡൽഹിയിൽ പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. സാമ്പത്തിക മേഖലയുടെ ദ്രുതഗതിയിലുള്ള ഡിജിറ്റൽ പരിവർത്തനത്തിലെ സൈബർ അപകട സാധ്യതകളും വർദ്ധിച്ചു വരികയാണ്. ബാങ്കിംഗ്, ഇൻഷുറൻസ്, സാമ്പത്തിക സേവനങ്ങൾ എന്നിവയെ രൂപപ്പെടുത്തുന്ന സൈബർ സുരക്ഷാ രംഗത്തിന്റെ സമഗ്രമായ വിശകലനം ഡിജിറ്റൽ ത്രെഡ് റിപ്പോർട്ട് നൽകുന്നു. സൈബർ ഭീഷണികളെ നേരിടുന്നതിന് ധനകാര്യ സ്ഥാപനങ്ങൾ, സൈബർ സുരക്ഷാ പ്രൊഫഷണലുകൾ ഉൾപ്പെടെയുള്ളവർ മുൻകൈയെടുക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മണ്ഡവ്യ നാളെ തുടക്കം കുറിക്കും. 668 കോടി രൂപയുടെ പദ്ധതികൾ 53 ലക്ഷം ഗുണഭോക്താക്കൾക്ക് പ്രയോജനപ്പെടും. തെലങ്കാനയിലെ ESI ആശുപത്രിയിലാണ് ഉദ്ഘാടന ചടങ്ങ്. തെലങ്കാനയ്ക്ക് പുറമെ അസം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, കോട്ട, രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ ESI ആശുപത്രികളിലാണ് പദ്ധതി ആരംഭിക്കുന്നത്. അയോധ്യയിലെ രാമജന്മഭൂമി ക്ഷേത്രത്തിൽ ലഭിച്ച സംഭാവനകൾ സംബന്ധിച്ച് നിലവിലെ വിശദാംശങ്ങൾ സമർപ്പിക്കാൻ ഉത്തർപ്രദേശ് സർക്കാരിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തോട് സുപ്രീംകോടതി ആവശ്യപ്പെട്ടു. സംഭാവനകളുടെ ദുരുപയോഗം സംബന്ധിച്ച് CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികളിൽ കേന്ദ്ര, സംസ്ഥാന സർക്കാരുകൾക്കും ക്ഷേത്ര ട്രസ്റ്റിനും കോടതി നോട്ടീസ് അയച്ചു. കഴിഞ്ഞ മാസം 13 ഉത്തർപ്രദേശ് സർക്കാർ 3-അംഗ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് 2026 നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമാകും. മേളയുടെ 3-ാം പതിപ്പാണിത്. ഒരു റിപ്പോർട്ട്.
1: വസ്ത്രധാരണം, ഫാഷൻ, സുസ്ഥിരത, സാങ്കേതികവിദ്യ, നവീകരണം, നിക്ഷേപം, അന്താരാഷ്ട്ര വ്യാപാരം എന്നിവയിൽ ആഗോളതലത്തിൽ രാജ്യം കൈവരിക്കുന്ന നേട്ടങ്ങൾ വിളിച്ചോതുന്നതാണ് ഭാരത് ടെക്സ് രാജ്യാന്തര മേള. 4 ദിവസം നീളുന്ന മേളയിൽ 20,000-ത്തിലധികം വസ്ത്ര ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കും. 14 രാജ്യങ്ങളിൽ നിന്നുള്ള അന്താരാഷ്ട്ര പ്രദർശകർ പങ്കെടുക്കുമെന്ന് ഭാരത് ടെക്സ് ട്രേഡ് ഫെഡറേഷൻ ചെയർമാൻ നരേൻ ഗോയങ്ക പറഞ്ഞു. നിർമ്മാതാക്കൾ, കയറ്റുമതിക്കാർ, നിക്ഷേപകർ, അന്താരാഷ്ട്ര പ്രതിനിധി സംഘങ്ങൾ, കരകൌശല വിദഗ്ധർ, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയവയും മേളയുടെ ഭാഗമാകും. 11 സംസ്ഥാനങ്ങളുടെ പങ്കാളിത്തവും ഇത്തവണയുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഈ വർഷം ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ ഇന്ത്യയുടെ മൊത്തം കയറ്റുമതി 232 ബില്യൺ $ യിലധികമാണെന്ന് റിപ്പോർട്ട്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 11.37% വളർച്ച രേഖപ്പെടുത്തിയതായി വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. രത്നങ്ങൾ, ആഭരണങ്ങൾ, എഞ്ചിനീയറിംഗ് സാധനങ്ങൾ, ജൈവ അജൈവ രാസവസ്തുക്കൾ, ഇലക്ട്രോണിക് സാധനങ്ങൾ എന്നിവ ജൂണിലെ വ്യാപാര കയറ്റുമതി വളർച്ച രേഖപ്പെടുത്തിയവയിൽ ഉൾപ്പെടുന്നു. കൊളംബിയയിൽ നടന്ന 56-ാമത് അന്താരാഷ്ട്ര ഫിസിക്സ് ഒളിമ്പ്യാഡിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ സംഘത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഇന്ത്യൻ യുവശക്തിയുടെ വിജയമാണ് ഈ മെഡൽ നേട്ടമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്തെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ പദ്ധതികൾക്ക് സഹായം അഭ്യർത്ഥിച്ച് കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യയുമായി മന്ത്രി ബിന്ദു കൃഷ്ണ ചർച്ച നടത്തി. ഡൽഹിയിൽ ശ്രംശക്തി ഭവനിലായിരുന്നു കൂടിക്കാഴ്ച. കേരളത്തിലെ IT കമ്പനികളിലെ ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിട്ട നടപടി മന്ത്രി ബിന്ദു കൃഷ്ണ കേന്ദ്രമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ VBGRAMG പദ്ധതികളുടെ നടത്തിപ്പ് വിലയിരുത്തുന്നതിന് കേന്ദ്ര സംഘം എറണാകുളം ജില്ലയിൽ സന്ദർശനം നടത്തി. July 15 എറണാകുളം, തിരുവനന്തപുരം ജില്ലകളിലാണ് സംഘം സന്ദർശനം നടത്തുന്നത്. ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരുമായി കേന്ദ്ര സംഘം ആശയവിനിമയം നടത്തി. കേരളത്തിൽ ആദ്യമായി മണ്ണിടിച്ചിൽ സാധ്യത കണ്ടെത്തി മുന്നറിയിപ്പ് നൽകാനുള്ള സംവിധാനം കണ്ണൂരിൽ ആരംഭിക്കും. കണ്ണിച്ചാർ ഗ്രാമപഞ്ചായത്തിലെ മാടശ്ശേരി മലയിലാണ് പുതിയ സംവിധാനം ഒരുങ്ങുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: മണ്ണിന്റെ ഘടന, മഴയുടെ അളവ്, ഭൂമി

0: ശാസ്ത്രപരമായ പ്രത്യേകതകൾ എന്നീ വിവരങ്ങൾ ശേഖരിച്ച് വിശകലനം ചെയ്ത് മണ്ണിടിച്ചിൽ സാധ്യതയുണ്ടോ എന്ന് മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനമാണിത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, IIT, റൂർക്കി, കെഡിസ്ക് എന്നിവയുടെ നേതൃത്വത്തിലാണ് 2 കോടി രൂപയോളം ചെലവഴിച്ചുള്ള സംവിധാനം ആരംഭിക്കുന്നത്. 2022 34 ഓളം മണ്ണിടിച്ചിൽ കണിച്ചാറിൽ അനുഭവപ്പെട്ടിട്ടുണ്ട്. പദ്ധതി വിജയിച്ചാൽ വയനാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കും.
1: ടെസ്റ്റ് ക്രിക്കറ്റിൽ ചരിത്രം കുറിച്ച് ഇന്ത്യൻ വനിതകൾ. ഇംഗ്ലണ്ടിനെതിരെ ലോർഡ്സിൽ നടന്ന ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 270 റണ്ണിന്റെ തകർപ്പൻ ജയം. ഒന്നാം ഇന്നിംഗ്സ് ലീഡ് ഉൾപ്പെടെ ഇന്ത്യ ഉയർത്തിയ 457 റൺ വിജയലക്ഷ്യം പിന്തുടർന്ന ഇംഗ്ലണ്ടിന്റെ ഇന്നിംഗ്സ് 186 അവസാനിച്ചു. ഇതോടെ ലോർഡ്സിൽ ആദ്യമായി ടെസ്റ്റ് വിജയം സ്വന്തമാക്കുന്ന വനിതാ ടീമെന്ന നേട്ടവും ഇന്ത്യ സ്വന്തമാക്കി. ലോർഡ്സിൽ ആദ്യമായി സെഞ്ചുറി നേടിയ വനിതാ താരമെന്ന ചരിത്ര നേട്ടം ഇന്ത്യയുടെ യസ്തിക ഭാട്ടിയ കരസ്ഥമാക്കി. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം നാളെ. ഇന്ത്യൻ സമയം വൈകുന്നേരം 3:30 ബെർമിംഗ്ഹാമിലാണ് മത്സരം. 3 മത്സരങ്ങളടങ്ങിയതാണ് പരമ്പര. ലോകകപ്പ് ഫുട്ബോൾ ജേതാക്കളെ അറിയാൻ ഇനി 7 നാൾ കൂടി. ഈ മാസം 20 ഫൈനൽ. മറ്റന്നാൾ നടക്കുന്ന ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. വ്യാഴാഴ്ച നടക്കുന്ന സെമി പോരാട്ടത്തിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. ജോർദാൻ, ബഹ്റൈൻ, കുവൈറ്റ് എന്നിവിടങ്ങളിലെ US സൈനിക താവളങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയതായി ഇറാൻ. റഡാർ കേന്ദ്രങ്ങൾ, മിസൈൽ, ഡ്രോൺ താവളങ്ങൾ എന്നിവയ്ക്ക് നേരെയുണ്ടായ US വ്യോമ ആക്രമണങ്ങൾക്കുള്ള മറുപടിയാണിതെന്ന് ഇറാന്റെ സായുധസേനാ വിഭാഗം അറിയിച്ചു. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിനെ ഇറാൻ ആക്രമിച്ചതിന് പിന്നാലെയാണ് പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം രൂക്ഷമായത്. ഇതേ തുടർന്ന് ഹോർമുസ് കടലിടുക്കിലൂടെ കപ്പൽ ഗതാഗതവും തടസ്സപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 24 വരെ സ്വീകരിക്കും. ജുറാസിക് പാർക്ക്, ദി പിയാനോ എന്നീ ഹോളിവുഡ് സിനിമകളിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച സാം നീൽ അന്തരിച്ചു. 78 വയസ്സായിരുന്നു. സിഡ്നിയിലായിരുന്നു അന്ത്യം. പ്രധാന വാർത്തകൾ വീണ്ടും. പൌരത്വം നിർണയിക്കുന്നതും ഒരാളെ വിദേശിയായി പ്രഖ്യാപിക്കുന്നതും നിയമാനുസൃതമായ നടപടികളിലൂടെയാകണമെന്ന് സുപ്രീംകോടതി. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച 2 മലയാളികൾ ഉൾപ്പെടെ 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് മുംബൈയിലെത്തിക്കും. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ തുടക്കം കുറിക്കും. 668 കോടി രൂപയുടെ പദ്ധതികൾ 53 ലക്ഷം ഗുണഭോക്താക്കൾക്ക് പ്രയോജനപ്പെടും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് 2026 നാളെ ന്യൂഡൽഹിയിൽ തുടക്കമാകും. ജോർദാൻ, ബഹ്റൈൻ, കുവൈത്ത് എന്നിവിടങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങളിൽ ആക്രമണം നടത്തി ഇറാൻ. ലോർഡ്സിലെ ആദ്യ ടെസ്റ്റ് വിജയം നേടുന്ന വനിതാ ടീമെന്ന റെക്കോർഡ് സ്വന്തമാക്കി ഇന്ത്യ. ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചത് 270 റൺസിന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത പ്രക്ഷേപണം 8:35.
2: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, യുവാണിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് യുവാണിയിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ജൂഡോ ചാമ്പ്യൻ നന്ദനയാണ്. നന്ദന, നമസ്കാരം.
1: നമസ്തേ സർ.
0: സാധാരണ ജൂഡോ എന്നൊക്കെ പറയുമ്പോൾ സ്ത്രീകൾ മടിച്ചു നിൽക്കുന്നതാണ്. എസ്പെഷ്യലി ഞാൻ പറയാൻ കാരണം, ജൂഡോയിൽ ധാരാളം സ്ത്രീകളുണ്ട്. നന്ദന പെട്ടെന്ന് തന്നെ എന്നെ നോക്കി, കാരണം സ്ത്രീകളുണ്ടല്ലോ. എന്തുകൊണ്ടാണ് സാർ ഇങ്ങനെ പറയുന്നതിനെ കുറിച്ചിട്ട് കാരണമുണ്ട്. ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ ജൂഡോ ചാമ്പ്യൻഷിപ്പ് പോകുമ്പോൾ നമുക്ക് കുറേ പരിഗണനകളൊക്കെ ഒഴിവാകും, കാരണം നമ്മളെ തള്ളിക്കളയാനുള്ള സാധ്യതകൾ, പോസിബിലിറ്റി കൂടുതലാണ്. ജൂഡോയിൽ അങ്ങനെയുള്ള പോസിബിലിറ്റീസൊക്കെ തെരഞ്ഞു പിടിച്ചിട്ടായിരിക്കും നന്ദന പോയത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൻ്റെ ഒരു ഇൻസ്പിരേഷൻ ഉണ്ടാവും ഇങ്ങനെയുള്ള ഒരു ഒരു സ്ഥലത്ത് നിന്ന് ജൂഡോ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കണം, അങ്ങനെ നമ്മളൊരു ലൈഫ് അതുവഴി കൊണ്ടുപോകാൻ സാധിക്കും എന്നൊക്കെയുള്ള ഒരു വിചാരം, ഒരു തോട്ട് പ്രോസസ് ഉണ്ടല്ലോ, അതെങ്ങനെയാണ് കിട്ടിയത്? പറഞ്ഞു തുടങ്ങാം.
1: സത്യം പറഞ്ഞാൽ ജസ്റ്റ് പ്ലാനിങ് ഒന്നും ഇല്ലാതെ പോയതാ. എൻ്റെ അമ്മ ഒരു സിംഗിൾ പേരൻ്റാ. അപ്പോൾ ആ ഒരു സമയത്ത് 2014 തൊട്ട് ഈ 26 വരെ ഒരു കൊല്ലങ്ങളിൽ ഞങ്ങൾ മൂന്നുപേരും തന്നെ മൂന്ന് പെൺപിള്ളേരെ മൂന്ന് പെണ്ണുങ്ങൾ ഒറ്റയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞാനൊരു 3rd class പകുതിയായ സമയത്ത്

0: എൻ്റെ എൻ്റെ അമ്മയുടെ അമ്മയാണ് ജൂഡോയിൽ കൊണ്ട് ചേർത്തത്.
1: അമ്മയുടെ അമ്മയാണ്.
0: ആ അതെ അതെ. ഇപ്പം
1: അമ്മമ്മയ്ക്ക് എങ്ങനെയാണ് ആ കണക്ഷൻ കിട്ടിയത്?
0: എവിടെയോ എന്തോ പോസ്റ്റർ എന്തോ കണ്ടിട്ട് കൊണ്ട് ചേർത്താ.
1: ശരിക്കും
0: ആണ്, അങ്ങനെയാണ്. നമ്മളിതേ പറ്റി അറിഞ്ഞിട്ടോ കേട്ടിട്ടോ ഒന്നും അല്ല പോകുന്നത്. എൻ്റെ അമ്മയും അല്ല ചേർത്ത്, വല്യമ്മ കൊണ്ട് ചേർക്കുന്ന. അപ്പോൾ ആ ശരി, എന്നാൽ പിന്നെ പോയേക്കാം. എന്തായാലും അങ്ങനെ വലിയ ഭാവിയിൽ നല്ല വലിയൊരു സ്പോർട്സുകാരി ആവണം എന്നൊന്നും വിചാരിച്ചല്ല അന്ന് പോകുന്നത്. അങ്ങനെ ഒരു ചിന്തയെ മനസ്സിലില്ല. നമ്മൾ ഒരു സെൽഫ് ഡിഫെൻസ് എന്നുള്ള കാര്യത്തിലായിരിക്കും അന്ന് അമ്മ അങ്ങനെ കൊണ്ട് ചേർത്തത്. ഒരു ഇൻട്രസ്റ്റും ഇല്ലാത്ത ഒരാളായിരുന്നു ഒരു സ്പോർട്സ് ചെയ്യാനായിട്ട് ഞാൻ. അപ്പോൾ
1: അല്ല, കാരണം സ്പോർട്സ് ഫാമിലി അല്ലല്ലോ.
0: എൻ്റെ അമ്മ സ്പോർട്സ് ചെയ്യുമായിരുന്നു, അത്ലറ്റ് ആയിരുന്നു. എന്നാലും ആ ഒരു കല്യാണം കഴിഞ്ഞ അമ്മയുടെ ലൈഫ് അങ്ങനെ ആയി പോയി. പിന്നെ അമ്മ അമ്മയുടേതായ കാര്യങ്ങളെ ഞങ്ങളെ നോക്കുക, അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇത്
1: വന്നതുകൊണ്ട്
0: പിന്നെ സ്പോർട്സ് എന്ന് പറഞ്ഞിട്ട് ചിന്തിക്കാനായിട്ട് നമുക്കൊരു ടൈം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ അമ്മയെ കൊണ്ട് ചേർക്കുന്നു. പിന്നെ എനിക്ക് ഇപ്പൊ 13 വർഷമായി ഞാൻ ജൂഡോ തുടങ്ങി ചെയ്തിട്ട്. അപ്പോ
1: ചെറിയ വയസ്സിൽ തുടങ്ങി.
0: ആ അതെ അതെ, ഞാനൊരു 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് എനിക്ക് സ്റ്റേറ്റ് ഗോൾഡ് വരുന്നത്. കുറെ സിൽവറും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഗോൾഡ് വന്നപ്പോഴത്തേനും എനിക്കൊരു ഇതായി. ആ അപ്പൊ എല്ലാരും വന്ന് കൺഗ്രാലേറ്റ് ചെയ്യുന്നു, നമ്മളെ നാലാളെ അറിയുന്നു.
1: സ്കൂൾ കോമ്പറ്റീഷൻ വഴി പോയതാണ്?
0: അല്ലല്ല, ഞാൻ പ്രൈവറ്റ് ആയിട്ടാ പഠിക്കുന്നത്. അങ്ങനെയാണ് അസോസിയേഷൻ ഗെയിംസ് കളിക്കാൻ പോയി. ആ ഗെയിം വഴിയാണ് ഫസ്റ്റ് ഗോൾഡ് കിട്ടുന്നത്. അതിന്റെ നാഷണൽസ് മണിപ്പൂർ വെച്ചായിരുന്നു. അപ്പോൾ ഫസ്റ്റ് നാഷണൽസ് അതായിരുന്നു. അപ്പോൾ ഓ, നന്ദന ഗോൾഡ് മെഡലിസ്റ്റ് ആയി. പിന്നെ സ്കൂളിലൊക്കെ പ്രത്യേക പ്രിഫറൻസ് കിട്ടാൻ തുടങ്ങി, ഒരു സ്പോർട്സുകാരി മെഡൽ അടിച്ചു അങ്ങനെ. പിന്നെ പിന്നെ ആ ഗോൾഡ് എന്നുള്ള ഞാൻ സിൽവറിലേക്ക് കൊണ്ടുവരാതെ മെഡല് ഇങ്ങനെ ഗോൾഡിൽ തന്നെ പോവാൻ തുടങ്ങി,
1: നിലനിർത്താൻ
0: ഒരു മൈൻഡ് ആയി തുടങ്ങി.
1: ശരിക്കും പറഞ്ഞാൽ അങ്ങനെ നിലനിർത്തുക എന്ന് പറയുന്നത് ഭയങ്കര പാടായിട്ടുള്ള കാര്യമാണ്. കാരണം അതിൽ നിന്ന് താഴെ ഇറങ്ങാനും പറ്റില്ല, ഇറങ്ങിക്കഴിഞ്ഞ പ്രശ്നമാണ്.
0: അപ്പൊ പിന്നെ അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, എനിക്ക് എനിക്ക് വാശിയായി തുടങ്ങി. പിന്നെ മെഡലടിക്കണം അങ്ങനെ ഒരു തോട്ടായി തുടങ്ങി. അങ്ങനെ ഗോൾഡിൽ നിന്ന് തുടങ്ങിയതാ. പിന്നെ ഫസ്റ്റ് നാഷണൽ മെഡല് ഭോപ്പാലിൽ വെച്ചായിരുന്നു, വുമൻസ് ലീഗിന്റെ. അത് വന്നു. പിന്നെ കൊല്ലത്തിൽ ഒരു നാഷണൽ മെഡൽ മസ്റ്റ് ആയിട്ട് വന്നിരിക്കും. ആ അതെന്റെ വാശിയായി തുടങ്ങി. പിന്നെ
1: ഇപ്പൊ കൊല്ലം കൊല്ലം ഒരു നാഷണൽ
0: മെഡൽ വേണം എന്നായി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിന്റെ അകത്തുനിന്ന് വരുന്ന കുറെ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി തുടങ്ങി. ഇന്ത്യക്ക് വേണ്ടി കളിക്കാം, ഒരു സ്പോർട്സുകാരന്റെ ഏറ്റവും വലിയ ആഗ്രഹം അവന്റെ രാജ്യത്തിന് വേണ്ടി കളിക്കുക എന്നുള്ളതാണ്. എന്റെ മനസ്സിൽ അതായി തുടങ്ങി. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഫോഴ്സിൽ പോവുക എന്നുള്ളതാണ്, ആർമിയില്. അതും സ്പോർട്സ് കോട്ട വഴി നേടാന്നുള്ളതായി. പഠിത്ത കാര്യങ്ങൾക്ക് മാർക്ക് ആയി തുടങ്ങി. എം ജി യൂണിവേഴ്സിറ്റിയില് ഫസ്റ്റ് ഓൾ ഇന്ത്യ മെഡൽ ആയിരുന്നു എന്റെ കഴിഞ്ഞ കൊല്ലത്തെ ജൂഡോയിൽ. ഇപ്പോ നാലാൾ അറിയുന്ന അത്യാവശ്യം ഒരു ചെറിയ സ്പോർട്സുകാരിയായി ഞാൻ.
1: അത് അതിനൊരു കഷ്ടപ്പാടും ഉണ്ട് സത്യം പറഞ്ഞാൽ. കാരണം ഞാൻ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചെറിയ സമയത്ത് ഇപ്പൊ കൊണ്ട് ചേർത്തെന്ന് പറഞ്ഞല്ലോ 8-ാം ക്ലാസ് മുതൽ, എനിക്ക് തോന്നുന്നു 5-ാം ക്ലാസ് മുതൽ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്, 3-ാം ക്ലാസ് മുതൽ തുടങ്ങിയിട്ടുണ്ടാവണം. അപ്പൊ ഈ തുടക്ക സമയത്ത് നമുക്ക് ഒരു സ്പോർട്സിനായിരുന്നാലും ആദ്യം കിറ്റുകളൊന്നും ഉണ്ടാവില്ല,
0: ആ
1: ഒക്കെ നുള്ളിപ്പറക്കിയൊക്കെ വാങ്ങിച്ച്, അങ്ങനെയുള്ള കുറിച്ചുള്ള ഓർമ്മകളുണ്ടോ? ആരൊക്കെയാണ് അതിനൊക്കെ സഹായിച്ചതൊക്കെ?
0: എന്നെ അമ്മ തന്നെയായിരുന്നു കഷ്ടപ്പെട്ട് ഓരോന്ന് ചെയ്തുകൊണ്ടത്. എന്റെ അമ്മയും, എന്റെ അമ്മയ്ക്ക് ഇപ്പൊ 67 വയസ്സായി. അമ്മയുടെ അമ്മയുടെ നല്ല പ്രായം അവരെനിക്ക് വേണ്ടി തന്നെയാണ് കഷ്ടപ്പെട്ടത്. 2-3 ടീഷർട്ടിൽ നിന്നും ഒരു സ്പോർട്സ് സ്റ്റാറിൻ്റെ ഒരു ഷൂയിൽ നിന്നും പ്രാക്ടീസ് തുടങ്ങിയ ആളാണ്. ഇന്ന് ബ്രാൻഡഡ് ഷൂ ആയ അഡിഡാസ്, അങ്ങനെ ബ്രാൻഡഡ് ഷൂകളും ടീഷർട്ട്, ലോവർ, അപ്പർ, ഇന്ന് എനിക്ക് വേണ്ടി മാത്രം ടീഷർട്ട് ലോവർ വയ്ക്കാൻ ഒരു അലമാരായി എന്നുള്ളതാണ് സത്യം.
1: കമ്പനീസ് ഒക്കെ നമുക്ക് സ്പോൺസർ ചെയ്യും.
0: സ്പോൺസർഷിപ്പ് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ എന്നാലും ഭൂരിഭാഗവും എൻ്റെ പേരൻ്റ് അമ്മയും അമ്മയും തന്നെ കഷ്ടപ്പെട്ടിട്ടുള്ളതാണ്. ഞാൻ 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ കൂടെ ഉള്ള ഒരു കൊച്ച് കേരളത്തിൻ്റെ ടീഷർട്ട് ഇട്ടിട്ട് ഞാനത് സ്കൂളിൽ പോകാൻ വേണ്ടി ഒന്ന് ഇടാൻ തരാമോ എന്ന് ചോദിച്ചു. അന്ന് എല്ലാവർക്കും കേരളത്തിനുണ്ട്, എനിക്ക് മാത്രമില്ല. അതിൻ്റെ ബുദ്ധിമുട്ട് അന്ന് എൻ്റെ വീട്ടുകാരും അനുഭവിച്ചിട്ടുണ്ട്, ഞാനും അനുഭവിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് തന്നില്ല അത്. അന്ന് ആ ഒരു കേരളത്തിൻ്റെ ടീഷർട്ട് ഇടാൻ ചോദിച്ചാൽ ഇന്ന് എനിക്ക് കുറേ അധികം കേരളത്തിൻ്റെ ടീഷർട്ട് ഉണ്ട്.
1: എപ്പോഴും ഒരു ഒരു ഒരു ഒരു സ്പിരിറ്റ്, ഒരു മീൻസ് ഒരു വാശി മനസ്സിലുണ്ടോ എന്ന് പറഞ്ഞു?
0: ആ കാരണം ഇതുകൊണ്ട് മാത്രമല്ല, എൻ്റെ ജീവിതം ബാക്കോട്ട് എടുക്കുമ്പോൾ ഞാൻ കഷ്ടപ്പെട്ടതിലുപരി എൻ്റെ വീട്ടിലെ രണ്ടുപേരും ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നെ ഒരു ലെവലിൽ എത്തിക്കാൻ വേണ്ടി. ഞങ്ങൾ ഇത്രയും നാളും വാടകയ്ക്ക് തന്നെ താമസിക്കുന്നത്. അപ്പോൾ ഒരു വീട് വേണം, നല്ലൊരു ജോലി വേണം, സമൂഹത്തിന് മുന്നിൽ നല്ലൊരു അറ്റൻഷൻ കിട്ടണം. അപ്പോൾ എന്തായാലും എനിക്ക് അതെ പറ്റുള്ളൂ. ഒരു ചെറിയ വേദന ഉണ്ടെങ്കിൽ പോലും എൻ്റെ അമ്മ ഒരിക്കലും വിശ്രമിച്ചാൽ കണ്ടിട്ടില്ല. അമ്മയും അമ്മയും അതെ, ഈ പ്രായത്തിനും തൊഴിലുറപ്പിന് പോകുന്നുണ്ട്. അവർക്ക് ഞാനേ ഉള്ളൂ, ഞാൻ ചെയ്യുന്നതാണ് അവിടെ വലുത്. ഒരാളാണ് ആ വീട്ടിൽ, അപ്പൊ ഞാൻ ചെയ്യണം.
1: പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും ഇങ്ങനെ ഒരു ഒരാള് വരുമ്പോ അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന, നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന ആള് ശരിക്കും

0: ബുദ്ധിമുട്ടുണ്ട്. ആ ബുദ്ധിമുട്ട് ചിലപ്പോൾ അറിയിക്കില്ല നമ്മളെ.
1: ഇല്ലില്ല,
0: ഈ ഇങ്ങനെയുള്ള ഇന്റർ സോണുകളൊക്കെ പോകുമ്പോൾ പെൺകുട്ടി എന്ന നിലയിൽ കൂടെ വരേണ്ടതുണ്ട്. ആദ്യകാലങ്ങളിലൊക്കെ വന്നിട്ടുണ്ടാവും,
1: ഇപ്പോഴും വരുന്നുണ്ട് എന്റെ കൂടെ സ്റ്റേറ്റ് കോമ്പറ്റീഷൻ. കാരണം എന്റെ ഏറ്റവും വലിയ ബാക്ക് ബോൺ സപ്പോർട്ട് അമ്മ തന്നെയാണ്. അത്യാവശ്യം ഈ സ്പോർട്സിലൊക്കെ ഇറങ്ങിയോണ്ട് ആള് ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ഇങ്ങനത്തെ കാര്യത്തില്. അപ്പൊ അമ്മ നന്ദു അത് ചെയ്യേ, മറച്ചിട്ട് തിരിച്ചിട അങ്ങനെയൊക്കെ പറയുമ്പോൾ കിട്ടുന്ന ഒരു ആവേശമുണ്ട്. ഞാൻ അവിടെ ജയിക്കുമ്പോ എന്റെ അമ്മ അമ്മയും കൂടെ അല്ലേ ജയിക്കുന്നത്. ആ അതിന്റെ ഒരു ഇതാ എനിക്ക്
0: മൂന്നാം ക്ലാസ് മുതലേ വന്നു എന്ന് പറഞ്ഞുവല്ലോ. ഒരു ഡയറ്റ് പ്ലാൻ ഒക്കെ ചെക്ക് ചെയ്ത് തുടങ്ങിയത് ഏത് വയസ്സ് മുതലാ? ഡയറ്റ് പ്ലാൻ
1: ഈ അടുത്തോട്ടാ. എന്റെ കോച്ചേഴ്സ് സൈജു സാറാണ്, സച്ചിൻ ചേട്ടാ ആണ് എന്റെ സീനിയർ ആയിട്ട് വർക്ക്ഔട്ട് ചെയ്ത് തുടങ്ങിയത്. പുള്ളിയാണ് ഡയറ്റ് പ്ലാനും കാര്യങ്ങളും ഒക്കെ തന്നോണ്ടിരുന്നത്.
0: അവര് ആക്ച്വലി അവര് ജൂഡോ
1: അവര് ജൂഡോക്കാരാണ്. ആള് ജൂഡോ വഴി പോലീസിൽ കയറിയതാ, സച്ചിൻ ജോണി എന്ന് പറഞ്ഞിട്ട്.
0: ജൂഡോ നമ്മളിപ്പോ ഫസ്റ്റില് പ്രിഫർ ചെയ്യുമ്പോ നമുക്ക് എന്തൊക്കെയാണ് ഒരു പുതിയ തുടക്കക്കാരൻ എന്ന രീതിയിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതുണ്ട്?
1: ആദ്യം നല്ലൊരു മനസ്സ് വേണം എന്നുള്ളതാണ്.
0: അതിന്റെ
1: നമ്മൾ വർക്ക് നമ്മളൊരു കാര്യം ചെയ്യാൻ തുടങ്ങുകയാണ്, പിന്നെ നമ്മൾ അതിലേക്ക് ആയിരിക്കണം. ഇനി അത് ഇത് ചെയ്താൽ ഞാൻ രക്ഷപ്പെടുമോ, രക്ഷപ്പെടാനൊന്നും പോണില്ല, ആ മൈൻഡ് നമ്മൾ ആദ്യം കളയണം. എന്തായാലും നമ്മൾ തുനിഞ്ഞിറങ്ങി, എന്തായാലും നമുക്ക് അതും കൊണ്ടൊരു നേട്ടം ഉണ്ടാവണം എന്ന് വെച്ച് വേണം ആദ്യം ചെയ്യാൻ. പിന്നെ ഇപ്പത്തെ കാലത്ത് ഞാൻ കണ്ടുവരുന്ന ഡ്രഗ്സ് യൂസ് കുറയ്ക്കാനൊക്കെയാണ്
0: ഈ ചെയ്യുന്നത്.
1: അങ്ങനെയല്ല, ഇതിപ്പോ നമ്മൾ ഈ സ്പോർട്സിലേക്ക് ഇറങ്ങിയുണ്ടല്ലോ, അതൊരു ലഹരിയായി മാറുക ചെയ്യുക. അങ്ങനെ നമ്മള് ആദ്യം നല്ലൊരു കോൺഫിഡന്റ് മൈൻഡ് വേണം, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നു വേണം, പിന്നെ വീട്ടുകാരെ നല്ല സപ്പോർട്ട് വേണം, പിന്നെ അത്യാവശ്യം നല്ല പൈസ ഇറങ്ങുന്നതാണ് ഈ മേഖല. നല്ല കിറ്റിനും സപ്ലിമെന്റ്സിനും കാര്യങ്ങൾക്കും എല്ലാം അത്യാവശ്യം നല്ല ഫുഡ്, ഡയറ്റ് എല്ലാം. അപ്പൊ നമ്മൾ ഉറപ്പായിട്ടും വേണം. അതില്ലെങ്കിലും എന്റെ കോച്ചേഴ്സ് ആണ് എനിക്ക് സ്പോൺസർഷിപ്പ്. ഇപ്പോ ഈ അടുത്ത് എനിക്കാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മാസം 3000 വെച്ച് കിട്ടുന്ന ഒരു സ്കോളർഷിപ്പ്, അത് എന്റെ കോച്ചേഴ്സ് തന്നെ കണ്ടുപിടിച്ച് എന്റെ അച്ചീവ്മെന്റ്സ് കാണിച്ച് അവരെനിക്ക് ചെയ്തു തന്നതാ. അത് ഭയങ്കര വലിയൊരു ഉപകാരമായിരുന്നു. പുതിയതായിട്ട് ഒരാൾ ഇറങ്ങുമ്പോൾ നമ്മളെല്ലാം കരുതി തന്നെ നിൽക്കണം.
0: നന്ദനയുടെ ഇപ്പോഴുള്ള ഡയറ്റ് പ്ലാൻ ഇപ്പോൾ എങ്ങനെയാണ്? ഒരു രാവിലെ എന്താണ് ഉണ്ടാകുന്നത്, ഉച്ചയ്ക്ക് എന്താണ്, രാത്രി എന്താണ്?
1: രാവിലെ ഞാൻ എണീക്കുമ്പോൾ ഫിഷ് ഓയിൽ കഴിക്കും, അത് കഴിഞ്ഞിട്ട് ജിമ്മിൽ രാവിലെ വർക്കൗട്ടിന് പോവും, അത് കഴിഞ്ഞിട്ട് വന്നിട്ട് വീട്ടിലുള്ള എന്തോ അത് കഴിച്ചിട്ട് കോളേജിൽ പോവും. ഉച്ചയ്ക്ക് കുറച്ച് ചോറും പിന്നെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഇലക്കറികൾ അങ്ങനെയൊക്കെ ആയിരിക്കും കഴിക്കുന്നത്. വൈകിട്ട് ഒരു 3:30 കഴിയുമ്പോൾ വരും, പാലെന്തെങ്കിലും ഷുഗർ കട്ടായിരിക്കും മിക്കപ്പോഴും, വിത്തൗട്ട് മിൽക്കോ അങ്ങനെ എന്തെങ്കിലും കഴിക്കും. പിന്നെ വൈകിട്ട് വന്ന് പ്രോട്ടീനും ഇതും എടുക്കും. അത് കഴിഞ്ഞ് പിന്നെ കിടക്കാൻ നേരം
0: പ്രോട്ടീൻ എന്താ എടുക്കുന്നത്? സപ്ലിമെന്റ് എടുക്കും.
1: ആ സപ്ലിമെന്റ്സ് എടുക്കും, എന്തെങ്കിലും എടുക്കും.
0: അതൊരു കൃത്യമായിട്ടുള്ള അളവുകളുണ്ട്.
1: ആ ഉണ്ട്. ഈവനിങ് ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും.
0: ഇതാണ് ഇപ്പോൾ ഡയറ്റ് പ്ലാൻ.
1: അങ്ങനെ പ്രോപ്പർ ആയിട്ട് ഒരു ഡയറ്റ് പ്ലാൻ ഇല്ല, നോർമലി ഇങ്ങനെ പോവാറ്.
0: ഈ എക്സർസൈസ് പ്ലാനുകൾ എന്തൊക്കെയാണ് ഇപ്പോൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന എക്സർസൈസ്?
1: ജൂഡോ തന്നെ ചെയ്യാറ്, വർക്കൗട്ടാണ് ചെയ്യാറ്. മോർണിംഗ് ഏതെങ്കിലും പാട്ടിന് ഒന്ന് അപ്പർ ബോഡി അല്ലെങ്കിൽ ലോവർ ബോഡി ചെയ്യും, രാവിലെ ജിമ്മിൽ, വൈകിട്ട് വരും, ചിലപ്പോൾ കണ്ടീഷനും ചെയ്യും, പിന്നെ ജൂഡോ വർക്കൗട്ട് റന്തോറി ആയാലും അങ്ങനെ വർക്കൗട്ട് ചെയ്തു പോകും.
0: നമ്മളിപ്പോൾ കേൾക്കുന്ന ശ്രോതാക്കൾക്ക് അത് മനസ്സിലാവില്ല, കണ്ടീഷനിങ് ചെയ്യും അങ്ങനെയൊക്കെ ഒന്നും മനസ്സിലാവില്ല. അതിനൊന്ന് പ്രോപ്പർ എക്സ്പ്ലനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ രാവിലെ ലോവർ പാർട്ടിനും അപ്പർ പാർട്ടിനും വർക്കൗട്ട് ചെയ്യും, അത് മനസ്സിലാവും.
1: ജൂഡോ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ടീഷനിങ് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഈ ജൂഡോ നമുക്ക് 4 മിനിറ്റ് വരുന്ന ഒരു ഫൈറ്റാണ്. 4 മിനിറ്റിൽ രണ്ടു പേരും സ്കോർ എടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് ഗോൾഡൻ സ്കോറിലേക്ക് പോകും. എന്നുവെച്ചാൽ ആ ഗോൾഡൻ സ്കോറിൽ 3 പോയിന്റുകളിൽ ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്താൽ ആ കളി അവിടെ നിൽക്കും. ഇത്ര മണിക്കൂർ വേണമെങ്കിലും ഗോൾഡൻ സ്കോർ ഫൈറ്റ് ചെയ്യാനുള്ള ചാൻസ് നമുക്കുള്ളത്. അപ്പോൾ ആ ഗോൾഡൻ സ്കോർ പിടിക്കാൻ നമുക്കൊരു ഇത് വേണം, ഹാർഡിൻ്റെ കപ്പാസിറ്റി വേണം, ഇല്ല നമ്മൾ പെട്ടെന്ന് മടുക്കും. അപ്പോൾ റണ്ണിങ്ങും അതുപോലെ റണ്ണിങ് സ്കിപ്പിങ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കണ്ടീഷനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കണ്ടീഷൻ ചെയ്ത് ചെയ്തത് ബ്രീത്തിങ് കപ്പാസിറ്റി കൂട്ടും. ബ്രീത്തിങ് കപ്പാസിറ്റി കൂട്ടി
0: വൈറ്റൽ കപ്പാസിറ്റി ഒക്കെ വളരെ ലെങ്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം.
1: ആ അതെ അതെ, ബ്രീത്തിങ് കപ്പാസിറ്റി കൂട്ടി കൂട്ടി കൂട്ടി നമ്മൾ ഓരോ ദിവസവും ഓരോ സെക്ഷൻ്റെ ടൈം കൂട്ടി കൂട്ടി കൂട്ടി കൊണ്ടുവരിക ചെയ്യാറ്. പിന്നെ പുഷപ്സ് കാര്യങ്ങൾ, ബർപ്പി അങ്ങനെ ഓരോന്നും ചെയ്ത് കൊണ്ടുവരും.
0: ഈ ജൂഡോയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രുമെന്റുകൾ എന്തൊക്കെയാണ്? ഈ കിറ്റിന് അടങ്ങിയിരിക്കുന്ന ഇൻസ്ട്രുമെന്റ്
1: നമുക്ക് ഇൻസ്ട്രുമെന്റ് എന്ന് പറയാനൊന്നുമില്ല, നമുക്ക് ആകെ വേണ്ടത് ജൂഡോ ഗിയ. അത് വൈറ്റും ബ്ലൂവും രണ്ട് സെറ്റ് ഉണ്ട്, അതാണ് നമുക്ക് വേണ്ടത്. ഒരു ട്രാക്ക്, ഒരു വൈറ്റ് പാന്റും പിന്നെ കരാട്ടയുടെ ഡ്രസ് പോലെ ഒരു അപ്പറും ഉണ്ടാവും, പിന്നെ ബെൽറ്റും. അതാണ് നമ്മൾ ജൂഡോയുടെ കിറ്റിന്റെ അകത്ത് ഉദ്ദേശിക്കുന്നത്.
0: ഈ കിറ്റ് ഇട്ടിട്ട് നമ്മൾ പ്ലോട്ടിൽ ഇറങ്ങി കഴിഞ്ഞാൽ അപ്പുറത്ത് നിൽക്കുന്ന ഫൈറ്റർ അതിനൊരു നിയമം ഉണ്ടല്ലോ, കൃത്യമായിട്ട് ഇങ്ങനെ ഫൈറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഫൈറ്റ് ചെയ്യണം എന്ന് വെച്ചാൽ അങ്ങനെ നിയമം, തുടക്കത്തിലുള്ള നിയമം.

0: ഒക്കെയാണ്?
1: ആദ്യമേ നമ്മൾ ആളെ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ബോ ചെയ്യാന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഒപ്പോണന്റിനെയും അല്ലെങ്കിൽ നമ്മൾ ആരാണോ നമ്മുടെ കൂടെ പാർട്ട്ണറാണോ ചെയ്യുന്നത്, നമ്മുടെ ഫൈറ്റിംഗ് വരുന്ന ആളോ, ആളെ ആദ്യം ബഹുമാനിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുക, ഫസ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അജ്മി എന്ന് പറയുന്നത്, അതായത് സ്റ്റാർട്ട് ജാപ്പനീസ് വേർഡാണ്. സ്റ്റാർട്ട് പറയുമ്പോൾ നമ്മൾ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും.
0: ഇത് ആക്ച്വലി ജൂഡോ ജാപ്പനിൽ നിന്ന് ഉത്ഭവിച്ച ഒരു കളിയാണ്.
1: അതെ അതെ, നമ്മൾ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. നമ്മൾ മാക്സിമം ഉപദ്രവിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ചോക്കിംഗ്, ലോക്കിംഗ്, അങ്ങനെ ഗ്രൗണ്ട് മെത്തേഡുണ്ട് രണ്ടെണ്ണം. അത് ചോക്കിംഗ് ഈ വിൻഡ് പൈപ്പ് ബ്ലോക്കാക്കുക, ലോക്ക് ഹാൻഡ് ലോക്കാക്കുക എന്നുള്ളതാണ്. അപ്പം
0: നമ്മൾ ചെയ്യരുത്,
1: അതേ ചെയ്യാൻ പാടുള്ളൂ.
0: ആ
1: വേറെ ആരെ ഈ പിച്ചാമാന്ത അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. നമ്മളെ
0: ഭാഗത്ത്
1: നെഗറ്റീവ് അല്ല, നമുക്ക് ഫൗള് തന്ന് നമ്മള് ഡിസ്ക്വാളിഫൈ ചെയ്യുക. മനഃപൂർവ്വം തിരിക്കുക, കൈ ഒടിക്കുക, അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. ഫൗള്
0: നേരത്തെ പറഞ്ഞല്ലേ, നെറ്റ് ബ്ലോക്കിംഗ് എന്ന് പറഞ്ഞല്ലേ, അതെങ്ങനെയാണ് ചെയ്യുന്നത്?
1: ഈ വിൻഡ് പൈപ്പ് ഇങ്ങനെ ചോക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ ബ്ലോക്കായി ആള് ചോക്കായിട്ട് അൺകോൺഷ്യസ് ആവും.
0: ഓക്കെ ഓക്കെ,
1: അങ്ങനെ നമ്മള്
0: അങ്ങനെ ചെയ്യണം.
1: ആ അതൊക്കെ ഓരോ ടെക്നിക്കാണ്. അത്
0: ടെക്നിക്കാണ്. അപ്പൊ അത് അൺകോൺഷ്യസ് ആവുമ്പോ പിന്നെ പുള്ളിനെ ഹോസ്പിറ്റലൈസ് ചെയ്യണ്ടേ?
1: വേണ്ട, ഒരു 30 സെക്കൻഡിലുള്ള ആള് നമുക്ക് ഒരു
0: റിഫ്രഷ്മെന്റ്
1: അൺകോൺഷ്യസ് ആയി കുറച്ച് 2 സെക്കൻഡ് കഴിയുമ്പോഴത്തേനും നമ്മള് പിന്നെയും കോൺഷ്യസ് ആവും.
0: പിന്നെ വേറെ എന്തോ ഒരു പറഞ്ഞല്ലോ മെത്തേഡ്,
1: ലോക്കിംഗ്. അത് ഹാൻഡ് ലോക്ക് ചെയ്യുക എന്നുള്ളതാ. ഹാൻഡ് ഇവിടെ നിന്ന് ഇങ്ങനെ ലോക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഒരു ഇത് പെയിൻ ഫീൽ ചെയ്യും. അപ്പോൾ ആളെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കളി ജയിക്കും.
0: ആ ഓൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ കളി ജയിക്കും. അപ്പൊ പിന്നെ ടാപ്പ് ചെയ്തില്ലെങ്കിൽ അത് നമ്മൾ
1: ആൾക്ക് കൈക്ക് ഇഞ്ചുറി വരാൻ സാധ്യത ഉണ്ട്.
0: ആ ഇഞ്ചുറി വരാനുള്ള സാധ്യത, കാരണം ഇത് വളരെ സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇഞ്ചുറി വരാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പം ഒരു ബ്രീത്തിലിരിക്കുന്ന കാര്യമാണ്, ഈ ബ്രീത്തിൽ നിന്ന് ബ്രീത്ത് തിരിച്ചു വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും?
1: അങ്ങനെ തിരിച്ചു വരാതിരിക്കില്ല, ഉറപ്പാണ്. നമുക്ക് പുറമെ കാണുമ്പോൾ അയ്യോ തോന്നിയാലും അതിന്റെ ഉള്ളിൽ നമ്മൾ സേഫ് ആയിരിക്കും.
0: നമ്മൾ ഈ ബോക്സിംഗ് ഒക്കെ കാണുമ്പോഴേ ഇവരൊക്കെ ഇങ്ങനെ ഇടിക്കുന്നുണ്ടോ, ഇങ്ങനെ ഇടിക്കുന്നുണ്ടോ എന്ന്. അപ്പൊ നമ്മൾ അതിനെ കുറിച്ച് അന്വേഷിച്ച് എന്റെ ചെറുപ്രായത്തിലൊക്കെ ഞാൻ, അവരങ്ങനെ ഇടിക്കുന്നുണ്ടെങ്കിലും ഭയങ്കര ഇഞ്ചുറി ആയിട്ടുള്ള ഇടികളല്ല അത്.
1: അല്ലല്ല, നമുക്ക് രണ്ടു പേർക്കും, ഇപ്പൊ ഞാനും സാറും തമ്മിൽ ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് രണ്ടു പേർക്കും സേഫ് ആയിട്ടുള്ള ഒരു മെത്തേഡ് മാത്രമേ നമ്മൾ രണ്ടുപേരും ചെയ്യുള്ളൂ. എനിക്കും ജയിക്കണം എന്നാണ്, സാറിനും ജയിക്കണം എന്നാണ്. അപ്പൊ നമ്മൾ ആ ഒരു മെത്തേഡ് മാത്രമേ നോക്കുള്ളൂ. ഞാൻ തോറ്റെന്ന് വിചാരിച്ച എനിക്ക് സാറിന് എന്തെങ്കിലും ഇഞ്ചുറി പറ്റിക്കണം എന്നില്ല. ഞാൻ ജയിക്കുമെന്ന് വിചാരിച്ച എനിക്ക് എന്തെങ്കിലും പറ്റിക്കണം ഒന്നുമില്ല.
0: ഈ അല്ലാതെ ഈ ഇത് വരുന്ന സംഭവം ഉണ്ട് ആക്ച്വലി, മീൻസ് എന്താ പറയാ, ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട് ചില കളികളൊക്കെ പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പരിധി വിട്ടു പോവുക എന്നൊക്കെ പറയുന്നത്, അങ്ങനെയുള്ള കളികളിലെ റഫറിമാര് വളരെയധികം അവർ കൺട്രോൾ ചെയ്യും.
1: പക്ഷെ ജൂഡോയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായതായിട്ട് എന്റെ ഓർമ്മയിലില്ല. ഈ 13 വർഷമായിട്ട് അതിനെ കൺട്രോൾ പോയി, നമ്മൾ പുറത്തിറങ്ങിയിട്ട് തോപ്പിച്ചെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്നല്ലാതെ മാറ്റിൽ നിന്ന് ഒപ്പോണന്റെ റഫറി അങ്ങനെ ഒരു ഫൈറ്റിന്റെ ആവശ്യം ഇന്നവർ വന്നിട്ടില്ല. ഇല്ല, ഞങ്ങളുടെ ഇത് തന്നെ റെസ്പെക്ട് ചെയ്യാന്നുള്ളതാ. അതന്നെ റെസ്പെക്ട് ചെയ്യാന്നുള്ള, നമ്മൾ മാറ്റിൽ നിന്ന് ചീത്തവള്ളി കാര്യങ്ങൾ അങ്ങനെ ഒന്നും ചെയ്യാനേ പാടില്ല. എന്റെ അറിവിൽ ഇന്നവരെ നമ്മൾ ആരും അങ്ങനെ ചെയ്തിട്ടില്ല.
0: സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ്, അവരെ മൈൻഡ് കപ്പാസിറ്റി കൂട്ടുക, മൈൻഡ് ബ്ലോയിങ് കൂട്ടുക, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്
1: ഈ ചിലപ്പോൾ ചിലര് ഈ സ്റ്റേജ് ഫിയർ എന്നൊക്കെ പറഞ്ഞ പോലെ മാറ്റ് ഫിയർ എന്ന് പറയാം. സാർ മാറ്റേക്ക് കയറുമ്പോൾ അതുവരെ ഇല്ലാത്ത ടെൻഷൻ, മാറ്റ് ജയിക്കോ തോക്കോ, അത് ചെയ്യാൻ പറ്റുമോ, ഇത് ചെയ്യാൻ പറ്റുമോ, ആ പേടീനെ ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ സംഭവങ്ങൾ. എനിക്ക് തുടക്ക സമയത്തൊക്കെ ഉണ്ടായിരുന്നു പേടി, ഇപ്പം ഇല്ല. എന്തായാലും നമ്മൾ എത്ര പേടിച്ചാലും മാറ്റി കയറുകയും ചെയ്യണം, ഫൈറ്റ് ചെയ്യുകയും ചെയ്യണം, എന്ത് വന്നാലും അത് ചെയ്യണം. നമ്മൾ അവിടെ വരെ ചെന്ന് പൈസ കൊടുത്ത്, പിന്നെ പേടിച്ച് നമുക്ക് കിട്ടേണ്ട കാര്യം കളയുന്നതിലുപരി പേടിക്കാണ്ട് അങ്ങ് ഫൈറ്റ് ചെയ്യുക എന്നുള്ള, തോറ്റാലും ജയിച്ചാലും. എൻ്റെ ഒരു ഒപ്പീനിയൻ ഇപ്പം അങ്ങനെയാണ്.
0: ജൂഡോ ചാമ്പ്യൻ ആവണമെങ്കിൽ, ഉദാഹരണം പറയാൻ ഒരു ഇന്റർ കോളേജോ അങ്ങനെ എന്തെങ്കിലും ചാമ്പ്യൻഷിപ്പ് നേടണമെങ്കിൽ അത്യാവശ്യം എത്ര ഫണ്ട് ഇതിന് വേണ്ടി വരും?
1: ഒരു തുടക്കക്കാരൻ എന്നുള്ള നിലയിൽ ഫണ്ട്, അങ്ങനെ നല്ല സപ്ലിമെന്റ്സ്, നല്ല വർക്കൗട്ട്, അത്യാവശ്യം ഇങ്ങനെ പ്രോപ്പറായിട്ട് ഇത്ര രൂപ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നല്ല നല്ല പ്രോട്ടീൻ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു എങ്ങനെ പോയാലും ഒരു 3500 രൂപയാവും ഒരു പ്രോട്ടീൻ്റെ ഇത്. പിന്നെ ഫിഷ് ഓയില്, ക്രിയാറ്റിൻ എടുക്കുകയാണെങ്കിൽ അങ്ങനെ, പിന്നെ പ്രോപ്പർ ഡയറ്റ്, ചിക്കൻ അങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ കഴിച്ച് നമ്മൾ പെർഫെക്റ്റ് ആയിട്ടുള്ള റൂട്ടീനിൽ പോവുകയാണെങ്കിൽ എങ്ങനെ പോയാലും അത്യാവശ്യം നല്ല രീതിയിൽ പോകേണ്ടി വരും. നമ്മൾ ഒരിക്കലും ഒരു സ്റ്റേറ്റ് ഗോൾഡ് അടിക്കാൻ വേണ്ടിയിട്ടായിരിക്കില്ല, നമ്മൾ എപ്പോഴും ഒരു നാഷണൽ ചാമ്പ്യൻ എന്നുള്ള രീതിയിൽ അറിയപ്പെടാനാണ് എല്ലാവർക്കും താല്പര്യം. അപ്പം നമ്മൾ ആ ഒരു എയിം വെച്ച് പോകുമ്പോൾ അതിൻ്റെ അനുസരിച്ച് നമുക്ക് ഇതാവേണ്ടി വരും.
0: ഇപ്പോൾ ഒരു ആദ്യം സ്റ്റേറ്റിൽ പോയി, അതിന് സ്വർണ്ണ മെഡൽ അടിച്ചു, അടുത്ത് നാഷണൽ, ഇപ്പോൾ
1: നാഷണൽ എനിക്ക് 6 മെഡലുണ്ട്.
0: 6 മെഡൽ

0: ഗോൾഡ്
1: ഗോൾഡ് അല്ല, ബ്രോൺസാ.
0: ബ്രോൺസ് ഉണ്ട്, ആർ മെഡൽ ഉണ്ട്. ഇനി അടുത്തത് ഗോൾഡിലേക്ക് എത്തിക്കണം.
1: അതെ,
0: അതിനുള്ള പരിശ്രമത്തിലും ആണ്.
1: ആണ്, എന്റെ കോച്ചേഴ്സ് ചണ്ഡീഗഡിലേക്ക് പ്രാക്ടീസിന് വിട്ടേക്കായിരുന്നു. ഒരു ഇന്ത്യൻ കോച്ചിന്റെ അടുത്ത് വിവേക് ടാക്കൂർ എന്ന് പറഞ്ഞിട്ട്, സച്ചിൻ ചേട്ടനും സൈജു സാറും, അവരവിടെ എന്നെ വിട്ടതിന്റെ ഉദ്ദേശം തന്നെ ഇവിടെ ഉള്ളവർക്ക് ഞാൻ അവിടെ പോയി പഠിച്ച കാര്യങ്ങള് പറഞ്ഞു കൊടുക്കുക അല്ലെ കൊണ്ടുവരിക്കുക എന്നുള്ള ഇതാ. നമുക്ക് എല്ലാവർക്കും അതിനുള്ള സാഹചര്യം ഉണ്ടായെന്ന് വരില്ല, പോവാനും അല്ല എല്ലാവർക്കും സ്പോൺസർഷിപ്പ് കിട്ടിയെന്നും വരില്ല. അവിടെ പോയിട്ട് ഞാൻ പഠിച്ച കാര്യങ്ങള് നമ്മുടെ ജൂനിയർ പിള്ളേർക്കും അല്ലെ എൻ്റെ ഒപ്പം ചെയ്യുന്നവർക്കൊക്കെ പറഞ്ഞ് അവരെയും എൻ്റെ ഒപ്പം വളർത്തിക്കൊണ്ട് വരാന്നുള്ള ഉദ്ദേശത്തിലാണ് അവരെന്നെ വിട്ടത്.
0: തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് കാര്യത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ തന്നെ അടുത്തൊരു നമ്മളൊരു കേരളത്തിലൊരു ഇന്ത്യയിലൊരു സൂപ്പർ കോച്ചായിട്ടൊക്കെ വരണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അതിൻ്റെ ഇതിൻ്റെ
1: ഇപ്പോൾ ഇന്റർനാഷണൽ അപ്രൂവ്ഡ് കോച്ചാണ് ജെ ആർ രാജേഷ് എന്ന് പറഞ്ഞിട്ട് എറണാകുളത്തുള്ള സാറ്. അത്യാവശ്യം ഇപ്പോൾ കേരളത്തിലുള്ള റഫറീസ് എല്ലാം നാഷണൽ അപ്രൂവ്ഡ് റഫറിമാരാണ്, മലയാളീസ് തന്നെ. ഇവിടെ തന്നെ പുറത്തുനിന്ന് വന്ന രണ്ട് കോച്ചുമാരുണ്ട്, പഞ്ചാബ്, പിന്നെ ഒരാൾ മുംബൈന്നാണ്, ടോണിലിയും. അവർ കപ്പിൾസ് ആണ്, ടോണിലിയും മരിയാലിയും എന്ന് പറഞ്ഞിട്ട്. സാറ് ഇന്ത്യ രണ്ടുപേരും ഇന്ത്യ അപ്രൂവ്ഡ് കോച്ചസാ, രണ്ടുപേരും വളർത്തിക്കൊണ്ടുവന്ന സ്റ്റുഡൻസ് ഒക്കെ ഇന്ത്യ കളിച്ചവരാ.
0: ഇപ്പോൾ ഇന്ത്യയിൽ അടുത്ത് ഇനി അടുത്തൊരു മാച്ചസ് എന്നാണ് ഉള്ളത്, നാഷണൽ ലെവൽ മാച്ചസിന് പ്രിപ്പറേഷൻ നടത്തുന്നുണ്ടല്ലോ.
1: ആ അതെ അതെ, ഇപ്പൊ സീസൺ ഓഫാണ്. ഇനിയിപ്പോ ജൂലൈയിൽ പിന്നെ റീസ്റ്റാർട്ട് ചെയ്യും,
0: അടുത്ത അക്കാഡമിക് ഇയർ
1: സ്റ്റാർട്ട് ചെയ്യുന്നതോടെ കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യും.
0: ഈ പഠിത്തവും അതുപോലെ തന്നെ കോച്ചിങ്ങും തമ്മിൽ എങ്ങനെയാണ് അത് കൊണ്ടുപോകുന്ന രീതിയിൽ?
1: പ്ലസ് ടു വരെ എന്റെ ടീച്ചേഴ്സ് നന്നായി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ശരിക്കും എന്റെ ലാബ് എക്സാം ഒക്കെ എന്റെ ടീച്ചേഴ്സ്, ശരിക്കും ഞാൻ സയൻസ് ആയിരുന്നു പ്ലസ് ടുവിൽ, നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴായാലും എനിക്ക് കോളേജിൽ കുറേ ക്ലാസ് പോയി, സെം എക്സാമിൻ്റെ സമയത്തായാലും എച്ച് ഒ ഡി ആയാലും ടീച്ചേഴ്സ് ആയാലും എല്ലാം പ്രിപ്പയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കോളേജിൻ്റെ ഭാഗത്തു നിന്ന് എനിക്ക് ഫുൾ സപ്പോർട്ട് ആയതുകൊണ്ട് അതിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ടെൻഷൻ്റെ ആവശ്യം ഉണ്ടായില്ല.
0: ഏത് വിഷയ കോളേജിൽ ഡിഗ്രി?
1: എക്കണോമിക്സ്
0: എടുത്തു. അക്കാഡമിക്കായിട്ട് എന്താ ഉദ്ദേശിക്കുന്നത്? എക്കണോമിക്സ് എടുത്ത് അടുത്ത് പി ജിക്ക് പോകണോ?
1: അല്ല, ഞാൻ ഫോർ ഇയർ ഡിഗ്രിയാണ്, ഹോണേഴ്സ് ഡിഗ്രിയാണ്. അതുകൊണ്ട് പി ജി വിത്ത് പേപ്പർ കിട്ടുന്നതുകൊണ്ട്
0: ആ രീതിയിലാണ് ചെയ്യുന്നത്. ഇൻറ്റഗ്രേറ്റഡ് ആയിരിക്കും, ഇൻറ്റഗ്രേറ്റഡ് കോഴ്സാണ്. അത് കഴിഞ്ഞിട്ട് ഉള്ള ഫ്യൂച്ചർ പ്ലാൻ എന്തായിരിക്കും? എനിക്ക് തോന്നുന്നത് ഫോഴ്സിൽ കയറണമെന്നാണ് ഉദ്ദേശിക്കുന്നത്, കാരണം അതിനുള്ള സർട്ടിഫിക്കറ്റും സാധനങ്ങളും ഒരു സൈഡ് വഴി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു സെലക്ഷൻ
1: ഞാനിപ്പോൾ
0: TDSനൊക്കെ പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു രീതിയിലേക്ക്
1: SSB കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ സ്പോർട്സ് കോട്ട ആപ്ലിക്കേഷൻസ് വയ്ക്കുന്നുണ്ട്, പിന്നെ അഗ്നിവീര ട്രൈ ചെയ്യണം. എന്തായാലും ഫോഴ്സിൽ തന്നെ കയറണം, അതാണ് എൻ്റെ ഒരു
0: അൾട്ടിമേറ്റ് ആഗ്രഹം, ലക്ഷ്യം. ഇതിനുള്ള സപ്പോർട്ട് ഇപ്പൊ അമ്മ, അമ്മാമ്മയും അമ്മ എല്ലാരും ഒക്കെ തരുന്നു.
1: പിന്നെ കോച്ചുമാരും, അയ്യോ, അവര് തരുന്ന സപ്പോർട്ട് നമുക്ക് ഒരിക്കലും തള്ളിക്കളയാനാവാത്ത എന്തുണ്ടെങ്കിലും അവരാണ് നമ്മളെ ഒരു ബാക്ക് ബോൺ സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട് കോച്ചസ് രണ്ടുപേരും.
0: ഇപ്പോൾ ഈ ഇന്റർ സോണൊക്കെ കളിക്കുമ്പോൾ ഓപ്പോസിറ്റ് ഉള്ള ആൾക്കാരെയൊക്കെ നമുക്കിപ്പോൾ എല്ലാവരും പരിചയം ഉണ്ടാവുമല്ലോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നാഷണൽ ആൾക്കാരൊക്കെ, കുറച്ച് ആൾക്കാരൊക്കെ പരിചയപ്പെട്ട് വരുന്നുണ്ടാവും. നാഷണൽ നന്ദനയാണുള്ളത് ഓപ്പോസിറ്റ്, നന്ദനയുടെ ടെക്നിക്കുകളും കാര്യങ്ങളൊക്കെ പിടികിട്ടും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജൂഡോയിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, നിങ്ങൾ ആദ്യം ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവർ വീഡിയോ ഇട്ട് ഒക്കെ കാണും, എല്ലാവരും റെക്കോർഡ് ചെയ്തിട്ട് ലൈവ് കണ്ടിട്ട് അവരെ നിങ്ങളുടെ ഓരോ ചാനലുകളും മനസ്സിലാക്കും. ഈ ചെസ് പോലെ മനസ്സിലാക്കിയിട്ട് നിങ്ങളെ ബ്ലോക്ക് ചെയ്യാനുള്ള മെത്തേഡ്സ് ഒക്കെ അവർ പഠിക്കും. അതേപോലെ നിങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ?
1: അവരെ പോലെ തന്നെ നമ്മളും പ്രിപ്പയർ ആയി തന്നെ പോണം. നമ്മളിപ്പോ ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ പോയിട്ട് ഒരു കാര്യമില്ല. അതെവിടെ ആയാലും ഒരു പ്രിപ്പറേഷൻ ഇല്ലാതെ പോയിട്ട് കാര്യമില്ല. അപ്പോ എനിക്കിപ്പോ സ്ട്രോങ് ആണെന്ന് തോന്നിയ ആരാണോ അവരുടെ ബൗട്ട് ഞാൻ കാണാറുണ്ട്.
0: ഞാൻ ചോദിക്കാൻ കാരണം വെച്ചാൽ, നാഷണൽ ലെവലിലുള്ള ആൾക്കാരൊക്കെ കൃത്യമായിട്ട് മനസ്സിലാവുമല്ലോ, ഇപ്പോഴത്തെ മനസ്സിലാക്കി തുടങ്ങണം, കാരണം സ്റ്റേറ്റ് ലെവൽ പോലെ അല്ല. അപ്പൊ ഇനി അടുത്തിപ്പോ ഗോൾഡിലേക്ക് അത് ആക്കണം. ഇപ്പൊ പല കോച്ചുമാരും പറയും അത് ഗോൾഡ് വരണം.
1: ഇപ്പൊ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മളെ ചെയ്യിപ്പിക്കുന്നവർക്ക് ഉറപ്പായിട്ട് അച്ചീവ്മെന്റ്സ് വേണം, അവർക്ക് അതാണ് ആവശ്യം. അല്ലെങ്കിൽ നമ്മളെ അവർ വെറുതെ ഇത്ര നാൾ ചെയ്യിപ്പിച്ച കാര്യമല്ല. എല്ലാവരും അച്ചീവ്മെന്റ്സിന് വേണ്ടി മാത്രമാണ് നിൽക്കുന്നത്. നമ്മള് എത്രത്തോളം അച്ചീവ്മെന്റ്സ് കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ അവർക്ക് കൊടുക്കണം.
0: അതാണ് നമ്മുടെ ഗുരുദക്ഷിണ എന്ന് പറയുന്നത്.
1: അതെ അതെ.
0: പുതിയതായിട്ട് വരുന്ന ആൾക്കാർ ജൂഡോയിലേക്ക് വരാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ കോൺവെർസേഷൻ നടത്താം.
1: ഇപ്പോൾ ഈ ആമ്പിള്ളേർക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആവൂലേ, ഫൈറ്റ് ചെയ്യാനും ഇടികൂടാനും. അവരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വന്ന് ചേരുന്ന, അവർ വരുന്നു, ചാടുന്നു, മറിയുന്നു. ഇപ്പൊ പുതിയതായിട്ട് പെമ്പിള്ളേരെല്ലാം വന്ന് ജോയിൻ ചെയ്യാണ്, ഹാളിൽ വരുന്നത്, അവന്മാര് വരുന്നതേ ചാടി തുള്ളി ബോൾ എടുക്കുന്നു, കളിക്കുന്നു. എനിക്ക് ഗേൾസിനോടാണ് പറയാനുള്ളത്, നമ്മളെപ്പോഴും ഒരു കൂട്ടി നിന്നായിരിക്കും നമ്മളെ സെക്യൂർ ചെയ്യാൻ നിർത്തുന്നത്. അപ്പൊ ആ കൂട് പൊട്ടിച്ച് പുറത്തേക്ക് വന്ന് നമുക്ക് നമ്മുടേതായ വഴി കണ്ടെത്തണം,
0: ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കണം.
1: അതെ, അതിലെ ഏറ്റവും നല്ല വഴി സ്പോർട്സ് തന്നെയാണ് ഞാൻ പറയുള്ളൂ. സ്പോർട്സിലാവുമ്പോൾ നമുക്ക് സെൽഫ് ഡിഫെൻസ് ആയാലും ഒരു ജോലിക്കായാലും ഗ്രേസ് മാർക്കിനായാലും എല്ലാം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. MG യൂണിവേഴ്സിറ്റിയിൽ പാസ് മാർക്ക് കയറാം.

0: വേണ്ടി വേറെ 4 മാർക്ക് എഴുതിയെടുത്താൽ മതി. അതും ഒരു തരത്തിലൊരു ഉപകാരമല്ലേ.
1: അതെ.
0: പിന്നെ നമുക്കൊരു ജോലിക്ക് ഫോഴ്സിലെ ഇറിഗേഷൻ വാട്ടർ അതോറിറ്റി അങ്ങനെ എത്രയോ ഇതുണ്ട്,
1: സ്പോർട്സ്
0: സ്കോട്ടയിലെ
1: കോട്ടകളുണ്ട്.
0: ഇതുണ്ട്, PSC ഓഫീസിലെ. അപ്പൊ നമുക്കൊരു ജോലിയാവും, നമുക്ക് നല്ല അച്ചീവ്മെന്റ്സ് ഉണ്ടെങ്കിൽ. ഞങ്ങളുടെ കൂടത്തിൽ തന്നെ ഉള്ള ഒരു ചേച്ചി സ്പോർട്സിന്റെ ജില്ലാ സർട്ടിഫിക്കറ്റ് വെച്ചിട്ടാണ് നീറ്റിന്റെ എക്സാമിന് റാങ്കിലേക്ക് ഫ്രണ്ടിലേക്ക് കയറിയത്. അപ്പോൾ മെഡിക്കൽ ഫീൽഡിലേക്ക് കഷ്ടപ്പെടുന്നവർക്ക് അതാവാം. അപ്പോൾ മാക്സിമം സ്പോർട്സിനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക ചെയ്യേണ്ടത്.
1: ഞാൻ ഇപ്പോൾ IM വിജയൻ സാറുമായിട്ട് സംസാരിച്ചൊരു സമയത്ത് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കളി പന്താണ്, അതിനെ ഞാൻ വളരെ കൂടുതൽ സ്നേഹിക്കുന്നുണ്ട്, അതാണ് എനിക്ക് ഇതുവരെയുള്ള അന്നം എനിക്ക് തന്നിട്ടുള്ളതെന്ന്.
0: സത്യമാണ്. ഞാൻ IM വിജയൻ സാറിനെ തൃശ്ശൂർ കോമ്പറ്റീഷൻസ് പോകുമ്പോൾ എപ്പോഴും കാണാറുണ്ട്. സാറിന് എന്നെ അറിയുമോ എന്ന് എനിക്കറിയില്ല, എന്തായാലും കണ്ടാൽ ആക്കെ എന്നെ മനസ്സിലാവും. സാറിന് ഒരു ഇന്റർവ്യൂ കണ്ടപ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞ എന്റെ അന്നത്തെ ഞാൻ ഒരിക്കലും തള്ളി പറയില്ല. സാറ് പോലീസുകാരനാണ്, അത് സ്പോർട്സ് കോട്ട വഴി.
1: കാരണം അങ്ങനെയാണ് നമ്മൾ വന്ന വഴികൾ എന്ന് പറയുന്നത് വളരെ കഠിനമായ വഴികളാണ്.
0: സാറൊക്കെ നല്ല കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു സ്റ്റേജ് വരെ എത്തിയത്. എന്തൊക്കെ ഈ ഒരു സ്പോർട്സുകാരെ ഏറ്റവും കൂടുതൽ നേരിടുന്ന അവഗണന, വീട്ടുകാരുടെ ഭാഗത്തുനിന്നായാലും ഇപ്പൊ നമ്മുടെ ബന്ധുക്കളുടെ ഭാഗത്തുനിന്നായാലും നാട്ടുകാരുടെ ഭാഗത്തുനിന്നായാലും ഇതൊക്കെ ചേട്ടൻ വല്ല ഉപകാരം ഉണ്ടോ? അങ്ങനെ
1: വഴിയെ നടന്നു പോകുമ്പോ ചോദിക്കും,
0: ഇവിടെ എവിടെയെല്ലാം രക്ഷപ്പെടും, അങ്ങനെ ചോദിക്കും. അപ്പത്തേനും നമ്മള് പക്ഷെ എന്നാ ഇപ്പൊ എന്റെ അടുത്ത് ചോദിക്കുന്ന, ആ ഇനി എന്നാ ജോലി ആവുന്നേ?
1: ഇപ്പൊ
0: മെഡൽ കിട്ടി, ഒന്ന് പബ്ലിഷ് ആയ അത് വന്നു കഴിഞ്ഞപ്പത്തേക്ക് ഇപ്പൊ എല്ലാവർക്കും ആ സ്പോർട്സുകാരെയാ. ഇപ്പൊ ഞങ്ങളെ തള്ളി പറഞ്ഞ, ഞങ്ങളെ മൂന്നുനേരം തള്ളി പറഞ്ഞവർ തന്നെ പലരും ഞങ്ങളുടെ അടുത്ത് ചോദിക്കാറുണ്ട്. ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്ത് പോകുമ്പോഴത്തേക്ക് ചോദിക്കാറുണ്ട്, പെട്ടി പിടിക്കാൻ ഞങ്ങളാലും വരെ എന്നെ കൂടെ കൊണ്ടുപോകുമോ എന്ന് ചോദിക്കുന്ന അവസ്ഥ.
1: എന്തായാലും നന്ദന പറയുന്നത്, ജൂഡോ എന്ന് പറയുന്നത് നമ്മൾ ഒതുങ്ങിക്കൂടേണ്ട, എസ്പെഷ്യലി പെൺകുട്ടികൾ ഒതുങ്ങിക്കൂടേണ്ട ഒരു കാര്യമല്ല, അതിന്റെ ഒരു ഷെല്ല് പൊട്ടിച്ച് പുറത്തു വരണമെന്നാണ്.
0: ഉറപ്പായിട്ടും. കാരണം നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ തന്നെ പുള്ളിക്കാരെ എത്ര അടിപൊളിയായിട്ടാണ് ഇന്ത്യയുടെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്, അത്ര കഴിവുണ്ടായിട്ടാ. അവരെക്കാൾ കൂടുതൽ കഴിവുള്ള സ്ത്രീകൾ ഇന്നും ചിലപ്പോൾ ഓരോ അടുക്കളകളിലുണ്ടെങ്കിലും ഇപ്പൊ ഒരു 100 രൂപ ആരടുത്തും ചോദിക്കാൻ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഇത് നമുക്ക് വരും.
1: എന്തായാലും ഇനി മുന്നോട്ടുള്ള പ്രയാണത്തിന് എല്ലാ ഭാവങ്ങളും നേരിയ.
0: താങ്ക് യു സർ.
2: യുവപാണിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. വിലാസം: യുവവാണി, സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി ദേവികുളം, 6856 1 3. ആകാശവാണി ദേവികുളം സ്പൈസ് FM എന്ന ഫേസ്ബുക്ക് പേജിലേക്കും ആകാശവാണി സ്പൈസ് FM എന്ന ഇൻസ്റ്റഗ്രാം പേജിലേക്കും നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താവുന്നതാണ്. ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു. നിർവഹണ സഹായം ഹരിപ്രിയ.

0: നമസ്കാരം, ഞാൻ ചേച്ചിയാണേ. ഇന്നത്തെ ഇതളുകൾ തുടങ്ങാം. ഇന്നത്തെ നമ്മുടെ കടങ്കഥ എന്താണെന്നറിയോ? ആകാശത്തെത്തുന്ന തോട്ടി. ഇതിന്റെ ഉത്തരം എന്താന്ന് ഇന്നത്തെ ഇതളുകൾ തീരുന്നതിന് മുമ്പ് ഞാൻ ചേച്ചി പറഞ്ഞുതരാട്ടോ. അപ്പൊ ഇന്നത്തെ ഇതളുകളിൽ നമ്മുടെ കൂടെ ഉള്ളത് ആൽഫി സിജോയാണ്. ഇന്ന് കൊറേ പുതിയ ഐറ്റംസ് ആയിട്ടാണ് കേട്ടോ ആൽഫി വന്നേക്കണേ. ഒരു ഭക്തിഗാനം കേൾക്കാം ആദ്യം.
1: ശ്യാമാംബരത്തിലെ സൗന്ദര്യമായി നീ

0: യഹോവായി വിരിയുന്നു ദൈവരാജ്യം.
1: ആൽഫി ഒരു കുഞ്ഞു കഥ പറയാണേ.
0: കുരുവിയും മഴയും. ഒരു ചെറിയ കുരുവി കാട്ടിലെ ഒരു മരത്തിൽ കൂട് കെട്ടി താമസിച്ചിരുന്നു. ഒരു ദിവസം ശക്തമായ മഴ പെയ്തു. കാറ്റിൽ കൂട് താഴെ വീണു. കുരുവി കരഞ്ഞില്ല. പിറ്റേന്ന് രാവിലെ അത് ചെറിയ ചില്ലകളും പുല്ലുകളും ശേഖരിച്ച് വീണ്ടും പുതിയ കൂട് പണിയാൻ തുടങ്ങി. അത് കണ്ട ഒരു മുയൽ ചോദിച്ചു, ഇന്നലെ പണിത കൂട് നഷ്ടമായപ്പോൾ നിനക്ക് വിഷമമില്ലേ? കുരുവി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വിഷമിച്ചിരുന്നാൽ എനിക്ക് പുതിയ കൂട് കിട്ടില്ല. വീണ്ടും ശ്രമിച്ചാൽ മാത്രം എനിക്ക് വീട് തിരികെ ലഭിക്കും. അന്ന് മുതൽ കാട്ടിലെ എല്ലാ മൃഗങ്ങളും കുരുവിയുടെ പരിശ്രമത്തിൽ നിന്ന് ഒരു വലിയ പാഠം പഠിച്ചു. ഈ കഥയുടെ ഗുണപാഠം, പരാജയം അവസാനമല്ല, വീണ്ടും ശ്രമിക്കുന്നവരാണ് വിജയിക്കുന്നത്.
1: ഇനി ഒരു ലളിതഗാനം ആയാലോ?

0: ഒരു മലയാളം കവിത കേൾക്കാം.
1: അയ്യപ്പ പണിക്കരുടെ അഗ്നിപൂജ. ആദിരാവിന്റെ അനാദി പ്രകൃതിയിൽ ആരംഭമിട്ടോരസംസ്കൃത ചിന്തയിൽ നീറിയുറഞ്ഞു മുടഞ്ഞു മുരുകിയും ഭൂതപ്രപഞ്ചമൊരുക്കും സനാതന കാലമതിൻ്റെ ചെതും ബലരിഞ്ഞൊരു നാ

കൊത്തി വിഴുങ്ങുവാനെത്തുന്ന വൻകഴുകന്റെ ചിറകടിയേൽക്കിലും ഞെട്ടാതെ ദമ്യമായി തൽസിരാചക്രത്തിൽ അത്ഭുത വീര്യമായി നിന്നതാണ് അഗ്നിനി. പഞ്ചേന്ദ്രിയങ്ങളറുത്തു ഹോമിച്ചതാം വഞ്ചിതാജ്വാലതൻ ഗ്രീഷ്മാന്തരത്തിലും നന്മയും തിന്മയും സ്നേഹമോഹങ്ങളും ഒന്നായി ഉറയുന്ന മഞ്ഞുകാലത്തിലും വൻതപം ചെയ്ത അമരത്വം ലഭിക്കുന്ന സഞ്ചിത പുണ്യ പരിപാകമഗ്നി. എന്നയലത്തെ പടിപ്പുര കാത്തിടുമെന്ന വിളക്കിൻ തിരിയുടെ നാമ്പിലായി കണ്ണുനീർ ദീർഘനിശ്വാസമായി മാറ്റിയും കാളമേഘത്തെ കടലാക്കി മാറ്റിയും കല്ലും മലകളും കല്ലോലമാക്കിയും കാളപ്രവാഹ കളഗീതി പാടിയും ഉദ്രസമാസ്മര വിദ്വല്ല

0: പണ്ടുകാലത്തു മറന്നിട്ടു പോന്നൊരു സംഹാര രാക്ഷസ ശക്തി ശാപങ്ങളെ ഒന്നിച്ചു കൂട്ടി ജ്വലിപ്പിച്ചു മാനവ ജന്മത്തിനുഗ്ര വിപത്തായി വരുന്ന നീ കണ്ണിമയ്ക്കുന്നതിൻ മുൻപിലെ വിശ്വങ്ങൾ വെണ്ണീറിടുമണുസ്ഫോടനമായിടാ. കാണ്ഡവമെത്ര ദഹിച്ചു നീ കൗരവ പാണ്ഡവ രാജ്യങ്ങൾ എത്ര ദാഹിച്ചു നീ. സൂര്യാൻവയങ്ങളും ചന്ദ്രാൻവയങ്ങളും ആര്യപുരാതനത്വത്തിൽ ഹോമിച്ചു നീ. മായാവിവശതമായവ പിന്നെയും ഓരോ തരം പുനഃസൃഷ്ടി മോഹിക്കയാ. ആൺമയിൽ പീലിയിൽ മാരിവിൽ ചാർത്തി നീ ആൺകുയിൽ കണ്ടം പ്രണയാർദ്രമാക്കി നീ. അന്തിവിൻമുറ്റത്തൊരായിരം കൈത്തിരിത്തുമ്പും നനച്ചു കൊളുത്തി നിരത്തി നീ. ഇന്നെനിക്കോജസ്സു തന്നു നീ എൻ്റെ ഈ പെണ്ണിനൊരോമനച്ചന്തം വരുത്തി. പുറ്റിനകത്തെ രസതന്ത്ര വിദ്യയാൽ ദുഷ്ടനാം കാട്ടാളനെ കവിയാക്കിയും ദുഷ്ടപൂർവങ്ങളൊത്തോരനുഭവ സിദ്ധികൾ മുക്കുവകടനാത്തനു നൽകിയും സൃഷ്ടിയും സംഹാരവും ഒരുമിപ്പിച്ചു വൃഷ്ടിയും വേനലും കൂട്ടിക്കൊരുത്തു നീ. ആതിരേതസ അനാദ്യന്ത വീജിയായി പ്രാജി പ്രതീജി പ്രണയ പ്രതീകമായി ഈറ്റര തൊട്ടു ചുടലക്കളം വരെ കുട്ടുമറുകാതെ ഇഷ്ടതോഴനായി എന്നെയും നിന്നെയും ഒപ്പം ഭരിപ്പിക്കുന്ന ദിവ്യപ്രപഞ്ച വിധാനമാണ് അഗ്നി. ദിവ്യപ്രപഞ്ച വിധാനമാണ് അഗ്നി.
1: ഒരു കുട്ടിക്കഥ കൂടി കേട്ടാലോ.
2: ബുദ്ധിമാനായ കർഷകൻ. ഒരു ഗ്രാമത്തിൽ രാമൻ എന്ന കർഷകൻ താമസിച്ചിരുന്നു. അദ്ദേഹം വളരെ അധ്വാനിയായിരുന്നു.

0: കിട്ടി? രാമൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഭാഗ്യം മാത്രം പോരാ, കഠിനാധ്വാനവും സമയത്ത് ചെയ്യുന്ന ജോലിയും വിജയത്തിന്റെ രഹസ്യമാണ്. ആ ദിവസത്തിന് ശേഷം സോമനും തന്റെ മടിയൊക്കെ മാറ്റി ആത്മാർത്ഥമായി കൃഷി ചെയ്യാൻ തുടങ്ങി. അടുത്ത വർഷം അവനു നല്ല വിളവ് ലഭിച്ചു. ഗ്രാമവാസികൾ ഇരുവരെയും അഭിനന്ദിച്ചു. ഈ കഥയുടെ ഗുണപാഠം കഠിനാധ്വാനവും സമയപാലനവും വിജയത്തിലേക്കുള്ള ഏറ്റവും നല്ല ചവിട്ടുപടികളാണ്.
1: ഇനി ഒരു ലളിതഗാനമായാലോ?
0: പുഴയുടെ തീരത്തൊരു ത്രാടരാവിൽ വിസ്മയ

0: വിസ്മയമോടി ഞാൻ നിന്നു.
1: അപ്പൊ അങ്ങനെ ഇന്നത്തെ ഇതളുകൾ തീരാൻ പോവാണ്. ഇന്നത്തെ നമ്മുടെ കടങ്കഥ എന്തായിരുന്നു? ആകാശത്തെത്തുന്ന തോട്ടി. ഇതിന്റെ ഉത്തരം എന്താണെന്നറിയോ? കണ്ണ്. ഇന്നത്തെ ഇതളുകളിൽ ഏതെങ്കിലും ഭാഗം ആരെങ്കിലും കേൾക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വിഷമിക്കേണ്ട, തിങ്കളാഴ്ച രാത്രി 8 മണിക്ക് ഇന്നത്തെ ഇതളുകളുടെ പുനഃപ്രക്ഷേപണം ഉണ്ട്. അപ്പൊ എല്ലാരും മറക്കാണ്ട് കേൾക്കണം കേട്ടോ. ഇതളുകളെ പറ്റി

നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഷൈൻ ചേച്ചിനെ അറിയിക്കണേ. അഡ്രസ്സ് ഞാൻ പറഞ്ഞു തരട്ടെ. സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, ദേവികുളം, 6856 1 3. ഒന്നുകൂടെ പറയണോ? സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, ദേവികുളം, 6856 1 3. കത്തുകളൊന്നും അയക്കാൻ പറ്റില്ലെങ്കിലും ആരും വിഷമിക്കണ്ട. അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ സ്മാർട്ട് ഫോൺ എടുത്തിട്ട് ആകാശവാണി ദേവികുളം സ്പൈസ് FM എന്ന ഫേസ്ബുക്ക് പേജിലേക്കും ആകാശവാണി സ്പൈസ് FM എന്ന ഇൻസ്റ്റഗ്രാം പേജിലേക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാട്ടോ. അപ്പൊ എല്ലാവരും സന്തോഷമായിട്ട് ഉഷാറായിട്ടിരിക്കുക. ഇന്ന് ഷാൻ ചേച്ചി പോവാണ്. വീണ്ടും അടുത്താഴ്ച വരാം. ടാറ്റാ.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോഴൊരു ചലച്ചിത്ര ഗാനം കേൾക്കാം. അരയന്നങ്ങളുടെ വീട് എന്ന ചിത്രത്തിന് വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് രവീന്ദ്രൻ ഈണം പകർന്ന് യേശുദാസ് പാടിയത്.

0: ആകാശവാണി
1: പദ്ധതികൾ ജനനന്മയ്ക്ക് ഇന്നീ പരിപാടിയിൽ പ്രധാനമന്ത്രി വികാസ് യോജനയെക്കുറിച്ച് അറിയാം. നമ്മുടെ രാജ്യത്തെ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവർക്ക് നൈപുണ്യ വികസനവും നേതൃത്വ പരിശീലനവും നൽകുന്ന ഒരു കേന്ദ്ര പദ്ധതിയാണ് പിഎം വികാസ് യോജന. പ്രധാനമന്ത്രി വിരാസത് കാ സംവർദ്ധൻ എന്നതിന്റെ ചുരുക്കപ്പേരാണ് പിഎം വികാസ് പദ്ധതി. ഇന്ത്യയിലുടനീളമുള്ള കരകൗശല സമൂഹങ്ങൾക്ക് നൈപുണ്യ പരിശീലനം, സംരംഭകത്വം, നേതൃത്വ പരിശീലനം എന്നിവ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ ഈ സംരംഭം ആരംഭിച്ചത്. ചെറുകിട സമൂഹങ്ങളുടെ വളർച്ചയ്ക്കും വികസനത്തിനും പിന്തുണ നൽകുന്നതിനൊപ്പം പരമ്പരാഗത കലകളുടെയും കരകൗശല വസ്തുക്കളുടെയും സംരക്ഷണവും ഈ പദ്ധതി ഊന്നൽ നൽകുന്നു. നിലവിലുള്ള 5 പദ്ധതികളെ കൂടി പിഎം വികാസ് പദ്ധതി സംയോജിപ്പിക്കുന്നു. സീഖോ ഓർ കമാവോ, ഉസ്താദ്, ഹമാരി ധരോഹർ, നൈ രോഷ്നി, നൈ മൻസിൽ എന്നീ പദ്ധതികളെയാണ് പിഎം വികാസ് യോജനയിലൂടെ സംയോജിപ്പിക്കുന്നത്. ന്യൂനപക്ഷ കേന്ദ്രീകൃത പ്രദേശങ്ങളിലെ സമഗ്ര വികസനത്തിനായി സ്കിൽ ഇന്ത്യ മിഷനെ സംയോജിപ്പിക്കുന്നതിനൊപ്പം വനിതാ ശിശു വികസനം, പഞ്ചായത്തീരാജ്, ടൂറിസം, വിദ്യാഭ്യാസം തുടങ്ങിയ മന്ത്രാലയങ്ങളുമായി സഹകരിച്ച് ന്യൂനപക്ഷങ്ങൾക്കും കരകൗശല വിദഗ്ധർക്കും സാമ്പത്തിക സഹായം നൽകുന്നതാണ് പദ്ധതി. പിഎം വികാസ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഇവയാണ്: ന്യൂനപക്ഷ കരകൗശല സമൂഹങ്ങളുടെ തൊഴിലവസരങ്ങളും ഉപജീവന അവസരങ്ങളും വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യാനുസരണം കോഴ്സുകളിൽ ലക്ഷ്യമിട്ടുള്ള നൈപുണ്യ പരിശീലനം നൽകുക, 8, 10, 12 ക്ലാസുകളിൽ പഠനം അവസാനിപ്പിച്ചവർക്ക് ഓപ്പൺ സ്കൂൾ വിദ്യാഭ്യാസത്തിലൂടെ ഔപചാരിക വിദ്യാഭ്യാസവും സർട്ടിഫിക്കേഷനും നൽകുക, അതുവഴി ഈ സമൂഹങ്ങളിലെ സാക്ഷരതാ നിരക്ക് മെച്ചപ്പെടുത്തുക, 10,000 ബിസിനസ് മെന്റർമാരുടെ വികസനമുൾപ്പെടെ 2,00,000 സ്ത്രീകൾക്ക് പരിശീലനം നൽകി ന്യൂനപക്ഷ കരകൗശല പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള സ്ത്രീകളെ ശാക്തീകരിക്കുക, പരമ്പരാഗത കലകൾ, കരകൗശല വസ്തുക്കൾ, സാഹിത്യം, രേഖകൾ, കൈയെഴുത്തു പ്രതികൾ എന്നിവയുടെ ആധുനിക വിപണികളിൽ അവയുടെ പ്രസക്തി ഉറപ്പാക്കുന്നതിന് അവയെ സംരക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക, കലകളെ വിനോദസഞ്ചാരവും വാണിജ്യവുമായി സമന്വയിപ്പിച്ച് ഉപജീവനമാർഗം, തൊഴിൽ, സംരംഭകാവസരങ്ങൾ എന്നിവ വളർത്തിയെടുക്കുന്ന സുസ്ഥിര മാതൃക കലാകരകൗശല ഗ്രാമങ്ങൾ സ്ഥാപിക്കുക എന്നിവയാണ്. പിഎം വികാസ് പദ്ധതിയുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ ഇവയാണ്: വിപണി ആവശ്യകതകളെ അടിസ്ഥാനമാക്കിയുള്ള പരമ്പരാഗതവും പാരമ്പര്യതരവുമായ നൈപുണ്യ പരിശീലനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. സമുദായങ്ങൾക്ക് ധനസഹായം നൽകുന്നതിനുള്ള ഉത്തരവാദിത്വം ദേശീയ ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷനാണ്. സ്കൂൾ വിദ്യാഭ്യാസം ഉപേക്ഷിക്കുന്നവർക്ക് ഔപചാരിക വിദ്യാഭ്യാസത്തോടൊപ്പം സർട്ടിഫിക്കറ്റും നൽകുന്നു. ഗുണഭോക്താക്കൾക്ക് ഉപജീവനാവസരങ്ങൾ നൽകുന്നതിനായി കരകൗശല വസ്തുക്കൾക്കായുള്ള കയറ്റുമതി പ്രൊമോഷൻ കൗൺസിൽ പ്രവർത്തിക്കുന്നു. കരകൗശല വിദഗ്ധരെയും അവരുടെ കരകൗശല വസ്തുക്കളെയും പിന്തുണയ്ക്കുന്നതിനായി വിശ്വകർമ്മ ഗ്രാമങ്ങൾ സ്ഥാപിക്കുന്നതിന് ഹബ് ആൻഡ് സ്പോക്ക് മാതൃക ഉപയോഗിക്കുന്നു. ന്യൂനപക്ഷ കരകൗശല വിദഗ്ധരുടെ സാമൂഹിക സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനൊപ്പം സുസ്ഥിര വികസനത്തിനും സാംസ്കാരിക സംരക്ഷണത്തിനും അടിത്തറയിടുന്നതാണ് പിഎം വികാസ് പദ്ധതി.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രധാനമന്ത്രി വികാസ് യോജനയെക്കുറിച്ചാണ്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച രണ്ട് മലയാളികൾ ഉൾപ്പെടെ 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് മുംബൈയിലെത്തിക്കും. വിയറ്റ്നാം എയർലൈൻസിന്റെ വിമാനം ഇന്ത്യൻ സമയം രാത്രി 9:30 മുംബൈ ഛത്രപതി ശിവജി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിക്കും. കൊട്ടാരക്കര സ്വദേശികളായ എ സി തോമസ്, ഭാര്യ ലൊവേനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ മുംബൈയിൽ നിന്നും നാളെ രാവിലെ 6:30 പുറപ്പെടുന്ന എയർ ഇന്ത്യ വിമാനത്തിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. പൌരത്വം നിർണയിക്കുന്നതും ഒരാളെ വിദേശിയായി പ്രഖ്യാപിക്കുന്നതും നിയമാനുസൃതമായ നടപടികളിലൂടെ ആകണമെന്ന് സുപ്രീംകോടതി. അസമിലെ ഫോറിനേഴ്സ് ട്രൈബ്യൂണലുകൾ വിദേശികളായി പ്രഖ്യാപിച്ച 27 പേരുടെ ഹർജി പരിഗണിക്കവെയാണ് കോടതിയുടെ പരാമർശം. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ തുടക്കം കുറിക്കും. 668 കോടി രൂപയുടെ പദ്ധതികൾ 53 ലക്ഷം ഗുണഭോക്താക്കൾക്ക് പ്രയോജനപ്പെടും. തെലങ്കാനയിലെ ESI ആശുപത്രിയിലാണ് ഉദ്ഘാടന ചടങ്ങ്. തെലങ്കാനയ്ക്ക് പുറമെ അസം, തമിഴ്നാട്, ആന്ധ്രപ്രദേശ്, ഗുജറാത്ത്, കോട്ട, രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ ESI ആശുപത്രികളിലാണ് പദ്ധതി ആരംഭിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് 2026 നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമാകും. മേളയുടെ 3rd പതിപ്പാണിത്. 4 ദിവസം നീളുന്ന മേളയിൽ 20,000-ലധികം വസ്ത്ര ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കും. 14 രാജ്യങ്ങളിൽ നിന്നുള്ള അന്താരാഷ്ട്ര പ്രദർശകർ പങ്കെടുക്കും. തമിഴ്നാട്ടിലെ മധുരയ്ക്ക് സമീപം 2 ബസ്സുകൾ കൂടി ഇടിച്ചുണ്ടായ അപകടത്തിൽ 6 പേർ മരിച്ചു. 7 പേരുടെ നില ഗുരുതരമാണ്. പരിക്കേറ്റ 15 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തി. സംസ്ഥാനത്തെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ പദ്ധതികൾക്ക് സഹായം അഭ്യർത്ഥിച്ച് കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യയുമായി മന്ത്രി ബിന്ദുകൃഷ്ണ ചർച്ച നടത്തി. ഡൽഹിയിൽ ശ്രം ശക്തി ഭവനിലായിരുന്നു കൂടിക്കാഴ്ച. കേരളത്തിലെ IT കമ്പനികളിലെ ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിട്ട നടപടി മന്ത്രി ബിന്ദുകൃഷ്ണ കേന്ദ്രമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ലിറ്റിൽ കൈറ്റ്സ് IT ക്ലബ്ബുകളുടെ സംസ്ഥാന ജില്ലാതല അവാർഡ് വിതരണം നാളെ തിരുവനന്തപുരത്ത് നടക്കും. മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കും. തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൌൺസിലർ ആർ സുഗതന്റെ സത്യപ്രതിജ്ഞ നാളെ വിയൂർ സെൻട്രൽ ജയിലിൽ നടക്കും. രാവിലെ 11 മണിക്ക് ജയിൽ സൂപ്രണ്ടിന്റെ മുറിയിലായിരിക്കും സത്യപ്രതിജ്ഞ. കപ്പ കേസിൽ പ്രതിയായതിനാൽ ജയിലിൽ നിന്നും പുറത്തുവിടാനാകാത്ത സാഹചര്യമാണെന്നും ജയിലിൽ സത്യപ്രതിജ്ഞ നടത്താമെന്നും സർക്കാർ ഹൈക്കോടതിയിൽ അറിയിക്കുകയായിരുന്നു.

0: ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ യോഗം മറ്റന്നാൾ തിരുവനന്തപുരത്ത് ചേരും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വിളിച്ചു ചേർക്കുന്ന യോഗത്തിൽ വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പങ്കെടുക്കും. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ സജീവ പങ്കാളിത്തം ഉറപ്പുവരുത്താനുള്ള ചർച്ചകൾ നടക്കും. വ്യാജ മാരത്തോൺ രജിസ്ട്രേഷൻ തട്ടിപ്പുകൾക്കെതിരെ മുന്നറിയിപ്പുമായി കേരള പോലീസ്. വെബ്സൈറ്റുകൾ, ഇൻസ്റ്റഗ്രാം എന്നിവ വഴി പ്രമുഖ ബാങ്കിന്റെ വ്യാജ മാരത്തോൺ പരസ്യങ്ങൾ പ്രചരിപ്പിച്ച് സാമ്പത്തിക തട്ടിപ്പ് നടക്കുന്നതായും ഇതിനെതിരെ ജാഗ്രത പുലർത്തണമെന്നും മുന്നറിയിപ്പ് നൽകി. ടെസ്റ്റ് ക്രിക്കറ്റിൽ ചരിത്രം കുറിച്ച് ഇന്ത്യൻ വനിതകൾ. ഇംഗ്ലണ്ടിനെതിരെ ലോഡ്സിൽ നടന്ന ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 270 റണ്ണിന്റെ തകർപ്പൻ ജയം. ഒന്നാം ഇന്നിംഗ്സ് ലീഡ് ഉൾപ്പെടെ ഇന്ത്യ ഉയർത്തിയ 457 റൺ വിജയലക്ഷ്യം പിന്തുടർന്ന ഇംഗ്ലണ്ടിന്റെ ഇന്നിംഗ്സ് 186 അവസാനിച്ചു. ഇതോടെ ലോഡ്സിൽ ആദ്യമായി ടെസ്റ്റ് വിജയം സ്വന്തമാക്കുന്ന വനിതാ ടീമെന്ന നേട്ടവും ഇന്ത്യ സ്വന്തമാക്കി. ലോഡ്സിൽ ആദ്യമായി സെഞ്ചുറി നേടിയ വനിതാ താരമെന്ന ചരിത്ര നേട്ടം ഇന്ത്യയുടെ യസ്തിക ഭാട്ടിയ കരസ്ഥമാക്കി. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം നാളെ. ഇന്ത്യൻ സമയം വൈകുന്നേരം 3:30 ബിർമിംഗ്ഹാമിലാണ് മത്സരം. 3 മത്സരങ്ങളടങ്ങിയതാണ് പരമ്പര. ലക്ഷദ്വീപിലെ ആദിവാസി ജനവിഭാഗങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനും കാർഷിക ഭൂമി വിനിയോഗത്തിൽ കൂടുതൽ സുതാര്യത കൊണ്ടുവരാനും നിലവിലുണ്ടായിരുന്ന ഭൂമി കൈമാറ്റ നിയമങ്ങളിൽ വിപുലമായ ഭേദഗതികൾ വരുത്താൻ ഔദ്യോഗിക നീക്കവുമായി ലക്ഷദ്വീപ് ഭരണകൂടം. കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ വിബിജി റാംജി പദ്ധതികളുടെ നടത്തിപ്പ് വിലയിരുത്തുന്നതിന് കേന്ദ്ര സംഘം എറണാകുളം ജില്ലയിൽ സന്ദർശനം നടത്തി. ജൂലൈ 15 വരെ എറണാകുളം, തിരുവനന്തപുരം ജില്ലകളിലാണ് സംഘം സന്ദർശനം നടത്തുന്നത്. തിരുവനന്തപുരം നഗരത്തിലെ മാലിന്യ പ്രതിസന്ധി അടിയന്തരമായി പരിഹരിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. നഗരത്തിലെ തോടുകളും പാതയോരങ്ങളും മാലിന്യകൂമ്പാരമായി മാറിയെന്ന് പരാതികൾ ഉയരുന്ന സാഹചര്യത്തിൽ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് അടിയന്തരവും ഫലപ്രദവുമായ മാലിന്യ സംസ്കരണത്തിന് കോർപ്പറേഷൻ സെക്രട്ടറി മുൻകൈ എടുക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. ഈ വർഷം ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ ഇന്ത്യയുടെ മൊത്തം കയറ്റുമതി 232 ബില്യൺ US ഡോളറിലധികമാണെന്ന് റിപ്പോർട്ട്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 11.37% വളർച്ച രേഖപ്പെടുത്തിയതായി വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം.

0: expected to hover around 36 to 38 degrees Celsius, while minimum temperature will be around 28 degrees Celsius in the national capital. Akshit Vaidyan, Akashwani News, Delhi.
1: In women's cricket, Indian team led by Harmanpreet Kaur today recorded a historic win in one-off test against host England at the Lord's. India defeated England comfortably by 270 runs in first ever women's test held at Lord's. Chasing a target of 457 runs, the hosts were all out for 186 in the second innings before lunch on day four. For India, Sneha Rana took 4 wickets while Sayali Sadghare, Kranti Gaur and Deepti Sharma bagged 2 wickets each. India had declared the second innings at 341 for 7 yesterday at the stroke of tea, giving a target of 457 runs. Indian boxers remained a strong force at the Asian Under-19 and Under-23 championships, with 16 of them advancing to the finals across men's and women's categories in Jakarta. In the Under-19 women's category, 8 boxers reached finals today. Earlier in the Under-23 women's category, 5 Indian boxers progressed to the finals. In the Under-23 men's category, 3 Indian boxers advanced to the finals. India also added 7 bronze from semi-final finishes. And now, before we end the bulletin, the headlines once again. India and US engage for balanced and commercially meaningful trade pact, says Commerce and Industry Minister Piyush Goyal, dismisses media reports of deadlock in trade talks. India's total exports jumps over $232 billion, registering growth of 11.37% during first quarter of current fiscal. Former AAP leader Tahir Hussain and 4 others convicted for killing of IB officer during 2020 Delhi riots. The US and Iran exchange another wave of strikes as dispute over control of Strait of Hormuz raises tension in the region. In cricket, India scripts history beating England by 270 runs in first ever women's test at the Lord's. And 16 Indian boxers enter finals at Asian Under-19 and Under-23 championships in Jakarta. That's all in the news at 9. Good night.
2: ആകാശവാണി വിദ്യാഭ്യാസ രംഗം സ്വാഗതം. പ്രിയ ശ്രോതാക്കളെ, ഒരു പ്രഭാഷണം കേൾക്കാം ഇപ്പോൾ. കൗമാരകാലത്തിന്റെ സവിശേഷതകൾ സംസാരിക്കുന്നത് ഡോക്ടർ യൂസഫ് പേരാമ്പ്ര.
3: 13 മുതൽ 19 വയസ്സ് വരെയുള്ള മനുഷ്യകാലഘട്ടമാണ് കൗമാരം. ശൈശവവും ബാല്യവും വിട്ട് കൗമാരത്തിലെത്തുമ്പോൾ ആൺകുട്ടി പുരുഷനും പെൺകുട്ടി സ്ത്രീയുമായി തീരാൻ പോകുന്ന ഘട്ടമാണിത്. ഓരോരുത്തരുടെയും വ്യക്തിത്വം രൂപീകൃതമാകുന്ന പ്രായമായതിനാൽ വളർച്ചയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് ശാരീരിക മാനസിക തലങ്ങളിൽ അഭൂതപൂർവമായ മാറ്റങ്ങൾ നമുക്ക് കാണാൻ കഴിയും. സ്വന്തം ശരീരത്തെക്കുറിച്ച് അമിതമായ ആകാംക്ഷ കൊണ്ടു നടക്കുന്നവരാണ് കൗമാരക്കാർ. അമിതമായ സൗന്ദര്യബോധം, സമ്പന്നമായ ഊർജ്ജസ്വലത, സ്വാതന്ത്ര്യബോധം, സാമൂഹ്യബോധം തുടങ്ങിയ ഇക്കാലത്താണ് വളർന്നു വരുന്നത്. കൗമാരകാലത്തെ സ്വാധീനിക്കുന്നത് പ്രധാനമായും 4 ഘടകങ്ങളാണ്. ശാരീരിക വളർച്ചയാണ് ഒന്നാമത്തേത്. പ്രായപൂർത്തിയാവുന്നതും ലൈംഗിക വളർച്ചയും ശരീരപ്രകൃതിയും ആകാരമാറ്റവും ഇതിൽപ്പെടുന്നു. രണ്ടാമത്തെ ഘടകമായ ബുദ്ധിപരമായ വളർച്ചയിൽ ധാർമ്മിക ചിന്തയും പഠന വൈകല്യങ്ങളും ഉൾപ്പെടുന്നു. മൂന്നാമതായി വൈകാരിക വളർച്ചയിൽ സ്വത്ത് വളർച്ചയും വൈകാരിക ബുദ്ധിയും ലിംഗവ്യത്യാസങ്ങളും വംശപരവും മതപരവുമായ നാനാത്വവും അവരെ സ്വാധീനിക്കുന്നതായി കാണാം. സാമൂഹിക വികാസം നടക്കുന്ന ഘട്ടമെന്ന നിലയ്ക്ക് 4ാമത്തേതിൽ സമപ്രായക്കാരുമായുള്ള ബന്ധവും കുടുംബ ബന്ധങ്ങളും വിദ്യാലയവും ജോലിയും പ്രാദേശികതയും സ്വാധീനം ചെലുത്തുന്നു. അതിസങ്കീർണമായ വൈകാരികവും മാനസികവും ശാരീരികവുമായ അവസ്ഥകൾ നേരിട്ടാണ് കൗമാരകാലം കുട്ടികൾ ചെലവിടുന്നത്. അതുകൊണ്ട് തന്നെ തലമുറകൾ തമ്മിലുള്ള സംഘട്ടനം സ്വാഭാവികമാണ്. കൗമാരക്കാർ സ്വന്തം വ്യക്തിവികസനത്തിന് പക്വത നേടാത്തതിനാൽ സ്വന്തം വീക്ഷണങ്ങളും സമീപനങ്ങളും ഉറപ്പിച്ചു പറയുന്നതിന് പലപ്പോഴും അശക്തരാണ്. മാത്രമല്ല, അവരുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും മുതിർന്ന തലമുറ തള്ളിക്കളയുന്നതിനാൽ വ്യവസ്ഥാപിത സമൂഹവും വളർന്നുവരുന്ന സമൂഹവും തമ്മിൽ നിലയ്ക്കാത്ത സംഘർഷമുണ്ടാകാറുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ ഇരകളും കൗമാരക്കാരാണ്. അതിനാൽ വസ്ത്രത്തിലെ ഫാഷൻ, മുടിയുടെ ശൈലി, സ്വഭാവത്തിൻ്റെയും സംസാരത്തിൻ്റെയും രീതികൾ, സ്വന്തം വിശ്വാസങ്ങൾക്കും ബോധ്യങ്ങൾക്കുമനുസരിച്ച് ജീവിക്കാനുള്ള ആഗ്രഹം തുടങ്ങിയ കാര്യങ്ങളിൽ അവർ നിരന്തരം പിരിമുറുക്കം അനുഭവിക്കുന്നുണ്ട്. അതുവരെ രക്ഷാകർത്താക്കളുമായി ചേർന്ന് നിന്നവർ വളരെ പെട്ടെന്ന് സമപ്രായക്കാരുടെ കൂടെ കൂടുതൽ സമയം ചെലവിടുന്നത് തലമുറകൾ തമ്മിൽ സംഘട്ടനം വർദ്ധിക്കാനിടയാക്കുന്നു. കാലം അതിവേഗം വളരുന്നതിനാൽ വിജ്ഞാന വിസ്ഫോടനത്തിൻ്റെയും സൂപ്പർ കമ്പ്യൂട്ടറുകളുടെയും നിർമ്മിത ബുദ്ധിയുടെയും പശ്ചാത്തലത്തിൽ കൗമാര

സംഭവിക്കുന്ന ശാരീരികമായ മാറ്റങ്ങൾ കൊണ്ടാണ്. പലപ്പോഴും അവരുടെ പെരുമാറ്റത്തിൽ സഹിഷ്ണുതയുടെയും ക്ഷമയുടെയും അഭാവം പ്രകടമാണ്. ഇത്തരം സന്ദർഭങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് പൊതുവെ അവർക്ക് അന്യമായ ആത്മനിയന്ത്രണത്തിൻ്റെയും മിതത്വത്തിൻ്റെയും പാഠങ്ങൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത് നന്നായിരിക്കും. പക്ഷേ ഇവിടെയും അവരോടുള്ള സമീപനം മിതത്വത്തിൻ്റേതാകണം. അമിത കർക്കശക്കാരായ രക്ഷിതാക്കളാണ് കുട്ടികളെ നശിപ്പിക്കുന്നതിന് ഉത്തരവാദികളായി കാണപ്പെടുന്നത്. ഇങ്ങനെയുള്ള കുട്ടികൾ കൗമാരഘട്ടത്തിലോ യുവാക്കളാകുമ്പോഴോ നിഷേധികളും താന്തോന്നികളുമായി തീരാൻ സാധ്യത കൂടുതലാണ്. അവർക്ക് ചിന്തിക്കാനും ഇഷ്ടമുള്ള ജോലി തിരഞ്ഞെടുക്കാനും സ്വാതന്ത്ര്യം ലഭിക്കുന്നില്ലെങ്കിൽ വളർച്ച തന്നെ മുരടിക്കും. 2000 വിദ്യാർത്ഥികളെക്കുറിച്ച് പഠിച്ച മനഃശാസ്ത്ര ഗവേഷകൻ കണ്ടെത്തിയത് പെൺകുട്ടികൾ ആൺകുട്ടികളെക്കാൾ കൂടുതൽ വൈകാരികമായി പെരുമാറുന്നു എന്നാണ്. രണ്ടുപേരും ഒരുപോലെ അസ്വസ്ഥരാകുന്ന അവസരങ്ങളും പലപ്പോഴും ഉണ്ടാവാറുണ്ട്. എങ്ങനെയൊക്കെ ആണെങ്കിലും തീവ്രമായ ഉത്കർഷേച്ഛയുള്ളവരാണ് കൗമാരക്കാർ. ഉന്നതരായ ചിലരെ അവർ മാതൃകാ വ്യക്തികളായി കണക്കാക്കുന്നതിനാൽ അവരെ പോലെ ആയിത്തീരാൻ അവർക്ക് ഉദിക്കുന്നു. കുട്ടികൾക്ക് സ്വാതന്ത്ര്യമില്ലെങ്കിൽ അമിതമായ ആത്മബോധവും അസാധാരണമായ അപകർഷതാബോധവും രക്ഷിതാക്കളുമായുള്ള അസുഖകരമായ ബന്ധങ്ങളും മതവിശ്വാസത്തോട് ചിലപ്പോഴൊക്കെ തോന്നാറുള്ള മടുപ്പും ലൈംഗികതയോടുള്ള വെറുപ്പും ഇല്ലാതാക്കാൻ കഴിയില്ലെന്ന് മനഃശാസ്ത്രകാരന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. കൗമാരപ്രായത്തിലെ മാനസിക സംഘർഷങ്ങൾ യഥാർത്ഥമാണെങ്കിലും അതിനെ ഗൗരവത്തിലെടുക്കുന്നത് മുൻകാലങ്ങളിൽ കുറവായിരുന്നു എന്ന് കാണാം. കൗമാരത്തിൻ്റെ അവസാനകാലമാവുമ്പോഴേക്കും യുവത്വത്തിലേക്കുള്ള ചുവടുവയ്പ്പായതിനാൽ ജോലി സമ്പാദിക്കാനുള്ള ആഗ്രഹം വളർന്നു വരുന്നു. അതിനാൽ അവർ കോഴ്സുകളും വിഷയങ്ങളും തിരഞ്ഞെടുക്കുന്നത് തൊഴിൽ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും. എന്നാൽ തൊഴിൽ നേടുന്നതിനുള്ള മാനസിക ബോധം പൂർണ്ണമായി ഇല്ലാത്തവരുമുണ്ടാകും. ഇത് അവരുടെ രക്ഷിതാക്കളെ അങ്കലാപ്പിലാക്കുന്നതിനാൽ ഉദ്ദേശിച്ച ജോലി നേടാൻ അവർ കഠിനാധ്വാനം ചെയ്യാനും തയ്യാറാണ്. രക്ഷിതാക്കൾ ഉദ്ദേശിക്കുന്ന ജോലിക്കുള്ള പഠനമോ പരിശീലനമോ നേടാൻ കുട്ടികൾക്ക് താല്പര്യമില്ലെങ്കിൽ പോലും അവർ പ്രേരിപ്പിക്കുന്നതും കണ്ടുവരുന്നു. കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇത് വളരെ സാധാരണമാണ്. കൗമാരക്കാരിൽ വലിയ തോതിൽ മാനസിക സംഘർഷമുണ്ടാവാൻ ഇത് കാരണമാവാറുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തിക സമ്മർദ്ദം മൂലമോ കുടുംബത്തിലെ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടോ പഠനം നിർത്തേണ്ടി വന്നവർക്ക് ജോലി ലഭിക്കുന്നതിൽ പരാജയപ്പെടുമ്പോഴും അസ്വസ്ഥതയുണ്ടാകുന്നു. ഇക്കാര്യത്തിൽ അവർക്ക് ആശ്വാസം പകരാൻ രക്ഷിതാക്കളും മുതിർന്നവരും ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. വേഗത്തിലുള്ള വളർച്ചയുടെ കാലമായതുകൊണ്ട് അതീവ പ്രാധാന്യം നൽകേണ്ട ഘട്ടം കൂടിയാണ് കൗമാരം. സ്റ്റാൻലി ഹില്ലിൻ്റെ അഭിപ്രായത്തിൽ കൗമാരകാലം കൊടുങ്കാറ്റിൻ്റെയും സംഘർഷത്തിൻ്റേതുമാണ്. അതുകൊണ്ട് ബുദ്ധിപരമായും ശ്രദ്ധയോടും കൂടിയാണ് കൗമാരക്കാരെ പരിഗണിക്കേണ്ടതും പരിചരിക്കേണ്ടതും. അവരുടെ വളർച്ചാരീതിയും ആവശ്യങ്ങളും തിരിച്ചറിയാതെ പരുഷമായി സമീപിക്കുമ്പോൾ ഏറ്റവും സൃഷ്ടിപരമായ അവരുടെ ജീവിതകാലം നശിച്ചു പോകാനിടയാകും. അവരെ പരിപൂർണമായ പ്രായപൂർത്തി ഘട്ടത്തിലേക്ക് നയിക്കാൻ ഇനി പറയുന്ന നിർദ്ദേശങ്ങൾക്ക് സാധിക്കുമെന്ന് കരുതുന്നു. കൗമാരഘട്ടത്തിലെ ഏറ്റവും പ്രധാനമായ വളർച്ചയുടെ കുതിപ്പ് ശരീരത്തിലായതിനാൽ സ്വാഭാവികമായും ധാരാളം ശാരീരിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ താല്പര്യമുണ്ടാകും. കുടുംബ പശ്ചാത്തലത്തിൻ്റെയും സമപ്രായക്കാരുടെ ഇടപെടലിൻ്റെയും തോതനുസരിച്ച് ജിമ്മിലോ സ്പോർട്സ് ക്ലബ്ബിലോ ചേരുകയോ അതുമല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട കളികളിൽ ഏർപ്പെടുകയോ ചെയ്യാം. നല്ലൊരു വിദ്യാലയത്തിൽ വിദ്യാർത്ഥികളുടെ കായിക വളർച്ച ലക്ഷ്യം വെച്ചുകൊണ്ട് കായിക പ്രവർത്തനങ്ങൾ സ്ഥിരമായി നടത്താറുണ്ട്. കളികളും കായിക പ്രവർത്തനങ്ങളും അവരുടെ പ്രായം, ആരോഗ്യം, ലിംഗം എന്നിവയ്ക്കനുസരിച്ച് ക്രമപ്പെടുത്താൻ കഴിയണം. കൗമാരകാലം ഊർജത്തിൻ്റെ ഒടുങ്ങാത്ത കലവറയായതിനാൽ എന്തെങ്കിലും ചെയ്ത് മറ്റുള്ളവരെ തങ്ങളിലേക്ക് ആകർഷിക്കുന്നത് സ്വാഭാവികമാണ്. അവരുടെ മാനസികവും ശാരീരികവുമായ ഊർജം ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയാത്ത പക്ഷം അവർ വഴിതെറ്റിപ്പോകാനും കുറ്റവാളികളായി തീരാനും സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും അവരുടെ കൂട്ടുകാർ ആരൊക്കെയാണെന്ന് രക്ഷിതാക്കൾ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ കൗമാരകാലത്ത് വർദ്ധിച്ചു വരുന്ന ലൈംഗിക ചോദനകൾ കായികമായ പ്രവർത്തനങ്ങളിലൂടെ ഉദാത്തവൽക്കരിക്കാൻ കഴിയും. കായിക പ്രവർത്തനങ്ങളുടെ പ്രാധാന്യം രണ്ടു തരത്തിലാണെന്ന് കാണാം. ഒന്ന്, കായിക അഭ്യാസത്തിലൂടെ പേശികൾ വികസിപ്പിക്കാൻ കഴിയുന്നത് ഈ സമയത്താണ്. രണ്ട്, യുവത്വത്തിൻ്റെ തിളച്ചുമറിയുന്ന ഊർജം കായിക പ്രവർത്തനങ്ങളിലൂടെ സൃഷ്ടിപരമായി ഉപയോഗിക്കാൻ കഴിയും എന്നതാണ്. കൗമാരകാലം കായിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവിടുകയാണെങ്കിൽ ചിലരെങ്കിലും മികച്ച കളിക്കാരും കായിക വിദഗ്ധരും അഭ്യാസികളുമൊക്കെ ആയിത്തീരും. മലകയറ്റം, നടത്തം, യോഗാസനം തുടങ്ങിയ കായിക മാനസിക പരിശീലനത്തിലൂടെ പിൽക്കാലത്തും ആരോഗ്യത്തോടെ ജീവിതം നയിക്കാൻ കഴിയും. സന്തോഷം, സന്താപം, ഉത്കണ്ഠ, ആദി, ദേഷ്യം, സ്നേഹം എന്നീ വികാരങ്ങൾക്ക് ശക്തിയുള്ള കാലമാണ് കൗമാരം. ചില കാര്യങ്ങൾ ചെയ്യാനും അതേപോലെ ചിലത് ചെയ്യാതിരിക്കാനും ശക്തിയുള്ള കാലം കൂടിയാണിത്. വികാരങ്ങളെ കടിഞ്ഞാണില്ലാതെ മേയാൻ വിട്ട് ഉൽപാദനപരമായ ഒന്നിനും ഉപയോഗിക്കാതിരുന്നാൽ ജീവിതത്തിൻ്റെ ഗതി നഷ്ടപ്പെടും. സംഗീതം, ചിത്രകല, സാമൂഹ്യ സേവനം, സാഹിത്യ പ്രവർത്തനങ്ങൾ, യാത്ര തുടങ്ങിയ സൃഷ്ടിപരമായ എന്തും കൗമാരകാലത്തെ വികാരങ്ങളെ ഉദാത്തവൽക്കരിക്കുന്നതിനുള്ള മാർഗങ്ങളാണ്. ഇത്തരം പ്രവർത്തനങ്ങൾ കൗമാരക്കാർ നല്ല വ്യക്തികളായി മാറുന്നതിന് വഴിയൊരുക്കുന്നു.
പ്രേക്ഷകരിലും

0: അഭിനയിക്കുന്നവരിലും ഒരുപോലെ സ്വാധീനം ചെലുത്തുന്ന നാടകാവതരണത്തിൽ പങ്കെടുപ്പിക്കുന്നതിലൂടെ പഠിതാക്കൾക്ക് വൈകാരിക പരിശീലനം നൽകുവാൻ സാധിക്കും. സ്കൂൾ കോളേജ് തലങ്ങളിൽ കായിക കലാ സാഹിത്യ സംബന്ധമായ പ്രവർത്തനങ്ങളിലും നാഷണൽ സർവീസ് സ്കീം, NCC, റെഡ് ക്രോസ്, പോലീസ് കാഡറ്റ്, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്നിവയിൽ ഏർപ്പെടുമ്പോൾ വ്യക്തിത്വ വികാസം പ്രാപിച്ച നല്ല മനുഷ്യരായി അവർ മാറുന്നു. ഇതിനുവേണ്ടി രക്ഷിതാക്കളും അധ്യാപകരും അവരെ പ്രോത്സാഹിപ്പിക്കുകയും അനുയോജ്യമായ അന്തരീക്ഷം ഒരുക്കുകയും വേണം. വിവിധ രീതിയിലുള്ള ഹോബികൾ തിരഞ്ഞെടുക്കാൻ ഉപകരിക്കുന്ന പ്രവർത്തനങ്ങൾ കൗമാരക്കാർക്ക് ലഭിക്കണം. ചടഞ്ഞിരുന്ന് സ്മാർട്ട് ഫോണും ലാപ്ടോപ്പും മാത്രമായി കാലം തള്ളി നീക്കുന്ന ഇപ്പോഴത്തെ കൗമാരക്കാർക്ക് ശരിയായ വ്യക്തിവികാസം നടക്കണമെങ്കിൽ ലോകത്തെയും കുടുംബത്തെയും സമൂഹത്തെയും സ്വന്തം കഴിവുകളെയും തിരിച്ചറിയാൻ കഴിയണം. എന്നാലേ ഭാവി ജീവിതം ശോഭനമാക്കാനും വൈകാരിക സന്തുലനാവസ്ഥ കൈവരിക്കാനും കഴിയുകയുള്ളൂ. മാത്രമല്ല, എതിർലിംഗത്തെ ശരിയായി മനസ്സിലാക്കാനും അതനുസരിച്ച് പെരുമാറ്റം ക്രമപ്പെടുത്താനും അവർക്ക് കഴിയേണ്ടതുണ്ട്. രക്ഷിതാക്കളെയും അധ്യാപകരെയും അവഗണിച്ച് പ്രേമക്കുരുക്കുകളിലും അസാന്മാർഗിക പ്രവർത്തനങ്ങളിലും അകപ്പെടുന്നതിനെതിരെ ജാഗ്രത കാണിക്കുവാനും അവർ ശ്രദ്ധിക്കണം. വ്യക്തികളുടെ വായനാ താല്പര്യം വർദ്ധിക്കുന്നത് കൗമാരകാലത്താണ്. കുടുംബത്തിലെ മുതിർന്നവരും അധ്യാപകരും വായനാശീലം വളർത്തുന്നതിനുള്ള പ്രോത്സാഹനം നൽകണം. കൗമാരപ്രായത്തിൽ വായനാശീലം വളരുന്നില്ലെങ്കിൽ പഠനപരമായ പുരോഗതിക്ക് അത് തടസ്സമാകാൻ സാധ്യതയുണ്ട്. നല്ല വായനക്കാർക്ക് മാത്രമേ നല്ല വ്യക്തികളാകാൻ കഴിയുകയുള്ളൂ. വായിക്കുന്ന പുസ്തകങ്ങൾ അവർക്ക് അനുയോജ്യവും അവരെ മുന്നോട്ട് നയിക്കുന്നതുമായിരിക്കണം. എന്നുവെച്ചാൽ അവരുടെ മനസ്സുകളിലേക്ക് നല്ല ആശയങ്ങളും വികാരങ്ങളും കടത്തിവിടാൻ പോകുന്നവയായിരിക്കണം. കഥകൾ, ജീവചരിത്രങ്ങൾ, യാത്രാഗ്രന്ഥങ്ങൾ, സാഹസിക കഥകൾ, ചരിത്രങ്ങൾ, കവിതകൾ, നോവൽ, നാടകങ്ങളൊക്കെ അവരുടെ ആകാംക്ഷയെ തൃപ്തിപ്പെടുത്തുന്നവയാണ്. ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ഉണ്ടാക്കപ്പെട്ട ഒരു നല്ല ഗ്രന്ഥാലയവും വായനാമുറിയും ഏതൊരു വിദ്യാലയത്തിനും ഒഴിച്ചുകൂടാൻ വയ്യാത്തതാണ്. ബൗദ്ധിക വികാസത്തെക്കുറിച്ചുള്ള പിയാഷെ പോലുള്ള മനഃശാസ്ത്രകാരന്മാരുടെ കണ്ടെത്തൽ കുട്ടികളുടെ ശാരീരികമായ പക്വത മാത്രമേ ലക്ഷ്യം വയ്ക്കുന്നുള്ളൂ എന്ന് കാണാം. ഇതിൽ സാമൂഹ്യമായ കാഴ്ചപ്പാട് പ്രതിഫലിക്കുന്നില്ല. ചില മനഃശാസ്ത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നത് സാമൂഹിക പ്രാധാന്യമുള്ള പ്രവൃത്തികൾ മനസ്സിലാക്കിയെടുക്കാനുള്ള കഴിവ് കുട്ടികളുടെ പ്രായത്തിനനുസരിച്ച് വർദ്ധിക്കുന്നു എന്നാണ്. ഇത് പിയാഷെ പൂർണ്ണമായും തിരിച്ചറിഞ്ഞിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഒരു വ്യക്തി ബുദ്ധിപരമായ വളർച്ചയുടെ പാരമ്യത്തിലെത്തുന്നത് കൗമാരകാലത്താണ്. പക്ഷേ ഈ ഘട്ടത്തിലെത്തുമ്പോൾ അവരുടെ സാമൂഹ്യവൽക്കരണം കൂടി പ്രാധാന്യമർഹിക്കുന്നു. നിരന്തരം കൂട്ടുകാരെ വർദ്ധിപ്പിച്ചുകൊണ്ട് മുന്നേറുന്ന കാലമാണ് കൗമാരം. തുടക്കത്തിൽ സമപ്രായക്കാരായ സഹപാഠികൾക്കിടയിൽ ചങ്ങാത്തം ഒതുങ്ങുമെങ്കിലും പതിയെ ക്ലാസിൻ്റെ അതിരുവിട്ട് സ്കൂളിലെ മറ്റുള്ളവരുമായി വിപുലമായ കൂട്ടുകെട്ട് വളർന്നുവരുന്നു. കളികൾ, കായിക മത്സരങ്ങൾ, സ്കൗട്ടിംഗ്, NSS, NCC, ടൂർ തുടങ്ങിയ പാഠ്യേതര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ വിദ്യാർത്ഥികൾ തമ്മിൽ പുതിയ ബന്ധങ്ങൾ രൂപപ്പെടുന്നു. ഒരേപോലെ ചിന്തിക്കുന്നവരും സമാന്തരമായ ആശയങ്ങൾ പങ്കുവയ്ക്കുന്നവരും ചങ്ങാതികളായി മാറുന്നു. പുതിയ കാലത്ത് സാമൂഹിക മാധ്യമങ്ങളിലൂടെ ബന്ധങ്ങൾ ദൃഢമാക്കിയെടുക്കുന്നു. കൗമാരക്കാർ എന്നും ചങ്ങാതിമാരുടെ കൂടെ കൂടുതൽ സമയം ചെലവിടാൻ ആഗ്രഹിക്കുന്നവരാണ്. അതിനാൽ ചങ്ങാതിമാർ പങ്കെടുക്കുന്ന ക്ലബ്ബുകളിലും സംഘങ്ങളിലും വേദികളിലും ചേരാൻ ഇവർ ആഗ്രഹിക്കുന്നു. ഇതൊക്കെ ബഹുമുഖമായ സാമൂഹ്യ വളർച്ചയ്ക്ക് ആക്കം കൂട്ടുന്ന പ്രവർത്തനങ്ങളാണ്. എന്നിരുന്നാലും ഇവിടെയും അപകടങ്ങൾ പതിയിരിക്കുന്നത് മനസ്സിലാക്കുന്ന രക്ഷിതാക്കളും അധ്യാപകരും അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ ശ്രദ്ധിക്കണം. ചുരുക്കത്തിൽ, ഒരു വ്യക്തിയുടെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന കാലമാണ് കൗമാരം. ഈ കാലത്തെ ശരിയായി മനസ്സിലാക്കുവാൻ രക്ഷിതാക്കളും അധ്യാപകരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓരോ കുട്ടിയുടെയും മാനസികവും വൈകാരികവും കായികവുമായ ശക്തി വ്യത്യാസപ്പെട്ടിരിക്കുന്നതിനാൽ മറ്റൊരാളുമായി അവരെ താരതമ്യം ചെയ്യുന്നത് ഗുണത്തേക്കാൾ ഏറെ ദോഷം ചെയ്യും. പഠനത്തിൽ മുൻപന്തിയിലായിരുന്ന കുട്ടി ക്രമേണ പിന്നിലാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം കണ്ടെത്തി പരിഹാരമാർഗം കണ്ടെത്താൻ അധ്യാപകരും രക്ഷിതാക്കളും ശ്രമിക്കുകയാണ് വേണ്ടത്. കുട്ടികൾക്ക് എന്തും തുറന്നു പറയാൻ വീട്ടിലും വിദ്യാലയത്തിലും സ്വാതന്ത്ര്യമുണ്ടാകണം. അതുപോലെ തന്നെ വീട്ടിലെടുക്കുന്ന തീരുമാനങ്ങളിലും ചർച്ചകളിലും കൗമാരക്കാരെ കൂടി പങ്കെടുപ്പിക്കണം. ഗാർഹികമായ എല്ലാ വിഷയങ്ങളും അവർ കൂടി അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ പ്രാധാന്യമറിയിക്കുന്നതാണ് കൗമാരക്കാരോടുള്ള പെരുമാറ്റം. അധ്യാപകരും രക്ഷിതാക്കളും ചെറിയ തെറ്റിന് പോലും അവർക്ക് വലിയ ശിക്ഷ നൽകുന്നതായി കാണാം. തെറ്റ് പുറത്തു കൊടുക്കാനും സ്നേഹം പ്രകടിപ്പിക്കാനും അവർ ചെയ്ത നല്ല കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും പാരിതോഷികങ്ങൾ നൽകാനും തെറ്റുകൾ തിരുത്താനുള്ള ഉപാധികൾ നിർദ്ദേശിക്കാനും രക്ഷിതാക്കളും അധ്യാപകരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. കൗമാരക്കാർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുകയും അവരുടെ ആശയങ്ങളും സങ്കല്പങ്ങളും പ്രാധാന്യമുള്ളതാണെന്ന് അവർക്ക് ബോധ്യപ്പെടുകയും വേണം. തെറ്റിദ്ധാരണകളും സംശയങ്ങളും ഇല്ലാതാക്കി അവരോട് നേരിട്ട് സംവദിക്കാനും കൂട്ടുകാരെ തിരഞ്ഞെടുക്കുന്നതിലും സാമൂഹിക കുടുംബ ബന്ധങ്ങളിലെ കടമകൾ മനസ്സിലാക്കുന്നതിനും അവരോട് ചങ്ങാതിയെപ്പോലെ പെരുമാറാൻ രക്ഷിതാക്കൾ ശ്രമിക്കണം. കൗമാരക്കാരെ പൂർണ്ണമായി ഉൾക്കൊണ്ട് അവരുടെ ജീവിതത്തിൽ നല്ല വഴികാട്ടികളാവാൻ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും സമൂഹത്തിനും കഴിയുമ്പോൾ നമ്മുടെ ഭാവി തലമുറ ഉത്തമ സമൂഹമായി മാറും.
1: കൗമാരകാലത്തിന്റെ സവിശേഷതകൾ ഡോക്ടർ യൂസുഫ് പേരാമ്പ്ര സംസാരിക്കുകയായിരുന്നു. ഇതുവരെ ഇന്നത്തെ വിദ്യാഭ്യാസ രംഗം സമാപിക്കുന്നു.

ആകാശവാണി കോന്നിയൂർ സുരേഷ് കെ നായർ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. കോട്ടയം എസ് ഹരിഹരൻ വയലിൻ, മാവേലിക്കര ആർ വി രാജേഷ് മൃദംഗം, എണ്ണക്കാട് മഹേശ്വരൻ ഘടം. ആദ്യം സൂര്യകാന്തം രാഗത്തിൽ മുദ്ദു മൂമു എന്ന് തുടങ്ങുന്ന ത്യാഗരാജകൃതി ആദിതാളം.

കോന്നിയൂർ സുരേഷ് കെ നായർ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കോട്ടയം എസ് ഹരിഹരൻ വയലിൻ, മാവേലിക്കര ആർ വി രാജേഷ് മൃദംഗം, എണ്ണക്കാട് മഹേശ്വരൻ ഘടം. ഇനി തോടി രാഗത്തിൽ ആര കിമ്പവേ എന്ന് തുടങ്ങുന്ന ത്യാഗരാജകൃതി രൂപകതാളം.

എപ്പടി മനം തുണിന്തതോ? രാഗം ഹുസൈനി, മിശ്രചാപ്പുതാളം, അരുണാചല കവിരായർ കൃതി.

അവസാനമായി യമുന കല്യാണി രാഗത്തിൽ ജാനകിനാഥ് എന്ന് തുടങ്ങുന്ന തുളസീദാസർ ഭജൻ ആദിതാളം.

കോന്നിയൂർ സുരേഷ് കെ നായർ അവതരിപ്പിച്ച സംഗീത കച്ചേരിയാണ് ഇതുവരെ കേട്ടത്. കോട്ടയം എസ് ഹരിഹരൻ വയലിൻ, മാവേലിക്കര ആർ വി രാജേഷ് മൃദംഗം, എണ്ണക്കാട് മഹേശ്വരൻ ഘടം.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. അമ്മയുടെ സ്നേഹവും വാത്സല്യവും സംഗീതമായി ഒഴുകിയെത്തുന്ന മധുരഗാനങ്ങളാണ് താരാട്ടുപാട്ടുകൾ. കുഞ്ഞിനെ ഉറക്കുക മാത്രമല്ല, സ്നേഹവും സുരക്ഷിതത്വവും പ്രതീക്ഷയും പകർന്നു നൽകുന്ന അമ്മയുടെ ഹൃദയസ്പർശിയായ ഭാഷയാണ് ഓരോ താരാട്ടും. മലയാള ചലച്ചിത്രങ്ങളിലും ഇത്തരത്തിലുള്ള അനേകം മനോഹരമായ താരാട്ടുപാട്ടുകൾ കാലാതീതമായ ഓർമ്മകളായി ഇന്നും നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. അത്തരം ചില ഹൃദ്യമായ താരാട്ടുപാട്ടുകളാണ് ഇന്നത്തെ ചലച്ചിത്ര ഗാന പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യ ഗാനം സാന്ത്വനം എന്ന ചിത്രത്തിന് വേണ്ടി ചിത്ര പാടിയത്. ഗാനരചന കൈതപ്രം, സംഗീതം മോഹൻ സിതാര.

അമ്മയുടെ വാത്സല്യവും കുഞ്ഞിനോടുള്ള കരുതലും അതിമനോഹരമായി ആവിഷ്കരിച്ച വാത്സല്യം എന്ന ചിത്രത്തിലെ താമരക്കണ്ണൻ ഉറങ്ങേണം എന്ന ഗാനം കേൾക്കാം. പാടിയത് ചിത്ര. ഗാനശില്പികൾ കൈതപ്രം, SP വെങ്കടേഷ്.

ഹൃദയസ്പർശിയായ ഒരു ഗാനം കേൾക്കാം. മനോഹരമായ ഈണവും അർത്ഥസമ്പന്നമായ വരികളും കൊണ്ട് മലയാളികളുടെ പ്രിയപ്പെട്ട താരാട്ടുപാട്ടുകളിലൊന്നായ മകൾക്ക് എന്ന ചിത്രത്തിലെ ചാഞ്ചാടിയാടി എന്ന് തുടങ്ങുന്ന ഗാനം. ഈ ഗാനം പാടിയത് ഗായത്രി, കഥപ്രത്തിൻ്റെ വരികൾക്ക് ഈണം പകർന്നത് രമേശ് നാരായണൻ.

ഒ എൻ വി കുറുപ്പിൻ്റെ ഹൃദയസ്പർശിയായ വരികൾക്ക് എം ജയചന്ദ്രൻ ഈണം പകർന്ന് സുദീപ് കുമാറും മൃദുല വാര്യരും ചേർന്ന് ആലപിച്ച് കളിമണ്ണ് എന്ന ചിത്രത്തിലെ മനോഹരമായ ഗാനം കേൾക്കാം.

മാതാപിതാക്കളുടെ വാത്സല്യവും സ്വപ്നങ്ങളും മനോഹരമായി പകർന്നു നൽകുന്ന ഒരു ഗാനം കേൾക്കാം. ഫിലിപ്സ് ആൻഡ് മങ്കി പെൻ എന്ന ചിത്രത്തിൽ നിന്നും, പാടിയത് നേഹ വേണുഗോപാൽ, ഗാനരചന സിബി പടയപ്ര, ഈണം പകർന്നത് രാഹുൽ സുബ്രഹ്മണ്യം.

വിനായക് ശശികുമാറിൻ്റെ വരികൾക്കും പി എസ് ജയഹരിയുടെ ഈണത്തിനും പി ജയചന്ദ്രൻ്റെ അനശ്വര ശബ്ദം ജീവൻ നൽകിയ ഗാനം കേൾക്കാം. അതിരൻ എന്ന ചിത്രത്തിൽ നിന്നും

മാതൃസ്നേഹത്തിൻ്റെ മാധുര്യവും താരാട്ടിൻ്റെ ആർദ്രതയും നിറഞ്ഞ ഒരു മനോഹര ഗാനം കേൾക്കാം. സന്തോഷം എന്ന ചിത്രത്തിനായി വിനായക് ശശികുമാർ രചിച്ച് PS ജയഹരി ഇണം പകർന്ന് ചിത്രപാടിയത്.

സ്നേഹവും വാത്സല്യവും നിറഞ്ഞ താരാട്ടുപാട്ടുകളുടെ ഈ സംഗീതയാത്ര ഇവിടെ സമാപിക്കുന്നു. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭരാത്രി. അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ